ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:18. ഇന്ന് ശകവർഷം 1948, വൈശാഖം 12, കൊല്ലവർഷം 1201, മേടം 19, 2026 മെയ് 2 ശനിയാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെഡ്സിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജീജ ജഗൻ.
1: ആരോഗ്യമുള്ള ശരീരത്തിലെ ആരോഗ്യമുള്ള മനസ്സുണ്ടാവൂ എന്നാണല്ലോ. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി നിർണയിക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നത് ആഹാരം തന്നെ. നമ്മുടെ ജീവചൈതന്യത്തെ നിലനിർത്തുന്ന അന്നത്തെ ഔഷധമായും ബ്രഹ്മമായും ആദരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇന്ന് നടക്കുന്ന പല ആഘോഷവേളകളിലും ഭക്ഷണം പാഴാക്കി കളയുന്ന വിഷമമുണ്ടാക്കുന്ന കാഴ്ചകൾ തന്നെയാണ് കാണാറുള്ളത്. കഴിച്ചു തീർക്കാൻ കഴിയുന്നതിലും എത്രയോ അധികം വിഭവങ്ങൾ ഒരുക്കുന്നതും ആവശ്യത്തിൽ കൂടുതൽ കഴിക്കാനെടുത്ത് കളയുന്നതും നമ്മുടെ ശീലത്തിൻ്റെ ഭാഗമായി മാറുന്നു. ജീവിക്കാനാണ് ഭക്ഷണം, അല്ലാതെ ഭക്ഷണത്തിനായി ജീവിക്കരുത് എന്ന് പറയുന്നത് എത്രയോ അർത്ഥവത്താണ്. ലോകത്ത് ധാരാളം ആളുകൾ പട്ടിണിയിലാണെന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുമ്പോൾ ആഹാരം പാഴാക്കാതിരിക്കേണ്ടത് നമ്മുടെ കടമ തന്നെയാണ്. ഭക്ഷണത്തിലല്ല നമ്മുടെ ധൂർത്ത് കാണിക്കേണ്ടത്. അല്ലെങ്കിലും പട്ടിണിയേക്കാൾ അമിതാഹാരമാണ് മനുഷ്യനെ രോഗ

0: ഉന്നമനത്തിലേക്ക് നയിക്കുന്നതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഈ സന്ദർഭത്തിൽ തമിഴ് കവി തിരുവള്ളുവരെക്കുറിച്ച് പറയാതെ പോകാൻ കഴിയില്ല. എന്നും ഭക്ഷണം വിളമ്പി വെക്കുന്നതോടൊപ്പം അതിനരികിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ കിണ്ടിയിൽ കുറച്ചു വെള്ളവും ഒരു സൂചിയും കൊണ്ടുവെക്കുമായിരുന്നത്രേ. ഏറെ കാലത്തിനു ശേഷമാണ് അവർ ഇതേക്കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചത്. തിരുവള്ളുവർ പറഞ്ഞ മറുപടി ഇപ്രകാരമായിരുന്നു: അന്നം വിളമ്പുമ്പോൾ ഒരു തരിയും പുറമേ പോകാതെ വളരെ ശ്രദ്ധയോടെയാണ് നീ വിളമ്പാറുള്ളതെങ്കിലും അബദ്ധവശാൽ എന്നെങ്കിലും ഒരു വറ്റ് പുറത്തുപോയാൽ അതെടുത്ത് കഴുകി ശുദ്ധമാക്കി ഉപയോഗിക്കാനാണ് വെള്ളവും സൂചിയും ആഹാരത്തിനടുത്ത് കൊണ്ടുവെക്കുന്നത് എന്നാണ്. അന്നം വിളമ്പുന്നതിൻ്റെയും കഴിക്കുന്നതിൻ്റെയും ജാഗ്രത ഇതിൽ നിന്നും വ്യക്തമാണ്. വിശപ്പറിഞ്ഞവനെ വിശക്കുന്നവൻ്റെ വേദനയറിയൂ എന്നാണ് പറയാറുള്ളത്. വിശന്നു വലയുമ്പോൾ ഭക്ഷണം ലഭിക്കാനില്ലെന്ന യാഥാർത്ഥ്യത്തിൽ നിൽക്കുമ്പോഴേ പട്ടിണിയുടെ തീവ്രത അറിയാൻ സാധിക്കുകയുള്ളൂ. ആഹാരം അല്പം വൈകിയാൽ പോലും അസ്വസ്ഥരാകുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. ഒരിക്കൽ ഒരു പട്ടിണി പാവം കൊട്ടാരത്തിനരികിലൂടെ പോകുമ്പോൾ രാജാവിൻ്റെ അമൃതയത്തിൻ്റെ സുഗന്ധത്തിൽ ആകൃഷ്ടനായി. ശിക്ഷയെ ഭയന്നാണെങ്കിലും തൻ്റെ ആഗ്രഹം രാജാവിനോട് ഉണർത്തിക്കുന്നു. രാജാവിൻ്റെ മറുപടി വിചിത്രമായിരുന്നു. പ്രതിഫലേച്ഛ കൂടാതെ ഒരാണ്ട് അധ്വാനിച്ചാൽ ഒരു നേരത്തെ രാജകീയ ഭക്ഷണം നൽകാം എന്നായിരുന്നു വ്യവസ്ഥ. അങ്ങനെ ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ സുദിനം വന്നെത്തി. കൊതിയൂറുന്ന ഭക്ഷണ വിഭവങ്ങളൊരുക്കിയ തീൻമേശയ്ക്കരികിലേക്ക് അയാൾ ആനയിക്കപ്പെട്ടു. എന്നാൽ കഴിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ദൂരെ നിന്നും ഒരു യാചകന്റെ ഭക്ഷണം അർത്ഥിച്ചുള്ള സ്വരം അയാൾക്കരികിലെത്തി. തനിക്ക് ലഭിച്ച മഹാസൗഭാഗ്യം അപരന്നു നൽകാൻ അയാൾക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. കാരണം പട്ടിണിയറിഞ്ഞ ആ മനുഷ്യനെ മറ്റൊരാളുടെ വയറു നിറയുമ്പോൾ സ്വന്തം വിശപ്പ് മറന്നും മനസ്സ് നിറയുന്നുണ്ടാവാം. ആഹാരം കഴിക്കാൻ ആരംഭിക്കുന്നതിന് മുമ്പ് മനസ്സ് പ്രാർത്ഥനാനിരതമാവുന്നത് പണ്ടുതൊട്ടേ നമ്മുടെ ആചാരത്തിൻ്റെ ഭാഗമായിരുന്നു. ഇന്നും അത് പാലിക്കപ്പെടേണ്ടത് തന്നെ. കാരണം എത്രയോ ആളുകളുടെ അധ്വാന ഫലമാണ് നമ്മുടെ തീൻമേശയ്ക്ക് മുകളിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കൾ. ഉർവരമായ മണ്ണിൽ വിത്ത് മുളപൊട്ടുന്നതു മുതൽ വിളവെടുക്കുന്നതുവരെ ഒരു കർഷകന്റെ മനസ്സിൽ ആദിയാണ്. കാലാവസ്ഥ പ്രതികൂലമാകുന്നതുൾപ്പെടെ എന്തെല്ലാം തടസ്സങ്ങൾ! കാത്തിരിപ്പിനൊടുവിൽ അധ്വാനത്തിന് ആനുപാതികമല്ലാത്ത തുച്ഛമായ പ്രതിഫലത്തിന് വിപണിയിലെത്തുന്ന ധാന്യങ്ങളും പച്ചക്കറികളും മറ്റും ആഹാരമാകുന്നതിന് പിന്നിൽ പാചകം ചെയ്യുന്നതിൻ്റെ പ്രയത്നം വേറെയും. ഇങ്ങനെ നമ്മുടെ മുന്നിലെത്തുന്നതാണ് ആഹാരവസ്തുക്കൾ എന്നൊരു നിമിഷം ചിന്തിച്ചാൽ പാഴാക്കിക്കളയാൻ ഒരിക്കലും തോന്നില്ലല്ലോ. ഭക്ഷണത്തിന് പകരം വെക്കാൻ സമ്പത്തിനാവില്ലെന്ന തിരിച്ചറിവിൽ കർഷകരുടെ പ്രയത്നത്തെ മനസ്സുകൊണ്ട് ആദരിച്ച് ആഹാരം കഴിക്കുന്നതിൽ നന്മ മാത്രമേ വരാനുള്ളൂ. ഒരു വശത്ത് ഭക്ഷണം പാഴാക്കുമ്പോൾ മറുവശത്ത് വിശന്നു പൊരിയുന്നവർ ഏറെയുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ആഹാരം വലിച്ചെറിയില്ലെന്ന് ഓരോ വ്യക്തിയും ഉറച്ച തീരുമാനമെടുത്താൽ പതുക്കെ ഈ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാവും. ഓരോ തരി അന്നത്തിലും അധ്വാനത്തിൻ്റെയും കണ്ണീരിൻ്റെയും നനവുണ്ടെന്ന് ചിന്തിച്ച് അന്നത്തേക്കാൾ വലിയ ദൈവമില്ലെന്നുറപ്പിച്ച് ഭക്ഷണം പാഴാക്കാതിരിക്കാൻ ഈ പുലരിയിൽ നമുക്ക് പ്രതിജ്ഞാബദ്ധരാവാം.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ജീജ ജഗൻ.

0: ജയചന്ദ്രൻ എന്നിവർ പാടിയത്. തുടർന്ന് ശ്രദ്ധ, പ്രായോജകർ, മുബാറക് ജ്വല്ലറി, തുടർന്ന് ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണി മുതൽ 7:25 വരെയുള്ള പരിപാടികളിൽ ഓപ്പൺ ഫോറം ആദ്യമായി. തുടർന്ന് ആരോഗ്യം അമൂല്യം ഡോക്ടർ നിമിത പി പങ്കെടുക്കുന്നു. തുടർന്ന് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഫറൂഖ്, കിഞ്ചന വർത്തമാനം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ എന്നിവ കേൾക്കാം. 7:35 പാട്ടുപെട്ടിക്കാലം, 7:40 നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 ഇന്നത്തെ ഗാനം, 7:50 രാഗപരാഗം, 7:55 കൃഷിദീപം. 8:30 സസ്നേഹം, നടൻ തിലകനെക്കുറിച്ചുള്ള ഓർമ്മകൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് മകൻ ഷോബി തിലകൻ. 9:00 ഓർമ്മച്ചപ്പ്, MSV സംഗീത പ്രപഞ്ചം, ഗായകനും സംഗീത സംവിധായകനുമായ MS വിശ്വനാഥനെക്കുറിച്ചുള്ള ചിത്രീകരണ പരമ്പര, രചന KV ശബരിമണി. 9:30 പൂക്കൂട, BEM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 10:00 ചലച്ചിത്രഗാനങ്ങൾ, 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 എവർഗ്രീൻ ഡുവറ്റ്സ്, 12:40 വാർത്താദീപ്തി, 1:00 ഗാനോത്സവം, 2:15 തുടർനാടകം, 2:30 ഗസൽ, 3:00 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. വൈകുന്നേരം 4:45 6:00 8:30 ചലച്ചിത്രഗാനങ്ങൾ, 5:00 തായമ്പക, ഹരിദാസൻ പനങ്ങാടും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 5:45 തമിഴ് ചലച്ചിത്രഗാനങ്ങൾ, 6:10 ജില്ലാ വൃത്താന്തം കണ്ണൂർ ജില്ല, 6:15 അറിയിപ്പുകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും, കർഷകർക്ക് തണലായി കൽപ്പവൃക്ഷം, രഞ്ജിത്ത് വട്ടോളിയുമായി അഭിമുഖം, 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥാ അറിയിപ്പുകൾ, 7:35 യുവവാണി, 8:00 നാടകം മൃത്യു തേടുന്നവർ, രചന പ്രേമദാസ് ഇരുവള്ളൂർ. 9:15 കായിക ലോകം, 9:30 ആരോഗ്യവാണി, വേനൽക്കാല ചർമ്മ സംരക്ഷണം, ഡോക്ടർ ബിഷ്റുൽ ഹാഫി സംസാരിക്കുന്നു. 10:00 ദേശീയ സംഗീത പരിപാടി, HM സ്മിത ആൻഡ് സിന്ധു സുജേതൻ, കർണാട്ടിക് വയലിൻ ഡുവറ്റ്. 11:00 ലളിതഗാനം. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: പുരപ്പണി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത, ആലാപനം K രാജീവ്.
3: പുരപ്പണിയിലാണരിപ്പമാണെല്ലാം, ഇരിപ്പുമില്ലിപ്പോൾ പരിഭ്രമിച്ചോട്ടം, മഴക്കാറിൻ ചോട്ടിൽ അതുമിതും കൊത്തിപ്പറക്കാറുള്ളൊരു കിളി പോലായി ഞാൻ. തിരിച്ചിനി സ്വാസ്ഥ്യം ഭജിക്കലുണ്ടോ ഞാൻ, തികച്ചുമിപ്പണി കഴിക്കലുണ്ടോ ഞാൻ. ചിലർക്കുമേൽക്കൂര നരച്ചതായി ദുഃഖം, നരയ്ക്കുവാനൊന്നില്ല അതൻ കടുപ്രശ്നം. ദിനമനു ലക്ഷം മണിഗൃഹങ്ങളെ മെനഞ്ഞെടുത്തിടും മനസ്സിനാലെൻ്റെ. പടവിനുമേലൊരു പടവു പാവുമ്പോൾ പടുതയില്ലാഞ്ഞ് എൻ കരം വിറയ്ക്കുന്നു. ഉറപ്പിച്ചാൽ പോലും ഉറപ്പെനിക്കില്ല, മരപ്പണിയിലെ പല കൊത്തും കോളും. 1000 പേരോടിരന്നു നേടി ഞാൻ കരുതി വെച്ചതാം പണിത്തരങ്ങളിൽ ചിലതു പൂതലായി, അപര്യാപ്തമത്രേ പലതും വേണ്ടവ ഇനിയും നേടണം. അനുഭാവപൂർവം ചിലർ ചോദിക്കയാണ് ഇനിയും തീർന്നീലേ പുരപ്പണി സാധോ. അറിവീല പക്ഷേ പലരുമിത്തരം

0: യുടെ ഇരുണ്ട മൂലകൾ. ഇനി ഗൃഹോദരം പുതുക്കുമ്പോഴേക്ക് മണിദീപങ്ങൾ മൺചരാതുകൾ മാത്രം ചൊടിച്ചു കാലമാം പെരുന്തച്ഛൻ വന്നു ശപിച്ചൊരമ്പലപ്പണി മറിച്ചാമോ. ഹിമഗിരി പോലെ മഹാംബുധി പോലെ മഹാനഭസ്സു പോലെ ഒരില്ലമൻ സ്വപ്നം. പല നൂറ്റാണ്ടിൻ്റെ രുചിപ്രഭേദങ്ങൾ പല സംസ്കാരത്തിൻ പ്രയോഗരീതികൾ. ഒടുവിലൻ പുരപ്പണി വന്നു കാണുമൊരാൾ കലർപ്പിൻ്റെ കലവറ പോലെ ഉയരുമീ ഗൃഹം നടന്നു കാണുമ്പോൾ. ചിരിച്ചാലും കൊള്ളാം കയർത്താലും കൊള്ളാം എനിക്കിതേ വേണ്ടു. പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം. എനിക്കിതേ വേണ്ടു പറഞ്ഞു പോകരുത് ഇത് മറ്റൊന്നിൻ്റെ പകർപ്പെന്നു മാത്രം.
1: നിങ്ങൾ കേട്ടത് പുരപ്പണി, ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ കവിത. ആലപിച്ചത് കെ രാജീവ്.
2: കാവ്യാഞ്ജലി.
3: ഇനി കേൾക്കാം പ്രഭാതഗീതം. ആദ്യഗാനം പാടിയത് യേശുദാസ്. ആദിവ്യനാമം അയ്യപ്പ എന്ന് തുടങ്ങുന്നു.

0: മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നു പോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ. കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം. പണിക്കൂലിയാണേലോ എത്രയോ കുറവ്. എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചൂട് കൂടിയതോടെ കേരളത്തിലെ വൈദ്യുതി ഉപഭോഗത്തിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി വൈകുന്നേരം 6 മണിക്കും 12 മണിക്കും ഇടയിലുള്ള സമയങ്ങളിലാണ് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. വൈദ്യുതി നിയന്ത്രണം മൂലം ഉപഭോക്താക്കൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് റിട്ടയർഡ് അധ്യാപകൻ രാജു ജേക്കബ് ശ്രദ്ധയോട്.
4: കേരളത്തിൽ അത്യുഷ്ണം തുടരുകയാണ്. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഈ വർഷം താപനിലയിൽ വലിയ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. കോഴിക്കോട് ഇന്നലെ 37 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂര്യതപം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരുന്നു. വേനൽ ചൂട് കുത്തനെ കൂടി വൈദ്യുതി ഉപയോഗം റെക്കോർഡ് തലത്തിലേക്ക് എത്തി. അതോടെ വൈദ്യുതി നിയന്ത്രണം സർക്കാർ ഏർപ്പെടുത്തി വരുന്നു. വൈകുന്നേരം 6 മുതൽ 12 വരെ ഉള്ള ഈ അപ്രഖ്യാപിത പവർകട്ട് വലിയ പ്രയാസമാണ് സാധാരണ ജനങ്ങൾക്ക് സൃഷ്ടിക്കുന്നത്. അപ്രഖ്യാപിതമായതുകൊണ്ട് തന്നെ കാര്യമായ മുൻകരുതലൊന്നും സ്വീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത്. കനത്ത ചൂടിൽ ഫാൻ, AC തുടങ്ങിയ ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാനാവാത്തത് വലിയ ദുരിതമാണ് സൃഷ്ടിക്കുന്നത്. മുതിർന്നവരും കിടപ്പ് രോഗികളും കൊച്ചുകുട്ടികളും അടങ്ങുന്ന സാധാരണ കുടുംബങ്ങളിൽ ഈ അപ്രഖ്യാപിത ദുരിതം വലിയ അസ്വസ്ഥതയാണ് സൃഷ്ടിക്കുന്നത്. ഈ വൈദ്യുതി മുടക്കം കേവലം ഒരു ലോഡ് ഷെഡിംഗ് മാത്രമായി കണക്കാക്കാനാവില്ല. വേനൽക്കാലത്തെ സാധാരണ ഉള്ള ഉയർന്ന വൈദ്യുതി ഉപയോഗം മനസ്സിലാക്കി ആവശ്യമായ മുൻകരുതലുകൾ അധികാരികൾ സ്വീകരിക്കേണ്ടിയിരുന്നു. മുൻകൂട്ടി വൈദ്യുതി വാങ്ങൽ കരാറുകൾ ഉറപ്പാക്കുകയും സോളാർ എനർജി പോലെയുള്ള പുതിയ ഊർജ സ്രോതസ്സുകൾ പ്രോത്സാഹിപ്പിക്കുകയും ഗവൺമെന്റ് തലത്തിൽ വൈദ്യുതി വിതരണത്തിലും ഉപഭോഗത്തിലും കാര്യക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇപ്പോഴത്തെ പ്രതിസന്ധി ഒരു പരിധിവരെ നിയന്ത്രിക്കാമായിരുന്നു. ഈ അനുഭവം വരും വർഷങ്ങളിൽ ആവശ്യമായ മുൻകരുതലുകൾ കാലേകൂട്ടി സ്വീകരിക്കുന്നതിന് കാരണമാവട്ടെ എന്ന് ആശിക്കുന്നു.
3: പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഇന്ധനക്ഷാമം രൂക്ഷമായതും വൈദ്യുതി സ്റ്റൗകളുടെ ഉപയോഗം വർദ്ധിച്ചതുമെല്ലാം സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം സർവകാല റെക്കോർഡിലെത്താൻ കാരണമായിട്ടുണ്ട്. ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് കൺവീനർ ഡോക്ടർ MG സുരേഷ് കുമാർ.
5: വേനൽ കടുക്കുകയും ഉഷ്ണതരംഗം അന്തരീക്ഷ താപനിലയിൽ വലിയ വർധനവ് സൃഷ്ടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ കേരളത്തിൽ വൈദ്യുതി ഉപഭോഗം വലിയ രൂപത്തിൽ വർദ്ധിക്കുകയാണ്. ഇതോടൊപ്പം പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ ഇന്ധന വാതക പ്രതിസന്ധിയും മറ്റ് സാഹചര്യങ്ങളും ചേർന്ന് വൈദ്യുതി സ്റ്റൗകളുടെ ഉപഭോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തതോടെ കേരളം കടുത്ത ഒരു വൈദ്യുതി ക്ഷാമത്തിലേക്ക് പോവുകയാണ്. വർദ്ധിച്ച അന്തരീക്ഷ താപനില എയർ കണ്ടീഷണർ, ഫാനുകൾ തുടങ്ങിയ ഉപകരണങ്ങളുടെ ഉപഭോഗത്തിൽ വലിയ വർധനവ് ഉണ്ടാക്കിയിട്ടുണ്ട്. സാധാരണ നിലയിൽ ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കുന്ന ലോഡ് കൂടി പരിഗണിച്ചുകൊണ്ട് വേനൽക്കാല വൈദ്യുതി ആസൂത്രണം ചെയ്യാറുള്ളതാണെങ്കിലും ഇത്തവണ ഇതിനോടൊപ്പം മുൻകൂട്ടി മനസ്സിലാവാത്ത വിധത്തിൽ ഇൻഡക്ഷൻ കുക്കറുകൾ, വൈദ്യുതി വാഹനങ്ങൾ എന്നിവയുടെയും ഉപയോഗം വർദ്ധിച്ചത് കടുത്ത ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധിയെ ജനങ്ങളുടെ സഹകരണത്തോടുകൂടി പരിഹരിക്കുന്നതിനുള്ള ശ്രമങ്ങളാണ് വൈദ്യുതി ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വൈകുന്നേര സമയങ്ങളിൽ വലിയ ലോഡ് സൃഷ്ടിക്കുന്ന ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതെ സഹകരിച്ചാൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങൾ മാത്രമേ ഇപ്പോൾ നിലവിൽ വൈദ്യുതി മേഖലയിലുള്ളൂ. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി പ്രതിസന്ധി ഏറെക്കുറെ പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയിട്ടുണ്ടെങ്കിലും ഏത് സന്ദർഭത്തിലും പ്രയാസകരമായ സാഹചര്യങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും വലിയ രൂപത്തിൽ ലോഡ് ഷെഡിങ്ങും പവർകട്ടും ഒക്കെ ഉള്ള സാഹചര്യത്തിൽ കേരളത്തിൽ 30 മിനിറ്റിൽ താഴെ പീക്ക് ലോഡ് മാനേജ്മെന്റിന്റെ ഭാഗമായ നിയന്ത്രണങ്ങൾ മാത്രമേ നിലവിലുള്ളൂ. അതുപോലും ജനങ്ങളുടെ സഹകരണത്തോടുകൂടി പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും വൈദ്യുതി ഉപഭോഗത്തിൽ എല്ലാ ജനങ്ങളും ജാഗ്രത പുലർത്തുകയും പരമാവധി ഉപഭോഗം നിയന്ത്രിക്കുകയും ചെയ്തുകൊണ്ട് വൈദ്യുതി ബോർഡിന്റെ ശ്രമങ്ങളോട് സഹകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.
3: ഇത്തരത്തിലുള്ള വൈദ്യുതി നിയന്ത്രണം ഉണ്ടാവാനുള്ള കാരണങ്ങളും അത് പരിഹരിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങളും പങ്കുവെക്കുന്നു KCB അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷൈൻ രാജ്.
6: കഴിഞ്ഞ കുറെ ദിവസങ്ങളായി നമ്മളേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് വൈദ്യുതി നിയന്ത്രണവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള വിഷയങ്ങൾ. KCB വൈദ്യുതി ഉപയോഗത്തിൽ ചില റെസ്ട്രിക്ഷൻസുകൾ ഏർപ്പെടുത്തിയിട്ടുള്ള നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ റെസ്ട്രിക്ഷനുമായി ബന്ധപ്പെട്ടിട്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നത് KCBയുടെ ഭാഗത്ത് നിന്ന് സൂചിപ്പിക്കാനാണ് പ്രധാനമായും ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വൈദ്യുതിയുടെ ആവശ്യകത KCB കണ്ടെത്തുന്ന കൃത്യമായ എസ്റ്റിമേഷനുകളുടെ അടിസ്ഥാനത്തിലാണ്. ഇതിനായി ഒരു ദിവസത്തെ വിവിധ ടൈം ബ്ലോക്കുകളായി വിഭജിച്ചുകൊണ്ട് ആ ഓരോ ടൈം ബ്ലോക്കിലുമുള്ള ഊർജ ആവശ്യകതയും ലഭ്യതയും തമ്മിൽ

0: താരതമ്യം ചെയ്ത് അതിലുണ്ടാകുന്ന വിടവ് നികത്തുന്നതിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വൈദ്യുതി കണ്ടെത്തിയാണ് ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നത്. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിന് അതിന് മുൻ ദിവസങ്ങളിൽ വന്നിട്ടുള്ള ഊർജ്ജ ആവശ്യകത, മുൻ വർഷങ്ങളിൽ വന്നിട്ടുള്ള ഊർജ്ജ ആവശ്യകത, അന്തരീക്ഷത്തിലെ ഉണ്ടാകുന്ന ക്ലൈമറ്റ് വ്യതിയാനങ്ങൾ ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ പരിശോധിച്ചുകൊണ്ടാണ് എസ്റ്റിമേഷൻ നടത്തുന്നത്. ഇങ്ങനെ എസ്റ്റിമേഷൻ നടത്തിയ ഊർജ്ജ ആവശ്യകത നിറവേറ്റുന്നതിന് വൈദ്യുതി കമ്പോളങ്ങളെയാണ് ഏറെയും നമ്മൾ ആശ്രയിച്ചു പോകുന്നത്. ഇങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോൾ എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും വലിയ രൂപത്തിൽ വൈദ്യുതിയുടെ ആവശ്യകത വർദ്ധിക്കുന്ന സാഹചര്യമുണ്ടായി. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 17% വൈദ്യുതിയുടെ ആവശ്യകതയാണ് വർദ്ധിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ വൈദ്യുതി ആവശ്യകത വർദ്ധിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് ഉഷ്ണതരംഗമാണ്. ഈ ഉഷ്ണതരംഗത്തിന്റെ ഭാഗമായിട്ട് AC ലോഡ് വലിയ രൂപത്തിൽ വർദ്ധിക്കുകയും അതോടൊപ്പം തന്നെ ഗ്യാസിന്റെ ലഭ്യതയിൽ ഉണ്ടായിട്ടുള്ള കുറവ്, ഇൻഡക്ഷൻ കുക്കർ പോലുള്ള ഇലക്ട്രിക് ഉപകരണങ്ങളുടെ ആവശ്യകത വർദ്ധിപ്പിക്കുകയും അത് ഊർജ്ജ ആവശ്യകതയിൽ റിഫ്ലക്ട് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുകയും, കൂടാതെ ഉഷ്ണതരംഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിന്റെ ഭാഗമായി കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉൾപ്പെടെ ജോലി ചെയ്യുന്നത് കൂടുതലും രാത്രി സമയത്തേക്ക് മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതും വൈദ്യുതി ആവശ്യകത വർദ്ധിപ്പിച്ചു. ഇതിനു പുറമെ ഇലക്ട്രിക് വെഹിക്കിൾ പോലുള്ള ഉപകരണങ്ങൾ കൂടുതലും രാത്രി സമയത്തേക്ക് ഉപയോഗിക്കുന്നതും വൈദ്യുതി ആവശ്യകത വർദ്ധിപ്പിക്കുന്നതിന് കാരണമായി മാറി. നിലവിൽ നമുക്ക് പീക്ക് സമയത്ത് വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിന് 1700 MW ആഭ്യന്തര ഉൽപാദനം നമുക്ക് ലഭ്യമാണ്. ഇതിനു പുറമെ 1800 MW സെൻട്രൽ ജനറേറ്റിംഗ് സ്റ്റേഷനിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 700 MW നമുക്ക് ലോങ് ടൈം അല്ലെങ്കിൽ ദീർഘകാല കരാറുകളിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നുണ്ട്. ഇതിനു പുറമെ വൈദ്യുതിയുടെ ആവശ്യകത മുൻകൂട്ടി കണ്ടറിഞ്ഞുകൊണ്ട് KACB വിവിധങ്ങളായിട്ടുള്ള ബാങ്കിംഗ് അല്ലെങ്കിൽ പവർ സ്വാപ്പ് കരാറുകളിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഫലമായിട്ട് ഏതാണ്ട് നമുക്കൊരു 5600-700 MW ലഭ്യതയാണ് പീക്ക് സമയങ്ങളിൽ നമുക്കുള്ളത്. അതോടൊപ്പം കണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത്, വൈദ്യുതി ലഭ്യത ഉണ്ടെങ്കിലും വലിയ രൂപത്തിലുള്ള ഊർജ്ജ ആവശ്യകത ഏതെങ്കിലും പ്രത്യേക കേന്ദ്രങ്ങളിൽ വർദ്ധിക്കുമ്പോൾ അവിടെ വൈദ്യുതി സപ്ലൈ ചെയ്യുന്ന ട്രാൻസ്ഫോമറുകൾ ഓവർലോഡ് ആകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് പരിഹരിക്കുന്നതിനായി KACB നിലവിൽ രണ്ട് കാര്യങ്ങളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഒന്ന്, ഊർജ വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പുവരുത്തുക. മറ്റൊന്ന്, നെറ്റ്വർക്കുകളിൽ വലിയ രൂപത്തിലുള്ള വിപുലീകരണ പരിപാടികൾ നടത്തുക. ഇവിടെ നമ്മൾ പ്രധാനമായി കണ്ടുപോകേണ്ട ഒരു വസ്തുത, സ്വാഭാവികമായിട്ട് കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ്. ഇത്തരത്തിലുള്ള ആവശ്യകത കണ്ടുകൊണ്ട് വലിയ രൂപത്തിൽ വൈദ്യുതി വാങ്ങിച്ച് KCB സംഭരിച്ചു വെക്കാൻ പാടില്ലായിരുന്നോ എന്നുള്ളൊരു ചോദ്യം. ഇവിടെ നമ്മൾ കണ്ടുപോകേണ്ട പ്രധാനപ്പെട്ട ഒരു വിഷയം, വലിയ രൂപത്തിൽ വൈദ്യുതി നമ്മൾ സംഭരിച്ചു വെച്ചാൽ യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്നത്, നമ്മുടെ സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ഡൊമസ്റ്റിക് ഓറിയന്റഡ് ആയിട്ടുള്ള വൈദ്യുതി ഉപഭോഗമാണ്. അത്തരത്തിലുള്ള ഗാർഹിക വൈദ്യുതി ഉപഭോഗം പ്രധാനമായിട്ട് ക്ലൈമറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ വേനൽ മഴ പോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഇത്തരം വൈദ്യുതി ആവശ്യകത കുറയുകയും അധികമായി വൈദ്യുതി വാങ്ങിച്ച വൈദ്യുതി KCB സറണ്ടർ ചെയ്യേണ്ടി വരികയും, അതുകൂടാതെ ഈ വൈദ്യുതി വാങ്ങുന്നതിനാവശ്യമായ ചെലവ് സാധാരണ ഉപഭോക്താക്കൾക്ക് താരിഫായി വർദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് കൃത്യമായിട്ടുള്ള ഒരു എസ്റ്റിമേഷൻ നടത്തിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും KCB സൂചിപ്പിക്കാനുള്ളത്, വൈദ്യുതിയുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനുള്ള ശ്രമങ്ങൾ എല്ലാ കാലത്തും KCB ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ചില വിഷയങ്ങൾ അത് KCB നിയന്ത്രണത്തിനപ്പുറമുള്ള വിഷയങ്ങളായതിനാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെങ്കിലും ചില സമയത്ത് ചില തരത്തിൽ, പ്രത്യേകിച്ച് പീക്ക് സമയങ്ങളിൽ, ചില ലോഡ് റെസ്ട്രിക്ഷൻസ് നടത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ എല്ലാവരും ഒരുമിച്ച് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇലക്ട്രിക് വാഹനങ്ങൾ ഉൾപ്പെടെയുള്ളവ, അവയുടെ ചാർജിങ് രാത്രി പീക്ക് സമയങ്ങൾ എന്നുള്ളത് ഒഴിവാക്കുക. 2, AC പോലുള്ള ഉപകരണങ്ങൾ 26°C സെറ്റ് ചെയ്ത് ഉപയോഗിക്കുക. ആവശ്യമായ സമയങ്ങളിൽ മാത്രം വൈദ്യുതി ഉപയോഗിക്കുക. അനാവശ്യമായി വൈദ്യുതി പാഴാക്കാതിരിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം എന്നത്, ഫ്രിഡ്ജ് പോലുള്ള ഉപകരണങ്ങൾ സാധിക്കുമെങ്കിൽ പീക്ക് സമയത്ത് 2 മണിക്കൂറെങ്കിലും ഓഫ് ചെയ്തിടുക. ഇത്തരം കാര്യങ്ങൾ ശ്രമിച്ചാൽ തന്നെ ഏതാണ്ട് 200-300 MW സേവിങ്സ് പീക്ക് സമയത്ത് ഉണ്ടാകാനും ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ് ട്രിപ്പിംഗ് നമുക്ക് ഒഴിവാക്കാനും സാധിക്കുമെന്നുള്ളത് സൂചിപ്പിക്കുന്നു.
1: ചൂടിന് ആശ്വാസമായി വേനൽ മഴ എത്തുന്നതുവരെ വൈദ്യുതി ഉപഭോഗത്തിൽ വർധനവ് ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എങ്കിലും KACB നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുകയും വൈദ്യുതി അമിതമായി ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ് എന്ന ഓർമ്മപ്പെടുത്തലോടെ ഇന്നത്തെ ശ്രദ്ധ ഇവിടെ സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.
2: മുബാറക്കിലെ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾമാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്.

0: കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
1: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചുറ്റുവട്ടം.
4: കോഴിക്കോട് നഗരത്തിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന പരിപാടികൾ: SNPSS ലൈബ്രറി ഓപ്പോസിറ്റ് KSRTC ബസ് സ്റ്റാൻഡ്, മാവൂർ റോഡ്. പുസ്തക സംവാദം ഇ സന്തോഷ് കുമാറിന്റെ തപോമയിയുടെ അച്ഛൻ വി കെ ദിലീപ് പങ്കെടുക്കുന്നു വൈകിട്ട് 4:30. കാലിക്കറ്റ് ട്രേഡ് സെന്റർ അലൂമിനിയം ഡീലേഴ്സ് ഫോറം സംസ്ഥാന സമ്മേളനവും എക്സ്പോയും 8:30. 10:30 ബിസിനസ് ട്രെയിനിംഗ് സെഷൻ. കൗൺസിൽ മീറ്റ് 11:00. ഇൻഡോർ സ്റ്റേഡിയം ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് 10:30.

0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം അടുത്ത എട്ട് ഏഴിനുള്ള മുംബൈ ലോകമാന്യ തിലകിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന നേത്രാവതി എക്സ്പ്രസ് 1:45 വൈകി ഓടുന്നു. അടുത്ത 2 മണിക്കൂറിനുള്ളിൽ കോഴിക്കോട് സ്റ്റേഷൻ വഴി കടന്നുപോകുന്ന മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നതായി റെയിൽവേ അധികൃതർ അറിയിക്കുന്നു. ട്രെയിൻ സമയം സമാപിക്കുന്നു.
2: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ബുധൻ ശനി ദിവസങ്ങളിൽ കാലത്ത് 6:25 ശ്രദ്ധ. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം ശനിയാഴ്ചകളിൽ രാവിലെ 7:05 ആകാശവാണി കോഴിക്കോട് നിലയത്തിലും ഞായറാഴ്ചകളിൽ രാവിലെ 11:30 103.6 റിയൽ എഫ്എമ്മിലും. സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
6: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ ഈ നിലയത്തിൽ നിന്നും, തുടർന്ന് 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട, ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ.

0: വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. വാർത്തകൾ വിശദമായി. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംവിധാനത്തിൽ ലഭ്യമാകും. സജേത് എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമഗ്ര ജാഗ്രതാ സംവിധാനം ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. സി ഡോട്ടാണ് ഇത് വികസിപ്പിച്ചത്. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതികവിദ്യയും ഇതോടൊപ്പം ലഭ്യമാണ്. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 ദിവസത്തെ മാത്രം കാത്തിരിപ്പ്. മറ്റന്നാൾ രാവിലെ 8 വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3 ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാര പത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്നുച്ചയ്ക്ക് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു.
0: കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രാവിലെ പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ 2 ജില്ലകളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിട്ടു. റീപോളിംഗ് രാവിലെ 7 ആരംഭിക്കും. മകരഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ റീപോളിംഗ്. 2 ഘട്ടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. LPG പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തടയാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2,300 റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗ് 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധന പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ 1 ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യൂമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2,000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47% നോട്ടുകളും തിരികെ എത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 May 19 RBI 2,000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30 ലഭിച്ച കണക്കനുസരിച്ച് 5,451 കോടി രൂപയുടെ നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിലിരിക്കുന്നത്. 2,000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിനിപ്പോഴും സാധ്യതയുണ്ടെന്ന് റിസർവ് ബാങ്ക് അറിയിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷം അവസാനിപ്പിക്കാൻ ഇറാൻ നൽകിയ ഏറ്റവും പുതിയ നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. അമേരിക്കയുമായി ചർച്ചകൾക്ക് ഏറ്റവും പുതിയ

0: നിർദ്ദേശം ഇന്നലെയാണ് ഇറാൻ പാകിസ്ഥാൻ മധ്യസ്ഥർ വഴി യു എസിന് അയച്ചത്. ടെഹ്റാൻ ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായി സമ്മതിച്ച ട്രംപ് ഇറാന്റെ നിബന്ധനകളിൽ ഇപ്പോഴും അതൃപ്തനാണെന്നും അറിയിച്ചു. ഇറാൻ അംഗീകരിക്കാൻ കഴിയാത്ത ഇളവുകൾ തേടുകയാണെന്നും ട്രംപ് കുറ്റപ്പെടുത്തി. ഹോർമൂസ് കടലിടുക്കിലെ ഇറാന്റെ ഭീഷണി മറികടക്കാൻ പണമായോ ഡിജിറ്റലായോ തുക നൽകുന്ന ഷിപ്പിംഗ് കമ്പനികൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന് യു എസ് ട്രഷറി ബെഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കുഴ ചടങ്ങ് ഇന്ന് നടത്തും. കണ്ണൂരിൽ നിന്ന് കെ ഒ ശശിധരൻ.
1: ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ് നടക്കുക. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. മണത്തണ വാകിയാട്ട് പൊടിക്കളത്തിൽ ഇന്നലെ ദൈവത്തെ കാണൽ ചടങ്ങ് നടന്നു. കൊട്ടിയൂരിന്റെ ഊരാളന്മാരെ സാക്ഷി നിർത്തിക്കൊണ്ട് കുറിച്ചിയ സ്ഥാനികൻ വൈശാഖോത്സവ ഒരുക്കങ്ങൾക്ക് അനുവാദം വാങ്ങുന്നത് ഈ ചടങ്ങിലൂടെയാണ്. ഇന്ന് നടക്കുന്ന പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിനായി കാക്കയങ്ങാട് പുല്ലാഞ്ഞിയുടെ ശ്രീ നരഹരിപ്പറമ്പ് നരസിംഹ ക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു. മെയ് 28 മുതൽ ജൂൺ 24 വരെയാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവം.
0: ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവുമടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് കെ എം ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ ജയ്പൂരിൽ 7 തോൽപ്പിച്ചു. ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7 ചെന്നൈ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരി, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര മേഖലയിലെ രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ മലമ്പുഴ ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടാൻ തീരുമാനിച്ചതായി ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ അറിയിച്ചു. തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരുടെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും യോഗത്തിലാണ് തീരുമാനം. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
2: ഭാരതപ്പുഴയിലെ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്ന് പൈങ്കുളം ഭാഗത്തെ കേരള വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൌസിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്യുന്നത് ആശങ്കയിലായ സാഹചര്യത്തിലാണ് തൃശൂർ, പാലക്കാട് ജില്ലാ കളക്ടർമാരും ഡാം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും മറ്റുദ്യോഗസ്ഥരും യോഗം ചേർന്നത്. പ്രശ്നപരിഹാരമായി മലമ്പുഴ ഡാമിൽ നിന്നും വെള്ളം തുറന്നുവിടുന്നതിനുള്ള നടപടി സ്വീകരിക്കാൻ തീരുമാനമായി. ഈ നടപടി വഴി ബാധിത പ്രദേശങ്ങളിലെ കുടിവെള്ളക്ഷാമം കുറയ്ക്കാനാകുമെന്നാണ് പ്രതീക്ഷ.
0: മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമിയുടെ 3 നിലമ്പൂർ ഐഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിന്റെ ഭാഗമായി അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ഐഷ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചു. ഇന്നും സിനിമാ പ്രദർശനം ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ഐഷക്കാലം, ഡോക്യുമെന്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. കോഴിക്കോട്ട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA മലപ്പുറം ചേലേമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനസ് അൽത്താഫിനെ സിറ്റി ഡാൻസാഫും ഫറോക്ക് പോലീസും ചേർന്ന് പിടികൂടി. മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച കാറും 40,000 രൂപയും ഇതോടൊപ്പം പിടിച്ചെടുത്തു. പാലക്കാട് കൊല്ലങ്കോട്ട് വീട്ടിലെ രഹസ്യ അറയിൽ വിദേശമദ്യം സൂക്ഷിച്ച വീട്ടമ്മയെ എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. മാഞ്ചിറ കണ്ടഞ്ചിറയിൽ ശശികലയാണ് പിടിയിലായത്. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 124 ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തു. ഇടുക്കി മംഗളാദേവി ക്ഷേത്രോത്സവത്തിനിടെ ഇടിമിന്നലേറ്റ് പോലീസ് ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ 11 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം പാലായിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ആരുടെയും പരിക്ക് ഗുരുതരമല്ല. നിർധന രോഗികൾക്കായി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഡ്രസ് ബാങ്ക് സ്ഥാപിച്ചു. മെഡിക്കൽ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ പേഷ്യന്റ് കെയർ യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് അത്യാഹിത വിഭാഗം കേന്ദ്രീകരിച്ച് ഡ്രസ് ബാങ്ക് ഒരുക്കിയത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലത്തിന് ഇനി 2 മാത്രം കാത്തിരിപ്പ്. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്നലെ 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസിന് വിജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
3: ആകാശവാണി സംപ്രതി വാർത്താ ശ്രൂയന്താം. പ്രവാചിക ഋച ഝാ.

0: ആദ്യമായി ഇന്ന് ഈ പരിപാടിയിൽ സാഹിത്യ നിരൂപകൻ കെ സി നാരായണൻ തൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുന്നു.
1: എൻ്റെ ആദ്യത്തെ യൂറോപ്യൻ യാത്രാനുഭവത്തെ പറ്റിയാണ് ഞാനിവിടെ പറയുന്നത്. 1986 അത് എങ്ങനെയാണ് പോയതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കോമൺവെൽത്ത് പ്രസ് യൂണിയൻ എന്നൊരു സംഘടന അന്നുണ്ടായിരുന്നു. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ പത്രാധിപ സംഘടനകളും പത്രാധിപന്മാരും പത്രമുതലാളിമാരും എല്ലാം കൂടി ചേർന്ന് പരസ്പരം ആശയവിനിമയം ചെയ്യാൻ ഉണ്ടാക്കിയിട്ടുള്ള സംഘടനയാണ്. ലണ്ടനാണ് അതിൻ്റെ ആസ്ഥാനം. അതിന് നല്ല ഫണ്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് 12 നിന്നുള്ള പത്രപ്രവർത്തകരെ വിളിച്ച് ബ്രിട്ടനിലൊരു ഗൈഡഡ് ഇൻഫർമേഷൻ ടൂർ, അതാണ് വാക്ക്, ഗൈഡഡ് ഇൻഫർമേഷൻ ടൂർ, അതായത് അവരുടെ ഗൈഡൻസിലോടുകൂടി അവർ സെലക്ട് ചെയ്ത ബ്രിട്ടീഷ് സ്ഥാപനങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തുക, അതാണ് ആ ടൂറിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ ഞാൻ സെലക്ട് ചെയ്യപ്പെട്ടു. സെലക്ട് ചെയ്യപ്പെട്ടത് എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല, എന്തായാലും സെലക്ട് ചെയ്യപ്പെട്ടു. 1986 May 1 ഞാൻ ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ അന്നും ബ്രിട്ടനിൽ നല്ല തണുപ്പാണ്. ഞാൻ അത്ഭുതപ്പെട്ടു, 1 ഇവിടെ ചുട്ടുപൊള്ളുന്ന ഈ ലോകത്ത് നിന്ന് ഞാൻ തണുത്ത മറ്റേ പാതിയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഞാൻ അവിടെ വിമാനത്താവളത്തിലിറങ്ങി ട്യൂബ് പിടിച്ച്, അതൊക്കെ മാപ്പ് അവിടെ എല്ലാം നമ്മൾക്ക് കിട്ടും, ട്യൂബ് പിടിച്ച്, ട്യൂബ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് റെയിൽവേ പിടിച്ച് ബാങ്ക് എന്നുള്ള സ്റ്റേഷനിൽ ഇറങ്ങും. അവിടുന്ന് ട്രഫാൽഗർ സ്ക്വയർ എന്ന് പറയുന്ന സ്ക്വയറിലേക്ക് നടക്കുന്ന ആ വഴിയിൽ നോർത്തംബർലൻഡ് അവന്യൂ എന്ന് പറയുന്ന സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലാണ് ഞാൻ താമസിച്ചത്. ഇത് എത്തി നിൽക്കുന്നതാവട്ടെ നാഷണൽ ലൈബ്രറി, അല്ല നാഷണൽ ആർട്ട് ഗാലറി, അവിടെയാണ് എത്തി നിൽക്കുക. അപ്പോൾ അവിടെയാണ് ഞാൻ 3 മിക്കവാറും ദിവസങ്ങളിൽ താമസിച്ചത്. അപ്പോൾ ഞങ്ങളുടെ സംഘത്തിൽ ഇങ്ങനെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് വന്ന കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സംഘത്തിൽ 12 പാകിസ്ഥാനിൽ നിന്നുണ്ട്, ഇന്ത്യയിൽ നിന്നുണ്ട്, ശ്രീലങ്കയിൽ നിന്നുണ്ട്, ബംഗ്ലാദേശിൽ നിന്നുണ്ട്, അതുപോലെ നൈജീരിയ തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുണ്ട്, ആസ്ട്രേലിയയിൽ നിന്നുണ്ട്, ന്യൂസിലാൻഡിൽ നിന്നുണ്ട്. അങ്ങനെ 12 നിന്നുള്ള സ്ത്രീകളും പുരുഷന്മാരുമായിട്ട് 12 അവിടെ ഒത്തുചേരുന്നത്. 3 ഈ ഗൈഡഡ് ഇൻഫർമേഷൻ ടൂർ. അതിൻ്റെ ഇടയിൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ സിലബസ് പറയും, അല്ലെങ്കിൽ അതെന്ത് ചെയ്യാൻ പോകണമെന്നുള്ള നമുക്കൊരു ഗൈഡൻസ് തരും. അതിൽ പറയുന്നത് നമ്മൾ ഏതൊക്കെ സ്ഥാപനങ്ങൾ ഈ ആഴ്ച സന്ദർശിക്കും, അങ്ങനെ അടുത്ത ആഴ്ച സന്ദർശിക്കും, അടുത്ത ആഴ്ച, അങ്ങനെ എല്ലാം വളരെ സ്ട്രിക്റ്റായിട്ട് ഗൈഡ് ചെയ്തുകൊണ്ടുള്ള ഒരു രേഖയാണ് നമുക്ക് തരിക. അങ്ങനെ ആദ്യത്തെ ദിവസം ക്ലാസ്സാണ്. ലണ്ടൻ സിറ്റി യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു സിറ്റി യൂണിവേഴ്സിറ്റി ഉണ്ട് ലണ്ടനിൽ, അത്രയും പ്രസിദ്ധമല്ല, പക്ഷേ ജേർണലിസം അവിടെ വളരെ സ്ട്രോങ് ആയ ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ ആയിരുന്നു ക്ലാസ്. അപ്പോൾ തമാശ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ജേർണലിസത്തിൻ്റെ അവസ്ഥ, അത് കണ്ടൻ്റല്ലേ പറഞ്ഞത്, അതിൻ്റെ സാങ്കേതികമായ യുഗം നമ്മളെക്കാളൊക്കെ അത്ര പിന്നിലാണെന്നുള്ളത് കണ്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. ഇവിടെ ഓഫ്സെറ്റ് പ്രിൻറ്റിംഗ് ഒക്കെ വന്നു, അവിടെ ട്രേഡ് യൂണിയൻ സമരം കാരണം അവിടെ ഓഫ്സെറ്റോ ഒന്നും വന്നു കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ ഇവിടുന്ന് പോയിട്ട് വളരെ പഴഞ്ചനായ ഒരു ടെക്നോളജി കാണാൻ വേണ്ടിയാണ് പോണത്. അങ്ങനെ കണ്ടു. അവിടുത്തെ ക്ലാസ്സുകൾ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഈ ലണ്ടൻ സിറ്റി യൂണിവേഴ്സിറ്റിയിലും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഉള്ള ക്ലാസ്സുകളാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ക്ലാസ്സാണ്. അപ്പോൾ ആ ക്ലാസ്സിനെ പറ്റിയിട്ടുള്ള എൻ്റെ എല്ലാ സങ്കല്പങ്ങളും അടിയോടെ തകർന്നു. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, മാക്സ്വെൽ എന്നൊരു പ്രൊഫസറായിരുന്നു അന്ന് ക്ലാസ് എടുത്തിരുന്നു. ക്ലാസ് എടുക്കുക എന്ന് നമ്മൾ ഇവിടുത്തെ ഒരു സങ്കല്പം അനുസരിച്ച് പറയുകയാണ് ചെയ്യുന്നത്. അങ്ങനെയല്ല, അങ്ങനെ ഒരു ക്ലാസ്സല്ല അത്. നമ്മൾ നാളേക്ക് വരാനുള്ള പാഠങ്ങളെപ്പറ്റി ഇന്ന് തന്നെ ഒരു റീഡിംഗ് ലിസ്റ്റ് തരും, എന്നിട്ട് നമ്മളത് പഠിച്ചു പോകണം. എന്തെല്ലാമാണ് നമുക്കുള്ള സംശയങ്ങൾ, നമ്മൾ പഠിച്ചതിലുള്ള അവ്യക്തതകൾ എന്നൊക്കെ നമ്മളവിടെ പ്രസൻറ്റ് ചെയ്യണം, എന്നിട്ട് അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ് അവിടുത്തെ ക്ലാസ്. അപ്പോൾ നമ്മൾ ഉന്നയിക്കുന്ന ഈ സംശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി, നമ്മൾ മാത്രമല്ല 12 സംശയങ്ങളുണ്ടാവും, അതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ക്ലാസ്സുകൾ മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോയി. ഈ മാക്സ്വെൽ എന്ന് പറയുന്ന പ്രൊഫസറാണ്, അദ്ദേഹം 15 സംസാരിക്കും, 1.5-2 ക്ലാസ്സിൽ ബാക്കിയെല്ലാം നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യണം. അതിന് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഗ്ലോബ് തിയേറ്റർ. ഗ്ലോബ് തിയേറ്റർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് ഷേക്സ്പിയറിൻ്റെ നാടകങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു തിയേറ്ററാണ്. അപ്പോൾ അത് കണ്ടു. വിൻ്റേഴ്സ് ട്രെയിൽ എന്ന് പറയുന്ന ഒരു നാടകം

ായിരുന്നു അവതരിപ്പിച്ചിരുന്നത്. അതൊക്കെ വളരെ നേരത്തെ മാസങ്ങൾക്ക് മുമ്പേ ബുക്ക് ചെയ്താലേ ടിക്കറ്റ് കിട്ടുള്ളൂ. എന്തായാലും ആ വിൻ്റേജ് സ്റ്റൈൽ കണ്ടു. മാത്രമല്ല അന്ന് അവിടെ ഭയങ്കര തമാശയുണ്ടായി. ഒരു വൈൻ മേള, ലോക വൈൻ മേള. ലോകം എന്ന് പറഞ്ഞാൽ യൂറോപ്പിലത്തെ എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാക്കുന്ന വിശിഷ്ടമായ വൈനുകളുടെ ഒരു ഉത്സവം. ആ ഉത്സവത്തിൽ നമ്മളൊക്കെ പോയി. അപ്പോൾ എല്ലാ ദിക്കിലും നമ്മളൊരു കടയിൽ ഇല്ലെങ്കിൽ ഒരു സ്റ്റാളിൽ കയറി കഴിഞ്ഞാൽ ഒരു ഔൺസ് വൈൻ നമുക്ക് കിട്ടും. അങ്ങനൊരു ഒരു ഒരു 100 സ്റ്റാളുകളുണ്ട്. 100 സ്റ്റാളുകളിൽ നിന്ന് ഓരോ ഔൺസ് വൈൻ, പലതരം വൈനുകൾ മിക്സ് ചെയ്തിട്ട് അകത്താക്കിയാൽ ഉണ്ടാകുന്ന ലഹരി, അത് ഭീകര. എന്നെ എടുത്തിട്ടാണ് മുറിയിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഒരു തമാശയുണ്ടായി. പിന്നെ ഇത് ശേഷം പീറ്റർബറോ ടെലഗ്രാഫ് എന്ന് പറയുന്ന ഒരു പത്രമുണ്ട്. ആ പത്രത്തിൽ നമ്മൾ അറ്റാച്ച്മെൻ്റ് എന്ന് പറയും, അതായത് നമ്മൾ അതിൽ ജോലി ചെയ്യണം രണ്ടാഴ്ച ജോലി. അപ്പോൾ അവിടുത്തെ രീതികൾ എങ്ങനെയാണ്, ഒരു ഉദാഹരണം പറയാം, എങ്ങനെയാണ് ന്യൂസ് മിസ്സാവാതിരിക്കുക, അതിനുള്ള പല സംവിധാനങ്ങളും സ്ട്രക്ചറലായിട്ടാണ് അവിടെ ഉണ്ട്. അതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഒരാളുടെ ഇൻഡിവിജ്വൽ മേന്മ കൊണ്ടല്ല ന്യൂസ് മിസ്സാവുന്നതോ ആവാത്തതും, അതിന് സിസ്റ്റങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ സിസ്റ്റങ്ങൾ കൊണ്ടാണ് ഈ തെറ്റുകൾ പരിഹരിക്കുക എന്നുള്ള പാഠം ഞാൻ അവിടെ നിന്ന് ആദ്യമായിട്ട് പഠിച്ചു. ഇങ്ങനെയുള്ളൊരു വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു രീതി കൊണ്ടാണ് അവിടെ എഫിഷ്യൻസി എന്നുള്ള കാര്യം ഉണ്ടാവുന്നത് എന്ന് അവിടെ നിന്നാണ് ഞാനത് മനസ്സിലാക്കിയത്. അവിടെ പീറ്റർബറോയിൽ ഉണ്ടായിട്ടുള്ള വേറൊരു ഒരു തമാശ. അപ്പോൾ ഈ എഡിറ്റോറിൽ എഴുതുന്ന ആളുടെ കൂടെ ആയിരുന്നു ഒരു ദിവസം ഞാൻ. അപ്പോൾ ആ എഡിറ്റോറിയൽ പേജിൽ, അപ്പോൾ അതിലൊരു മിഡിൽ പീസ് ഒരാൾ എഴുതി. ഞാനും ആ എഡിറ്റർ, അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പം എനിക്ക് ഓർമ്മയില്ല, വളരെ രസികനായിട്ടൊരാളാണ്. അപ്പോൾ അങ്ങേരു ഒരു മിഡിൽ പീസ് എഴുതി. എന്താണ് അതിൻ്റെ കണ്ടൻറ് എന്ന് വെച്ചാൽ, ഈ പീറ്റർബറോയിലെ തെരുവിലൊക്കെ ഈ പ്രാദേശിക പത്രങ്ങൾ എന്നൊരു പത്രമുണ്ട് ഇംഗ്ലണ്ടിലുടനീളെ, ആ പ്രദേശത്തെ കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് പീറ്റർബറോ ടെലിഗ്രാഫ് എന്ന് പറഞ്ഞാൽ പീറ്റർബറോയിലത്തെയും ചുറ്റുമുള്ള വാർത്തകൾ മാത്രം. അപ്പോൾ അവിടുത്തെ സംഭവങ്ങൾ, അവിടുത്തെ ഓരോരോ പ്രശ്നങ്ങൾ, ചെറിയ ചെറിയ പ്രശ്നങ്ങൾ. അപ്പോൾ അതിൽ ഒരു ദിവസം ഒരു മിഡിൽ പീസ് അയാൾ എഴുതി. എന്താണ്, ഇവിടെ ഈ നായ്ക്കളെയും കൂട്ടിയിട്ട് ആളുകൾ നടന്നു പോകുന്നുണ്ടല്ലോ, ഈ നായ്ക്കളുടെ കാഷ്ടം വീണിട്ട് ഈ റോഡ് മുഴുവൻ അലങ്കോലമാകുന്നു, ഇതിനെന്തെങ്കിലും പ്രതിവിധി വേണം എന്ന് പറഞ്ഞിട്ടാണ് അയാൾ മിഡിൽ പീസ്. അപ്പോൾ ഞാൻ പിറ്റേ ദിവസം പത്രം കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, എനിക്ക് ചിരി വരുന്നു ഇത് കണ്ടിട്ട്. എന്താണെന്ന് ചോദിച്ചു, ഞങ്ങളുടെ നാട്ടിൽ ആനകളാണ് ഇങ്ങനെ നടന്നു പോകുന്നത്, അപ്പോൾ ആനകളുടെ പിണ്ടം വീണിട്ട് എന്തുമാത്രം ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടാവും എന്ന് ആലോചിച്ചിട്ടുണ്ടോ. പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായത്, വലിയ ഇഷ്ടമായി. ഓ, ആനകൾ റോട്ടിൽ കൂടെ നടന്നു പോകും അല്ലേ, എന്നിട്ട് അതിൻ്റെ പിണ്ടം വീണിട്ട് റോഡൊക്കെ വൃത്തികേട, വലിയ അത്ഭുതം തന്നെയാണല്ലോ അതെന്ന്. അങ്ങനെ ഈ സംഗതിയൊക്കെ കഴിഞ്ഞു. പിന്നെ അവിടുന്ന് ഞാൻ തിരിച്ചു വരികയാണ്. തിരിച്ച് ആദ്യം പാരീസ്, എനിക്ക് ഏത് വഴിക്കും ടിക്കറ്റ് ബുക്ക് ചെയ്യാം, റീബുക്ക് ചെയ്യാം, റീറൂട്ട് ചെയ്യാം. അങ്ങനെയുള്ള ഒരു ഹെയർ മെജസ്റ്റീസ് സർവീസ് എന്ന് പറഞ്ഞ മുദ്ര വെച്ച കട കവറിലാണ് എനിക്കുള്ള ടിക്കറ്റ് അയച്ചത്. അപ്പോൾ അതിൻ്റെ സ്വാതന്ത്ര്യം മുഴുവൻ ഉണ്ട്. അപ്പോൾ വരുമ്പോൾ ഞാൻ പാരീസ്, ഇറ്റലി വഴിയാണ് വരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പാരീസിൽ ഞാൻ ഒരാഴ്ച താമസിച്ചു. വളരെ സന്തോഷമായി. ലൂവർ മ്യൂസിയം കണ്ടു, സീൻ നദി കണ്ടു, അങ്ങനെ സാർത്ര ഇരുന്ന് വൈൻ കഴിച്ചിരുന്ന് ആ തെരുവ് കണ്ടു. അങ്ങനെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ ഒരാഴ്ച കൊണ്ട് സേതുമാധവൻ ഒരു സുഹൃത്തായിരുന്നു അയാളൊപ്പം, അവിടെ കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് സേതുമാധവൻ വളരെ മുൻകൂറായിട്ടുള്ള വാണിംഗ് മുന്നറിയിപ്പ് തന്നിരുന്നു, നിങ്ങൾ ഇറ്റലിയിൽ പോകുമ്പോൾ, റോമിൽ പോകുമ്പോൾ വളരെ സൂക്ഷിക്കണം, നിങ്ങളെ സാധനം അടിച്ചു പോകാനുള്ള സർവ്വ സാധ്യതയുണ്ട്, ഞാൻ വളരെ ശ്രദ്ധിക്കാം എന്ന് അദ്ദേഹത്തിന് വാക്ക് കൊടുത്തു. എന്നിട്ട് റോമിൽ ഇറങ്ങി. അപ്പോൾ എൻ്റെ പ്രധാന ലഗേജൊക്കെ ആ എയർപോർട്ടിലെ ഈ ലോക്ക് റൂമിൽ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ബാഗ്, രണ്ട് ബാഗ്, ഒരു സാംസണൈറ്റ് പെട്ടി, അത് ഞാൻ ഇവിടുന്ന് കടം വാങ്ങിയതാണ്, മറ്റൊരു ചെറിയ ബാഗും, ഇങ്ങനെ രണ്ട് ബാഗിലാണ് എൻ്റെ സാധനങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഈ സാംസണൈറ്റ് പെട്ടിയിലാണ് എൻ്റെ പൈസയും ഒക്കെ ഉള്ളത്, മറ്റേലാണ് പാസ്പോർട്ടും. അപ്പോൾ അട്രാക്റ്റീവായിട്ട് സാംസണൈറ്റ് പെട്ടി അവിടെയൊക്കെ അട്രാക്റ്റീവായിട്ട് വരുന്നേ ഉള്ളൂ. അപ്പോൾ അത് ഞാൻ കാലിൻ്റെ ഇടയിൽ വെച്ച് ഈ ബാഗ് ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ 64 നമ്പർ ബസ് എന്നൊരു ബസ്സുണ്ട്, വളരെ കുപ്രസിദ്ധമായൊരു ബസ്സാണ്. അതായത് റോം പട്ടണത്തിൽ നിന്ന് വത്തിക്കാനിലേക്ക് പോകേണ്ട ഒരു ബസ്സാണ്. ഞാൻ വത്തിക്കാൻ കാണുക എന്നുള്ള ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. ആ വത്തിക്കാനിലേക്ക് പോണ ബസ്സാണ്. ആ ബസ്സിൽ കയറി, അത് വത്തിക്കാനിലെത്തുന്നതിന് മുമ്പേ എന്തോ ഒരു നിമിഷം കൊണ്ട് ആ കാലിൻ്റെ ഇടയിൽ നിന്ന് ആ പെട്ടി അടിച്ചു പോയി. ഞാൻ അവിടെ ചെന്ന് അങ്കലാപ്പിലായി, കാരണം എന്ത് ചെയ്യാനി. അപ്പോൾ വി കെ മാധവൻകുട്ടിയാണ് അവിടെ ഒരു മുറി അറേഞ്ച് ചെയ്തായിരുന്നു, അത് കിട്ടിയില്ല. പിന്നെന്ത് ചെയ്യാനാ, പിന്നെ ഞാൻ പൈസ കൊടുത്തിട്ട് ഒരു മുറി വാടകയ്ക്ക് എടുത്തു. അവിടുന്ന് തിരിച്ച് അല്ലിറ്റാലിയ എന്നുള്ള പ്ലെയിനിൽ തിരിച്ചു പോരുകയും ചെയ്തു. ഇതിൻ്റെ ഇടയിൽ ഞാൻ പഠിച്ച ഒരു പാഠം എന്താണ്, അത്

രാഷ്ട്രീയ പാഠം. അതായത് ഈ സൗത്ത് ആഫ്രിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് അന്ന് അവിടെ അപ്പാർത്തൈഡ് നടക്കുകയാണ്. അപ്പോൾ അതിനെ ഒറ്റപ്പെടുത്താനും അതിനെതിരെ സാങ്ഷൻസ് ഏർപ്പെടുത്താനും വേണ്ടിയിട്ടുള്ള വലിയ സമ്മർദ്ദമുണ്ട്. അപ്പോൾ ഞാൻ താമസിക്കുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് സൗത്ത് ആഫ്രിക്കൻ എംബസിയാണ്. ആ എംബസിയിലൊരു മുമ്പിലൊരു 10 ആൾ എന്നും അവിടെ പോയിട്ട് സമരം ചെയ്യണതാണ്. അപ്പോൾ ഞാൻ അതിലത്തെ ഒരാളെയോട് ചോദിച്ചു, നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാവുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരെന്നല്ല, ഞങ്ങൾ സാധാരണ ആളല്ല, കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഈ സമരത്തിന് വരില്ല. ഏ അതെന്താ, കമ്മ്യൂണിസ്റ്റുകാർ അപ്പാർത്തൈഡിനൊക്കെ എതിരാണ്, സാങ്ഷൻസ് വേണം, നിങ്ങളെന്ത് കണ്ടു? അങ്ങനെയല്ല, ഇവിടുത്തെ എല്ലാ പാർട്ടികളും ഈ സൗത്ത് ആഫ്രിക്ക

0: നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരാവുമല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നല്ല, ഞങ്ങൾ സാധാരണ ആളല്ല, കമ്മ്യൂണിസ്റ്റുകാരൊന്നും ഈ സമരത്തിന് വരില്ല. ഏ അതെന്താ, കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിനൊക്കെ എതിരാണ്, സാങ്ഷൻസ് വേണം, നിങ്ങൾ എന്ത് കണ്ടു? അങ്ങനെയല്ല, ഈ ഇവിടുത്തെ എല്ലാ പാർട്ടികളും ഈ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള പണം കൊണ്ട് ജീവിക്കുന്ന ആളാണ്. ബ്രിട്ടൻ എന്ന് പറയുന്നത് ഒരു മറ്റുള്ളവരുടെ രാജ്യത്ത് നിന്നുള്ള വരുമാനം കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ്. ഇപ്പോൾ അതിലത്തെ ബാർക്ലേസ് ബാങ്കിൻ്റെ വലിയ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ സൗത്ത് ആഫ്രിക്കയിലാണ്. അങ്ങനെ എല്ലാ ബാങ്കുകളുടെയും എല്ലാ സ്ഥാപനങ്ങളുടെയും ഇൻവെസ്റ്റ്മെൻറ്റ് സൗത്ത് ആഫ്രിക്കയിലാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കയായിട്ട് ഒരു ഉപരോധം ഇല്ലെങ്കിൽ അതിൽ നിന്നുള്ള വിട്ടുപോരിൽ വന്നു കഴിഞ്ഞാൽ ബ്രിട്ടനിലെ എന്താ പറയുക, സാമ്പത്തിക സ്ഥിതി വളരെ തകരും. അപ്പോൾ അവിടെ ഒരു സാധാരണ തൊഴിലാളിക്ക് അന്ന് 1000 pounds കിട്ടുക, 250 pounds ഒരു വീട് കിട്ടും, പിന്നെ 250 pounds മറ്റേ ചിലവൊക്കെ കഴിയും, അങ്ങനെ ഒരു 200 pounds സേവ് ചെയ്യുകയും ചെയ്യാം. ഈ ജീവിത നിലവാരം, ഈ സമ്പത്തിൻ്റെ ഈ വരവ് നിലച്ചാൽ ഇല്ലാതെയാവും. അപ്പോൾ അവിടുത്തെ തൊഴിലാളികളുടെ കൂടി സ്ഥാപിത താല്പര്യമാണ് ഈ കോളനി ബന്ധം ഇല്ലെങ്കിൽ ഈ അസമമായിട്ടുള്ള വ്യാപാര ബന്ധം നിലനിർത്തുക എന്നുള്ളത്. അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി, ഇതാണോ അന്താരാഷ്ട്ര തൊഴിലാളി സൗഹൃദം ഇല്ലെങ്കിൽ അന്താരാഷ്ട്ര എന്ന്. ഞാൻ എനിക്ക് പെട്ടെന്ന് കാര്യങ്ങളൊന്നും മനസ്സിലാവാത്ത മട്ടിൽ അങ്ങനൊരു അത്ഭുത ലോകത്തിലെത്തി ഞാൻ. അതാണ് എനിക്ക് അവിടെ നിന്നുള്ള ഒരു രാഷ്ട്രീയ പാഠം എന്ന് പറയുന്നത്.
1: ആദ്യമായി എന്ന ഈ പരിപാടിയിൽ സാഹിത്യ നിരൂപകൻ കെ സി നാരായണൻ തന്റെ ഓർമ്മകളും അനുഭവങ്ങളും പങ്കുവയ്ക്കുകയായിരുന്നു. ഇതുവരെ
2: ആദ്യമായി

0: ആരോഗ്യം അമൂല്യം. വെള്ളപ്പാണ്ട്, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കോഴിക്കോട് മലബാർ ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിമിത പി.
1: ചർമ്മത്തിന് നിറം കൊടുക്കുന്ന മെലനിൻ എന്ന രാസവസ്തുവിന്റെ അപാകത മൂലം ഉണ്ടാവുന്ന ഒരു രോഗാവസ്ഥയാണ് വിറ്റലൈഗോ അഥവാ വെള്ളപ്പാണ്ട്. ചർമ്മത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെളുത്തതോ ഇളം നിറമുള്ളതോ ആയ പാടുകളായാണ് ഈ രോഗം കാണപ്പെടുന്നത്. മെലനിൻ ഉൽപ്പാദിപ്പിക്കുന്ന കോശങ്ങൾ അഥവാ മെലനോസൈറ്റ്സ് നശിക്കുകയോ പ്രവർത്തനം നിർത്തുകയോ ചെയ്യുമ്പോഴാണ് വിറ്റലൈഗോ അഥവാ വെള്ളപ്പാണ്ട് സംഭവിക്കുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷണം എന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന മാറ്റം തന്നെയാണ്. പേപ്പർ പോലെ വെളുത്ത ചൊറിച്ചിലോ മറ്റോ ഇല്ലാത്ത പാടുകളാണ് രോഗലക്ഷണം. ഇത്തരം വെള്ളപ്പാടിനുള്ളിലെ രോമങ്ങളും നരച്ചു കാണപ്പെടുന്നു. തലയോട്ടി, പുരികം, കൺപീലികൾ, താടി, ശരീരരോമങ്ങൾ എന്നിങ്ങനെ ശരീരത്തിന്റെ ഏതു ഭാഗത്തും ഇത് സംഭവിക്കാം. ഇനി ചികിത്സാ രീതികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. രോഗത്തിന്റെ തീവ്രത, ബാധിച്ച ശരീരഭാഗങ്ങൾ എന്നിങ്ങനെ പല ഘടകങ്ങളനുസരിച്ച് വിവിധ തരം ചികിത്സാ രീതികൾ നിലവിലുണ്ട്. വിറ്റലൈഗോ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റുക എന്നതിലുപരി പിഗ്മെന്റ് പുനഃസ്ഥാപിക്കുക, കൂടുതൽ ചർമ്മത്തെ ബാധിക്കുന്നതിൽ നിന്ന് തടയുക എന്നിവയാണ് ചികിത്സയുടെ ലക്ഷ്യങ്ങൾ. എന്നാൽ ഈ ചികിത്സാ രീതികളോട് ശരീരം എങ്ങനെ പ്രതികരിക്കുമെന്ന് സംബന്ധിച്ച് മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. കാലപ്പഴക്കം ചെന്ന രോഗം, രോമങ്ങൾ നരച്ച പാടുകൾ, ശ്ലേഷ്മ പടലത്തിലെയും വിരൽത്തുമ്പുകളിലെയും പാടുകൾ എന്നിവയിൽ ചികിത്സയോടുള്ള പ്രതികരണം താരതമ്യേന കുറവാണ്. എല്ലാവർക്കും എല്ലാ ചികിത്സാ രീതിയും ഫലപ്രദമാകണമെന്നുമില്ല. എന്നാൽ നിങ്ങളുടെ സ്കിൻ ഡോക്ടറിന്റെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചാൽ ചർമ്മത്തിന്റെ നിറം വീണ്ടെടുക്കുവാനും മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയുവാനും സാധിക്കും. തീവ്രത കുറഞ്ഞ പരിമിതമായ ഭാഗങ്ങളെ മാത്രം ബാധിക്കുന്ന അവസ്ഥയിൽ ലേപനങ്ങൾ മാത്രം മതിയാകും. സ്റ്റീറോയിഡ്, ടാക്രോലിമസ് തുടങ്ങിയ ലേപനങ്ങൾ വളരെ ഫലപ്രദമാണ്. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ നിയന്ത്രിക്കുന്ന സ്റ്റീറോയിഡ്, എസതയോപ്രിൻ മുതലായ ഗുളികകൾ അതിതീവ്രമായി പടരുന്ന അവസ്ഥയിൽ ഉപയോഗപ്രദമാണ്. മറ്റൊരു ചികിത്സാ രീതിയാണ് നാരോബാൻഡ് അൾട്രാവയലറ്റ് UVB കിരണങ്ങൾ ഉപയോഗിച്ചുള്ള ഫോട്ടോതെറാപ്പി. ഇത് സജീവമായ വിറ്റലൈഗോയുടെ പുരോഗതി തടയുകയോ മന്ദഗതിയിലാക്കുകയോ ചെയ്യുന്നതായി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. മറ്റുള്ള ചികിത്സാ രീതികളെ അപേക്ഷിച്ച് നാരോബാൻഡ് UVB കിരണങ്ങൾക്ക് നിരവധി ഗുണങ്ങളുണ്ട്. ഹ്രസ്വകാലം മാത്രം മതിയാകുന്ന ചികിത്സ, ഉള്ളിൽ കഴിക്കാൻ മരുന്ന് കൊടുക്കേണ്ട, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ എന്നിവയിൽ സുരക്ഷിതമായി ഉപയോഗിക്കാം, വൃക്കരോഗികളിലും കരൾ രോഗികളിലും ഉപയോഗിക്കാം എന്നിവയാണിവ. ഔഷധ ചികിത്സ ഫലിക്കാത്ത രോഗികളിൽ ശസ്ത്രക്രിയാ രീതികൾ ഫലപ്രദമാണ്. ചർമ്മത്തിന്റെ നിറം പുനഃസ്ഥാപിക്കാൻ ഉള്ള ചില ശസ്ത്രക്രിയാ രീതികളാണ് സ്കിൻ ഗ്രാഫ്റ്റിംഗ്, ബ്ലിസ്റ്റർ ഗ്രാഫ്റ്റിംഗ്, സെല്ലാ സസ്പെൻഷൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്നിവ. ഇതിൽ രോഗിയുടെ തന്നെ ചർമ്മം രോഗബാധിതമല്ലാത്ത ഭാഗത്തു നിന്ന് രോഗബാധയുള്ള ഭാഗത്തേക്ക്

0: അടച്ചു പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചർമ്മം അതുപോലെ തന്നെ മാറ്റിവെക്കുകയോ ചർമ്മത്തിലെ എപ്പിഡേമിസ്, ഹെയർ ഫോളിക്കിൾ, മെലനോസൈറ്റ്സ് എന്നിവ മാത്രമായോ മാറ്റിവെക്കുകയോ ചെയ്യാം. പുതിയ വെള്ളപ്പാടുകൾ പ്രത്യക്ഷപ്പെടുന്നതും ഉള്ള പാടുകൾ വലുതാകുന്നതും നിലച്ച് ഒരു വർഷമെങ്കിലും കഴിഞ്ഞ ശേഷമേ സർജറി ചെയ്യാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം മുൻപ് സൂചിപ്പിച്ച കോബ്നർ ഫിനോമിനൻ മൂലം ഗ്രാഫ്റ്റ് എടുക്കുന്ന സ്ഥലത്ത് പുതിയ പാടുകൾ വന്നേക്കാം. ബ്ലിസ്റ്റർ ഗ്രാഫ്റ്റിംഗ് എന്ന ശസ്ത്രക്രിയയിൽ പിഗ്മെന്റഡ് ചർമ്മത്തിൽ സക്ഷൻ ഉപയോഗിച്ച് കുമിളകൾ സൃഷ്ടിച്ച് കുമിളകളുടെ മുകൾ ഭാഗം വെള്ളനിറമുള്ള രോഗം ബാധിച്ച ചർമ്മത്തിലേക്ക് പറിച്ചു നടുകയാണ് ചെയ്യാറ്. കുറച്ചുകൂടി സങ്കീർണമായ ഒരു ശസ്ത്രക്രിയയാണ് സെല്ലാർ സസ്പെൻഷൻ ട്രാൻസ്പ്ലാന്റേഷൻ. കൂടുതൽ വലിപ്പമുള്ള അടയാളങ്ങൾ കുറച്ച് ഗ്രാഫ്റ്റ് കൊണ്ട് ചികിത്സിക്കാം എന്നതാണ് ഈ ചികിത്സാരീതിയുടെ പ്രത്യേകത. കൈകൾ, കാലുകൾ, സന്ധികൾ എന്നിവിടങ്ങളിൽ വരുന്ന പാടുകളാണ് വീണ്ടും നിറം ലഭിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. അതേസമയം മുഖത്തെ പാടുകൾ അനായാസം സ്വാഭാവിക നിറത്തിലേക്ക് കൊണ്ടുവരാം. വെളുത്ത നിറമുള്ള രോമങ്ങൾ ഉണ്ടെങ്കിൽ പാട് ചികിത്സിച്ചു മാറ്റുന്നത് അല്പം ദുഷ്കരമാണ്. ഡീ പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ് അഥവാ ശേഷിക്കുന്ന നിറം നീക്കം ചെയ്യുക എന്നതാണ് മറ്റൊരു മാർഗം. നിങ്ങളുടെ വിറ്റിലൈഗോ വ്യാപകമാവുകയും മറ്റ് ചികിത്സകൾ ഫലവത്താവാതിരിക്കുകയും ചെയ്താൽ ഈ തെറാപ്പി ഒരു ഓപ്ഷനായിരിക്കും. ഈ രോഗത്തിന് ഒരു ശാശ്വത പരിഹാരം വാഗ്ദാനം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ഇപ്പോൾ ലഭ്യമായിട്ടുള്ള ചികിത്സകൾ വഴി രോഗം ഒരു പരിധിവരെ നിയന്ത്രിക്കുവാനും രോഗിയുടെ മാനസിക ബുദ്ധിമുട്ട് ലഘൂകരിക്കുവാനും തീർച്ചയായും കഴിയും.
1: വെള്ളപ്പാണ്ട്, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡെർമറ്റോളജി വിഭാഗം കൺസൾട്ടന്റ് ഡോക്ടർ നിമിത പി.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: എന്റെ ഉണ്ണി, താൻ രക്ഷപ്പെട്ടു.
4: ചന്ദ്രനോ? ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്നാ താൻ ഈ പറയണത്?
3: അതൊക്കെ പറയാം. താൻ ആദ്യം എന്നെ വീട്ടിലേക്ക് ഒന്ന് കയറ്റിയിരുത്.
4: ഓ,
3: ഈ ചൂട് കൊണ്ട് എന്നെ ദേഹം കരിയുന്നു.
4: ഓ, അത് ഞാൻ മറന്നു കേട്ടോ. താൻ കയറി.
3: ഓ,
4: പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്, കറണ്ട് പോക്ക്.
3: അയ്യോ, അപ്പോ ഇൻവെർട്ടർ ഇല്ലേ?
4: പക്ഷേ എ സി അതിൽ പ്രവർത്തിക്കില്ലല്ലോ.
3: ഈ മാസത്തെ കറണ്ട് ബില്ല് വന്നാല് കറണ്ട് അടിച്ചു പോകുമെന്നാ തോന്നുന്നത്. ഇനി അത് അടയ്ക്കാൻ വല്ല പേഴ്സണൽ ലോൺ എടുക്കേണ്ടി വരുമെന്നാ എന്റെ സംശയം.
4: ഇനിയിപ്പോ അതിന് ഗവൺമെന്റ് വല്ല ഇ എം ഐയോ ഏർപ്പെടുത്തി തന്നാ രക്ഷപ്പെട്ടു.
3: റിട്ടയർ ചെയ്തതോടെ തനിക്ക് നല്ല മാറ്റമുണ്ട്.
4: എന്താ സംശയം? ഇപ്പൊ കൊല്ലങ്ങളായി സമയം കിട്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയുന്നുണ്ട്. യോഗ, പുസ്തക വായന, മ്യൂസിക്, എഴുത്ത്, ആ എല്ലാം നന്നായി പോകുന്നു. ഇതൊക്കെ ഞാൻ ഉണ്ടാക്കിയ പച്ചക്കറികളാ.
3: കൊള്ളാലോ, അതല്ലേ പറഞ്ഞത്, ഞാനും റിട്ടയർ ആവാൻ കാത്തിരിക്ക.
4: ഓ, അത് ശരിയാണല്ലോ. പക്ഷേ സഹിക്കാൻ പറ്റാത്ത ഒന്നുണ്ട്.
3: അതെന്താ ഉണ്ണി?
4: ആളുകളുടെ ചോദ്യം.
3: എന്ത് ചോദ്യം?
4: നമ്മുടെ ഫ്യൂച്ചർ പ്ലാൻസ്.
3: ഓ,
4: പിന്നെ ബാങ്കുകാരും വിടാതെ കൂടിയിട്ടുണ്ട്.
3: ഓ, റിട്ടയർമെന്റ് ബെനിഫിറ്റ് അല്ലേ?
4: അത് തന്നെ. ഓ, ആളുകൾക്ക് നമ്മുടെ കയ്യിലുള്ള പൈസ എങ്ങനെയെങ്കിലും പോക്കറ്റിലാക്കണം.
3: എന്നിട്ട് നീ എന്ത് പറഞ്ഞു അവരോടൊക്കെ?
4: എനിക്ക് വായിക്കണം, പാട്ട് കേൾക്കണം, പിന്നെ ഫ്രീ ആയി നടക്കണം എന്നൊക്കെ പറഞ്ഞു. ബാങ്കുകാരെ തൽക്കാലം പ്ലാൻ ഒന്നും ഇല്ല എന്ന് പറഞ്ഞു ഓടിച്ചുവിട്ടു.
3: അത് വേണ്ടത് തന്നെ.
4: എടോ, നമ്മള് വർഷങ്ങളായിട്ട് ഓഫീസ് നിന്നും വീട് നിന്നും പറഞ്ഞ് ഷട്ടിൽ അടിക്കായിരുന്നില്ലേ? അതിന്റെ ഇടയിൽ ട്രാൻസ്ഫർ, കുട്ടികളുടെ പഠിത്തം.
3: നമ്മൾ സത്യത്തിൽ ജീവിക്കാൻ മറന്നുപോയതായിരുന്നു.
4: ആ, നമ്മുടെ ഇഷ്ടങ്ങള്, താല്പര്യങ്ങള്, ഇതിനൊന്നും നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല.
3: അല്ല, ആളുകൾക്കെന്താ നമ്മൾ നമ്മുടെ ഹോബികളിലേക്ക് പോകുന്നതുകൊണ്ട് പ്രശ്നം?
4: ആളുകൾക്ക് നമ്മൾ ജീവിതാവസാനം വരെ പണിയെടുത്തുകൊണ്ടേയിരിക്കണം.
3: അല്ല ഇഷ്ട, കണ്ടമാനം പണം സമ്പാദിച്ചുകൊണ്ട് എന്താ കാര്യം?
4: വീണ്ടും വീണ്ടും പണം സമ്പാദിക്കണമെന്ന് തോന്നല്ലോ.
3: എന്നിട്ടോ?
4: ടെൻഷൻ അടിച്ച് പണ്ടാരടക്കി ബി പിയും ഷുഗറും ഒക്കെ വന്ന് ഒന്നും തിന്നാണ്ടേയും കുടിക്കാണ്ടേയും ആളുകൾ കഴിക്കണത് നോക്കി വെള്ളം ഇറക്കി ആസ്പത്രികളിൽ ആവശ്യത്തിനും അനാവശ്യത്തിനും പോയി ജീവിതം തള്ളി നീക്കാനായിട്ട് രസിക്കാലോ.
3: ഇതിനൊക്കെ ഒരു മാറ്റം വേണം.
4: വേണല്ലോ. അതെ, താൻ അടുത്ത മാസം റിട്ടയർ ചെയ്യാൻ പോകല്ലേ?
3: അതെ.
4: അതിനു മുമ്പ് ഒന്നോ രണ്ടോ അലമാരകള് വീട്ടിൽ പണിയിക്കണത് നല്ലതാ.
3: അലമാരയോ?
4: ആ,
3: അതെന്തിനാ?
4: റിട്ടയർമെന്റ് സമയത്ത് തനിക്ക് ഒരുപാട് മൊമെന്റോകൾ കിട്ടും. പിന്നെ കപ്പലുകള്, ബോട്ടുകള്, പെയിന്റിങ്ങുകള്, ക്ലോക്കുകള് എല്ലാം.
3: ഇതിൽ പലതും വീട്ടിലെ ആവശ്യത്തിന് ഉണ്ട് ഇഷ്ട.
4: അതിന് തന്നോട് ചോദിച്ചിട്ടാണോ ഇതൊക്കെ വാങ്ങി തരിക?
3: ഏതായാലും റിട്ടയർ ആയാൽ പണിയൊന്നുമില്ലല്ലോ.

0: ഡെയിലി ഇതൊക്കെ തുടച്ചു മിനുക്കാലോ.
1: എനിക്ക് 6 ഷർട്ടുകളാണ് കിട്ടിയത്.
0: ആ
1: ഓരോന്നും ഓരോ സൈസ്. തിരിച്ചു കൊടുക്കാൻ നോക്കിയപ്പോ ബില്ലില്ല. രണ്ടെണ്ണം ഫാദറിലേക്ക് കൊടുത്തു, രണ്ടെണ്ണം മോനും.
0: ഇതിനൊക്കെ എന്താ ഒരു പരിഹാരം?
1: പരിഹാരമൊക്കെ ഉണ്ട്. അതിന് കുറച്ച് തൊലിക്കട്ടി വേണം.
0: അതെയോ?
1: ആ താനേ ഒരു കാര്യം ചെയ്യ്, ഒരു വലിയ സൈസിലുള്ള ഷർട്ട് വാങ്ങും.
0: വലിയ സൈസിലുള്ള ഷർട്ടോ?
1: ആ അതിന്റെ മുമ്പിലും പിമ്പിലും ഒരു QR കോഡ് പിടിപ്പിക്കണം. എന്നിട്ട് റിട്ടയർമെന്റ് സമയത്ത് ഈ ഷർട്ട് ഇട്ട് സഹപ്രവർത്തകർക്കിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. ഷർട്ടിന്മേൽ ഒരു ടാഗ് ലൈൻ കൂടി വെക്കാൻ മറക്കരുത്.
0: മനസ്സിലായി മനസ്സിലായി. സമ്മാനങ്ങൾ GPay-യിലൂടെ മാത്രം.
2: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം, രചന സി കൃഷ്ണകുമാർ,
0: ശബ്ദ സാന്നിധ്യം സി കൃഷ്ണകുമാർ, വിനോദ് കീഴടത്ത്.
2: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
5: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
6: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
7: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
8: വയനാട് ജില്ലയിലെ വിവിധ ആരോഗ്യ സ്ഥാപനങ്ങളിലേക്ക് അഡ്ഹോക്ക് വ്യവസ്ഥയിൽ ഡോക്ടർമാരെ നിയമിക്കുന്നതിന് അഭിമുഖം നടത്തുന്നു. MBBSഉം TCMC രജിസ്ട്രേഷനുമാണ് യോഗ്യത. 179 ദിവസത്തേക്കാണ് നിയമനം. പ്രതിമാസം 60,410 രൂപ വേതനം ലഭിക്കും. താൽപ്പര്യമുള്ളവർ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പും സഹിതം May 5 രാവിലെ 10 ജില്ലാ മെഡിക്കൽ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. ഫോൺ നമ്പർ 0493524030. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0493524030. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ENT വിഭാഗത്തിൽ പ്രൊജക്ട് ടെക്നിക്കൽ സപ്പോർട്ട് സ്റ്റാഫിനെ കരാറിൽ നിയമിക്കും. യോഗ്യത MBBSഉം 3 വർഷത്തെ പ്രവൃത്തി പരിചയവും അല്ലെങ്കിൽ MS ENTയിൽ ബിരുദാനന്തര ബിരുദം. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. പ്രായപരിധി 2026 ജനുവരി 1, 35 വയസ്സ് കവിയരുത്. വയസ്സ്, യോഗ്യത, ഐഡന്റിറ്റി, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം May 4 രാവിലെ 10:30 മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഓഫീസിൽ അഭിമുഖത്തിനെത്തണം. ഫോൺ നമ്പർ 0495235026. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0495235026.
9: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ.
5: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
10: ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ ബുധൻ ശനി ദിവസങ്ങളിൽ കാലത്ത് 6:25 ശ്രദ്ധ. ഈ പരിപാടി നമുക്കായി സമർപ്പിക്കുന്നത്
11: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
8: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ
12: ആകാശവാണി. വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 ദിവസം മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ

0: തുടക്കം കുറിക്കും. ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന എ എഫ് സി അണ്ടർ 17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് ആദ്യ പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ വിശദമായി. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി രണ്ട് ദിവസം മാത്രം. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലവും മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഒരു റിപ്പോർട്ട്.
1: തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. 43 ഇടങ്ങളിലായാണ് 140 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ആദ്യം പോസ്റ്റൽ വോട്ടുകൾ എണ്ണും. ഇവിഎമ്മുകൾക്കായി ഒരു ഹാളിൽ 7 മുതൽ 14 വരെ മേശകൾ ക്രമീകരിക്കും. 8:30 ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. 3 മുന്നണികളും ശുഭപ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങളിൽ മുന്നിലെത്താനായത് UDFന്റെ പ്രതീക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഭരണ തുടർച്ച ഉറപ്പെന്ന ആത്മവിശ്വാസത്തിലാണ് LDF ക്യാമ്പ്. വലിയ മുന്നേറ്റമുണ്ടാകുമെന്ന കണക്കുകൂട്ടലിലാണ് BJP. പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും വോട്ടെണ്ണലിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. അതിനിടെ വോട്ടെണ്ണലിനായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായും അസിസ്റ്റന്റുമാരായും നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സുപ്രീംകോടതിയെ സമീപിച്ചു. ഇത് സംബന്ധിച്ച ഹർജി നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തള്ളിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിലെത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ 6 പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തിരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. സൌത്ത് 24 പർഗാനാസിലെ 2 മണ്ഡലങ്ങളിലായാണ് റീപോളിംഗ് ആരംഭിച്ചത്. വോട്ടിംഗ് മെഷീനിൽ ടേപ്പ് ഒട്ടിച്ചതടക്കം പരാതി ഉയർന്ന ഇടങ്ങളിൽ റീപോളിംഗ് നടത്താൻ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരത്തെ ഉത്തരവിട്ടിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ മഗ്രഹത് പശ്ചിമിൽ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ നിയമസഭാ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലും ഇപ്പോൾ റീപോളിംഗ് നടക്കുകയാണ്. പോളിംഗ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. ഫാൽത്ത നിയമസഭാ മണ്ഡലത്തിലെ പരാതികളിൽ കമ്മീഷൻ തീരുമാനം കൈക്കൊണ്ടിട്ടില്ല. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലി കമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യങ്ങളിൽ തത്സമയം വിവരങ്ങൾ മൊബൈലിലൂടെ ലഭ്യമാകും. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം നാളെ മുതൽ രാജ്യവ്യാപകമായി ലഭിക്കും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങൾ ലഭ്യമാകും. ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിലെ ചോ ഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടുമുള്ള നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ലഡാക്കിന്റെ മണ്ണിൽ നിന്നുള്ള സന്ദേശം കാരണമായിട്ടുണ്ടെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്യവേ ശ്രീ അമിത്ഷാ പറഞ്ഞു. ലേയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബുദ്ധിസ്റ്റ് സ്റ്റഡീസിന്റെ സഹകരണത്തോടെ നിർമ്മിക്കുന്ന ഡയറി പ്ലാന്റിന്റെ തറക്കല്ലിടലും ആഭ്യന്തരമന്ത്രി നിർവഹിച്ചു. ഇന്ത്യ യു എ ഇ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര ബന്ധം ശക്തമായ വളർച്ച കൈവരിച്ചതായും വ്യാപാരം $100 ബില്യൺ കവിഞ്ഞതായും അദ്ദേഹം പറഞ്ഞു. ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് ഉൽപ്പന്നങ്ങൾ, ഇലക്ട്രോണിക്സ്, കൃഷി തുടങ്ങിയ പ്രധാന മേഖലകളിലുള്ള വളർച്ച വ്യക്തമായ നേട്ടം നൽകുന്നുവെന്നും കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ 1st ഘട്ടത്തിൽ ഭവന ലിസ്റ്റിംഗിനും ഭവന സെൻസസിനുമുള്ള പ്രവർത്തനങ്ങൾ ഊർജിതം. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ഇത് സംബന്ധിച്ച പ്രവർത്തനങ്ങൾ ഇന്നലെ ആരംഭിച്ചു. May 30 വരെ പ്രക്രിയ തുടരുമെന്നും പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ വിവരശേഖരണത്തിനായി ഗൃഹസന്ദർശനം നടത്തുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. 2000 രൂപ നോട്ടുകളുടെ 98.47% തിരിച്ചെത്തിയതായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. കറൻസി മാനേജ്മെന്റ് നടപടികളുടെ ഭാഗമായി 2000 രൂപ നോട്ടുകൾ ക്രമേണ പിൻവലിക്കുന്നതായി 2023 May 19 RBI പ്രഖ്യാപിച്ചത്. 2000 രൂപ നോട്ടുകൾക്ക് ഇപ്പോഴും നിയമപരമായ പ്രാബല്യമുണ്ടെന്ന് RBI വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ AllIndia Radio News.

0: തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തള്ളി. ചർച്ചകളിൽ ഇറാൻ പുരോഗതി കാണിക്കുന്നുണ്ടെങ്കിലും മധ്യസ്ഥർ മുഖേന സമർപ്പിച്ച പുതിയ നിർദ്ദേശങ്ങളിലെ ചില നിബന്ധനകൾ അംഗീകരിക്കാനാകില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ നേതൃത്വത്തിൽ ഐക്യമില്ലെന്നും ട്രംപ് വിമർശിച്ചു. അതേസമയം ലബനനിൽ ഇസ്രായേൽ ആക്രമണം ശക്തമായി തുടരുകയാണ്. ടയർ നഗരത്തിലുണ്ടായ വ്യോമാക്രമണത്തിൽ 2 കുട്ടികളടക്കം 30 പേർ കൊല്ലപ്പെട്ടു. തിരിച്ചടിയായി ഇസ്രായേൽ സൈനികർക്കു നേരെ ഹിസ്ബുള്ള ഡ്രോൺ ആക്രമണം നടത്തി. ഇറാനുമായുള്ള യുദ്ധം അവസാനിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് US കോൺഗ്രസിനെ അറിയിച്ചു. എന്നാൽ മേഖലയിൽ US സൈനിക സാന്നിധ്യം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെ ആരംഭിച്ച സൈനിക നടപടി നിയമപരമായ പ്രശ്നങ്ങൾ ഉയർത്തുന്ന സാഹചര്യത്തിലാണ് ട്രംപിന്റെ നീക്കം. യൂറോപ്യൻ യൂണിയനുമേൽ 25% അധിക തീരുവ ചുമത്തുമെന്ന് പ്രഖ്യാപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യൂറോപ്പിൽ നിന്ന് US ഇറക്കുമതി ചെയ്യുന്ന കാറുകൾക്കും ട്രക്കുകൾക്കുമാണ് പുതിയ തീരുവ. സാമൂഹ്യ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് പ്രഖ്യാപനം. ലോകത്തിലെ ഏറ്റവും വലിയ 5-ാമത്തെ സംസ്കരിച്ച ക്രൂഡ് ഓയിൽ കയറ്റുമതി രാജ്യമായി ഇന്ത്യ മാറിയെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി. രാജ്യം ഊർജ്ജ വിതരണം വൈവിധ്യവൽക്കരിക്കുക മാത്രമല്ല 60% LPG രാജ്യത്തിനുള്ളിൽ വിജയകരമായി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് സൂറത്തിൽ നടന്ന 3-ാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
2: ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും വർദ്ധിച്ചുവരുന്ന ചരക്കു ചെലവുകളും നിലനിൽക്കുമ്പോഴും രാജ്യത്തെ ഇന്ധനങ്ങളുടെ ചില്ലറ വിൽപ്പന വില സ്ഥിരത പുലർത്തുന്നതായി കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. രാജ്യത്തുടനീളം LPGയുടെ പൂഴ്ത്തിവയ്പ്പും കരിഞ്ചന്തയും തടയുന്നതിനുള്ള നടപടികൾ തുടരുകയാണെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. വ്യാവസായിക LPG സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ ഇന്ത്യൻ നാവികർ സുരക്ഷിതരാണ്. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കൂടുതൽ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇതുവരെ 2490 ഇന്ത്യൻ പൌരന്മാർക്ക് കരമാർഗം ഇറാനിൽ നിന്ന് പുറത്തുവരുന്നതിനുള്ള സൌകര്യം ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി മുഖേന ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ഇൻഡിഗോ ദോഹയിലേക്ക് സർവീസ് നടത്തും. ചൊവ്വാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ദുബായിലേക്ക് സർവീസ് നടത്തും. ബഹ്റിനിലേക്ക് ഈ മാസം 7 എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്കുള്ള സർവീസ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. നാളെ 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ആശ്വാസമുണ്ട്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യ ഇന്ന് ആദ്യ പോരാട്ടത്തിനിറങ്ങുന്നു. കരുത്തരായ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. 2005 ശേഷം ആദ്യമായാണ് ഈ വിഭാഗത്തിൽ ഇന്ത്യ ഏഷ്യൻ കപ്പിന് യോഗ്യത നേടുന്നത്. ഒരേ വർഷം 3 വിഭാഗത്തിലും യോഗ്യത നേടുന്ന അപൂർവ നേട്ടവും ഇന്ത്യൻ വനിതാ ഫുട്ബോൾ സ്വന്തമാക്കി. സീനിയർ ടീമും U20 ടീമും ഈ വർഷം ഏഷ്യൻ കപ്പിൽ പങ്കെടുത്തിരുന്നു. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 പരാജയപ്പെടുത്തി. വിജയലക്ഷ്യമായ 226 റൺസ് ഡൽഹി ക്യാപിറ്റൽസ് 19.1 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. വോട്ടെടുപ്പിനിടെ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി 2 മാത്രം. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ഇന്ത്യ UAE സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ രാജ്യത്തെ കർഷകർക്കും ബിസിനസ് സംരംഭകർക്കും കൂടുതൽ അവസരങ്ങൾ സൃഷ്ടിച്ചതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ. പശ്ചിമേഷ്യയിലെ സംഘർഷം അവസാനിപ്പിക്കാനായി ഇറാൻ സമർപ്പിച്ച പുതിയ സമാധാന നിർദ്ദേശം തള്ളി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. മഴ ശക്തമായതോടെ സംസ്ഥാനത്ത് ചൂടിന് നേരിയ ശമനം. ചൈനയിൽ നടക്കുന്ന AFC U17 ഏഷ്യൻ കപ്പിൽ ഇന്ത്യയ്ക്ക് ഇന്ന് അഭിമാന പോരാട്ടം. എതിരാളികൾ ഓസ്ട്രേലിയ. വാർത്തകൾ കഴിഞ്ഞു. തിരുവനന്തപുരം നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്താ പ്രക്ഷേപണം 11:00.
3: ആകാശവാണി കോഴിക്കോട്.
4: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
5: സ്വയം ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ വി ദക്ഷിണാമൂർത്തി പാടിയ ഗ്രാമഫോൺ നാടകഗാനം. നാടകം സ്വർഗം നാണിക്കുന്നു.

0: നിങ്ങൾ കേട്ടത് സ്വയം ചിട്ടപ്പെടുത്തിയ ഈണത്തിൽ വി ദക്ഷിണാമൂർത്തി പാടിയ ഗ്രാമഫോൺ നാടകഗാനം.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ.
3: അസ്ഥികൂടം കിട്ടിയ കഥ ഇരുചെവിയറിയാതെ ഒതുക്കാനും പറമ്പു വെളുപ്പിക്കൽ തുടരാനും ഉത്തരവിട്ട അച്ചമ്പി കുഞ്ഞുമാക്കോതയുടെ കുടിലെന്നു പോലും പറയാനാകാത്ത, ഒന്ന് ചരിഞ്ഞുകിടന്നാൽ ആകാശം പോലും കാണാവുന്ന കൂരയിലേക്ക് പുറപ്പെട്ടു. മുറത്തിൽ മൂന്നു വിരലുകൊണ്ട് നെല്ലുവാരിയിട്ട് മൂന്നിട ഇടത്തോട്ട് ചുറ്റി ചുഴിഞ്ഞെടുത്ത് ലക്ഷണം നോക്കി കുഞ്ഞുമാക്കോത ഉരുവിട്ടു. കോഴിക്കണ്ടത്തിൽ പറന്ന കോഴിക്കണ്ടാകർണ, യത്തീക്കണ്ടത്തിൽ പറന്ന യത്തീക്കണ്ടാകർണ, യഹൂരകണ്ഠത്തിൽ പിറന്ന യഹൂരകണ്ഠാകർണ, പഞ്ചാകരകണ്ഠത്തിൽ പിറന്ന പഞ്ചാകരകണ്ഠാകർണ. പിന്നെ തിരിയാത്തതെന്തൊക്കെയോ ചുണ്ടിനടിയിലിട്ട് ഉരുവിട്ട ശേഷം സമനിലയിലെത്തി അച്ചമ്പിയെ നോക്കിയിട്ട് പറഞ്ഞു, മാപ്പിളാരെ, അവിടെ വീട് കെട്ടണ്ട, അത് ഗതി പിടിക്കൂല. അച്ചമ്പി ചിരിച്ചു, അത് പറയാനിപ്പോ കുഞ്ഞുമാക്കോത വേണ, നമ്മക്ക് അവിടെ തന്നെ വീട് പണിയണം. ആ വീടിൻ്റെ കിഴക്കേ അതിരിൽ നിനക്ക് ഞാൻ മണ്ണളന്നു തരും, കുടിലും കെട്ടിത്തരും. ക്രിയ എന്തു വേണേലും ചെയ്തോ, എത്ര കോഴിയെ വേണേലും വെട്ടിക്കോ. ചുരുക്കി പറഞ്ഞാൽ അച്ചമ്പിയുടെ വക മാളിക വീടും മാക്കോതയുടെ കുടിലും ഒരേ സമയത്ത് പൊങ്ങി.

0: പറഞ്ഞാലെല്ലാമായി. അച്ചമ്പിക്ക് അന്നം കുട്ടി വന്നപ്പോ കുഞ്ഞുമാക്കോതയ്ക്ക് ചീര വന്നു. അച്ചമ്പിക്ക് അന്നം കുട്ടിയിലൊരാണ് പിറന്നപ്പോ മാക്കോതയ്ക്ക് പെണ്ണ് പിറന്നു. പിന്നെയും കുറേ നാൾ കടന്നപ്പോഴാണ് കൊതിച്ച പോലെ കുഞ്ഞുമാക്കോതയ്ക്ക് ഒരാണിനെ കിട്ടിയത്. പറഞ്ഞു പറഞ്ഞ് വഴി തെറ്റിയെന്നാണ് തോന്നണേ. നേര് പറഞ്ഞ കുടുംബചരിത്രം പറയുകയല്ല നമ്മുടെ ഉദ്ദേശ്യം. കാപ്പിരി മുത്തപ്പൻ്റെ കഥയാണ് ഇവിടെ പറയേണ്ടത്. അതുമല്ല, കുഞ്ഞുമാക്കോതയുടെയും അച്ചമ്പിയുടെയും കൂട്ടുകെട്ടിൻ്റെ കഥ. ശേഷമെല്ലാം പരിസര വിവരണങ്ങൾ മാത്രം. കാപ്പിരി മുത്തപ്പം പുരാണമാണ്, ചരിത്രമാണ്, നാട്ടുമനസ്സിൻ്റെ സ്വത്തുമാണ്. അതുകൊണ്ടുതന്നെ ചുറ്റുവട്ടത്തുള്ളവരുടെ കണ്ണിലൂടെ ഒന്ന് നോക്കുമ്പോൾ പിന്നെയും ചില കെട്ടുപിണഞ്ഞ വഴികളും ആഴക്കിണറുകളും പാതാളക്കുളങ്ങളുമൊക്കെ തെളിഞ്ഞു വരും. അതവിടെ നിൽക്കട്ടെ. അച്ചമ്പി മാപ്പിളയും കുഞ്ഞുമാക്കോതയും തോളത്ത് കൈയിട്ട് നടക്കുന്നത് കണ്ടിട്ട് അക്കാലത്തെ കമ്മ്യൂണിസ്റ്റുകാർ പോലും അന്തം വിട്ടിരുന്നിട്ടുണ്ട്. മനുഷ്യസ്നേഹത്തിൻ്റെ മഹനീയമായ ഉദാഹരണമാണെന്ന് വായനശാലയിലെ വാർഷിക സമ്മേളന പ്രസംഗത്തിൽ കെട്ടുകണക്കിന് പുസ്തകങ്ങൾ വായിച്ചു തള്ളിയിട്ടുള്ള നമ്മുടെ കറുപ്പം വരെ പറഞ്ഞളഞ്ഞു. ഏതായാലും അച്ചമ്പി മാപ്പിള പറയനെ മതം മാറ്റാൻ നോക്കുകയാണെന്ന് ഒരാൾ പോലും പറഞ്ഞില്ല. കാരണം കള്ളുകുടിച്ചിരിക്കുന്ന നേരത്ത് കുടുംബത്തിലേക്ക് കയറി വന്ന് ഉപദേശിക്കാൻ തുനിഞ്ഞ വികാരിയച്ഛനെ തുണിപൊക്കി കാണിച്ച പാരമ്പര്യമാണ് അച്ചമ്പിക്കുള്ളത്. പിന്നെന്താണ് അയാൾക്ക് കുഞ്ഞുമാക്കോതയിലുള്ള കണ്ണ്? അങ്ങനെ ചിന്തിക്കാത്തവരില്ല. മാപ്പിളാര് ലാഭം കാണാതെ ഒന്നും ചെയ്യില്ലെന്ന് മറുജാതിക്കാർക്കെല്ലാം നല്ല തീർച്ചയല്ലേ? പാതിരാത്രി അച്ചമ്പി മാപ്പിളയുടെ കള്ളും കുടിച്ച് ചെറിയും തുടച്ച് പഴയ കുടിയിലെ പറയപ്പതിക്ക് മുമ്പിൽ കൂടെ പോകുമ്പോൾ ചത്ത് തലയ്ക്ക് മോളി നിൽക്കുന്ന വല്യാമോ കൂകി വിളിക്കും: എടാ, ആദവും ബോധവും ഇല്ലാണ്ട് നടന്നോ? മാപ്പിളയെ നമ്പിനാൻ അവൻ ഊമ്പിനാൻ. ചാവേറ് കൊള്ളാണ്ട് നോക്കിക്കോ. ചത്തിട്ടും ബഹച്ചിയുടെ നാവിനെന്ത് വീറാണെന്ന് മനസ്സിൽ പറഞ്ഞ് കുഞ്ഞുമാക്കോത ചെറിയിലൂറിയ ചിരി തുടച്ച് കുടിയിലേക്ക് പോവും. വല്യാമ്മയുടെ കൊളുത്തിടൽ എന്തിനാണെന്ന് കുഞ്ഞുമാക്കോതയ്ക്കറിയാം. എന്നാലും അച്ചമ്പി മാപ്പിളാരെ മുഷിപ്പിക്കാൻ പറ്റൂല. വല്യാമ്മയുടെ വിലക്ക് നോക്കാതെ അച്ചമ്പി വിളിച്ചെടുത്തെല്ലാം അയാൾ പോയി. ഒടുക്കം കള്ളുകുടിച്ച് പിമ്പിരിപാടി കയറി വന്ന നേരത്ത് അച്ചമ്പി അടുക്കളയിലേക്ക് വിളിച്ചു പറഞ്ഞു:
1: എടി അന്നംകുട്ടി, ഇറച്ചിക്കറി വെന്താടി?
0: വെന്തേ? ആവിപാറുന്ന ഒരു കിണ്ണം പോത്തിറച്ചി മുന്നിൽ വന്നപ്പോ കുഞ്ഞുമാക്കോതയ്ക്ക് കൊതിയടക്കാൻ പറ്റാണ്ടായി. അത് കണ്ട അച്ചമ്പി കണ്ണു ചോപ്പിച്ചിട്ട് പറഞ്ഞു:
1: ഊത്തിച്ചു മോനെ, ഇത് തൊട്ടുപോയ വെട്ടി തുണ്ടാക്കിക്കളയും.
0: അച്ചമ്പിയുടെ ഈ മുഖം മാക്കോതയ്ക്ക് അപരിചിതമല്ലാത്തതിനാലും എന്തു കേട്ടാലും പുറമേ കാട്ടാതെ അടക്കാനുള്ള കഴിവുള്ളതിനാലും അയാൾ ചുമ്മാ ചിരിച്ചങ്ങനെ നിന്നു.
2: നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം: ദാമോദർ രാധാകൃഷ്ണൻ.

0: ഇന്നത്തെ ഗാനം.
1: മേപ്പടിയാൻ എന്ന ചിത്രത്തിനു ശേഷം വിഷ്ണുമോഹൻ സംവിധാനം ചെയ്ത ചിത്രമാണ് കഥ ഇന്നുവരെ. ബിജു മേനോനും മേതിൽ ദേവികയും പ്രധാന വേഷങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഈ ചിത്രത്തിൽ അശ്വിൻ ആര്യൻ സംഗീതം നൽകി അരവിന്ദ് വേണുഗോപാൽ പാടിയ ഒരു ഗാനം. വരികൾ വിനായക് ശശികുമാറിന്റേത്.

0: രാഗപരാഗം. പാട്ടിലെ രാഗസാന്നിധ്യം. അവതരണം നന്ദു കർത്ത.
1: എം ബി ശ്രീനിവാസ് എന്ന സംഗീത സംവിധായകനെ ചലച്ചിത്ര സംഗീത രംഗം ഓർമ്മിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ഗാനഗന്ധർവൻ ശ്രീ യേശുദാസിനെ ആദ്യമായി സിനിമയിൽ പാടിച്ച സംഗീത സംവിധായകൻ എന്നുള്ള പേരിലാണ്. എന്നാൽ അതിനുമപ്പുറം മഹത്തായ അനേകം ചലച്ചിത്ര ഗാനങ്ങൾ മലയാളത്തിന് സമ്മാനിച്ചിട്ടാണ് അദ്ദേഹം പോയത്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് മനസ്സിന്റെ തീർത്ഥയാത്ര എന്ന ചിത്രത്തിലെ ഒരു ഗാനമാണ്. ഭൈരവിരാഗം അടിസ്ഥാനപ്പെടുത്തിയാണ് ഇദ്ദേഹം ഇതിന്റെ പല്ലവി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് മാത്രം ചലച്ചിത്ര സംഗീതത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള ഒരു രാഗമാണ് ഭൈരവി. ഭൈരവി നടഭൈരവിയുടെ ജന്യമാണെന്നും ഖരഖരപ്രിയയുടെ ജന്യമാണെന്നും രണ്ടഭിപ്രായങ്ങളുണ്ട്. കാരണം ആരോഹണത്തിൽ ഖരഖരപ്രിയയുടെയും അവരോഹണത്തിൽ നടഭൈരവിയുടെയും ഛായ ഉള്ളത് തന്നെ. മുഖാരി രാഗവുമായിട്ട് ഈ രാഗത്തിന് ചെറിയൊരു സാമ്യമുണ്ട്. എന്നാൽ മുഖാരി അല്പം കൂടി കരുണരസപ്രദമാണ്. നമുക്ക് ഈ ഗാനത്തിന്റെ പല്ലവിയിലേക്ക് പോകാം.

0: രണ്ടാമത്തെ ചരണം അദ്ദേഹം വീണ്ടും ഭൈരവിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ചരണം തുടങ്ങുന്നവരി മാത്രം ആനന്ദ ഭൈരവിയുടെ പോലെ
1: നൊന്തു പീടഞ്ഞൊരു
0: എന്നാണ് ചെയ്തിട്ടുള്ളത്.

0: കൃഷിദീപം.
1: കഠിനമായ വേനൽക്കാലത്ത് തെങ്ങിൻ തടിയിലുണ്ടാവുന്ന വിണ്ടുപൊട്ടലും കീടശല്യവും തടയുന്നതിനായി തെങ്ങിൻ തടികളിൽ കുമ്മായം തേച്ചുപിടിപ്പിക്കുന്നത് ഇതിനെതിരെയുള്ള പ്രതിവിധിയായി കണ്ടുവരുന്നു. ബ്രഷ് ഉപയോഗിച്ച് തടിക്കു ചുറ്റും പൂശുന്നതാണ് രീതി. ഇതുവഴി തെങ്ങിൻ തടികളിലെ ചൂട് കുറയുകയും കുമ്മായം എന്നത് ഒരു പ്രതിരോധ കവചമായി പ്രവർത്തിച്ച് ആരോഗ്യകരമായ വളർച്ച ഉറപ്പാക്കുകയും ചെയ്യുന്നു. വേനൽക്കാലത്ത് കഠിനമായ ചൂടേൽക്കുന്നത് വഴി തെങ്ങിൻ തടികളിൽ കണ്ടുവരുന്ന വിള്ളലുകൾ ഉണ്ടാകുന്നത് കുറയ്ക്കാനും ഇത് ഉപകരിക്കുന്നു. മാത്രമല്ല തടിയിലൂടെയുള്ള കീടാക്രമണത്തിനും കുമിൾ ബാധയ്ക്കുമെതിരെ ഭൗതിക തടസ്സമായും കുമ്മായം പൂശൽ ഉപകരിക്കുന്നു. തെങ്ങിൻ തൈ വളർന്ന് തടി തെളിയുമ്പോൾ മുതൽ ഇത് ചെയ്തു തുടങ്ങാം. തെങ്ങിൻ തടികളിൽ കൂടാതെ കമുക്, മാവ് എന്നിവയിലും ഈ രീതി ഗുണകരമായി കണ്ടെത്തിയിരിക്കുന്നു.
2: മണ്ണിൽ തന്നെ ഇരുന്ന് അന്തരീക്ഷത്തിലെ നൈട്രജനെ അമോണിയാക്കി മാറ്റുകയാണ് അസക്റ്റോബാക്ടർ ചെയ്യുന്നത്. ഒരു ഹെക്ടറിൽ ഏകദേശം 25 കിലോഗ്രാം നൈട്രജൻ നൽകുന്നതിന് പുറമെ ചെടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഇൻഡോൾ അസറ്റിക് അമ്ലം, ജിബ്രലിക് അമ്ലം, വൈറ്റമിൻ ബി എന്നിവയും നൽകുന്നു. വിത്തിൽ പുരട്ടാനും വേരുമുക്കി നടാനും മണ്ണിൽ ചേർക്കാനും അസറ്റോബാക്ടർ ഉപയോഗിക്കാം. 5 കിലോഗ്രാം വിത്തിന് 1/2 കിലോഗ്രാം വേണ്ടിവരും. 250 ഗ്രാം കൾച്ചർ 150 മില്ലിലിറ്റർ വെള്ളത്തിൽ കലക്കി കുഴമ്പാക്കിയതിനു ശേഷം പറിച്ചു നടന്ന് ചെടികളുടെ വേരുഭാഗം അതിൽ മുക്കിവയ്ക്കാവുന്നതാണ്. 25 കിലോഗ്രാം ചാണകപ്പൊടിക്ക് 1 കിലോഗ്രാം കൾച്ചർ കലർത്തി മണ്ണിൽ ചേർക്കാവുന്നതാണ്.

കൃഷിദീപം. ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ, ജി ദേവരാജൻ, യേശുദാസ് കൂട്ടുകെട്ടിൽ പറന്ന ഗാനം.

0: Antessa Potapova by 6-2, 1-6, 6-1 victory sent herself into a first WTA 1000 final in Madrid. In IPL cricket, Delhi Capitals defeated Rajasthan Royals by 7 wickets at the Sawai Mansingh Stadium in Jaipur last night. Batting first, Rajasthan Royals posted 225 for 6 in 20 overs, with skipper Riyan Parag scoring 90. In reply, Delhi Capitals overhauled the target for the loss of 3 wickets in 19.1 overs, riding on KL Rahul's 75 off 40 balls. He was named player of the match. And now for a look at today's newspapers. It's over to Shakun Chopra.
1: Thank you, Sarabjit. Most newspapers today open with surge in fuel costs. The Pioneer notes, steep LPG price hike to hurt all sections. The Indian Express writes, polls over, energy prices soaring due to West Asia crisis, fuel rate hike on table. Talking about the April highs, GST revenue hits record rupees 2.43 lakh crore in April, writes The Hindu. Lockdown in strong room areas after TMC-BJP clash, writes the Times of India. The Hindustan Times under the caption Labour Day, heat awareness, the cost of labour in a simmering city, carries a picture of workers creating murals depicting problems they face while working in the heat. The Asian Age mentions, Trump says Iran dying to make a deal rules out fresh airstrikes. The Economic Times on its editorial page talks of a cobot experiment in Japan. Travelers with poor experience of airport baggage handling will be particularly interested in Japan Airlines' experiment with giving jobs to robot at Tokyo's Haneda Airport. Trials beginning this month will use Unitree's humanoid robots to move baggage, cargo and equipment across the airport. Depending on how they perform, their role could be widened to other ground handling services like cleaning aircraft cabins. If the experiment is successful, it will offer a solution to Japan's aging population and a surge in tourism. And finally, the Financial Express takes note, placement season seeing higher number of new age companies as traditional tech firms scale down recruitment. Startups cushion IT hiring slow down. And with that, it's back to you, Sarabjit.
0: Thank you, Shagun. And now before we end the bulletin, the headlines once again. Repolling begins in 15 polling stations of 2 assembly constituencies in West Bengal. Field operations for house listing and housing census under phase 1 commence in 5 states and 1 union territory. IMD forecasts very heavy rainfall over northeast region and southern peninsula today. US President Donald Trump rejects Iran's proposal to end ongoing conflict, says Iran is seeking concessions they cannot accept. In badminton, Indian men's team to take on France in semi-finals of Thomas Cup in Denmark. And in football, Indian women team all set to play in AFC Under-17 Women's Asian Cup after 21 years in China. And with that, we end the morning news. Have a nice day.
2: ആകാശവാണി കോഴിക്കോട് പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് വീണ്ടും സ്വാഗതം.
3: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
4: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: സസ്നേഹം മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി.
7: എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ, ഞങ്ങള് ചേട്ടാനിന്മാരെ പലതും ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തലേ. ഈ നിൽക്കുന്നമാരുടെ കാര്യത്തിന് മുകളിൽ തലയുണ്ടാവില്ല, അതിന് ഞങ്ങൾക്ക് റൗഡിയല്ല ആവശ്യമൊന്നുമില്ല, നേരിട്ട് വന്ന് ചെയ്യും. ബാലരമണ പറയുന്നത്.
8: വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചും സൂക്ഷ്മമായ ഭാവാഭിനയം കാഴ്ചവെച്ചും പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ മഹാനടനായിരുന്നു തിലകൻ. കിരീടം, സ്ഫടികം, പെരുന്തച്ഛൻ, കണ്ണെഴുതി പൊട്ടും തൊട്ട്, മൂന്നാം പക്കം, കിലുക്കം, കാട്ടുകുതിര, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ, ഇന്ത്യൻ റുപ്പി, ഉസ്താദ് ഹോട്ടൽ, എണ്ണമറ്റ കഥാപാത്രങ്ങളെയാണ് അനായാസമായ തന്റെ അഭിനയ ശൈലി കൊണ്ട് തിലകൻ അനശ്വരമാക്കി തീർത്തത്.

0: സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും നടനെന്ന നിലയിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടിയ തിലകനെ 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.
1: കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നോടുണ്ട് ബാക്കി. തായ്വേര് വരെ ഇറക്കും, എന്നിട്ടേ ചാ.
0: അഭിനയകലയുടെ പെരുന്തച്ഛൻ തിലകനെക്കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവയ്ക്കുന്നു നടനും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ മകൻ ഷോബി തിലകൻ.
2: ഒരു വ്യക്തി അയാളുടെ ജീവിതത്തിൽ അണിയേണ്ട എല്ലാ വേഷങ്ങളും, അതിപ്പോ ഒരു മകന്റേതാകാം, ഭർത്താവിൻ്റെതാകാം, അച്ഛനോ മുത്തച്ഛനോ അമ്മാവനോ ജ്യേഷ്ഠനോ ഒക്കെ ആവാം, ഈ വേഷങ്ങളെല്ലാം സ്ക്രീനിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടുള്ള അപൂർവം നടന്മാരിൽ ഒരാളാണ് തിലകൻ. അതുകൊണ്ട് തന്നെ ഏതൊരു മലയാളിക്കും തിലകന്റെ കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഇത് ഞാനാണല്ലോ, അല്ലെങ്കിൽ ഇതെന്റെ അച്ഛനാണല്ലോ എന്നൊക്കെ തോന്നും. താങ്കൾക്കും തോന്നിയിട്ടുണ്ടാകാം ചില അച്ഛൻ കഥാപാത്രങ്ങൾ തിലകൻ അവതരിപ്പിച്ചു കാണുമ്പോൾ, ഈ കഥാപാത്രം തന്നെയാണല്ലോ യഥാർത്ഥ ജീവിതത്തിൽ എന്റെ അച്ഛനും എന്ന്. അപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ള ചില സിനിമകൾ പറയാമോ?
3: അങ്ങനെ തോന്നിയിട്ടുള്ള സിനിമകൾ ഒരുപാടുണ്ട്. ഒരു സിനിമ എന്ന് പറയാൻ പറ്റില്ല, കാര്യം ഞാൻ അച്ഛന്റെ മിക്കവാറും എല്ലാ സിനിമകളും കണ്ടിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ കിരീടത്തിലെ ആ അച്ഛൻ കഥാപാത്രം, അത് എന്റെ അച്ഛനാണോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ അച്ഛന്റെ ക്യാരക്ടർ, അത് എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈവൻ സ്ഫടികത്തിലെ അച്ഛനും എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഞാനിപ്പോ പറഞ്ഞ മൂന്ന് കഥാപാത്രങ്ങളും എക്സാക്ട് അച്ഛനാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനുള്ളൂ. പക്ഷെ അതില് എല്ലാം എന്റെ അച്ഛന്റെ അംശങ്ങളുണ്ട്. അതിന്റെ ഉദാഹരണം പറഞ്ഞാല്, കിരീടത്തിലെ കഥാപാത്രം എന്ന് പറയുന്ന മകൻ എസ്ഐ ആവാനായിട്ട് സ്വപ്നം കാണുന്ന ഒരച്ഛനും, എന്നാൽ അച്ഛന്റെ കൺട്രോളിൽ നിന്നും ചില ജീവിത സാഹചര്യങ്ങളിൽ കൈവിട്ടു പോകുന്ന നിസ്സഹായതയോടുകൂടി നോക്കി നിൽക്കേണ്ടി വരുന്ന അച്ഛൻ, അതൊക്കെയാണ്. പക്ഷെ റിയൽ ലൈഫിലെ അച്ഛൻ എന്ന് പറയുന്നത് ഒരിക്കലും പുള്ളി എന്റെ മകൻ ഇന്നതാകണം, ഇന്ന വഴിക്ക് മാത്രമേ പോകാവുള്ളൂ, അങ്ങനെ പോകാവുള്ളൂ, ഇങ്ങനെ അങ്ങനെ ഒരു ഒരു ദുശാഠ്യം പിടിക്കുന്ന ഒരച്ഛനല്ല. നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, അത് മകളായാലും മകനായാലും ആരായാലും, അവർക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ മേഖലയിൽ പഠിക്കട്ടെ. അപ്പൊ എനിക്ക് ഞാൻ ഡബ്ബ് ചെയ്യാൻ പോകുന്നതിനെ പുള്ളി എതിർത്തിട്ടില്ല, ഞാൻ അഭിനയിക്കുന്നതിനെ എതിർത്തിട്ടില്ല, ഞാൻ അതിനു മുമ്പ് പല പല കാര്യങ്ങൾ ചെയ്തിരുന്നു അതിനെയൊന്നും എതിർത്തിട്ടില്ല. എന്താണോ ഞാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു മേഖലയിലേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം അച്ഛൻ തന്നിട്ടുണ്ട്. നമ്മളുടെ സ്ഥിരം ലൈഫിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും, നമ്മൾ സ്വയം സോൾവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത് ഒരുപാട് ഒരുപാട് ഊരാക്കുടുക്കുകളിലേക്ക് ചെന്ന് പോകാൻ സാധ്യതയുണ്ട്. പക്ഷെ ആകാശത്തിന് കീഴെയുള്ള എന്ത് പ്രശ്നമായിട്ട് നമ്മൾ അച്ഛന്റെ മുമ്പിൽ ചെന്നാൽ അതിന് അച്ഛനൊരു സൊല്യൂഷൻ ഉണ്ടാവും. അച്ഛന്റെ ഒരു വാക്കിലെ ഒരു മൂളലിലൊക്കെ നമുക്ക് ചിലപ്പോ അതിന്റെ ഒരു ഉത്തരം കിട്ടും. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ വീണ്ടും ചില വീട്ടുകാര്യങ്ങളിലെ അച്ഛന്റെ കഥാപാത്രം വരുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ എന്റെ അച്ഛനാണെന്ന് തിലകത്തിലെ അച്ഛനുമുണ്ട് എന്റെ മനസ്സിൽ. എന്റെ അച്ഛനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.
2: അദ്ദേഹത്തിന്റെ ചില കഥാപാത്രങ്ങൾ, ഇപ്പോ അദ്ദേഹത്തിന്റെ കോമഡി റോളുകളൊക്കെ നമ്മൾ എടുത്തു പറയാറുള്ള ചില സിനിമകളൊക്കെ ഉണ്ട്, ഈ സന്മനസ്സുള്ളവർക്ക് സമാധാനത്തിലെ ദാമോദർജി, അല്ലെങ്കിൽ കിലുക്കത്തിലെ താങ്കൾ പറഞ്ഞ ജസ്റ്റിസ്, അങ്ങനത്തെ കഥാപാത്രങ്ങളൊക്കെ പലപ്പോഴും വളരെ സീരിയസ് ആയിട്ടാണ് ഇടപെടുന്നതെങ്കിലും അദ്ദേഹം ശരിക്കും നമ്മളെ ചിരിപ്പിക്കുകയാണ്.
3: തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛന് കുറെ ആളുകൾക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു, തിലകൻ ഈയൊരു റഫായിട്ടുള്ള മുഖം വെച്ച് കോമഡി ചെയ്യുന്ന എങ്ങനെയാ എന്നുള്ളൊരു ഒരു സംശയം പലർക്കും ഉണ്ടായിരുന്നു. പക്ഷെ അച്ഛൻ റിയൽ ലൈഫിലും സിനിമയിൽ കണ്ടിട്ടുള്ള പല കഥാപാത്രങ്ങൾ, ഇപ്പൊ പറഞ്ഞത് ദാമോദർജി അല്ലെങ്കിൽ മോഹൻലാൽ രാജ്യത്തിലെ കഥാപാത്രം, ചിന്താവസ്ഥയായ ശ്യാമളയിൽ പുള്ളിക്കാരൻ കോമഡി ചെയ്തിട്ടുണ്ട്, അങ്ങനെ ഒരുപാട് ഒരുപാട് സിനിമകളിൽ പുള്ളി കോമഡി ചെയ്തിട്ടുണ്ട്. പക്ഷെ ആദ്യകാലങ്ങളിലൊന്നും അച്ഛനെ കൊണ്ട് കോമഡി ചെയ്യാൻ പറ്റുമെന്ന് ആരും വിചാരിച്ചിരുന്നില്ല. ഞാൻ പറയട്ടെ, റിയൽ ലൈഫിൽ അദ്ദേഹം പറയുന്ന, നമ്മൾ നമ്മളോട് പോലും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കുടുംബത്തിലായാലും അല്ലെങ്കിൽ കുടുംബത്തിന്റെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴായാലും, അല്ലെങ്കിൽ നമ്മളൊരു ഒരു നാടകത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഒരു സിനിമയെ കുറിച്ചോ അല്ലെങ്കിൽ സിനിമ ലൊക്കേഷനിൽ നടന്ന സംഭവങ്ങൾ നമ്മളോട് വിവരിക്കുന്ന സമയത്തോ ഒക്കെ, അത് നമ്മളോട് അവതരിപ്പിക്കുന്നത്, ആ അവതരിപ്പിക്കുന്നത് പുള്ളി ഒരു പ്രത്യേക രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ആ അവതരിപ്പിക്കുന്നത് കേൾക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ചിരി വരും. ഈ നർമ്മം എന്നും പുള്ളിയുടെ ഉള്ളിലുള്ളതാണ്. പുള്ളിക്ക് നന്നായിട്ട് കോമഡി വഴങ്ങുന്ന ആർട്ടിസ്റ്റ് തന്നെയാണ്, അദ്ദേഹം അത് തെളിയിച്ചിട്ടുമുണ്ട്.
4: എന്താ
5: അല്ല, എന്നൊക്കെ പ്രായമുള്ള കോഴിയാണല്ലോ, കഴിക്കുന്ന മുമ്പ് ഒന്ന് ബഹുമാനിച്ചേക്കാന്ന് വിചാരിച്ചു. എന്റെ കാശ് നശിപ്പിക്കാൻ വേണ്ടി മാത്രം പറിച്ചു വിട്ടിരിക്കുന്നോടോ തന്നെ, ഇനി വല്ലതും ഉണ്ടോടോ നക്കാൻ?
4: മീൻകറിയേ
5: ഒരു വടി കിട്ടുമോ?
4: പിന്നെ വടി ഇവിടെ ഉണ്ട്, എന്തിനാ?
5: ഇതിനെ ഒന്ന് കൊന്നു തിന്നാനാ. പുഴയെന്ന് പിടിച്ച് അതുപോലെ ഇട്ട് കൊണ്ടുവന്നിരിക്കല്ലേ, ഉപ്പുമില്ല മുളകുമില്ല ഒന്നുമില്ല.
4: ഉപ്പ് ഞാൻ ഒരു പാത്രത്തിലൂടെ കൊണ്ടുവയ്ക്കാം.
5: പാത്രത്തിലോ? എന്നാ താരോ കാര്യം ചെയ്യും, ഒരു 10-15 പാത്രം ഈ ടേബിളെ നിരത്തി വെച്ചിട്ട് ഉപ്പ് മുളക് ഉള്ളി ജീരകം കരുവേപ്പില എല്ലാം അതിലിട്ട് വെച്ചാല് ഞാൻ എന്റെ പരുവത്തിന് എടുത്ത്
4: കഴിച്ചോളാം. ഞാൻ അങ്ങനെ ചെയ്യാം.
5: തന്നെയൊക്കെ തീറ്റിപ്പോരുന്ന എന്നെ വേണം പറയാൻ, തനിക്ക് പ്ലേറ്റ് കഴിയും.

0: കാര്യം എന്ന് വെച്ചാല് അച്ഛന്റെ ഈ നാടകത്തിൽ പുള്ളി സജീവമായി അഭിനയിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ഞാൻ അച്ഛനോടൊപ്പം അല്ലായിരുന്നു. ഞാൻ അന്ന് കുടുംബപരമായിട്ടുള്ള കാര്യങ്ങൾ കാരണം ഞാൻ എന്റെ അമ്മയുടെ വീട്ടിലാണ്, ഞാൻ ജയമ്പൂരിലാണ് ജനിച്ചു വളർന്നത്, അവിടെ തന്നെയാണ്. പറഞ്ഞു കേട്ടുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് സമിതികളിൽ നമ്മുടെ ചങ്ങനാശ്ശേരി ഗീത, കൊല്ലം കാളിദാസ കലാകേന്ദ്രം, KPSC അങ്ങനെയുള്ള ഒരുപാട് സമിതികളിൽ പുള്ളി നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ ആ നാടകങ്ങൾ ചെയ്യുമ്പോഴൊക്കെ അച്ഛന്റെ ഒരു പ്രത്യേകത പറഞ്ഞു കേട്ടിടത്തോളം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നതും പിന്നീട് ഞാൻ അച്ഛന്റെ നാടകങ്ങൾ അല്ലെങ്കിൽ അച്ഛൻ ചെയ്ത നാടകങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് ലാസ്റ്റ് സമയത്ത് സിനിമയിൽ ഇടവേളകൾ വന്ന ഒരു സമയമുണ്ടായിരുന്നു, അച്ഛനെ സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയ സമയത്ത്. അതെ, ആ സമയത്ത് സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയെങ്കിലും പുള്ളി അഭിനയം ഉപേക്ഷിച്ചില്ല, നാടകം ചെയ്തിരുന്നു. ഇതോ ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്ന ഒരു നാടകം പുള്ളി ചെയ്തിരുന്നു. ആ നാടകം ഞാൻ ലൈവായിട്ട് അച്ഛന്റെ നാടകം ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അന്ന് അച്ഛൻ നാടകം ചെയ്ത അതേ രീതിയിൽ തന്നെയായിരുന്നു പുള്ളി പണ്ടും നാടകം ചെയ്തിരുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കിക്കൊള്ളുന്നത്. കാരണം പുള്ളി ഒരിക്കലും നാടകത്തിന് കുറച്ച് സ്വാഭാവിക അഭിനയത്തിൽ നിന്ന് മാറി കുറച്ച് എക്സാജറേഷൻ വേണ്ട ഒരു മീഡിയയാണ് നാടകം. കാരണം 24 സ്റ്റേജിനകത്ത് നമ്മൾ നാടകം കളിക്കുമ്പോൾ ഏറ്റവും ബാക്കിലേക്കിരിക്കുന്ന പ്രേക്ഷകനും ഇയാൾ എന്താണ് പറയുന്നത് അല്ലെങ്കിൽ എന്താണ് കാണിക്കുന്നതെന്ന് മനസ്സിലാകണമെങ്കിൽ കുറച്ച് എക്സാജറേറ്റഡ് ചിത്രം മാത്രമേ നാടകത്തിൽ നമുക്കത് സ്വീകാര്യമാകുള്ളൂ. പക്ഷെ അവിടെ പോലും അച്ഛനൊരിക്കലും അങ്ങനെ എക്സാജറേറ്റ് ചെയ്ത് അഭിനയിക്കാറില്ല, ഓവർ എക്സ്പ്രഷൻസ് കൊടുത്ത് അഭിനയിക്കാറില്ല. അപ്പുള്ളി സ്വാഭാവികമായി തന്നെ അഭിനയിക്കുന്നു. പക്ഷെ ആ സ്വാഭാവികമായ അഭിനയത്തിൽ അദ്ദേഹത്തിന് ശബ്ദത്തിലൂടെ അദ്ദേഹത്തിന് അഭിനയത്തിന്റെ ആ വികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എറണാകുളത്ത് ഞാൻ ജനിച്ചു വളർന്ന ആ സ്ഥലത്തുള്ള എല്ലാ ഉത്സവപ്പറമ്പുകളിലും മിക്കവാറും നമ്മുടെ വീടിനടുത്തുള്ള എല്ലാ അമ്പലങ്ങളിലും നാടകത്തിന് ഞാൻ പോകാറുണ്ട്. ഉറക്കൊളച്ചിരുന്ന് നാടകം കാണാറുണ്ട്. 35 നാടകത്തിൽ അഭിനയിച്ച് ആ തഴക്കവും പഴക്കവുമായിട്ടാണ് അദ്ദേഹം സിനിമയിലേക്ക് വന്നത്. പക്ഷെ സിനിമയിൽ വന്നപ്പോഴും ആ അഭിനയത്തിലുള്ള കാര്യങ്ങൾ നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി അത് ഉൾക്കൊണ്ടുകൊണ്ട് പുള്ളിക്ക് അഭിനയിക്കാൻ സാധിച്ചത് കൊണ്ടാണ് മരണം വരെയും പുള്ളിക്ക് സിനിമയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനും തിളങ്ങാനും പറ്റിയെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി.
1: നീ ഉണ്ടാക്കിയ പലതും മങ്ങുന്നു എന്ന ആക്ഷേപം എങ്ങനെ വന്നു എന്ന് അന്വേഷിച്ചിട്ടുണ്ടോ കണ്ണ?
2: ഏത് ഗ്രന്ഥത്തിൽ? ഇത് ഏത് ഗ്രന്ഥത്തിൽ?
1: ചിതലരിക്കാത്ത ഓലക്കെട്ടുകൾ ചിലത് തച്ചന്റെ പുരയിലും ഉണ്ടാകും തിരുമേനി. കൗശികീയം കണ്ടിട്ടുണ്ടോ? മുകളിൽ കുടിപാർക്കുന്ന ജീവികളോട് മാറി താമസിക്കാൻ അപേക്ഷിച്ച് ക്ഷമ ചോദിക്കുകയും വേണം. വെട്ടം മുമ്പ് യാനീഹ ഭൂതാ നിവസന്തി ദാനി ബലിം ഗൃഹീത്വാ വിധിവൽ പ്രയുക്തം അന്യത്ര വാസം പരികൽപ്പയാമി ക്ഷമന്തുദാനദ്യ നമോസ്തു ദേഭ്യ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനാഭാഗം നോക്ക്. എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്ന് കരുതുന്നവനെ പോലെ പടുവിട്ടിയില്ല. ഗുരുനാഥൻ പറഞ്ഞിരുന്ന ഓർമ്മയില്ലേ? നടക്കട്ടെ തമ്പുരാൻ, മണ്ഡപം ആരുണ്ടാക്കിയാലും എന്നും ശോഭിക്കണമെന്നത് നമ്മുടെ രണ്ടുപേരുടെ ആഗ്രഹമാണ്. അച്ഛന് തമ്പുരാക്കന്മാരെ പഠിപ്പിക്കാമെന്ന് വിട്ടിത്തൻ തോന്നി വന്നതല്ല.
3: ഈ അഭിനയിക്കുന്നതിന് പുറമേ നാടകങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അദ്ദേഹം. അപ്പോ നല്ല നാടകങ്ങൾ ചെയ്യണമെങ്കിൽ, എഴുതണമെങ്കിൽ, അല്ലെങ്കിൽ സംവിധാനം ചെയ്യണമെങ്കിൽ നല്ല വായനയും വേണം. അദ്ദേഹം നല്ലൊരു വായനക്കാരനായിരുന്നോ?
0: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അച്ഛൻ തിരുവനന്തപുരത്ത് താമസിച്ചിരുന്ന അച്ഛന്റെ ഫ്ലാറ്റില് അച്ഛന്റെ മുറിയിൽ ചെന്ന് നോക്കിയാൽ തന്നെ അച്ഛന്റെ മുറിയിൽ മൊത്തം ഒരു ഒരു ലൈബ്രറിയാണ്. ലൈബ്രറി എന്ന് പറയുമ്പോൾ സാധാരണ വീട്ടിലെ ലൈബ്രറി എന്ന് പറയുമ്പോൾ എന്തോരുണ്ടാവും, ഇതങ്ങനെയല്ല. നമ്മുടെ ലിവിംഗ് റൂമിലുള്ള ലൈബ്രറി കൂടാതെ അവിടെയും ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അച്ഛന്റെ മുറിയിലുള്ള കംപ്ലീറ്റ് ഭിത്തി 4 കബോർഡുകൾ പണിഞ്ഞ് പണിഞ്ഞ്, അത് സെപ്പറേറ്റ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്, ഇതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ്. അതിൽ മൊത്തം പുസ്തകങ്ങളാണ്. പുസ്തകങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളില്ല. അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു വിവേകാനന്ദന്റെ പുസ്തകങ്ങൾ, വിവേകാനന്ദനെ കുറിച്ചുള്ള പുസ്തകങ്ങളും വിവേകാനന്ദന്റെ കാര്യങ്ങളുമുള്ള പുസ്തകങ്ങൾ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഒരുപാട് വോളിയംസ് ഉള്ളിടയിലുണ്ട്. അതുപോലെ തന്നെ എല്ലാം ദ ഡയറക്ടർ എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതുപോലെ മേക്കപ്പിനെ കുറിച്ചുള്ളത്, ക്യാമറയെ കുറിച്ചുള്ളത്, അങ്ങനെ എല്ലാത്തിനെയും കുറിച്ച്, സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ മേഖലകളെ കുറിച്ചുള്ള പല പല പുസ്തകങ്ങൾ പലപ്പോഴായിട്ട് വാങ്ങിച്ചു വെച്ചിരിക്കുന്നതാണ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ നോവൽസും എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെറുതെ ഇരിക്കുമ്പോഴെല്ലാം പുള്ളി പുസ്തകം വായിച്ചുകൊണ്ടിരിക്കും. ലൊക്കേഷനിലായാലും ശരി, വീട്ടിലായാലും ശരി, എവിടെ പോയാലും ശരി, പുള്ളിയുടെ പുസ്തകം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഒക്കെ നമ്മൾ എടുത്തു നോക്കിയാൽ അറിയാം, വളരെ ആധികാരികമായിട്ട്, വളരെ കൃത്യമായിട്ട്, കുറിച്ചുകൊള്ളുന്ന രീതിയിൽ സംസാരിക്കാൻ അദ്ദേഹത്തിന് കഴിയും. അതിന്റെ കാര്യം എന്താ? ഈ വായന തന്നെയാണ്. അച്ഛനോടൊപ്പം എനിക്ക് ഒരു ഒരു നാടകത്തിൽ അച്ഛനെ അസിസ്റ്റ്

0: തിലകൻ വരുന്നത് നാടകത്തിൽ നിന്നാണ്. അദ്ദേഹം സിനിമയിൽ വളരെ സജീവമായിരുന്ന കാലത്തും നാടകം ചെയ്തിരുന്ന ആളാണ്. സിനിമയിലേക്ക് അദ്ദേഹം അല്പം വൈകിയിട്ടാണ്, ഇപ്പോൾ ഒരു 40 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് സിനിമയിൽ സജീവമാകുന്നത്. അപ്പോൾ നാടകത്തിൽ വളരെ സജീവമായിരുന്ന ആ ഒരു കാലം എങ്ങനെയായിരുന്നു?
1: എനിക്ക് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനായിട്ട് എനിക്ക്

0: ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ആദിശങ്കരൻ ജനിച്ച നാട്ടിൽ എന്ന് പറയുന്ന നാടകത്തിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ ഞാനായിരുന്നു. അച്ഛന്റെ കൂടെ അസിസ്റ്റ് ചെയ്യാനൊക്കെ ഞാനുണ്ടായിരുന്നു. അപ്പോ അദ്ദേഹത്തിന്റെ നാടക സംവിധാനത്തിലൊക്കെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പല പല കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം നാടകം ഡയറക്ട് ചെയ്യുമ്പോൾ സാധാരണ ഞാൻ അതിന് മുമ്പേ ഞാൻ കണ്ടിട്ടുള്ളത് വെച്ചാൽ ആദ്യം എല്ലാവർക്കും അവരവരുടെ പോർഷൻ എഴുതി കൊടുക്കും. ഈ പോർഷൻ എല്ലാം കാണാതെ പഠിച്ചുകൊണ്ടിരിക്കാൻ പറയും. അവർ കാണാതെ പഠിച്ചുകൊണ്ടിരിക്കും. അത് വെച്ചിട്ട് പിന്നെ നാടകത്തിന്റെ ഓരോരോ പുതായിട്ട് ഇങ്ങനെ ഡയറക്ട് ചെയ്ത് പോവുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷെ അച്ഛൻ നേരെ തിരിച്ച, അച്ഛൻ ഡയറക്ട് ചെയ്യുന്ന നാടകത്തിൽ ഒരു കാരണവശാലും ആർക്കും പോർഷൻ കൊടുക്കില്ല. പോർഷൻ കൊടുക്കുന്നത് അച്ഛൻ പറഞ്ഞിട്ടേ കൊടുക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ഫസ്റ്റ് അച്ഛൻ നാടകം വായിക്കും. ഈ നാടകം വായിക്കുമ്പോൾ എല്ലാ ആർട്ടിസ്റ്റുകളും എല്ലാ ടെക്നീഷ്യന്മാരും അച്ഛന്റെ മുമ്പിൽ ഉണ്ടാവണം. അച്ഛനൊരു കസേരയും മേശയിട്ടിട്ട് അവിടെ നിന്ന് നാടകം വായിക്കും. അച്ഛന്റെ എതിർവശത്തായിട്ട് എല്ലാ ടെക്നീഷ്യന്മാരും എല്ലാ ആർട്ടിസ്റ്റുകളും അവിടെ ഇരിക്കണം. എന്നിട്ട് അച്ഛൻ നാടകം വായിക്കും. ഈ വായിക്കുന്ന നാടകത്തിൽ വായിക്കുന്ന 9 കഥാപാത്രങ്ങളുണ്ടെങ്കിൽ ഈ 9 കഥാപാത്രങ്ങളെയും ഓരോരുത്തരുടെയും ഡയലോഗ് അവരവരുടെ മോഡുലേഷനിൽ അച്ഛൻ വായിക്കും. ആ കഥാപാത്രം എങ്ങനെയാണോ മോഡുലേറ്റ് ചെയ്യേണ്ടത് ആ മോഡുലേറ്റ് ചെയ്യേണ്ട രീതിയിൽ അദ്ദേഹം വായിച്ച് കേൾപ്പിക്കുന്ന നാടകം. അതിൽ നിന്നും മാറാൻ പാടില്ല. കാരണം ഇവർക്ക് പോർഷൻ കൊടുത്താൽ അവർ പോയി പഠിച്ചുകൊണ്ട് വരുന്നത് ഈ പറയുന്ന മോഡുലേഷനിലായിരിക്കില്ല. അതുകൊണ്ടാണ് അതിന് മുമ്പ് ആർക്കും പോർഷൻ കൊടുക്കാത്തത്. അപ്പൊ അങ്ങനെ ഓരോ കാര്യങ്ങളിലും മ്യൂസിക് ചെയ്യുന്ന സമയത്ത് സ്റ്റുഡിയോയിലെല്ലാവരും വേണം, പ്രത്യേകിച്ചും സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആള് സ്റ്റുഡിയോയിൽ മസ്റ്റായിട്ടും വേണം. അങ്ങനെയൊക്കെ വാശി ദുർവാശി പിടിക്കുന്ന ദുർവാശിയായിട്ട് തോന്നും. പക്ഷെ അത് ചില ആൾക്കാർക്ക് അത് മനസ്സിലാവും, ചില ആൾക്കാർക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ നമുക്കത് പഠിക്കാനുള്ള, നമുക്ക് എന്താണ് നാടകം എന്ന് പഠിക്കാനുള്ള ഒരു അവസരം അതിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്.
1: പ്രായമായ ആളുകളെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, മുൻതലമുറ ചെയ്ത് അവരും ആവർത്തിക്കുന്നു എന്ന് മാത്രം. പക്ഷെ നമ്മുടെ ചെറുപ്പക്കാരുടെ കാര്യമാണ് കഷ്ടം. അവരിനി ചെയ്യേണ്ടത് ഒരു പെൺകുട്ടിയെ കാണുമ്പോ എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുന്നതിന് മുമ്പ് നിന്റെ വീട്ടുകാരുടെ ആസ്തി എത്രയാന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ പിന്നെ കാര്യങ്ങൾ ഈസി ആയല്ലോ.
2: സോറി, ഡൗറിയുടെ കണക്കറിയാൻ വേണ്ടി വന്നതല്ല. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു.
3: അല്ല, ഒന്ന് വെറുതെ അറിയാനുള്ള, അങ്ങനെ ചോദിച്ചെന്നേ ഉള്ളൂ.
1: അതെ, അറിയണം. കുറഞ്ഞു പോകില്ല എന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് ഒരു കുടുംബത്തിന്റെ സ്വസ്ഥത തകർത്ത് നമുക്ക് അങ്ങ് ഇറങ്ങി പോവുകയും ചെയ്യാം.
2: ഇല്ല സർ, ഞാനാ പറയുന്നത്, ഒരു ഡിമാൻഡും ഇല്ല എനിക്ക്. ഇനി ഒരു രജിസ്റ്റർ ഓഫീസിൽ വെച്ച് കല്യാണം നടത്താനാണെങ്കിലും ഞാൻ തയ്യാറാ.
1: കൈനിറയെ കൊടുക്കുന്ന സ്ത്രീധനത്തിന്റെ പേരിലല്ല, ഇതുപോലെ ഉറച്ച ശബ്ദത്തിൽ കൊടുക്കുന്ന വാക്കുകളുടെ പേരിലാണ് ഒരു പെൺകുട്ടിക്ക് സുരക്ഷ ഫീൽ ചെയ്യുക.
4: അഭിനയം, വായന ഇതൊന്നും അല്ലാതെ മറ്റ് താല്പര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ?
0: അഭിനയം വായന അല്ലാതെ പുള്ളിക്കാരൻ നന്നായിട്ട് പടം പഠിക്കുമായിരുന്നു. പുള്ളിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നല്ല കൈയക്ഷരമാണ്. അദ്ദേഹം എഴുതുമ്പോഴൊക്കെ നല്ല രസമാണ് കാണാനൊക്കെ. കൈയക്ഷരമൊക്കെ നന്നാവാനുള്ള കാരണം എനിക്ക് അത്യാവശ്യം പടം പഠിക്കാൻ അറിയാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പാടുമായിരുന്നു. അതിന് എല്ലാവർക്കും അറിയാമെങ്കിൽ പോലും എനിക്കൊന്ന് സാധാരണക്കാർക്ക് പലർക്കും അറിയില്ല. കാരണം പണ്ട് പാർട്ടി വേദികളിൽ ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് മുണ്ടക്കയം കിലകൻ എന്ന പേരിൽ പാട്ട് പാടിക്കുന്നതാണ്. പൊന്നരുവാളമ്പുഴിയൊക്കെ ഒരുപാട് സ്റ്റേജുകളിൽ പാടിയിട്ടുണ്ട്. ബലികുടീരങ്ങളെയൊക്കെ എനിക്ക് തോന്നുന്നു അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് നാൾ മുമ്പുള്ള ഒരു ഏതോ ഒരു ചാനലിലെ ഇന്റർവ്യൂവിൽ പാടിയിരുന്നു. അന്നേരം അത് പാടുമ്പോ പോലും ശ്വാസം കിട്ടുന്നില്ലെങ്കിൽ പോലും ആ ആവേശം, ബലികുടീരങ്ങളെ പാടുമ്പോ ഉള്ള ഒരു ആവേശമുണ്ട്. ആ ആവേശം കൊണ്ടുപോകാതെ ഇപ്പോഴും അത് മനസ്സിലുണ്ട്, ഉള്ളിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അത്രമാത്രം ആവേശത്തുള്ളിലാണ് ബലികുടീരങ്ങളൊക്കെ പാടുന്നത്.

0: നിങ്ങൾ രണ്ടുപേരും തമ്മിൽ, അതായത് ഈ അച്ഛനും മകനും എന്ന രീതിയിൽ കലാപരമായിട്ട് ഒരുപാട് സാമ്യതകളുണ്ട്. അദ്ദേഹത്തിന്റെ അതുപോലത്തെ ഒരു ശബ്ദം കിട്ടിയിട്ടുണ്ട്. അഭിനയത്തിൽ താങ്കളും വളരെ സജീവമാണ്. അതിലപ്പുറം സ്വഭാവ സവിശേഷതകളിൽ നിങ്ങൾ തമ്മിൽ എങ്ങനെയാണ് സാമ്യം?
1: സ്വഭാവത്തില് എനിക്ക് തോന്നുന്നു ശരിയാണ്, ഞാൻ അഭിനയത്തിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ ശബ്ദത്തിന്റെ കാര്യത്തിലോ ഒക്കെ അച്ഛന്റെ ഒരു ഇത് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിലും സ്വഭാവത്തിന്റെ കാര്യത്തിൽ ഞാൻ നേരെ ഓപ്പോസിറ്റ്, അച്ഛത്തിന് നേരെ ഓപ്പോസിറ്റ് ആണ്. കാരണം അച്ഛനിങ്ങനെ എന്തുണ്ടെങ്കിലും വെട്ടിത്തുറന്ന് പറയുന്ന, ആരുടെയും മുഖം നോക്കാതെ സംസാരിക്കുന്ന, വഴക്ക് പറയേണ്ടത് വഴക്ക് പറയുക, പണ്ടത്തെ കാലത്തും പറയുകയാണെങ്കിൽ ഒരു നിഷേധി എന്നുള്ള ലെവലിൽ തന്നെയാണ് അച്ഛൻ ചെറുപ്പകാലം തൊട്ടെ. ഇപ്പൊ സിനിമയിലും വിലക്ക് കാര്യങ്ങളൊക്കെ വന്നപ്പോഴും അച്ഛൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം വളരെ ഒരു നിഷേധിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന് നേരെ ഓപ്പോസിറ്റ്, എനിക്കാരെയും വഴക്ക് പറയുന്നത് എനിക്കിഷ്ടമല്ല, എനിക്ക് വഴക്കിടുന്നത് ഇഷ്ടമല്ല, ഞാൻ മുഖം കറുത്ത ഒരാളോട് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്വതവെ ഞാനങ്ങനെ ഒരു നിഷേധിയുടെ ഒരു ക്യാരക്ടർ എനിക്കില്ല. ഞാന് എല്ലാവരോടും വളരെ സൗമ്യനായി സംസാരിക്കാനും പെരുമാറാനും ശീലിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് അച്ഛന്റെ സ്വഭാവത്തിന്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് എന്റെ സ്വഭാവം വന്നിട്ടുള്ളത്.
0: അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ വെട്ടി തുറന്ന് പറയുന്ന സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് തന്നെ പ്രശസ്തരായ ഒട്ടേറെ ശത്രുക്കൾ തിലകനുണ്ടായിരുന്നു. എന്നാൽ പ്രശസ്തരായ സുഹൃത്തുക്കൾ ആരൊക്കെയാണ് അദ്ദേഹത്തിന്റെ?
1: അച്ഛന്റെ സുഹൃത്തുക്കൾ ഇൻഡസ്ട്രിയിൽ പുള്ളിയുടെ സുഹൃത്തുക്കൾ വളരെ ക്ലോസ് ആയിട്ടുള്ള സുഹൃത്തുക്കൾ വളരെ കുറവായിരുന്നു. അത് പക്ഷെ എങ്കിലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എം ജി സോമൻ അച്ഛനും നല്ല സുഹൃത്തായിരുന്നു. അവർ തമ്മിൽ ഭയങ്കര അടുപ്പമായിരുന്നു. സംവിധായകരൊക്കെ എടുക്കുകയാണെങ്കിൽ ലോഹിയേട്ടൻ അച്ഛനുമായിട്ട് വളരെ അടുപ്പമാണ്. ലോഹിയേട്ടനെ കൊണ്ടുവന്ന അച്ഛനാണ്. അതുപോലെ തന്നെ സത്യനന്ദിക്കാട് ആയിട്ട് നല്ല ഒരു സൗഹൃദം ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് കൂടുതലും വലിയ സൗഹൃദങ്ങളുള്ളതൊക്കെ സിനിമയ്ക്ക് വെളിയിലുള്ളതാണ്.
2: ഏത് തോണിയും ഒറ്റയ്ക്ക് തോന്നിയ തോന ദൂരം പോകില്ല. കൂടെ തുഴയാൻ ആളുണ്ടെങ്കിൽ അങ്ങനല്ല.
3: നിനക്ക് തോന്നുന്ന ഒരു കമ്മിറ്റ്മെന്റ് വേറെ ആർക്കും ഹോട്ടലിനോട് ഉണ്ടാവില്ലല്ലോ പൂപ്പ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തുടങ്ങി വെച്ചത് നിങ്ങൾ തന്നെ തീർക്കുന്നതല്ല.
2: കിസ്മത്ത് എന്നൊന്നുണ്ട് ഫൈസി, അതിനെ ആർക്കും തടുക്കാൻ കഴിയൂല. നമുക്ക് നോക്കാം എന്താ ഉണ്ടാവുന്ന.
3: നമ്മുടെ കിസ്മത്തൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുന്നു പൂപ്പ. എന്റെ ലൈഫിൽ എന്താ ഉണ്ടെന്ന് ഞാൻ തന്നെ തീരുമാനിക്കണ്ടേ? അതിന് വേറെ ആർക്കെങ്കിലും പറ്റും?
2: അങ്ങനാണ് ഈ നമ്മുടെ കൂടെ ഉണ്ടാവായിരുന്നു. എന്റെ ഇഷ്ടമനുസരിച്ചായിരുന്നെങ്കിൽ ഈ ഇപ്പൊ ലണ്ടനിൽ കസറൊന്നും ഉണ്ടാവൂലേ. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ ഒരു കിളവന്റെ പ്രശ്നങ്ങളോട്ടിരിക്കൂല്ലോ. കിസ്മത്താണ് മോനെ.
3: ചിലപ്പോ തോന്നും ലണ്ടനൊക്കെ സ്വപ്നം കണ്ടതിൽ ഒരർത്ഥമില്ല. ഒരു വ്യത്യാസം ഉണ്ടല്ലോ. കരാമ്പട്ട അല്ല, കരാമ്പട്ടയുടെ അല്ല,
2: അതിൽ ചേർത്തൊക്കെ പറഞ്ഞുതരാം. പക്ഷെ അതിനെക്കാട്ടിലും വലുത് എന്റെ മനസ്സിലെ തോന്നല. ഓരോ സുലൈമാനിലും ഒരിത്തിരി മുഹബ്ബത്ത് വേണം. അത് കുടിക്കുമ്പോ ലോകം ഇങ്ങനെ പതുക്കെയായി വന്ന് നിൽക്കണം.
0: ഇന്ന് ആലോചിക്കുമ്പോ അച്ഛൻ നൽകിയ എന്താണ് താങ്കളുടെ ഉള്ളിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു കാര്യം?
1: അച്ഛൻ നൽകിയത്, ഞാൻ അച്ഛൻ നൽകിയ ഒരുപാട് അറിവുകളുണ്ട്. അച്ഛൻ നൽകിയ ഒരുപാട് പാഠങ്ങളുണ്ട്. മക്കള് പൈസയുടെ വില അറിഞ്ഞ് വളരണം. പൈസ ഉണ്ടാക്കുന്നതിന്റെ ബുദ്ധിമുട്ടുകൾ അവർ അറിയണം. നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുണ്ട്. അച്ഛനോട് ഞാൻ എന്റെ കോളേജ് വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അച്ഛനോട് ചെലവിന് പൈസ വാങ്ങിക്കാൻ പോകുമ്പോൾ 2000 രൂപ ചോദിച്ചാൽ 20,000 രൂപയുടെ വഴക്ക് പറഞ്ഞിട്ടേ കൂടി 2000 രൂപ തരുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, ഈ അച്ഛൻ ഇതിനെ എന്നെ വഴക്ക് പറയുന്നത്, എനിക്ക് ചെലവിന് തരേണ്ട അച്ഛനല്ലേ. പക്ഷെ പിന്നീടാണ് എനിക്ക് മനസ്സിലായത് പുള്ളി ആ വഴക്ക് പറഞ്ഞത് ഞാൻ നന്നാവാൻ വേണ്ടിട്ടാ. ഞാൻ തച്ചിലെടുത്ത ചുണ്ടൻ എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് അവസാനമായിട്ട് എന്റെ ചെലവിന് അച്ഛൻ്റെ ഇത് പൈസ മേടിക്കുന്നത്. അതിനുശേഷം പിന്നീട് ഞാൻ ഏൺ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഡബ്ബിങ്ങിലും അഭിനയത്തിലും ഒക്കെ എനിക്ക് പൈസ കിട്ടാൻ തുടങ്ങി. പിന്നീട് ഞാൻ അച്ഛന്റെ മരണം വരെ അച്ഛന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ചിട്ടില്ല. കാരണം കിളികളൊക്കെ അല്ലെങ്കിൽ മൃഗങ്ങളൊക്കെ കുഞ്ഞുങ്ങളുണ്ടായി കഴിയുമ്പോ അവരെ പറക്കം മുറ്റാൻ പഠിപ്പിച്ചതിന് ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കത്തില്ല. സ്വന്തമായിട്ട് പോയി ഇരയെടുക്കാൻ വേണ്ടിയിട്ട് അവരെ തള്ളിവിടുകയാണ് ചെയ്യുന്നത് അല്ലെ. ആ തള്ളി വിട്ട് സ്വന്തമായിട്ട് ഇരയെടുക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നീട് തള്ളക്കിളിയോ ഒന്നും അതിന് നോക്കേണ്ട കാര്യമില്ല, അതിനെ തന്നെ പോകും എന്ന് പറഞ്ഞ പോലെ അച്ഛൻ അങ്ങനെ ചെയ്തതാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. എനിക്ക്

മക്കളുണ്ടായപ്പോഴാണ് ഞാൻ ആ ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ മക്കളോടും ഞാൻ അത് തന്നെ ആ രീതിയിൽ തന്നെ പറഞ്ഞാണ് അവരെയും വളർത്തുന്നത്. അവർക്കും നമ്മൾ അധ്വാനിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെയാണ് പോകുന്നത്. അപ്പോ അങ്ങനെ നോക്കുമ്പോൾ അച്ഛന്റെ ജീവിതവും അച്ഛന്റെ രീതികളും അച്ഛന്റെ അഭിനയ രംഗത്തെ കാര്യങ്ങളും എല്ലാം അച്ഛനിൽ നിന്ന് ഒരുപാട് പാഠങ്ങൾ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്.

0: സ്വഭാവ നടൻ എന്ന നിലയിൽ പകരം വയ്ക്കാനില്ലാത്ത പ്രകടനങ്ങളിലൂടെ തനിക്ക് ലഭിച്ച വേഷങ്ങളെ തിളക്കമുള്ളതാക്കി തീർക്കാൻ തിലകന് സാധിച്ചു. സിനിമയിലും ജീവിതത്തിലും സ്വയം വെട്ടിയുണ്ടാക്കിയ വഴികളിലൂടെ മാത്രം നടന്ന തിലകൻ അന്നും ഇന്നും പ്രേക്ഷകരുടെ ആരാധനാപാത്രമായി നിലകൊള്ളുന്നു. നടൻ തിലകനെക്കുറിച്ചുള്ള ഓർമ്മകൾ സസ്നേഹത്തിൽ ഫഹദ് റാസയുമായി പങ്കുവച്ചത് നടനും ഡബിംഗ് ആർട്ടിസ്റ്റുമായ മകൻ ഷോബി തിലകൻ. സസ്നേഹം. മൺമറഞ്ഞു പോയ പ്രമുഖരെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കുന്ന പരിപാടി. നിർവഹണം ഫഹദ് രാജ.
1: സസ്നേഹം സമാപിക്കുന്നു.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: ആകാശവാണി കോഴിക്കോട്.

ഓർമ്മച്ചെപ്പ്, ചലച്ചിത്ര രംഗത്തെ പ്രമുഖരുടെ ജീവിതരേഖ. MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം. 12-ാം ഭാഗം. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. MSV യുടെ സംഗീത പ്രപഞ്ചം.

0: കൊത്തിയാലും കൊത്തി അമ്പലത്തിലോളം കൊട്ടിക്കണ്ണെ കൂട്ടിത്താറാവേ, കൊട്ടിക്കണ്ണെ കൂട്ടിത്താറാവേ.
1: എന്നീ ചിത്രങ്ങളിലും മങ്കുമ്പിന്റെ ഗാനങ്ങൾക്ക് രണ്ടിൽ ഒന്ന്

0: തിറയിൻ കീഴ് രാമകൃഷ്ണൻ നായർ ഗാനരചന നിർവഹിച്ച സുന്ദരിമാരുടെ സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലും സംഗീത സംവിധായകൻ MSV ആയിരുന്നു.
1: 1979 24 തമിഴ് ചലച്ചിത്രങ്ങൾക്കായി MS വിശ്വനാഥൻ ഗാനങ്ങൾ ഒരുക്കി.
2: കട്ടഴകു കൊണ്ടിരിക്കും വട്ടമിടും പാട്ടിരിക്കു തൊട്ട ഇടമത്തനയും ഇൻപമിൽ.

0: 1979 വേനലിൽ ഒരു മഴ, സിംഹാസനം, ഒരു രാഗം പല താളം, ജീവിതം ഒരു ഗാനം, ഏഴാം കടലിനക്കരെ, മാണി കോയക്കുറുപ്പ്, പതിവ്രത, വാടക വീട്, ഇനിയും കാണാം, ഇന്ദ്രധനുസ് എന്നീ ചിത്രങ്ങളിൽ MSV സംഗീത സാന്നിധ്യം നാം അറിഞ്ഞു.
1: ജനുവരി 13 പുറത്തിറങ്ങിയ വേനലിൽ ഒരു മഴ, മുള്ളും മലരും എന്ന തമിഴ് ചലച്ചിത്രത്തിന്റെ മലയാള പുനർനിർമ്മിതിയാണ്. ശ്രീകുമാരൻ തമ്പി രചിച്ച ഗാനങ്ങൾ പ്രേക്ഷക ശ്രദ്ധ ഏറെ ആകർഷിച്ചു.

ശിവകുമാരൻ തമ്പി രചനയും സംവിധാനവും നിർവഹിച്ച സിംഹാസനം എന്ന ചിത്രവും മികച്ച സാമ്പത്തിക വിജയം നേടിയിരുന്നു. ശ്രുതിസുന്ദരമായ ഗാനങ്ങൾ പ്രേക്ഷക പ്രശംസ നേടി.

MSV യുടെ സംഗീത പ്രപഞ്ചം. സംഗീത സംവിധായകനും ഗായകനുമായ MS വിശ്വനാഥനെ കുറിച്ച് ചിത്രീകരണം 12-ാം ഭാഗം സമാപിക്കുന്നു. രചന KV ശബരിമണി. കവിയും ഗാനരചയിതാവും ആകാശവാണി മുൻ പ്രക്ഷേപകനുമാണ് KV ശബരിമണി. ആഖ്യാനം സി കൃഷ്ണകുമാർ, പി നിഷ. നിർവഹണ സഹായം വിനോദ് കീഴടത്ത്. MSV യുടെ സംഗീത പ്രപഞ്ചം.

ഇന്ന് 9:30 അല്പസമയത്തിനകം പൂക്കൂട BEM UP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. ഉച്ചയ്ക്ക് 12:40 വാർത്താദീപ്തി, 2:15 തുടർ നാടകം, വൈകുന്നേരം 5 തായമ്പക. ഹരിദാസൻ പനങ്ങാടും സംഘവും അവതരിപ്പിക്കുന്നു. വൈകുന്നേരം 6:50 വയലും വീടും, കർഷകർക്ക് തണലായി കൽപ്പവൃക്ഷം, രഞ്ജിത്ത് വട്ടോളിയുമായി അഭിമുഖം. രാത്രി 8 നാടകം മൃത്യു തേടുന്നവർ, രചന പ്രേമദാസ് ഇരുവള്ളൂർ. രാത്രി 9:30 ആരോഗ്യവാണി, വേനൽക്കാല ചർമ്മ സംരക്ഷണം, ഡോക്ടർ ബിഷ്റുൽ ഹാഫി സംസാരിക്കുന്നു. രാത്രി 10 ദേശീയ സംഗീത പരിപാടിയിൽ HM സ്മിത ആൻഡ് സിന്ധു സുജേതൻ കർണാട്ടിക് വയലിൻ ഡുവറ്റ് കേൾക്കാം.

0: പൂക്കൂട കുട്ടികളുടെ പരിപാടി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ കേൾക്കാം BEM UP സ്കൂൾ ഫറോക്കിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ.
2: ഹലോ, നമസ്കാരം. ഞങ്ങൾ BEM UP സ്കൂൾ ഫറോക്കിലെ വിദ്യാർത്ഥികളാണ്. BEM-ന്റെ മുദ്രാവാക്യം എന്നത് വിവേചനമില്ലാത്ത വിദ്യാഭ്യാസമാണ്. ജാതി മത ലിംഗ വ്യത്യാസങ്ങളില്ലാതെ ഏവർക്കും വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം 122 വർഷങ്ങൾ പിന്നിട്ടു. പാഠ്യ പാഠ്യേതര രംഗങ്ങളിൽ മികച്ച കാഴ്ചകൾ വഹിക്കുവാനും ഈ വിദ്യാലയത്തിന് സാധിച്ചു. കലാശാസ്ത്ര രംഗങ്ങളിൽ പ്രതിഭകളെ വാർത്തെടുക്കുന്നതിൽ BEM-ന്റെ സ്ഥാനം മുന്നിലാണ്. ഇതിന്റെ ഭാഗമായി കുട്ടികൾ അവതരിപ്പിക്കുന്ന കലാപരിപാടിയിലേക്കാണ് ഏവരെയും സ്വാഗതം ചെയ്യുന്നത്. ആദ്യം തന്നെ ഒരു ഈശ്വര പ്രാർത്ഥന ആലപിക്കുന്നതിനായി നിവേദിത, മഹിയ, വേദിക, അനുഹ, നിവേദ്യ, സൂര്യനന്ദ.

0: അടുത്തതായി അനൂഹയുടെ ഒരു കഥാപ്രസംഗം.
1: മാനസദസിന് വന്ദനം. ചരിത്രത്തിന്റെ വലിയ പുസ്തകത്തിൽ ഒരാൾ മാത്രം രക്തമൊഴുക്കാതെ ലോകത്തെ മാറ്റിയെഴുതി. കിരീടമോ വാളോ സൈന്യമോ ഇല്ല, മറിച്ച് ഒരു വടി, ഒരു ചക്രം, ഒരു വലിയ ആശയം. അദ്ദേഹമാണ് മഹാത്മാഗാന്ധി. വർഷം 1869 ഗുജറാത്തിലെ പോർബന്ദറിൽ ഒരു കുഞ്ഞു ജനിച്ചു. മാതാപിതാക്കൾ ആ കുഞ്ഞിന് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് നാമകരണം ചെയ്തു. കുട്ടിക്കാലത്തെ ആ കുഞ്ഞിന് അമ്മ ചൊല്ലിക്കൊടുത്തിരുന്നു, മോനെ ഒരിക്കലും കള്ളം പറയരുത്, സത്യം മാത്രം പറയുക. അതിന് ആ കുട്ടിയുടെ മറുപടി ഇതായിരുന്നു, ഒരിക്കലും ഞാൻ സത്യം വിട്ട് പ്രവർത്തിക്കില്ലമ്മേ. ആ വാക്കുകളാണ് ആ കുട്ടിയെ മഹാത്മാവാക്കി മാറ്റിയത്.

ഗാന്ധിജി ഗാന്ധിജി അഹിംസ എന്നൊരായുധം ധരിച്ചു നിന്നു ഗാന്ധിജി. ഇന്ത്യയിലെ പഠനം പൂർത്തിയാക്കിയ ശേഷം വക്കീലായി ജോലി ചെയ്യാൻ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയി. അവിടെ തീവണ്ടിയിൽ യാത്ര ചെയ്യുമ്പോൾ വെളുത്ത വർഗ്ഗക്കാരനായ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, നീ ഇവിടെ ഇരിക്കരുത്, ഇത് വെളുത്തവർക്കുള്ള ബോഗിയാണ്. എന്നാൽ വളരെ ശാന്തമായി ഗാന്ധിജി പറഞ്ഞു, എനിക്ക് ടിക്കറ്റ് ഉണ്ട്. എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന വെള്ളക്കാരൻ ട്രെയിൻ നിർത്തി ഗാന്ധിജിയെ പുറത്തേക്ക് തള്ളുന്നു. ആ രാത്രി ആ റെയിൽവേ സ്റ്റേഷൻ ഒരു വലിയ തീരുമാനത്തിന്റെ തുടക്കമായിരുന്നു. അനീതിക്കെതിരെ ഞാൻ പോരാടും, ഹിംസയില്ലാതെ.

തിരികെ ഇന്ത്യയിലേക്കെത്തിയ ഗാന്ധിജി കാണുന്നത് കർഷകർ ദുഃഖത്തിൽ, തൊഴിലാളികൾ ദുരിതത്തിൽ, ഇന്ത്യ അടിമത്തത്തിൽ. ബ്രിട്ടീഷുകാർ ഉപ്പിനും നികുതി ചുമത്തി. ഗാന്ധിജി പറഞ്ഞു, കടൽ എല്ലാവരുടേതുമാണ്. അദ്ദേഹം നടന്നു 100 കണക്കിനു കിലോമീറ്റർ. ജനങ്ങൾ അദ്ദേഹത്തോടായി പറഞ്ഞു, ഞങ്ങളും നിങ്ങളോടൊപ്പം. ദാ അവർ വരിവരിയായി നടക്കുന്നു. ദിവസങ്ങളോളം അങ്ങനെ ലക്ഷ്യത്തിലെത്തി. കടൽ വെള്ളത്തിൽ നിന്ന് ഉപ്പുണ്ടാക്കി. ഒരു കടൽ തീരത്ത് ഒരു കുമ്പിൾ.

രുതിരത്തിലും. ഗാന്ധിജി പലതവണ ജയിലിൽ പോയി, എന്നാൽ ജനങ്ങളുടെ മനസ്സിൽ അദ്ദേഹം കൂടുതൽ ശക്തനായി. സത്യവും സഹനവും അഹിംസയും ആയുധമാക്കി അദ്ദേഹം മുന്നേറി. 1947 ഓഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർന്നു പറക്കുമ്പോൾ, ജനങ്ങളും മറ്റു രാഷ്ട്രീയ പാർട്ടികളും സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ, നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജി എവിടെയായിരുന്നു? ദാ നോക്കൂ.

0: ഗാന്ധി.
1: അന്നേ ദിവസം ആഘോഷങ്ങളിൽ നിന്നെല്ലാം അകന്ന് കൊൽക്കത്തയിലെ തെരുവുകളിൽ വിലപിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനവും നോഖാലിയിലെ ഹിന്ദു മുസ്ലിം ലഹളകളും ജനങ്ങളുടെ കൂട്ടപലായനവും അദ്ദേഹത്തെ തളർത്തി. ഇതായിരുന്നില്ല ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യ, മറിച്ച് മതേതരത്വത്തിന്റെ സഹോദര്യത്തിന്റെ ഇന്ത്യ. ഹിന്ദുവെന്നോ ക്രിസ്ത്യനെന്നോ മുസ്ലിമെന്നോ വിളിക്കപ്പെടാതെ ഭാരതീയനായിരിക്കുക എന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. എന്നാൽ ഗാന്ധിജിയുടെ ഈ ആശയങ്ങളെ തെറ്റിദ്ധരിച്ച നാഥുറാം വിനായക് ഗോഡ്സെ എന്ന മത തീവ്രവാദി അദ്ദേഹത്തിന് നേരെ വെടിയുതിർത്തു. ഭാരത മണ്ണിൽ പിടഞ്ഞു വീഴുമ്പോഴും

0: മന്ദഹാസം. ഹേറാം ഹേറാം ഹേറാം.
1: ആ മനുഷ്യൻ വീണു. എന്നാൽ അദ്ദേഹത്തിന്റെ ആശയം ലോകമെമ്പാടും ഉതിർന്നു. ഗാന്ധിജി ചരിത്രത്തിലെ വെറുമൊരു പേരല്ല, മറിച്ച് അദ്ദേഹം നമ്മുടെ എല്ലാം ജീവിതത്തിലെ വഴിത്തിരിവാണ്. സത്യം പറയുമ്പോഴും അഹിംസ പാലിക്കുമ്പോഴും അനീതിക്ക് മുൻപിൽ തലകുനിക്കാതെ നിൽക്കുമ്പോഴും നമ്മൾ ഓരോരുത്തരും ഒരു ചെറിയ ഗാന്ധിജിയാണ്.
2: തുടർന്ന് ഒരു കൊച്ചു കവിത കേൾക്കാം. ചൊല്ലുന്നത് അയന ഫാത്തിമ.
3: ഞാനിവിടെ പാടാൻ പോകുന്നത് തേന്മാവ് എന്ന കവിതയാണ്. എനിക്കുമുണ്ടൊരു തേന്മാവ്, വലിപ്പമുള്ളൊരു തേന്മാവ്, എന്നുടെ വീടിൻ മുറ്റത്ത് പടർന്നു നിൽക്കും തേന്മാവ്.

0: കുടതേൻ മാവ് ചക്കര മാമ്പഴമൊന്നു തരൂ. കാ കാ കാക്കമ്മെ മൂളിക്കൊണ്ട് പായുന്നു, തേനീച്ചകളും വരിവരിയായി തത്തി തത്തിത്താളത്തിൽ തുള്ളും തുള്ളും തത്തമ്മ. തക്കം നോക്കി തഞ്ചത്തിൽ പാട്ടുപാടും തത്തമ്മ. തേൻ മാവിൻ കൊമ്പത്ത് കൂടുകൂട്ടി അണ്ണാനും, തേൻ മാവിൻ കൊമ്പത്ത് തുള്ളിച്ചാടി അണ്ണാനും. ഒരു നാൾ മാമ്പഴമൊന്നിനു വേണ്ടി കശപിശയായി രണ്ടാളും, തക്കം നോക്കി പമ്മിയിരുന്ന കാക്കച്ചിക്കതു സന്തോഷം. കോട്ടും സൂട്ടും ടൈയും കെട്ടി കാക്ക പെണ്ണൊരു പോലീസ, ലാത്തിയുമായി പാറിയകന്നു കൊത്തിമുറിച്ചു രണ്ടാളിയും. കയ്യിൽ കിട്ടിയ മുട്ടൻ വടിയ തട്ടുകൊടുത്തു തത്തമ്മ. കൂട്ടിനു വന്നു അണ്ണാൻ കുട്ടനും ദേഷ്യത്തോടെ തേന്മാവും. പേടിച്ചോടി കാക്ക പെണ്ണ് പാറിയകന്നോ എന്നേക്കും. കളിയും ചിരിയും കുസൃതിയുമായി മൂവരും ഒന്നിച്ചെന്നെന്നും. ചക്കര മാമ്പഴമുണ്ടല്ലോ, കളിയൂഞ്ഞാലയുമുണ്ടല്ലോ. കളിയും ചിരിയും കുസൃതിയുമായി സന്തോഷത്തിൻ നാളുകളായി. ഒരു നാൾ സൂര്യനുദിക്കും നേരം കലപില കലപില ശബ്ദം കേട്ടു. കുളിരിൽ ചൂളിക്കൂടിയുറങ്ങും അണ്ണാൻ കുട്ടൻ തത്തപ്പെണ്ണിനെ തട്ടി വിളിച്ചു. പെട്ടെന്നെന്തോ തട്ടിമറിഞ്ഞതുപോലെ ശബ്ദം കേൾക്കാനായി. അയ്യോ അയ്യോ നിലവിളി കേട്ടു ഓടിച്ചെന്നു രണ്ടാളും. കയ്യിൽ മഴവും കത്തിയുമായി മല്ലന്മാരവർ പത്താളും. അടിയുലഞ്ഞേ തേന്മാവിൻ്റെ ചില്ലകൾ വെട്ടിയ ദുക്കുന്നു. വെട്ടിമാറ്റാൻ വന്നവരെ അരുതേ അരുതേ വെട്ടരുതേ, തേന്മാവിനെ കൊല്ലരുതേ, ക്രൂരത വെടിയോ മാനവരെ. ആരു കേൾക്കാൻ ആരു പാടാൻ, നിർത്തൂ നിർത്തൂ കാട്ടാള. മണ്ണും മരവും വെള്ളം വായുവും ഭൂമിയുടെ സത്തെന്നറിയുക നീ. അരുതേ അരുതേ വെട്ടരുതേ, പറയണം നാം കുട്ടികളെ. നമ്മുടെ നല്ലൊരു ഭാവിക്കായി, നമ്മുടെ നല്ലൊരു ഭാവിക്കായി, നമ്മുടെ നല്ലൊരു ഭാവിക്കായി.
1: ഇനിയൊരു പ്രസംഗമായാലോ. അവതരിപ്പിക്കുന്നത് ആയിഷ ഹാനിയ.
2: ബഹുമാന്യരെ, ആദരണീയരെ, എൻ്റെ പ്രിയ കൂട്ടുകാരെ, ഞാനിന്ന് ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ലഹരി എന്ന മഹാവിപത്ത് എന്നതാണ്. ഇതിനെക്കുറിച്ച് എൻ്റെ മനസ്സിൽ ഉരുത്തിരിഞ്ഞു വന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഈ വേളയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. നാം ഏറെ ഗൗരവത്തോടെ എടുക്കേണ്ട ഒരു വിഷയം തന്നെയാണല്ലോ ലഹരി. ലഹരിയെക്കുറിച്ച് നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. എങ്കിലും അത് എത്രത്തോളം വലിയ വിപത്താണ് എന്ന ബോധം നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല എന്നതാണ് വാസ്തവം. ഈ കാലഘട്ടത്തിൽ വാഹനാപകടങ്ങളും മറ്റും കൂടി വരുന്നുണ്ട്. ഇവയുടെ ലിസ്റ്റ് നാം ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ അതിൽ മിക്കതും ലഹരിയുണ്ടാക്കിയ പ്രശ്നങ്ങളാണ്. ആദ്യമായി ലോകത്ത് ഇറങ്ങിയ മയക്കുമരുന്ന് ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? അത് കറുപ്പ് എന്ന ചെടിയിൽ നിന്നെടുക്കുന്ന കറുപ്പ് എന്ന മയക്കുമരുന്നാണ്. എന്നാൽ ഇന്ന് 21-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പടികളിൽ ജീവിക്കുന്ന നാമെല്ലാം എത്തിയപ്പോഴേക്കും MDMA, കഞ്ചാവ്, പാൻപരാഗ്, ഹാൻസ് മുതലായ മാരക ലഹരി വസ്തുക്കളുടെ അടിമകളായി മാറിയിരിക്കുക.

0: യാണ് ഈ തലമുറ. അപ്പോൾ നമ്മുടെ പുതിയ തലമുറയെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നില്ലല്ലോ. നാം ലഹരി ഉപയോഗിച്ചാൽ പിന്നീട് നമ്മെ നിയന്ത്രിക്കുന്നത് ലഹരിയാണ്. നാം ലഹരി ഉപയോഗിക്കുമ്പോൾ ഒന്ന് ചിന്തിക്കണം, നമ്മിലൂടെയും ഒരു തലമുറ കടന്നു വരാനിരിക്കുന്നുണ്ട് എന്ന്. അവർക്ക് നാം ഇതുപോലെയുള്ള ദുശീലങ്ങളാണോ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്? അവരെ അടുത്ത തലമുറയെ നയിക്കാൻ വേണ്ടിയുള്ള പ്രാപ്തരാക്കേണ്ടത് നമ്മുടെ ചുമതലയല്ലേ? ലഹരിക്കെതിരെ ബോധവൽക്കരണ ക്ലാസുകളും റാലികളും പരിപാടികളും നടക്കുമ്പോൾ അതിലൊന്നും പങ്കെടുക്കാതെ അതവർക്ക് പ്രശസ്തി ലഭിക്കാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ ഞാൻ ലഹരി ഉപയോഗിക്കുകയില്ല, പിന്നെ എങ്ങനെയാണ് എൻ്റെ മക്കൾ ലഹരി ഉപയോഗിക്കുക എന്ന് ചിന്തിച്ചിരിക്കുന്നവരെ, നിങ്ങൾ എന്ത് അസംബന്ധമാണ് ഈ ചിന്തിച്ചു കൂട്ടുന്നത്? ഈ ലോകത്ത് എപ്പോൾ എന്ത് നടക്കുമെന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയുകയില്ലല്ലോ. ഇപ്പോൾ ലഹരിയുടെ വലയിൽ കൂടുതലായി അകപ്പെടുന്നത് കുട്ടികളാണ്. നാം പോലും അറിയാതെ നാം ലഹരി വിൽക്കുന്നവരും ലഹരിക്ക് അടിമകളുമായി മാറുന്നു. അങ്ങാടികളും വീടുകളും മറ്റും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളായി മാറുന്നു. നാം ലഹരി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ആൺകുട്ടികളാണ്. എങ്കിലും നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആൺകുട്ടികളെന്നോ പെൺകുട്ടികളെന്നോ ചെറിയവരെന്നോ മുതിർന്നവരെന്നോ എന്നില്ലാതെ എല്ലാവരും ലഹരി ഉപയോഗിക്കുന്നു എന്ന വാസ്തവം നാം ഞെട്ടലോടെ തിരിച്ചറിയുകയാണ്. ലഹരി ഉപയോഗിക്കുന്നവരെ വെറുക്കുകയല്ല വേണ്ടത്, അവരെ ചേർത്തു നിർത്തി അവർക്ക് വേണ്ട ചികിത്സ നൽകി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നാം നമ്മുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കേണ്ടതുണ്ട്. ലഹരിയോട് അരുത് എന്ന് പറയാൻ നാം ഓരോരുത്തർക്കും കഴിയേണ്ടതുണ്ട്. വേണ്ടേ നമുക്കൊരു തിരിച്ചറിവും തിരിച്ചുപോക്കും? വേണം, തീർച്ചയായും വേണം. നമ്മുടെ പുതിയ തലമുറയ്ക്ക് വേണ്ടിയെങ്കിലും നാം മാറണം. നാം നമ്മുടെ ദുശീലങ്ങൾ മാറ്റിവെക്കണം. ഇന്ന് ദൈവത്തിൻ്റെ നാട് എന്ന കേരളം നാളെ ലഹരിയുടെ നാട് എന്ന് ആവാതിരിക്കാൻ, വേണ്ട വേണ്ട നമുക്ക് വേണ്ട ലഹരി എന്നത് നമുക്ക് വേണ്ട എന്ന മുദ്രാവാക്യവും വിളിച്ച് ജാതി മതമെന്നില്ലാതെ കേരളം ഒന്നടങ്കം മുന്നിട്ടിറങ്ങണം. എന്നാൽ മാത്രമേ ലഹരി വിമുക്ത കേരളം എന്ന സ്വപ്നം നമുക്ക് നിറവേറ്റാൻ കഴിയൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, ജയ് ഹിന്ദ്.
1: അടുത്തതായി ഒരു ഉറുദു ഗാനം ആലപിക്കുന്നത് മുഹമ്മദ് സഹദ്.

അവസാനമായി ഞങ്ങൾ കൂട്ടുകാർ അവതരിപ്പിക്കുന്ന ഒരു സംഘഗാനം കേട്ടാലോ? അവതരിപ്പിക്കുന്നവർ ദിയ മെഹറിൻ, ആയിഷ ലന, നിവേദ്യ, സൂര്യനന്ദ, നിവേദിത, വേദിക, മഹിയ.

നിങ്ങൾ ഇതുവരെ കേട്ടത് ബി എം യു പി സ്കൂൾ ഫറൂഖിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വിവിധ കലാപരിപാടികളാണ്. ഇതോടുകൂടി ഇന്നത്തെ പൂക്കൂട ഇവിടെ സമാപിക്കുന്നു. പൂക്കൂട ഇനി അടുത്ത ശനിയാഴ്ച രാവിലെ 9:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കമലദളം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത്. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി ഇനി 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അൻഷ കരീം. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തിരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. ഏപ്രിൽ 9 ആരംഭിച്ച് 29 അവസാനിച്ച വിവിധ ഘട്ടങ്ങളിലെ പോളിംഗിന് ശേഷമാണ് മറ്റന്നാളത്തെ ഫലപ്രഖ്യാപനം. രാവിലെ 8 വോട്ടെണ്ണൽ തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തീർത്ത ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്നുറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ചായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3 ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാരപത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം ഉപയോഗപ്പെടുത്തണമെന്ന് ജില്ലാ കളക്ടർ ആവശ്യപ്പെട്ടു. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം മറ്റന്നാൾ വരാനിരിക്കെ ഭരണമാറ്റം സംബന്ധിച്ച അണിയറ ചർച്ചകൾ മാധ്യമങ്ങളും മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും സജീവമാക്കി. പോളിംഗിന് ശേഷം വന്ന അഭിപ്രായ സർവേകളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. സിപിഐഎം നേതൃത്വം നൽകുന്ന LDF 3 കേരളത്തിൽ അധികാരമേൽക്കുമെന്നാണ് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് അവകാശപ്പെട്ടത്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരമില്ലെന്നും പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഭരണം ഉറപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ സംസ്ഥാനമാകെ ഭരണവിരുദ്ധ തരംഗമുണ്ട്.

എന്നാണ് UDF നേതാക്കളുടെ അവകാശവാദം. അതിനാൽ UDF മികച്ച വിജയം നേടി ഭരണാധികാരത്തിൽ വരുമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും പറഞ്ഞു. NDA സംസ്ഥാനത്തെ നിർണായക ശക്തിയാകാൻ പോകുന്ന ഫലമായിരിക്കും കേരളത്തിലേതെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. രണ്ട് മുന്നണികൾക്കുമെതിരെ BJP ഉയർത്തിയ സന്ദേശം ജനങ്ങൾ സ്വീകരിച്ചതായും രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ടു. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് അല്പസമയത്തിനകം പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി

രാജീവ് ചന്ദ്രശേഖർ അവകാശപ്പെട്ടു. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ മാത്രം നിയമിച്ചതിൽ ഇടപെടാനാവില്ലെന്ന കൽക്കട്ട ഹൈക്കോടതി ഉത്തരവിനെതിരെ തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് അല്പസമയത്തിനകം പരിഗണിക്കും. അവധി ദിവസമാണെങ്കിലും വിഷയം അടിയന്തരമായി പരിഗണിക്കാൻ സുപ്രീംകോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കുകയായിരുന്നു. ജസ്റ്റിസുമാരായ പി എസ് നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിക്കുന്നത്. പശ്ചിമബംഗാളിലെ രണ്ട് ജില്ലകളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് ആരംഭിച്ചു. മഗ്രാഹത്ത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് ഇന്നത്തെ പോളിംഗ്. രണ്ടാം ഘട്ടത്തിൽ കഴിഞ്ഞ ബുധനാഴ്ചയായിരുന്നു ഇവിടങ്ങളിലെ വോട്ടെടുപ്പ്. പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾക്കിടയിലും നിർണായക മേഖലകളിലെ തയ്യാറെടുപ്പും തുടർച്ചയും ഉറപ്പാക്കാൻ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കുന്നുണ്ടെന്ന് കേന്ദ്രം അറിയിച്ചു. എൽ പി ജി പൂഴ്ത്തിവെപ്പും കരിഞ്ചന്തയും തുടരാൻ രാജ്യവ്യാപകമായി റെയ്ഡുകൾ നടത്തിവരികയാണ്. 2300ലധികം റെയ്ഡുകൾ ഇതിനകം പൂർത്തിയായി. ഓൺലൈൻ എൽ പി ജി സിലിണ്ടർ ബുക്കിംഗുകൾ 98% വർദ്ധിച്ചുവെന്നും പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. ആഗോള ഊർജ്ജ പ്രതിസന്ധികൾക്കിടയിൽ രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ശക്തമാക്കുന്ന ശ്രമങ്ങളുടെ ഭാഗമായി ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ സ്രോതസ്സുകൾ 27 രാജ്യങ്ങളിൽ നിന്ന് 41 ഉയർത്തിയതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പറഞ്ഞു. ദക്ഷിണ ഗുജറാത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് പ്രാദേശിക സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ആസൂത്രണം പ്രധാന പങ്ക് വഹിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെന്റ് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഫോഴ്സ് മജൂർ വ്യവസ്ഥ പ്രകാരം ഇളവുകൾ അനുവദിക്കാൻ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം തീരുമാനിച്ചു. യുദ്ധം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ കരാർ ലംഘനമായി കണക്കാക്കാതെ കരാറുകാർക്ക് പിഴയോ മറ്റ് അധിക ചെലവുകളോ ഇല്ലാതെ 4 മാസം വരെ സമയപരിധി നീട്ടി നൽകാനാണ് ഉത്തരവ്. 2026 ഫെബ്രുവരി 28-നോ അതിനുശേഷമോ പൂർത്തിയാക്കേണ്ട കരാറുകൾക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക. വിതരണ ശൃംഖലയിലുണ്ടായ തടസ്സങ്ങൾ പരിഗണിച്ച് കുറഞ്ഞത് 2 മാസവും പരമാവധി 4 മാസവും വരെയാണ് ഇളവ് നൽകുന്നത്. ഒമാൻ ഉൾക്കടലിലും സമുദ്രപാതകളിലും ഏർപ്പെടുത്തിയ ഉപരോധം ഇറാൻ ഏകദേശം 4.8 ബില്യൺ ഡോളറിന്റെ എണ്ണ വരുമാന നഷ്ടം വരുത്തിയതായി അമേരിക്ക. ഇറാന്റെ സ്ഥിരമായ സാമ്പത്തിക വരുമാനത്തിനുമേൽ സമ്മർദ്ദമുണ്ടാക്കുക എന്നതാണ് യു എസിന്റെ ലക്ഷ്യമെന്ന പെൻറ്റഗൺ റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഇറാന്റെ ഊർജ്ജ കയറ്റുമതി കുറച്ചതായും പെൻറ്റഗൺ അറിയിച്ചു. ഇറാനിലെ യു എസ് സൈനിക നടപടിയെ സംബന്ധിച്ച് യു എസും യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിൽ വർദ്ധിച്ചു വരുന്ന ഭിന്നതയെ തുടർന്ന് ട്രംപ് ഭരണകൂടം ജർമ്മനിയിൽ നിന്ന് 5000 സൈനികരെ പിൻവലിക്കാൻ തീരുമാനിച്ചതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷിയായ ജർമ്മനി അമേരിക്കയുടെ ഇറാൻ നയത്തെ പിന്തുണയ്ക്കാത്തതിന്റെ ഭാഗമായാണ് സൈനികരെ പിൻവലിക്കാൻ തീരുമാനമായത്. മൊബൈൽ അധിഷ്ഠിത ദേശീയ ദുരന്ത ജാഗ്രതാ സംവിധാനത്തിന് ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിക്കും. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്നാണ് സംവിധാനം വികസിപ്പിച്ചത്. ദുരന്ത സാഹചര്യത്തിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ സംവിധാനത്തിൽ ലഭ്യമാകും. സജീത് എന്ന പേരിൽ ദുരന്ത നിവാരണ അതോറിറ്റി സമഗ്ര ജാഗ്രത സംവിധാനം ഇതിനകം പ്രവർത്തനക്ഷമമാക്കിയിട്ടുണ്ട്. സിഡോട്ട് ആണ് ഇത് വികസിപ്പിച്ചത്. സെൽ ബ്രോഡ്കാസ്റ്റ് സാങ്കേതിക വിദ്യയും ഇതോടൊപ്പം ലഭ്യമാണ്. സുനാമി, ഭൂകമ്പം, ഇടിമിന്നൽ എന്നിവയടക്കം ദുരന്ത സാഹചര്യങ്ങളിൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനം ഇന്നു മുതൽ രാജ്യവ്യാപകമായി ലഭിച്ചു തുടങ്ങും. 19 ഇന്ത്യൻ ഭാഷകളിൽ സന്ദേശങ്ങളുണ്ടായിരിക്കും. സെൻസസ് 2027 ആദ്യഘട്ടം ഇന്ന് 6 സംസ്ഥാനങ്ങളിൽ ആരംഭിച്ചു. ആന്ധ്രാപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങളിലാണ് കണക്കെടുപ്പിന്റെ 1-ാം ഘട്ടമായ വീട് പട്ടികപ്പെടുത്തലും ഭവന സെൻസസും തുടങ്ങിയത്. 15 ദിവസത്തെ സെൽഫ് എന്യുമറേഷന് ശേഷമാണ് ഉദ്യോഗസ്ഥതല കണക്കെടുപ്പ് ആരംഭിച്ചത്. സെൻസസ് ചരിത്രത്തിൽ ആദ്യമായി ഏർപ്പെടുത്തിയ സെൽഫ് എന്യുമറേഷൻ സൌകര്യത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത്. ഇതുവരെ 82 ലക്ഷം വീടുകൾ ഡിജിറ്റൽ പോർട്ടൽ വഴി വിവരങ്ങൾ രേഖപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ ക്രൂഡ് ഓയിൽ ശേഖരണ സ്രോതസ്സുകൾ 41 രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാൻ കഴിഞ്ഞതായി പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ് പുരി അറിയിച്ചു. നേരത്തെ 27 രാജ്യങ്ങളിലായിരുന്നു ഈ സംവിധാനം. ലോകത്തെ ഇന്ധന പ്രതിസന്ധി കാലത്ത് രാജ്യത്തെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ഗവൺമെന്റ് ഉയർന്ന പരിഗണനയാണ് നൽകുന്നതെന്ന് ഹർദീപ് സിംഗ് പുരി സൌത്ത് ഗുജറാത്തിൽ പറഞ്ഞു. ആഭ്യന്തര പെട്രോളിയം ഉൽപ്പാദനം 60% ഉയർത്താൻ കഴിഞ്ഞതായും പുരി പറഞ്ഞു. 2000 രൂപ നോട്ടുകൾ പിൻവലിച്ച് 3 വർഷത്തിനകം 98.47% നോട്ടുകളും തിരികെ എത്തിയതായി റിസർവ് ബാങ്ക് അറിയിച്ചു. 2023 മെയ് 19 RBI 2000 രൂപ നോട്ടുകൾ പിൻവലിച്ചത്. കഴിഞ്ഞ മാസം 30 ലഭിച്ച കണക്കുകൾ അനുസരിച്ച് 5451 കോടി രൂപയുടെ
നോട്ടുകൾ മാത്രമാണ് വിനിമയത്തിൽ.

നിർദ്ദേശിച്ചിരിക്കുന്നത്. 2000 രൂപ നോട്ട് പിൻവലിച്ചെങ്കിലും അതിന് ഇപ്പോഴും സാധുതയുണ്ടെന്നും റിസർവ് ബാങ്ക് അറിയിച്ചു. ബുദ്ധപൂർണിമ ദിനത്തിൽ ജമ്മുകശ്മീരിലെ ലേയിലെ ചോഗ്ലാംസറിൽ ശ്രീബുദ്ധന്റെ വിശുദ്ധ തിരുശേഷിപ്പുകളുടെ പ്രദർശനവും ബുദ്ധപൂർണിമ ആഘോഷങ്ങളും കേന്ദ്രമന്ത്രി അമിത്ഷാ ഉദ്ഘാടനം ചെയ്തു. ലോകമെമ്പാടും നിരവധി സത്യാന്വേഷകർക്ക് ജീവിത പുരോഗതി കൈവരിക്കാൻ ബുദ്ധസന്ദേശം കാരണമായെന്ന് പൊതുസമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് അമിത്ഷാ പറഞ്ഞു. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോഴിക്കോട്, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തിയതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. തൃശൂരിൽ ഇടിമിന്നലേറ്റ് മുൻ നഗരസഭാ കൌൺസിലർ അടക്കം 3 പേർക്ക് പരിക്കേറ്റു. അയനിപ്പുള്ളി വീട്ടിൽ മനോജ്, ഭാര്യയും മുൻ നഗരസഭാ കൌൺസിലറുമായ സതി, മകൾ ധ്വനി എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ ചാവക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിച്ചു. ഞായർ ചൊവ്വ ഒഴികിയ ദിവസങ്ങളിൽ ഇൻഡിഗോ ആണ് ദോഹയിലേക്ക് സർവീസ് നടത്തുക. ചൊവ്വാഴ്ച ഒഴികിയ ദിവസങ്ങളിൽ എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് ദുബായിലേക്ക് സർവീസ് നടത്തുന്നത്. ബഹ്റിനിലേക്ക് ഈ 7 മാസം എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് ആരംഭിക്കും. വ്യാഴം, ശനി ദിവസങ്ങളിലാണ് ബഹ്റിനിലേക്ക് സർവീസ്. ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവ ചടങ്ങുകളുടെ സമയക്രമം നിശ്ചയിക്കാൻ പ്രക്കൂഴ ചടങ്ങ് ഇന്ന് നടത്തും. ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ വെച്ചാണ് പ്രക്കൂഴം ചടങ്ങ്. ക്ഷേത്രസ്ഥാനികർ ഉൾപ്പെടെ ചടങ്ങിൽ പങ്കെടുക്കും. പ്രക്കൂഴം ചടങ്ങിൽ അവൽ സമർപ്പിക്കുന്നതിന് കാക്കയങ്ങാട് പുല്ലാഞ്ഞിയോട് ശ്രീനരഹരിപ്പറമ്പ് നരസിംഹക്ഷേത്രത്തിൽ നിന്ന് അവൽ സംഘം പുറപ്പെട്ടു. ഹജ്ജ് തീർത്ഥാടനത്തിന് മുഴുവൻ പണവും അടച്ച് യാത്ര പുറപ്പെട്ടവർ 10,000 രൂപ കൂടി അടയ്ക്കണമെന്ന കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശം പിൻവലിക്കണമെന്ന് മുസ്ലിം ലീഗ് ദേശീയ പ്രസിഡന്റ് കെ എം ഖാദർ മൊയ്തീനും ഓർഗനൈസിംഗ് സെക്രട്ടറി ഇ ടി മുഹമ്മദ് ബഷീറും ആവശ്യപ്പെട്ടു. ഇന്ധനവില വർധനയുടെ പേരിൽ ഈടാക്കുന്ന അധിക തുകയുടെ ബാധ്യത കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. കോഴിക്കോട് വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 149 ഗ്രാം MDMA മലപ്പുറം ചേലിമ്പ്ര സ്വദേശി മുഹമ്മദ് യൂനിസ് അൽത്താഫിനെ സിറ്റി ഡാൻസ് ആഫും ഫറൂഖ് പോലീസും ചേർന്ന് പിടികൂടി. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 25:27. 438.6 മീറ്ററിൽ 654 kHz പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കുന്നതാണ്. ആകാശവാണിയുടെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിനം ആശംസിക്കുന്നു. നമസ്കാരം.

0: ശോപിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: വെനീസിയ ബാത്ത്വെയർസ് ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
2: ഇപ്പോ നാട്ടിലും മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്.
1: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 103.6 റിയൽ FM-ൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ് രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പശ്ചിമബംഗാളിലെ വോട്ടെണ്ണലിന് കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും 2-അംഗ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം ചോദ്യം ചെയ്ത് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജി പരിഗണിക്കുകയായിരുന്നു പ്രത്യേക ബെഞ്ച്. നേരത്തെ കൽക്കട്ട ഹൈക്കോടതി തൃണമൂൽ കോൺഗ്രസിന്റെ ഈ ആവശ്യം നിരസിച്ചിരുന്നു. അത് ചോദ്യം ചെയ്താണ് TMC സുപ്രീംകോടതിയെ സമീപിച്ചത്. വോട്ടെണ്ണലിന് ആരെ ചുമതലപ്പെടുത്തണം എന്ന കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിവേചനാധികാരമാണ്. വോട്ടെണ്ണുമ്പോൾ പോളിംഗ് ഏജന്റുമാരും സൂപ്പർവൈസർമാരും നിരീക്ഷകരും ഉണ്ടായിരിക്കുന്ന സാഹചര്യത്തിൽ ആശങ്കയ്ക്ക് അടിസ്ഥാനം എന്താണെന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. റിട്ടേണിംഗ് ഓഫീസർമാർ സംസ്ഥാന ഗവൺമെന്റ് ജീവനക്കാരാണെന്നും മറ്റ് ജീവനക്കാരെ നിയോഗിക്കുന്നത് അവരുടെ ചുമതലയാണെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ജസ്റ്റിസുമാരായ PS നരസിംഹയും ജയ്മാല ബാഗ്ചിയുമാണ് അപ്പീൽ ഹർജി പരിഗണിച്ചത്. സുതാര്യതയ്ക്കായി വോട്ടെണ്ണലിന്റെ CCTV രേഖകൾ സംരക്ഷിക്കണമെന്ന് TMCയുടെ അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടു. ഫുട്ടേജ് 45 ദിവസം സൂക്ഷിക്കാറുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ അറിയിച്ചു. പശ്ചിമബംഗാളിൽ 15 ബൂത്തുകളിലെ റീപോളിംഗിൽ ഇതുവരെ 20% പോളിംഗ് രേഖപ്പെടുത്തി. രാവിലെ 7 ആരംഭിച്ച വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണ്. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. 9 April ആരംഭിച്ച് 29 അവസാനിച്ച വിവിധ ഘട്ടങ്ങളിലെ പോളിംഗിന് ശേഷമാണ് മറ്റന്നാളത്തെ ഫലപ്രഖ്യാപനം. രാവിലെ 8 വോട്ടെണ്ണൽ തുടങ്ങും. പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണിത്തീർത്ത ശേഷമായിരിക്കും വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കുന്നത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ സുരക്ഷ ശക്തമാക്കാൻ QR കോഡ് അധിഷ്ഠിത തിരിച്ചറിയൽ സംവിധാനം ഏർപ്പെടുത്തി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ അനധികൃതമായി ആരും പ്രവേശിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്താനാണ് നടപടി. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ തിരിച്ചറിയലിനായി ത്രിതല സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ 2 ഘട്ടങ്ങളിൽ വരണാധികാരി നൽകിയ ഫോട്ടോ തിരിച്ചറിയൽ കാർഡുകൾ ഉദ്യോഗസ്ഥർ നേരിട്ട് പരിശോധിച്ച ശേഷമായിരിക്കും ആളുകളെ ഹാളിലേക്ക് കടത്തിവിടുന്നത്. 3rd ഘട്ടത്തിൽ QR കോഡ് സ്കാൻ ചെയ്യും. മാധ്യമപ്രവർത്തകർക്കായി ഓരോ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപവും മീഡിയ സെന്ററുകൾ സജ്ജമാക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രത്യേക അധികാര പത്രത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും മാധ്യമപ്രവർത്തകർക്ക് മീഡിയ സെന്ററിലെ പ്രവേശനം. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ ഉദ്യോഗസ്ഥരിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പരിശീലനത്തിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന തിരുവനന്തപുരത്തെ ജീവനക്കാർക്ക് ഇന്ന് ഉച്ചയ്ക്ക് കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ പരിശീലനം ക്രമീകരിച്ചതായി ട്രെയിനിംഗ് നോഡൽ ഓഫീസർ അറിയിച്ചു. ഡ്യൂട്ടിക്ക് നിയോഗിച്ചവർ ഈ അവസരം പ്രയോജനപ്പെടുത്തണമെന്ന് ജില്ലാ കലക്ടർ ആവശ്യപ്പെട്ടു.

സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നാളെ ഉച്ചയ്ക്ക് വാർത്താസമ്മേളനം വിളിച്ചു. നിയമസഭാ സമുച്ചയത്തിലെ 4B ഹാളിലാണ് വാർത്താസമ്മേളനം. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞവരിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. മരിച്ച മറ്റ് അധ്യാപകർക്ക് ഇൻഷുറൻസ് പരിരക്ഷയുണ്ട്. സ്കൂൾ ബസ് ഡ്രൈവർ നൌഷാദ് അലി, പാചകത്തൊഴിലാളി സാജിദ, റുഖിയ, ഷക്കീല, വിദ്യാർത്ഥിയായ മുഹമ്മദ് ഹിഷാം എന്നിവരുടെ ബന്ധുക്കൾക്കാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 10 ലക്ഷം രൂപ അനുവദിക്കുക. അപകടത്തിൽ മരണപ്പെട്ട അധ്യാപികയുടെ മകൻ മുഹമ്മദ് ഷഹാദിൻ, മറ്റൊരു അധ്യാപികയുടെ മകൾ മസ്നീൻ, വാഹനത്തിൻ്റെ ഡ്രൈവർ മുഹമ്മദ് ഹാഫിസ് എന്നിവരുടെ ചികിത്സാ ചെലവ് ഗവൺമെൻറ് വഹിക്കും. ഇൻഷുറൻസ് പരിരക്ഷ ഉള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് പുറമെ ചികിത്സയ്ക്ക് തുക ചെലവായിട്ടുണ്ടെങ്കിൽ പ്രസ്തുത തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനുവദിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 12 ശമ്പള കമ്മീഷൻ്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യം കണക്കിലെടുത്ത് ഗവൺമെൻറ് കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് ഫോഴ്സ് മജൂർ വ്യവസ്ഥ പ്രകാരം ഇളവുകൾ അനുവദിക്കാൻ കേന്ദ്ര ധനകാര്യമന്ത്രാലയം തീരുമാനിച്ചു. യുദ്ധം മൂലമുണ്ടാകുന്ന തടസ്സങ്ങൾ കരാർ ലംഘനമായി കണക്കാക്കാതെ കരാറുകാർക്ക് പിഴയോ മറ്റ് അധിക ചെലവുകളോ ഇല്ലാതെ 4 മാസം വരെ സമയപരിധി നീട്ടി നൽകാനാണ് ഉത്തരവ്. വാണിജ്യ LPG സിലിണ്ടർ വിലവർധന ആഗോള ഘടകങ്ങൾ കാരണമാണെന്നും ഇന്ത്യയുടെ LPG ആവശ്യകതയുടെ 50% ത്തിലധികവും ഇറക്കുമതിയെയാണ് ആശ്രയിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. ആഗോളതലത്തിൽ വിലയിൽ വലിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടും പ്രധാന ഇന്ധനവിലകളിൽ സ്ഥിരത നിലനിർത്താൻ ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടുണ്ടെന്നും ജോഷി ന്യൂഡൽഹിയിൽ പറഞ്ഞു. 2026-27 വർഷത്തെ 4 പാർലമെൻ്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. ലോക്സഭയിലെ BJP അംഗം ഡോക്ടർ സഞ്ജയ് ജയ്സ്വാളിനെ 30-അംഗ എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായി നിയമിച്ചു. കോൺഗ്രസ് MP KC വേണുഗോപാലിനെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായും നിയമിച്ചു. ലോക്സഭയിൽ നിന്ന് 15 അംഗങ്ങളും രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളും ഉൾപ്പെടുന്ന പൊതു അണ്ടർടേക്കിംഗ് കമ്മിറ്റിയുടെ തലവൻ BJP MP ബൈജയന്ത് പാണ്ഡെയാണ്. പട്ടികജാതി പട്ടികവർഗ ക്ഷേമ കമ്മിറ്റിയുടെ തലവൻ ലോക്സഭയിലെ BJP അംഗം ഫഗൻ സിംഗ് ഫുലസ്തയാണ്. കമ്മിറ്റികളുടെ കാലാവധി ഈ മാസം 1 മുതൽ അടുത്ത വർഷം April 30 വരെയാണ്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. UDF ജയിച്ചാൽ മുഖ്യമന്ത്രി ആരാകണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗ് ഒരു പേരും നിർദ്ദേശിച്ചിട്ടില്ലെന്ന് പാർട്ടി നേതാവ് ഡോക്ടർ MK മുനീർ സ്വകാര്യ ചാനലിനോട് പറഞ്ഞു. ആര് മുഖ്യമന്ത്രിയാകണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നാണ് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇപ്പോൾ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും ഡോക്ടർ മുനീർ പറഞ്ഞു. ജനവിധി വരുമ്പോൾ രാഷ്ട്രീയ സുനാമി ഉണ്ടാകുമെന്ന് ബേപ്പൂർ മണ്ഡലം UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി PV അൻവർ പറഞ്ഞു. കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. വിവിധ ജില്ലകളിൽ പകൽ സമയം ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ ചടങ്ങുകൾ നിശ്ചയിക്കുന്ന പ്രക്കൂഴം ആരംഭിച്ചു. ഇക്കര കൊട്ടിയൂർ ക്ഷേത്രത്തിലാണ് ചടങ്ങ് നടക്കുന്നത്. ഒറ്റപ്പിലാൻ, പുറങ്കലയൻ, ആശാരി പെരുവണ്ണാൻ, കൊല്ലൻ കണിശൻകാടൻ, കുറിച്ചിർ തുടങ്ങിയ വിഭാഗക്കാരാണ് ചടങ്ങിൽ പങ്കെടുക്കുന്നത്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വൈകിട്ട് 7:30 ചെന്നൈ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഫുട്ബോളിൽ 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം AFC വനിതാ U17 ഏഷ്യൻ കപ്പിന് യോഗ്യത നേടിയ ഇന്ത്യൻ ടീം ആദ്യ പോരാട്ടത്തിൽ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ചൈനയിലെ സുഷൌവിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 5 PM മത്സരം ആരംഭിക്കുന്നത്. ബാസ്ക്കറ്റ്ബോൾ ലീഗ് കേരളയുടെ U14, U19 വിഭാഗങ്ങളിലെ ആദ്യഘട്ട സെലക്ഷൻ ട്രയൽസുകൾ കോഴിക്കോട് ദേവഗിരി കോളേജിൽ സമാപിച്ചു. ഡാറ്റ വിശകലനത്തിലൂടെ താരങ്ങളെ കണ്ടെത്തുന്ന സംസ്ഥാനത്തെ ആദ്യ പദ്ധതിയാണിത്. മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിളക്കലാ അക്കാദമിയുടെ 3 ദിവസത്തെ നിലമ്പൂർ ആയിഷ നവതി ആദരം പരിപാടികൾക്ക് തുടക്കമായി. ഇതിൻ്റെ ഭാഗമായി ഇന്നും അക്കാദമി തിയേറ്ററിൽ നിലമ്പൂർ ആയിഷ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ടായിരിക്കും. നാളെ മാപ്പിളപ്പാട്ട് ആലാപന മത്സരം, ആയിഷക്കാലം ഡോക്യുമെൻ്ററി പ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും. വൈകിട്ട് ആദരസമ്മേളനത്തിൽ വിവിധ മേഖലകളിൽ സംഭാവനകൾ നൽകിയ വനിതകളെ ആദരിക്കും. സമാപന ചടങ്ങിൽ അലങ്കാര പദവി ഗാനമേളയിൽ സിനിമ നാടക മാപ്പിളപ്പാട്ടുകൾ അവതരിപ്പിക്കും. 8th സ്വതന്ത്ര ചലച്ചിത്ര

മേള ഈ മാസം 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടത്തും. ലോക സിനിമാ വിഭാഗം, ഇന്ത്യൻ സിനിമ, മലയാള സിനിമ എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി ചിത്രങ്ങൾ മേളയിൽ പ്രദർശിപ്പിക്കും. മത്സര വിഭാഗത്തിലെ മികച്ച ചിത്രത്തിന് 1,00,000 രൂപയും ഫലകവും അടങ്ങിയ ബയോസ്കോപ്പ് അവാർഡ് സമ്മാനിക്കും. വയനാട്ടിൽ ഉൾപ്പെടെ നിരവധി കവർച്ചക്കേസുകളിൽ ഉൾപ്പെട്ട കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂർ ആലക്കോട് സ്വദേശി മുഹമ്മദ് പിടിയിലായി. ജില്ലാ പോലീസ് മേധാവിയുടെ സ്പെഷ്യൽ സ്ക്വാഡാണ് 150-ലേറെ മോഷണക്കേസുകളിൽ ഉൾപ്പെട്ട മുഹമ്മദിനെ പിടികൂടിയത്. ഇയാളുടെ സഹായിയായ കമ്പളക്കാട് സ്വദേശി ജോസിനെയും പോലീസ് കസ്റ്റഡിയിലെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. പശ്ചിമബംഗാളിൽ കേന്ദ്ര ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ കൗണ്ടിംഗ് സൂപ്പർവൈസർമാരായി നിയമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കേരളമടക്കം 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും തെരഞ്ഞെടുപ്പ് ഫലം മറ്റന്നാൾ പ്രഖ്യാപിക്കും. മലപ്പുറം വാൽപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ആകാശവാണി കോഴിക്കോട് വാർത്താദീപ്തി, പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രതിവാര പരിപാടി. വഴിമുടക്കി സമരങ്ങൾ ആർക്കുവേണ്ടി?
1: റോഡുകൾ ആർക്കുവേണ്ടി എന്ന ചോദ്യത്തിന് വളരെയേറെ അർത്ഥവികാസം സംഭവിച്ച കാലമാണിത്. കാൽനടക്കാർക്കും വാഹനങ്ങൾക്കും വേണ്ടിയാണ് റോഡുകളെന്ന ആദ്യ പാഠം ചെറുപ്രായത്തിലെ ഉൾക്കൊണ്ടവരാണ് എല്ലാവരും. റോഡുകൾ വാഹനങ്ങൾക്കും റോഡരികിലെ നടപ്പാതകൾ കാൽനടക്കാർക്കും എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. റോഡുകൾ മുറിച്ചു കടക്കേണ്ടടുത്ത് സീബ്ര വരകളും ട്രാഫിക് ലൈറ്റുകളും സഹായത്തിനുമുണ്ട്. ഇതെല്ലാം സാധാരണ റോഡുകളെ സംബന്ധിച്ച്. ഇപ്പോഴത്തെ നാലുവരിപ്പാതകളും ആറുവരിപ്പാതകളും എക്സ്പ്രസ് ഹൈവേകളും പക്ഷേ കാൽനടക്കാർക്ക് വേണ്ടിയല്ല. എക്സ്പ്രസ് ഹൈവേകളിലും ആറുവരിപ്പാതകളിലും ഇരുചക്ര മുച്ചക്ര വാഹനങ്ങൾക്കും ട്രാക്ടറുകൾക്കും പോലും പ്രവേശനമില്ല. സർവീസ് റോഡുകളെന്ന ചെറുപാതകൾ മാത്രമാണ് അവർക്കായി മാറ്റിവെച്ചിരിക്കുന്നത്.
0: നഗര റോഡുകൾ നിറഞ്ഞു കവിയുകയാണ്. ഓരോ റോഡിനും ഉൾക്കൊള്ളാൻ കഴിയുന്നതിന്റെ 8-ഉം 10-ഉം ഇരട്ടിയും അതിലേറെയുമാണ് വാഹനങ്ങളുടെ എണ്ണം. പരിഷ്കൃത പാതകളിലെല്ലാം കാൽനടക്കാർക്ക് ഫുട്പാത്തുകളും റോഡ് മുറിച്ചു കടക്കാൻ ഫുട് ഓവർ ബ്രിഡ്ജുകളും എലിവേറ്ററുകളും അടുത്ത കാലത്തായി കേരളത്തിലും എത്തിക്കഴിഞ്ഞു. ചിലയിടങ്ങളിൽ ഒരു പടി കൂടി കടന്ന് ആകാശപാതകളും ഒരുക്കുന്ന തിരക്കിലാണ് നഗരാസൂത്രകർ. എന്നിട്ടും റോഡരികിലെ അനുവദനീയവും അനധികൃതവുമായ ഓട്ടോ ടാക്സി പാർക്കിംഗും ബസ് ഡേകൾ ഉള്ളയിടങ്ങളിൽ പോലും നടു റോഡിൽ നിർത്തുന്ന ബസ്സുകളും സുലഭം. സീബ്ര ക്രോസിംഗിലും അമിത വേഗത്തിൽ പായുന്ന വാഹനങ്ങൾ ഒട്ടും കുറവല്ല. അതുകൊണ്ട് തന്നെ അപകടങ്ങളും. റോഡിനൊപ്പം പാർക്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാകാതെ അരികിലൊതുക്കുന്ന സ്വകാര്യ വാഹനങ്ങളും പതിവ് കാഴ്ച.
1: ഇതിനോടൊപ്പമാണ് രാഷ്ട്രീയ പാർട്ടികളുടെയും ആരാധനാലയങ്ങളുടെയും സമരക്കാരുടെയും വഴിമുടക്കി ജാഥകളും ഘോഷയാത്രകളും. രാഷ്ട്രീയ പാർട്ടികളുടെ പ്രാദേശിക സമ്മേളനം മുതൽ പ്രതിഷേധ ജാഥയും സമാധാന റാലിയും നിരത്തുകളെ നിറച്ചാണ് കടന്നുപോകുന്നത്. സന്തോഷമായാലും ദുഃഖമായാലും റോഡിലിറങ്ങി നാലാളെ കാണിച്ച് പ്രകടിപ്പിക്കുന്ന പാരമ്പര്യം ആരും മറന്നുപോകുന്നില്ല. ഇതുമൂലമുണ്ടാകുന്ന മണിക്കൂറുകൾ നീളുന്ന ഗതാഗത കുരുക്കും അനുബന്ധ വിഷയങ്ങളും ആരും പരിഗണിക്കാറുമില്ല. മൂന്നാൾ ചേർന്ന് നടത്തിയ പ്രകടനം പോലും നഗര ഗതാഗതത്തെ പാടെ വലച്ച സംഭവങ്ങളും പലരുടെയും ഓർമ്മകളിലുണ്ട്. എന്തിനധികം വാട്സാപ്പ് സന്ദേശത്തിലൂടെ ഹർത്താൽ വിജയിപ്പിച്ച അനുഭവം പോലും മലയാളിക്ക് മറക്കാറായിട്ടില്ല.
2: ഞാൻ വളരെ നിരാശയോടുകൂടി തന്നെയാണ് ഇതിനെ കാണുന്നത്. കാരണം ഇവിടെ നിയമ വാഴ്ച മുന്നോട്ട് പോയെങ്കിലേ പറ്റൂ. നിയമത്തിന് മുന്നിൽ എല്ലാവരും സമന്മാരാണ്.
3: രാഷ്ട്രീയ നിരീക്ഷകൻ മോഹൻ വർഗീസ്.
2: ഏതെങ്കിലും സംഘടനയ്ക്ക് ഈ ഹർത്താൽ ആഹ്വാനം ചെയ്യാനും ഹർത്താലുമായി മുന്നോട്ട് പോകാനും അവകാശമുണ്ട്. ഹർത്താൽ കോടതി നിരോധിച്ചിട്ടില്ല. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഹർത്താൽ അല്ല, ഇത് നിയമ വാഴ്ചയോടുള്ള ഒന്നാന്തരം വെല്ലുവിളിയാണ്. ജനങ്ങളെ ഒരു പരുവത്തിൽ തടഞ്ഞു വെക്കുകയാണ്. നിർബന്ധമായി വഴി നടക്കാനുള്ള അവകാശം, യാത്ര ചെയ്യാനുള്ള അവകാശം.

0: അത്യാവശ്യ കാര്യങ്ങളിൽ ഇടപെടാനുള്ള അവകാശം. ഇത് നിയമം അനുശാസിക്കുന്ന ഒരു കാര്യമാണ്. അതൊന്നും ബന്ദാണെങ്കിലും ഹർത്താലാണെങ്കിലും അതൊന്നും നിഷേധിക്കണമെന്ന് ഭരണഘടന പറയില്ല. എത്രയോ ജീവനുകളെ വെച്ചാണ് പന്താടിയത്. ആശുപത്രികൾ പ്രവേശിക്കാൻ അല്ലെങ്കിൽ അപകടം പറ്റി മുന്നോട്ട് പോകുന്നവർ, പാമ്പ് കടിയേറ്റവർ, ഇവരെ എല്ലാം വഴിയിൽ തടഞ്ഞു വെച്ച് ജീവന് വില പറയുകയല്ലേ? പച്ചക്ക് മനുഷ്യ ജീവനെ വില പറയുന്ന നിലപാടിനോട് എങ്ങനെയാണ് ചോദിക്കാൻ കഴിയുക? എത്രയോ മാർഗങ്ങളുണ്ട്. അല്ലെങ്കിൽ സമാധാനപരമായി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലാത്തവരെ നേതാക്കൾ ഇടപെട്ട് ഇത് ചെയ്യാൻ പാടില്ല. ഇവിടെ നമ്മൾ പ്രതീകാത്മകമായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു രീതിയിലും ഗൺ പോയിന്റ് നിർത്തി ജനങ്ങളെ വലിയ രീതിയിൽ അവരെ ഉപദ്രവിക്കരുത്. എന്തുകൊണ്ട് ആ രീതിയിൽ പ്രവർത്തിച്ചില്ല എന്ന് ചോദിക്കേണ്ടി വരും.
1: ഉത്സവ സീസണും പള്ളിപ്പെരുന്നാളും ചന്ദനക്കുടവും ആഘോഷിക്കപ്പെടുന്നത് ആരാധനാലയങ്ങളിലല്ല, നടുറോഡിലാണ്. ടാറുരുകുന്ന വേനൽച്ചൂടിൽ ചെവി പൊട്ടിക്കുന്ന ചെണ്ടമേളവും ബാൻഡ് വാദ്യവും ആനയെഴുന്നള്ളത്തും ഗ്രാമനഗര ഭേദമില്ലാതെ എല്ലാ വർഷവും കേരളത്തിൽ ആഘോഷിക്കപ്പെടുന്ന അനാചാരങ്ങളാണ്. ആളിത്തിരി കുറഞ്ഞാലും ഗതാഗതം തടസ്സപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരിളവും സംഘാടകർ നൽകാറില്ല. റോഡിനു നടുവിൽ കതിന പൊട്ടിക്കാനും മാലപ്പടക്കം കത്തിക്കാനും ഒരു മനസാക്ഷിക്കുത്തും ആർക്കുമില്ല. റോഡിൽ നിറഞ്ഞു നിൽക്കുന്ന വാഹനങ്ങളുടെയും അതിലെ യാത്രക്കാരുടെയും സുരക്ഷയ്ക്ക് പുല്ലുവില. ആംബുലൻസുകൾക്കും ആശുപത്രി വാഹനങ്ങൾക്കും പോലും വഴിയൊരുക്കുന്നത് അവരെ സംബന്ധിച്ച് മനപ്രയാസമുണ്ടാക്കുന്ന വസ്തുതയാണ്.
2: രാഷ്ട്രീയ ജാഥകളെയും പ്രകടനങ്ങളെയും മുറിച്ചുകടന്നാൽ, ഒന്നൊതുങ്ങാൻ ഹോണടിച്ചാൽ നിറം മാറ്റുന്നവരാണ് മിക്ക സംഘാടകരും. ഗതാഗത നിയമങ്ങൾ കാറ്റിൽ പറത്തി റോഡ് നിറഞ്ഞ് അലസ ഗമനം നടത്താൻ ജനങ്ങൾ തലമുറകൾക്ക് മുൻപേ അധികാരം തീറെഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഭാവം. ജാഥ മുറിച്ചു കടന്നതിന്റെ പേരിൽ മർദ്ദനമേറ്റവരും തെറിയഭിഷേകം ഏറ്റുവാങ്ങിയവരും സമൂഹത്തിൽ ഒട്ടും കുറവല്ല. ഒരുപക്ഷെ മുമ്പങ്ങോ അവരും ഇത്തരം സമരങ്ങൾക്ക് നേതൃത്വം നൽകിയവരിൽ ചിലരെങ്കിലുമാകാം എന്ന് സമാധാനിക്കാം. വേലികെട്ടി റോഡ് വേർതിരിക്കുന്നതിനപ്പുറം ഫുട്പാത്തുകളിൽ സുഗമ സഞ്ചാരം ഉറപ്പുവരുത്താൻ പലപ്പോഴും നഗരഭരണത്തിന് കഴിയാറില്ല. സ്ലാബുകളില്ലാത്ത തുറന്ന അഴുക്കുചാലുകളും കണ്ടെന്ന് തെറ്റിയാൽ തലയിടിക്കുന്ന തൂണുകളും കാലിൽ ഉടക്കി വലിക്കുന്ന കേബിൾ ചുരുളുകളുമാണ് അവിടങ്ങളിൽ.
1: ഇതിനിടയിലാണ് ഈ ആഴ്ച ആദ്യം സുപ്രീംകോടതിയിൽ നിന്ന് റോഡുകളുമായി ബന്ധപ്പെട്ട സുപ്രധാന നിരീക്ഷണമുണ്ടായത്. മതപരമായ ചടങ്ങുകളുടെ പേരിൽ ഉണ്ടാകുന്ന റോഡ് തടസ്സങ്ങളിൽ ഗവൺമെന്റ് ഫലപ്രദമായി ഇടപെടണമെന്ന നിർദ്ദേശം. ശബരിമലയുമായി ബന്ധപ്പെട്ട ഹർജികളുടെ പരിഗണനാ വേളയിലാണ് 9 ഭരണഘടനാ ബെഞ്ച് ഈ വിഷയം കൂടി പരിഗണിച്ചത്. പൊതുചടങ്ങിന്റെയോ മതപരമായ ആഘോഷത്തിന്റെയോ പേരിൽ പൌരന്റെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്താൻ പാടില്ലെന്ന് ബെഞ്ച് നിർദ്ദേശിച്ചു. ആഘോഷങ്ങളുടെ പേരിൽ പൊതു റോഡുകളിലെ ഗതാഗത സ്തംഭനം ന്യായീകരിക്കാനാവില്ലെന്ന് ബെഞ്ചിലെ ജസ്റ്റിസ് ഡി.വി. നാഗരത്ന എടുത്തു പറഞ്ഞു. ഇത്തരം സാഹചര്യങ്ങൾ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് വ്യക്തമായ അധികാരമുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ ഇടപെടാൻ പലപ്പോഴും കോടതികൾക്ക് സമയം കിട്ടാറില്ലെന്നും ബെഞ്ച് വിശദീകരിച്ചു.
3: കേരളത്തിലെ ഒരു കാലത്ത് അടിക്കടി ബന്ധമുണ്ടായതിനു ശേഷം ജനജീവിതം കംപ്ലീറ്റ് താറുമാറാകും. പുറത്താരെ ഇറങ്ങാൻ സമ്മതിക്കുക, ഇറക്കുന്ന ആളുകൾക്ക് തല്ല, ഇറക്കുന്ന വാഹനം തല്ലിപ്പൊളിക്കും. പബ്ലിക് സർവീസ് വെഹിക്കിള് ഓടിക്കല്ല, ഓടിച്ചാൽ തന്നെയും അത് തല്ലിപ്പൊളിക്കും. പേരിന് ഓടിക്കാതിരിക്കാൻ പറ്റില്ല.
4: റിട്ടയർഡ് പോലീസ് സൂപ്രണ്ട് സുഭാഷ് ബാബു
3: KSRTC സ്റ്റാൻഡിൽ കയറി തല്ലിപ്പൊളിക്കും, ഗവൺമെന്റ് വെഹിക്കിള് കല്ലിപ്പൊളിക്കും, കത്തിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അന്നൊന്നും കാര്യമായിട്ട് ഒന്നും എടുക്കുന്നില്ല. അതിനുശേഷം 84 ആക്ട് വന്നു. ആക്ട് വന്നതിന് ശേഷം ഇതിൽ ഫലപ്രദമായിട്ടൊന്നുമില്ല. കാരണം ഇത് പ്രോസിക്യൂഷന് നോട്ടീസ് കൊടുത്ത് പ്രോസിക്യൂഷനെ കെട്ടതിന് ശേഷം ബെയിൽ കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു വന്നു. പിന്നെ കോടതിയുടെ ഇടപെടലിനോട് കൂടിയിട്ട് ബെയിൽ കുറച്ചുകൂടെ കഷ്ടിലാക്കുക. കാരണം ഏതെങ്കിലും ഒരു കേസിന് ഗൗരവം വേണമെങ്കിൽ ബെയിലിൽ കണ്ടീഷൻ കുറച്ച് ഗൗരവമാക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഒരു നിഗമനം. ആ നിഗമനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും അതിന്റെ പണം കെട്ടിയാൽ മാത്രമേ ബെയിൽ കൊടുക്കാൻ പാടുള്ളൂ എന്നൊരു ഓർഡർ വരികയും ഇത് വന്നതുകൊണ്ട് എന്താണെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ഭീതിയുണ്ട്. കാരണം ബെയിൽ കിട്ടാതെ കടന്നു പോകുമല്ലോ എന്നുള്ളതാണ്. സാധാരണ കോടതിയുടെ ഇടപെടൽ വരുമെന്നുള്ള ഭയപ്പെട്ടിട്ടാണ് ഉദ്യോഗസ്ഥന്മാരെ അറച്ചു നിൽക്കുന്നത്. ഇതല്ല കോടതി തന്നെ പറയാം, ഇന്ന ഇന്ന രീതിയിൽ നിങ്ങൾ നടപടികൾ സ്വീകരിച്ചോളൂ, ഇന്ന നിയമപ്രകാരം ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിനെ ഇവർ അമാന്തിക്കുന്നത്.
2: കഴിഞ്ഞ തിങ്കളാഴ്ച അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ ദൌർഭാഗ്യകരമായ മരണത്തിൽ പ്രതിഷേധിച്ച് ഒരു വിഭാഗം സംഘടനകൾ ആഹ്വാനം ചെയ്ത ഹർത്താലും ഒരു പരിധിവരെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് കാരണമായി. സ്വകാര്യ വാഹനങ്ങൾ പോലും തടയും എന്ന് ആദ്യം പ്രഖ്യാപിച്ച സംഘടനാ നേതൃത്വം പിന്നീട് വാഹന ഗതാഗതത്തെയോ വാണിജ്യ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെയോ തടസ്സപ്പെടുത്തില്ലെന്ന് ഉറപ്പു നൽകി. പക്ഷേ പലയിടത്തും ആശുപത്രിയിലേക്ക് പോകുന്ന രോഗികളെയും അത്യാവശ്യ യാത്രക്കാരെയും പൊതുഗതാഗതത്തെയും തടസ്സപ്പെടുത്താൻ അവർ ശ്രമിച്ചു. പലയിടത്തും യാത്രക്കാരും സമരക്കാരും ഏറ്റുമുട്ടുന്ന അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ കൈവിട്ടു. സമരത്തിന് പിന്നിലെ ചേതോവികാരം വിശുദ്ധമാണെങ്കിലും അതിനായി സ്വീകരിച്ച മാർഗത്തിനാണ് വഴിതെറ്റിയത്.
5: മാധ്യമങ്ങളെപ്പോലും നിയന്ത്രിക്കാനൊക്കുമോ? ഈ ഹർത്താലുകൾ നിയമവിരുദ്ധമായ നിയമലംഘനം നടത്തും.

0: ാക്കാനുള്ള ആഹ്വാനങ്ങളെ പ്രസിദ്ധീകരിക്കാതിരിക്കാൻ ഒരു ഡയറക്ഷൻ പോലും സുപ്രീംകോടതി പരിഗണിച്ചു. അതുപോലെ ശരിയല്ലെന്ന് സുപ്രീംകോടതി പറഞ്ഞത്
1: റിട്ടയർഡ് ജസ്റ്റിസ് സി എൻ രാമചന്ദ്രൻ.
0: ആദ്യമായിട്ട് ബന്ദാണ് ഹൈക്കോടതി പ്രോഹിബിറ്റ് ചെയ്ത് സുപ്രീംകോടതി ശരിവെച്ച്. ആ ബന്ദിന് വേറൊരു നാമകരണം ചെയ്താണ് ഈ ഹർത്താലാക്കി മാറ്റിയത്. ഹർത്താലും ബന്ദ് തന്നെ, സകലതും നിശ്ചലമാക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. ഹർത്താൽ നടപ്പാക്കാനായിട്ട് അത് ആഹ്വാനം ചെയ്ത രാഷ്ട്രീയ പാർട്ടികൾ തന്നെ അവരുടെ ആൾക്കാരെ വിടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രണ്ടും നിയമവിരുദ്ധമാണ്, മനുഷ്യാവകാശ ലംഘനമാണ്. മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഭരണഘടനയിലെ മുഖ്യമായ ഒന്നാണ്. ഒന്ന് സഞ്ചാര സ്വാതന്ത്ര്യം, ഇതിനെല്ലാം എതിരായിട്ടുള്ള ലംഘനമാണ്.
2: കോടതി വിധിയും നിയമങ്ങളും ഉണ്ടെങ്കിലും അവ എത്രത്തോളം പ്രായോഗിക തലത്തിലെത്തി എന്ന ചോദ്യത്തിനാണ് പ്രസക്തി. രാഷ്ട്രീയ പാർട്ടികൾക്കോ അതാതുകാലത്തെ ഭരണ സംവിധാനത്തിനോ ഇത് നടപ്പാക്കുന്നതിലെ ആത്മാർത്ഥത ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെ. കുറ്റപത്രത്തിൽ പ്രതികളെ വ്യക്തമായി ഉൾപ്പെടുത്താത്തതും പലരെയും കണ്ടാൽ അറിയുന്നവർ മാത്രമാക്കി മറയിൽ നിർത്തുന്നതും രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഭാഗം കൂടിയാണ്. അങ്ങനെ വരുമ്പോൾ കോടതികൾക്ക് മുന്നിൽ കുറ്റം തെളിയിക്കാൻ കഴിയാതെ വരികയും അതിന്റെ പഴുതിലൂടെ പലരും രക്ഷപ്പെടുകയും ചെയ്യുന്നു. നഷ്ടപരിഹാരം നൽകാൻ വിധിക്കപ്പെട്ടവർക്ക് ജനങ്ങളിൽ നിന്ന് സംഭാവന പിരിച്ചു നൽകുന്ന സന്ദർഭങ്ങൾ പോലും പലയിടത്തും റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്.
1: ഇന്നത്തെ വാർത്താദീപ്തി ഇവിടെ പൂർണ്ണമാകുന്നു. രചന അനിൽ ചന്ദ്രൻ, അവതരണം രചന കെ ആസാദ്, അനിൽ ചന്ദ്രൻ.
3: തയ്യാറാക്കിയത് സിയാബ് പൊയിൽക്കാവ്.

0: തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കെ.സി. വേണുഗോപാൽ MP പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധ ഇടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ അന്തിമഘട്ടത്തിലാണ്. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. വിശദാംശങ്ങളിലേക്ക്.
1: നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ 8 മണിക്ക് ആരംഭിക്കും. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 17,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാവുക. ഒരു റൌണ്ടിൽ പരമാവധി 14 ബൂത്തുകളിലെ EVMകളാണ് എണ്ണുന്നത്. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളാണ്. തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളിലെയും ബൂത്തിൽ പോൾ ചെയ്ത വോട്ടുകളുടെയും എണ്ണത്തിൽ വ്യത്യാസമുണ്ടെന്ന് കണ്ടാൽ EVMലെ വോട്ടുകളുടെ എണ്ണം പരിശോധിച്ച ശേഷം ഫോം 17C പാർട്ട് 1 വിവരങ്ങളുമായി ഒത്തുനോക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് PS നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇതുസംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിന്മേലാണ് കോടതിയുടെ നിർദ്ദേശം. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സർക്കുലർ അതിന്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നടപ്പിലാക്കണമെന്ന് അന്തിമ ഉത്തരവിൽ സുപ്രീംകോടതി വ്യക്തമാക്കി. അതിനിടെ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ആദ്യ 2 മണിക്കൂറിൽ 16% പോളിംഗ് രേഖപ്പെടുത്തി. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. നേരത്തെ നടന്ന വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണി വരെ തുടരും. വോട്ടെടുപ്പ് ഇതുവരെ സമാധാനപരമാണെന്നും അക്രമസംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും അധികൃതർ വ്യക്തമാക്കി. April 29 നടന്ന രണ്ടാംഘട്ട തെരഞ്ഞെടുപ്പിലാണ് ഈ മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ ദിനത്തിൽ ആധികാരികവും കൃത്യവുമായ വിവരങ്ങൾ തത്സമയം ശ്രോതാക്കളിൽ എത്തിക്കാൻ ആകാശവാണി വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. വോട്ടെണ്ണൽ ദിനമായ മറ്റന്നാൾ പതിവ് ബുള്ളറ്റിനുകൾക്ക് പുറമെ രാവിലെ 9 മണി മുതൽ ഓരോ മണിക്കൂർ ഇടവിട്ട് പ്രത്യേക വാർത്താ ബുള്ളറ്റിനുകളും തെരഞ്ഞെടുപ്പ് വിശകലന പരിപാടികളും ആകാശവാണി പ്രക്ഷേപണം ചെയ്യും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭ

0: സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. ലോക്സഭയിൽ നിന്ന് 15 രാജ്യസഭയിൽ നിന്ന് 7 അംഗങ്ങളാണ് ഈ സമിതിയിലുള്ളത്. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ദേശീയ തലസ്ഥാനമായ ഡൽഹിയിൽ ഇന്ന് രാവിലെ താപനിലയിൽ നേരിയ വർധന. 2 ദിവസം മുൻപ് പെയ്ത മഴ താപനിലയിൽ കുറവ് വരുത്തിയിരുന്നു. നഗരത്തിലെ പ്രധാന കാലാവസ്ഥാ കേന്ദ്രമായ സഫ്ദർ ജംഗിൽ 25.9 ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില രേഖപ്പെടുത്തി. ഇത് സാധാരണയേക്കാൾ 1.2 ഡിഗ്രി കൂടുതലാണ്. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ഇതൊരു പരീക്ഷണ സന്ദേശമാണെന്നും പൊതുജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സർക്കാർ അറിയിച്ചു. ടെലികമ്മ്യൂണിക്കേഷൻ വകുപ്പും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും സംയുക്തമായാണ് ഈ സംവിധാനം വികസിപ്പിച്ചത്. പ്രകൃതിക്ഷോഭമോ അടിയന്തര സാഹചര്യമോ ഉണ്ടായാൽ പ്രാദേശിക ഭാഷകളിൽ തന്നെ കൃത്യമായ ലൊക്കേഷൻ അനുസരിച്ച് മുന്നറിയിപ്പുകൾ നൽകാൻ ഇതിലൂടെ സാധിക്കും. 2027 സെൻസസിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട വിവരശേഖരണത്തിന് വിവിധ സംസ്ഥാനങ്ങളിൽ തുടക്കമായി. വിശദാംശങ്ങളിലേക്ക്.
2: ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, ചണ്ഡീഗഡ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. അതേസമയം ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പരിധിയിലും രാജസ്ഥാൻ, മഹാരാഷ്ട്ര, മേഘാലയ, ജാർഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളിലും സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള ഓൺലൈൻ സൌകര്യം നിലവിൽ ലഭ്യമാണ്. ഈ മാസം 15 വരെ പൊതുജനങ്ങൾക്ക് ഈ സൌകര്യം പ്രയോജനപ്പെടുത്താം. ഇതിനുശേഷം മെയ് 16 മുതൽ ജൂൺ 14 വരെ ഉദ്യോഗസ്ഥർ വീടുകൾ സന്ദർശിച്ച് വിവരങ്ങൾ ശേഖരിക്കും. സെൻസസിന്റെ രണ്ടാം ഘട്ടം അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: മത്സ്യത്തൊഴിലാളി സമൂഹത്തിന്റെ ക്ഷേമത്തിനും വികസനത്തിനുമായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആത്മാർത്ഥമായി പ്രവർത്തിക്കുകയാണെന്ന് കേന്ദ്ര സിവിൽ വ്യോമയാന മന്ത്രി കെ രാംമോഹൻ നായിഡു. ശ്രീകാകുളം ജില്ലയിലെ എരമുക്കത്ത് മത്സ്യസാഗർമാല പദ്ധതിക്ക് കീഴിൽ സ്ഥാപിച്ച സൌരോർജ്ജ തെരുവിളക്കുകൾ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പദ്ധതി പ്രകാരം മത്സ്യബന്ധന ഗ്രാമങ്ങളിലുടനീളം സൌരോർജ്ജ വിളക്കുകൾ സ്ഥാപിക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസിനെ 7 പരാജയപ്പെടുത്തി. യൂറോപ്യൻ യൂണിയനിൽ നിന്നുള്ള കാറുകളുടെയും ട്രക്കുകളുടെയും ഇറക്കുമതി തീരുവ 25% ഉയർത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചു. വ്യാപാര കരാർ പാലിക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ പരാജയപ്പെട്ടുവെന്ന് ആരോപിച്ച് ട്രംപ് ലംഘനങ്ങൾ എന്തൊക്കെയാണെന്ന് വ്യക്തമാക്കിയില്ല. അതിനിടെ യൂറോപ്യൻ യൂണിയന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി എല്ലാ മാർഗ്ഗങ്ങളും തേടുമെന്ന് യൂറോപ്യൻ കമ്മീഷൻ അറിയിച്ചു. ഇറാനുമായി ബന്ധപ്പെട്ട US സൈനിക നടപടികൾക്കുള്ള പിന്തുണയെ ചൊല്ലി അമേരിക്കയും പ്രധാന യൂറോപ്യൻ സഖ്യകക്ഷികളും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ രൂക്ഷമാകുന്നതിനിടെ ജർമ്മനിയിൽ നിന്ന് 5,000 സൈനികരെ പിൻവലിക്കാൻ ട്രംപ് ഭരണകൂടം ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. നാറ്റോ സഖ്യകക്ഷികളോടുള്ള, പ്രത്യേകിച്ച് ജർമ്മനിയോടുള്ള പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അതൃപ്തിയെ തുടർന്ന് സൈനികരുടെ എണ്ണം ഭാഗികമായി കുറയ്ക്കാൻ പെന്റഗൺ പദ്ധതിയിടുന്നതായി മുതിർന്ന പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു. തെക്കൻ തീരപ്രദേശങ്ങളിലെ സമുദ്രപാതകളിൽ പുതിയ നിയമങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ IRGC. അറേബ്യൻ ഗൾഫിലെയും ഹോർമുസ് കടലിടുക്കിലെയും പ്രധാന റൂട്ടുകളുടെ നിയന്ത്രണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തീരുമാനം. ഇറാൻ തീരത്തിന്റെ ഏകദേശം 2,000 കിലോമീറ്റർ ഭാഗത്ത് സൈന്യം നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് IRGC നേവി കമാൻഡും അറിയിച്ചു.

പ്രളയം മുൻകൂട്ടി അറിയിക്കുന്ന മാതൃക ചർച്ച ചെയ്യുന്നതിന് ഇന്ത്യയും നേപ്പാളും ഇന്ന് കാഠ്മണ്ഡുവിൽ യോഗം ചേരും. ബീഹാറിലെ ജലവിഭവ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സന്തോഷ് കുമാർ മോൾ ഇന്ത്യൻ സംഘത്തെ നയിക്കും. കാഠ്മണ്ഡുവിൽ കോസി ഗന്ധക് പദ്ധതികളെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇന്ത്യ നേപ്പാൾ സംയുക്ത സമിതി യോഗത്തിൽ ജലമാനേജ്മെന്റും അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി പ്രധാന വിഷയങ്ങളിൽ ധാരണയിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ തിങ്കളാഴ്ച. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ വിസമ്മതിച്ച് സുപ്രീംകോടതി. രാജ്യത്തെ 6 സംസ്ഥാനങ്ങളിലും 1 കേന്ദ്രഭരണ പ്രദേശത്തുമായി സെൻസസിന്റെ ആദ്യഘട്ടത്തിലെ ഭവന കണക്കെടുപ്പിന് തുടക്കമായി. 4 പാർലമെന്ററി സമിതികളെ പുനഃസംഘടിപ്പിച്ച് ലോക്സഭാ സ്പീക്കർ ഓം ബിർള. കെ സി വേണുഗോപാൽ MP പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷൻ. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 3 മണിക്ക്.

FM പ്രധാന വാർത്തകൾ. മലപ്പുറം വാൾപ്പാറ ദുരന്തത്തിൽപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭാ യോഗ തീരുമാനം. മരണമടഞ്ഞവരിൽ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ വീതം നൽകും. അപകടത്തിൽ മരിച്ച അധ്യാപികയുടെ മകന്റെയും മറ്റൊരു അധ്യാപികയുടെ മകളുടെയും ചികിത്സാ ചെലവ് ഗവൺമെന്റ് വഹിക്കും. 12-ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിന് 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. പ്രകൃതിക്ഷോഭങ്ങളും മറ്റ് അടിയന്തര സാഹചര്യങ്ങളും നേരിടുന്നതിനായി വികസിപ്പിച്ച സജേദ് മൊബൈൽ മുന്നറിയിപ്പ് സംവിധാനം ഇന്ന് രാജ്യവ്യാപകമായി പരീക്ഷിച്ചു. ഉച്ചയോടെ മൊബൈൽ ഫോണുകളിൽ അലാറത്തോടുകൂടിയ ഫ്ളാഷ് മെസ്സേജുകൾ പ്രത്യക്ഷപ്പെട്ടു. സന്ദേശത്തിൽ പരിഭ്രാന്തരാകേണ്ടതില്ലെന്ന് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കി. 2026-27 വർഷത്തെ 4 പാർലമെന്ററി കമ്മിറ്റികൾ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. കോൺഗ്രസ് MP KC വേണുഗോപാലിനെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി അധ്യക്ഷനായി നിയമിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷയും ക്ഷേമവും മുൻനിർത്തി നടപ്പിലാക്കുന്ന മത്സ്യസാഗരമാല പദ്ധതി മികച്ച ഫലം നൽകുന്നതായി കേന്ദ്രമന്ത്രി കെ രാംമോഹൻ നായിഡു. ശ്രീകാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ എറമുക്കം ഗ്രാമത്തിൽ പദ്ധതി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രാംമോഹൻ നായിഡു. ആം ആദ്മി പാർട്ടിയിലെ മറ്റ് 6 രാജ്യസഭാ MPമാർക്കൊപ്പം അടുത്തിടെ BJPയിൽ ചേർന്ന രാജ്യസഭാ MP സന്ദീപ് ഭാട്ടക്കിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരം പഞ്ചാബ് പോലീസ് FIR രജിസ്റ്റർ ചെയ്തു. ഇത് പഞ്ചാബിൽ പുതിയ രാഷ്ട്രീയ പോരുകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. 271-ാമത് ലോക ഹോമിയോപ്പതി ദിനം കോഴിക്കോട്ട് വിപുലമായി സംഘടിപ്പിക്കാൻ തീരുമാനം. ജില്ലാ ഹോമിയോപ്പതി വകുപ്പ്, നാഷണൽ ആയുഷ് മിഷൻ, ഗവൺമെന്റ് ഹോമിയോ മെഡിക്കൽ കോളേജ് കോഴിക്കോട് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ May 6-7 തീയതികളിലാണ് ദിനാചരണം. നെയ്യാറ്റിൻകരയിൽ 10 കിലോ കഞ്ചാവുമായി ഫിഫ്ക അംഗം കൂടിയായ യുവാവ് പിടിയിൽ. ആര്യനാട് സ്വദേശി പ്രശാന്താണ് പിടിയിലായത്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: പ്രിയരെ, ഗാനോത്സവത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ 2 മണിവരെ വിളിക്കാം. നമ്പർ ഇതാ 2366174 2366176. STD കോഡ് 0495. മൊബൈൽ ഫോൺ നമ്പർ 9447444800.

കാളിക്കാവിലെ രാവുണ്ണിയുടെ ഇഷ്ടഗാനമിത. ബിച്ചു തിരുമല എഴുതി, എ ടി ഉമർ ഈണമിട്ട്, യേശുദാസും സുശീലയും സംഘവും പാടിയത്. ചിത്രം ഹേമന്തരാത്രി

ഇനി മടവൂരിലെ ദിലീപിന്റെ ഇഷ്ടഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരി എഴുതി, ജി ദേവരാജൻ ഈണമിട്ട്, മാധുരി പാടിയത്. ചിത്രം സമുദ്രം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: കോട്ടപ്പുറത്തെ പ്രകാശിന്റെ ഇഷ്ടഗാനമിത ബിച്ചു തിരുമല എഴുതി.

ഗാനോത്സവത്തിൽ ഇനി കൂട്ടാലിടയിലെ ശാന്ത നാരായണൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. പി ഭാസ്കരൻ എഴുതി, എ ടി ഉമ്മർ ഇടമിട്ട്, യേശുദാസും അമ്പിളിയും പാടിയത്. ചിത്രം മണിയറ

കേൾക്കാം നല്ലളത്തെ ഗ്രീഷ്മയുടെ ഇഷ്ടഗാനം. ഗാനമൊരുക്കിയത് പി കെ ഗോപി, ഇളയരാജ. പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും. ചിത്രം അനശ്വരം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: രാമചന്ദ്രൻ പുറമേരി ആവശ്യപ്പെട്ട ഗാനമിത ഒ എൻ വി എഴുതി, എം പി ശ്രീനിവാസ് ഈണമിട്ട്, യേശുദാസ് പാടിയത്. ചിത്രം ചില്ല്.

കേൾക്കാം ബാലുശ്ശേരിയിലെ മീനയുടെ ഇഷ്ടഗാനം. ബിച്ചു തിരുമല എഴുതി, എസ് പി വെങ്കടേഷ് ഈണമിട്ട്, എം ജി ശ്രീകുമാറും കൂടെ ചിത്രയും പാടിയത്. ചിത്രം കിലുക്കം.

കായണ്ണയിലെ മാധവന്റെ ഇഷ്ടഗാനമിത, നൃത്തശാല എന്ന ചിത്രത്തിൽ ബ്രഹ്മാനന്ദൻ പാടിയത്, പി ഭാസ്കരന്റെ ഭാവന, ദക്ഷിണാമൂർത്തിയുടെ സംഗീതം.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: മേപ്പയൂരിലെ ശാന്തയുടെ ഇഷ്ടഗാനമിത. യേശുദാസ് പാടിയത്. ചിത്രം ആരണ്യകം. ഒ എൻ വിയുടെ വരികൾ, രഘുനാഥ് സേട്ടിന്റെ സംഗീതം.

0: ഗാനോത്സവത്തിൽ ഇനി പി ഭാസ്കരൻ എഴുതി, രാഘവൻ ഈണമിട്ട്, ലതിക പാടിയ ഗാനം. ചിത്രം ശ്രീകൃഷ്ണ പരുന്ത്. ഈ ഗാനം ആവശ്യപ്പെട്ടത് താനൂരിലെ രജനി.
1: Ha ha ha.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം. ദിവസവും കാലത്ത് 7:25 103.6 റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത് മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: വെനീസിയ ബാത്ത്വെയർ, അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: വെനീസിയ ബാത്ത്വെയർസ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിലെ മുഴുവനും വെനീസിയ അല്ലേ ട്രെൻഡ്?
3: വെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
5: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: 6:27. India and Nepal discuss flood forecasting model ahead of the upcoming monsoon season. IMD forecasts heavy rainfall over several parts of northeast and peninsula India during the next 2 days. And in IPL cricket, Chennai Super Kings to take on Mumbai Indians this evening. And with that, we end the midday news.
1: ആകാശവാണി
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 9-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, തമലം ശ്രീകുമാർ, കണ്ണൻ നായർ. സംവിധാനം പി എ ബിജു.
3: ശത്രുവല്ലാത്ത രണ്ടു സ്ത്രീകളുടെ തലവെട്ടി പൊളിച്ച കൊലപാതകിയാണ് റസ്കോൾനിക്കോവ്. മാനക്കേടിനെ, പട്ടിണിയെ, തകർന്ന സ്വപ്നങ്ങളെ, ഔദാര്യങ്ങളുടെ ഭാരത്തെ ഒക്കെ അതിജീവിക്കുവാൻ കഴിയാതിരുന്ന ആളായിരുന്നു അയാൾ. പലിശക്കാരി വൃദ്ധ അലിയോന ഇവനോവനയെയും സഹോദരി ലിസവെറ്റയെയുമാണ് നിക്കോവ് കൊലപ്പെടുത്തിയത്. രക്ഷപ്പെട്ട് മുറിയിലെത്തിയ അയാളെ അസ്വസ്ഥത കീഴ്പ്പെടുത്തുന്നു. കഴുകിക്കളഞ്ഞ ചോരപ്പാടുകൾ പതിയെ ഉള്ളിൽ അനക്കം വയ്ക്കുകയാണ്. ഒളിച്ചിരിക്കുന്ന നിക്കോവിൻ്റെ കഥകിൽ മുട്ടുകേൾക്കുന്നു. പോലീസ് അന്വേഷിക്കുന്നുവെന്ന് കാവൽക്കാരൻ അറിയിക്കുന്നു. പോലീസ് എല്ലാം അറിഞ്ഞോ? പിടിക്കപ്പെട്ടോ അയാൾ? നാടകം തുടർന്ന് കേൾക്കുക.
4: എന്താ വേണ്ടത്?
5: അല്ല, ഒരു നോട്ടീസ് കിട്ടിയായിരുന്നു, ഇന്ന് വരാൻ പറഞ്ഞു.
4: നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ?
5: അതെ, ഞാനൊരു വിദ്യാർത്ഥി ആയിരുന്നു.
4: ഓ, അപ്പൊ ഇതാണ് പ്രതി. കൊള്ളാം. ആ, അകത്തേക്ക് ചെല്ല്. അവിടെ രണ്ടാമതിരിക്കുന്ന സാറിനെ കാണിക്കേ. ഓ, അവിടെ വേറെ ആളുണ്ടല്ലോ. കുറെ സമയം കാത്തിരിക്കേണ്ടി വരും. പതുക്കെ പോവാം. ചിലപ്പോ പോവാൻ പറ്റിയില്ലെന്നും വരും കേട്ടോ.
5: ഓ ശരി. അപ്പോൾ അത് തന്നെ കാര്യം കണ്ടുപിടിച്ചു കഴിഞ്ഞു. 22 വയസ്സുള്ള ഞാൻ പിടിക്കപ്പെട്ടിരിക്കുന്നു. എന്തായാലും അങ്ങോട്ട് ചെല്ലാം.
6: നിങ്ങൾക്ക് എന്താണ് വേണ്ടത്?
5: എന്നെ ഇങ്ങോട്ട് വിളിപ്പിച്ചതാണ്.
6: ഓ, ഒരു വിദ്യാർത്ഥിക്ക് കടം കൊടുത്ത പണം തിരിച്ചു പിടിക്കാനായിട്ടാണ് നിന്നെ വിളിപ്പിച്ചത്. മേടിച്ചാൽ തിരിച്ചു കൊടുക്കത്തില്ല.
5: പണമോ? എന്ത് പണം സാർ? ഞാൻ ആരുടെയൊന്നും പണം മേടിച്ചിട്ടില്ല, കൊടുക്കാനുമില്ല.
6: ആട്ടെ, മണിക്കാണ് നിന്നോട് ഇവിടെ ഹാജരാകാൻ പറഞ്ഞിരുന്നത്. നിന്നോട് 9 മണിക്ക് വരാനല്ലേ പറഞ്ഞിരുന്നത്? നിനക്ക് തോന്നുമ്പോഴാണോടാ പോലീസ് സ്റ്റേഷനിൽ കയറി വരുന്നത്?
5: എന്റെ പൊന്ന് സാറെ, 30 മണിക്കൂർ മുമ്പ് ഈ കടലാസ് എനിക്ക് കിട്ടിയത്. പനി പിടിച്ച് കിടപ്പിലായിരുന്നു, എനിക്ക് തീരെ വയ്യ.
6: ഇങ്ങനെ ഒച്ച വെക്കണ്ട.
5: ഞാൻ ഒച്ച വെച്ചില്ലല്ലോ, നിങ്ങളാണ് എന്നോട് അലറിയത്.
6: വാ, അടക്കടാ. ഇതൊരു സർക്കാർ ഓഫീസാ, അതിന്റെ മാന്യത പുലർത്തണം. പോലീസ് സ്റ്റേഷനിൽ വന്ന് കയറിട്ടാ അവന്റെ ഒരു ന്യായം പറച്ചില്.
5: സാറേ, ഒന്നും തോന്നരുത്. നിങ്ങളും സർക്കാർ ഓഫീസിലാണെന്ന് ഓർക്കണം. നിങ്ങൾക്ക് സിഗരറ്റ് വലിക്കുകയും ഉച്ചത്തിൽ സംസാരിക്കുകയും ചെയ്യാമോ?
6: അത് അന്വേഷിക്കേണ്ടത് നീയല്ല.

0: കോൾ നിക്കോ, നിന്റെ പേരിലുള്ള പരാതി കടം വാങ്ങിയ പണം തിരിച്ചു കൊടുക്കാറില്ല എന്നതാണ്. എന്നാൽ കടം വാങ്ങിക്കൊണ്ടേയിരിക്കുകയും ചെയ്യും. ആള് കൊള്ളാമല്ലോ, ഇതിലെല്ലാം ഉണ്ട്, നോക്ക്. ഓ, നീ ഒരു എഴുത്തുകാരനാണ് അല്ലേ?
1: എന്താണത്?
0: ആ, വായിച്ചു നോക്ക്. നിങ്ങൾ വാങ്ങിയിട്ടുള്ള പണം തിരിച്ചടയ്ക്കാനുള്ള കൽപ്പന. ഒന്നുകിൽ നിങ്ങൾ പണവും കോടതി ചെലവും എല്ലാം ഉടനെ അടയ്ക്കണം, അതല്ലെങ്കിൽ എപ്പോൾ അടയ്ക്കാൻ പറ്റുമെന്ന് എഴുതി തരണം.

0: നിങ്ങൾ വാങ്ങിയിട്ടുള്ള പണം തിരിച്ചടയ്ക്കാനുള്ള കൽപ്പന. ഒന്നുകിൽ നിങ്ങൾ പണവും കോടതി ചെലവുമെല്ലാം ഉടനെ അടയ്ക്കണം, അതല്ലെങ്കിൽ എപ്പോൾ അടയ്ക്കാൻ പറ്റുമെന്ന് എഴുതി തരണം.
1: എന്നാൽ സാർ, ഞാൻ ആർക്കും ഒന്നും കൊടുക്കാനില്ലല്ലോ.
0: ഇല്ലേ, പിന്നെ ഇതെന്താണ്? നിങ്ങൾ 150 രൂപൾ കടമായി വാങ്ങിയിരിക്കുന്നു എന്ന് നിയമപരമായി സാക്ഷ്യപ്പെടുത്തിയ പത്രമാണിത്.
1: ഇത് എന്റെ വീട്ടുടമയുടേതാണ്.
0: ഓഹോ, അപ്പൊ നിങ്ങൾ കടം മേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞതോ?
2: അല്ല, ഇവിടെ എന്താണ് ഒരു ബഹളം?
0: സാർ, ഇങ്ങോട്ട് ദയവായി നോക്കാമോ? ഒരെഴുത്തുകാരൻ വിദ്യാർത്ഥി, അല്ല മുൻ വിദ്യാർത്ഥി, പണം വാങ്ങിയത് തിരിച്ചു കൊടുക്കുന്നില്ല. വിധിയായി പണം തിരിച്ചു കൊടുക്കുന്നില്ല, മുറി ഒഴിഞ്ഞു കൊടുക്കുന്നുമില്ല. ഇതാണ് ആ മാന്യൻ. എങ്ങനെയുണ്ട്?
2: ദാരിദ്ര്യം ഒരു പാപമല്ല. എന്റെ സുഹൃത്തെ, നിങ്ങൾ ഇവന്റെ മേൽ ചാടിക്കയറാതെ. എന്റെ സുഹൃത്താണ് നിക്കോ.
1: ഞാനൊരു പാവം വിദ്യാർത്ഥിയാണേ. രോഗവും ദാരിദ്ര്യവും മൂലം ആകെ തകർന്നിരിക്കുന്നു. ഇപ്പോൾ ഞാൻ പഠിപ്പ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. അകലെ അമ്മയും സഹോദരിയുമുണ്ട്. വീട്ടുടമസ്ഥ ആഹാരം തരുമായിരുന്നു, ഇപ്പോൾ അവർ അത് നിർത്തി. 4 മാസമായി ഞാൻ അവർക്ക് വാടക ഇനത്തിൽ ഒന്നും കൊടുക്കുന്നില്ല.
2: അപ്പോൾ ഈ കേസ്
1: ഞാനൊന്ന് പറയട്ടെ. ഏകദേശം 3 വർഷമായി ഞാൻ ആ വീട്ടിൽ കഴിയുന്നു. അവരുടെ മകളെ വിവാഹം കഴിക്കാമെന്ന് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നു. ഇപ്പോൾ എനിക്കവളെ താല്പര്യമില്ല. പലപ്പോഴായി എനിക്ക് തന്ന പണമായിരിക്കാം തിരിച്ചു പിടിക്കുന്നത്.
2: എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ എടുത്തിടാനുള്ള സ്ഥലമല്ലിത്. നിങ്ങൾ ഇതിൽ എഴുതരൂ.
1: എന്തെഴുതാൻ?
2: എഴുതേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. നിക്കോ,
3: നിങ്ങൾക്ക് എന്തു പറ്റി? നിങ്ങൾക്ക് പേന പിടിക്കാൻ പോലും പറ്റുന്നില്ലല്ലോ.
2: എന്താ നിങ്ങൾക്ക് വല്ല അസുഖവുമുണ്ടോ?
1: അതെ, എനിക്ക് വയ്യ. എന്റെ തല ചുറ്റുന്നു. എന്നാലും ഞാൻ എഴുതിക്കൊള്ളാം. നിങ്ങൾ പറഞ്ഞോളൂ.
2: അത് മതി, ഇവിടെ ഒപ്പിട്ടാൽ മതി.
1: എന്താണ്? എനിക്ക് വയ്യ. എന്റെ ദേഹമാസനം തളരുന്നു.
0: എന്തുപറ്റി?
1: എന്നെ ഒന്ന് താങ്ങി പിടിച്ചു.
3: എന്താണ് നിങ്ങൾക്ക് നിക്കോ? അല്ല, തീരെ സുഖമില്ലല്ലോ. എന്നാണ് നിങ്ങൾക്ക് അസുഖം ബാധിച്ച്? അല്ല, കുറച്ചു ദിവസം ആയോ?
1: ഇന്നലെ മുതൽ തുടങ്ങിയതാ.
3: ഇന്നലെ നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിരുന്നു?
1: പോയിരുന്നു.
3: ഇത്രയും അസുഖം വെച്ചോണ്ടോ?
1: അതെ.
3: എത്ര മണിക്ക്?
1: ഏകദേശം 8 മണിക്ക്.
2: നിങ്ങൾ എവിടേക്കാണ് പോയതെന്ന് ഞാൻ ചോദിക്കുന്നതിൽ വിരോധമില്ലല്ലോ.
1: ഇല്ല.
2: എങ്കിൽ എവിടേക്കാണ് പോയത്?
1: തെരുവിലേക്ക്.
2: ഇപ്പോൾ വ്യക്തമായി.
0: അവന് നേരെ നിൽക്കാൻ പോലും വയ്യ.
2: റെസ്കോൾ നിക്കോ, നിങ്ങൾക്ക് പോകാം. ഒറ്റയ്ക്ക് പോകാമോ?
1: പോകാം. നടക്കാനുള്ള ദൂരേ ഉള്ളൂ. പോകാം. ഞാൻ പൊയ്ക്കൊള്ളാം. മനസ്സിലേക്കൊരു ഭാരം കടന്നു കയറുകയാണ്. ഞാനാണോ ഇന്നലെ? അതെല്ലാം എങ്ങനെ എങ്ങനെ എനിക്ക് ചെയ്യാൻ ത്രാണിയുണ്ടായി? ഒരാദർശത്തിന്റെ പിൻബലത്തിൽ അതൊരനിവാര്യതയായിരുന്നു. കൊള്ളപ്പലിശക്കാരിയെ ഉന്മൂലനം ചെയ്യുക. പക്ഷേ ഞാൻ പിടിക്കപ്പെടാത്ത ഞാൻ

രക്ഷയുടെ കയറുകൾ കൊണ്ട് അദൃശ്യമായ ബന്ധനത്തിലൂടെ എത്ര കാലം, എത്ര കാലം. ഓ, ഭാരം വർദ്ധിക്കുകയാണ്. വയ്യ, വയ്യ, കിടക്കണം. മരിച്ചതുപോലെ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ ഒന്നും ഒന്നും ഓർക്കാതെ ഉണരാതെ കിടക്കണം.

0: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും 9-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോവ് നരിയാപുരം വേണുഗോപാൽ, സെമറ്റോവ് കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, കൂടാതെ തമലം ശ്രീകുമാർ, കണ്ണൻ നായർ. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
1: വൺ 103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസലുകൾ കേൾക്കാം. ഹരിഹരനും ചിത്രയും പാടിയത്.

ഹരിഹരനും ചിത്രയും പാടിയ ഗസലുകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇനി അല്പസമയത്തിനകം 3 മണിക്ക് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.

0: സമയത്തിനുള്ളിൽ വാർത്താ ബുള്ളറ്റിൻ
1: ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് അനിൽകുമാർ. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി രണ്ടുനാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് 43 സ്ഥലങ്ങളിലായി 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 15,465 ഉദ്യോഗസ്ഥരാണ് വോട്ടെണ്ണൽ പ്രക്രിയയുടെ ഭാഗമാകുക. തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. തിങ്കളാഴ്ച നടക്കുന്ന വോട്ടെണ്ണലിന്റെ ഒരുക്കങ്ങൾ അറിയാൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തുടർച്ചയായി അവലോകന യോഗങ്ങൾ നടത്തിവരികയാണ്. വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഉച്ചവരെ ഏകദേശം 37% പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമാണ്. സൌത്ത് 24 പർഗാനസ് ജില്ലയിലുള്ള മഗ്രഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടുകൾ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവിടെ റീപോളിംഗിന് ഉത്തരവിട്ടത്. കൌണ്ടിംഗ് സൂപ്പർവൈസർമാരായി കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്ന് ജസ്റ്റിസ് പി എസ് നരസിംഹ, ജസ്റ്റിസ് ജോയ്മല്യ ബാഗ്ചി എന്നിവരടങ്ങിയ ബെഞ്ച് നിർദ്ദേശിച്ചു. ഇത് സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് സമർപ്പിച്ച ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ യു സി കോളേജ്, കോതമംഗലം എം എ കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. ഈ കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണലിനായി വിപുലമായ സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എം പി കെ സി വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാംഗങ്ങളും 7 രാജ്യസഭാംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി ബി ജെ പി എം പി ബൈജയന്ത് പാണ്ഡയെ തെരഞ്ഞെടുത്തു. അടുത്ത വർഷം 30 വരെയാണ് സമിതികളുടെ കാലാവധി. മലപ്പുറം പാങ്ങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 12 ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വിവിധ ജില്ലകളിൽ പകൽ സമയങ്ങളിൽ ഉയർന്ന അൾട്രാ വയലറ്റ് സൂചിക രേഖപ്പെടുത്തുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ വരൾച്ച പ്രതിരോധം ലക്ഷ്യമിട്ട് മലമ്പുഴ അണക്കെട്ടിൽ നിന്ന് പുഴയിലേക്ക് വെള്ളം തുറന്നുവിട്ടു. വടക്കാഞ്ചേരി നഗരസഭ, മുള്ളൂർക്കര, പാഞ്ഞാൾ, ചേലക്കര പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലെ കുടിവെള്ളക്ഷാമം രൂക്ഷമായ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ഡാമിൽ നിന്ന് വെള്ളമൊഴുക്കിയത്. കേരള വാട്ടർ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം പാലക്കാട്, തൃശൂർ ജില്ലാ കളക്ടർമാരുടെ അധ്യക്ഷതയിൽ ചേർന്ന സംയുക്ത യോഗ തീരുമാനപ്രകാരമാണ് നടപടി. ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. രാജ്യത്തെ പൌരന്മാർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ മുന്നറിയിപ്പ് നൽകുന്നതിനായി സെൽ ബ്രോഡ്കാസ്റ്റിംഗ് സിസ്റ്റം കേന്ദ്ര സർക്കാർ സജ്ജമാക്കി. ഇതിന്റെ പരീക്ഷണാർത്ഥം ഇന്ന് ഉച്ചയോടെ മൊബൈൽ ഫോണുകളിലേക്ക് സൈറൺ ശബ്ദത്തോടെയുള്ള സന്ദേശം അയച്ചു. ജാഗ്രതയുള്ള പൌരന്മാർ, സുരക്ഷിത രാഷ്ട്രം എന്ന സന്ദേശമാണ് ഫോണുകളിൽ ലഭിച്ചത്. ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, ഹരിയാന, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ചണ്ഡീഗഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ സെൻസസിന്റെ ഭാഗമായി വീടുകളുടെ പട്ടിക തയ്യാറാക്കുന്നതിനും വിവരങ്ങൾ ശേഖരിക്കുന്നതിനുമുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഈ സംസ്ഥാനങ്ങളിൽ സ്വയം വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സമയം അവസാനിച്ചതിനെ തുടർന്നാണ് എന്യൂമറേറ്റർമാർ വീടുകളിൽ നേരിട്ടെത്തുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഈ മാസം 30 വരെ വിവരശേഖരണം തുടരും. സെൻസസിന്റെ 2nd ഘട്ടം

0: അടുത്ത വർഷം ഫെബ്രുവരിയിൽ നടക്കും. പ്രായം, ലിംഗഭേദം, തൊഴിൽ, സാക്ഷരത, ജാതി തുടങ്ങി സാമൂഹിക സാമ്പത്തിക മേഖലകളിലെ വിശദമായ വിവരങ്ങളാണ് രണ്ടാം ഘട്ടത്തിൽ ശേഖരിക്കുക. ഹോർമൂസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിനായി ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് ആഗോള ഷിപ്പിംഗ് കമ്പനികൾക്ക് അമേരിക്കയുടെ മുന്നറിയിപ്പ്. പ്രധാനപ്പെട്ട ഈ ജലപാതയുടെ നിയന്ത്രണത്തെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഓഫീസ് ഓഫ് ഫോറിൻ അസറ്റ് കൺട്രോൾ മുന്നറിയിപ്പ് നൽകിയത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം 4:45.

ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ കോഴിക്കോട് നിലയത്തിൻ്റെ സായാഹ്ന പ്രക്ഷേപണത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ. നിലയ്ക്കാത്ത ചലനങ്ങൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വയലാറിൻ്റെ വരികൾക്ക് ദേവരാജൻ്റെ സംഗീതം.

0: ഹരിദാസൻ പനങ്ങാടും സംഘവും അവതരിപ്പിച്ച തായമ്പകയാണ് ഇതുവരെ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം സാവൻ കോ ആനേ ദോ. ഗാനശില്പികൾ ഇന്ദീവർ, രാജ്കമൽ.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കണ്ടുകൊണ്ടേൻ കണ്ടുകൊണ്ടേൻ എന്ന ചിത്രത്തിനു വേണ്ടി സാധന സർഗം പാടിയ ഗാനം. വൈരമുത്തുവിൻ്റെ വരികൾക്ക് AR റഹ്മാൻ്റെ സംഗീതം.

തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ഇനി മലയാളത്തിൽ ചലച്ചിത്ര ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസൺ സംഗീതം നൽകി. ചിത്ര പാടിയ ഗാനം ചിത്രം സവിധം.

0: free and transparent manner. However, it clarified that police observers will not enter the counting halls under any circumstances on the day of vote counting. The Supreme Court of India has declined to interfere with the Election Commission's decision to appoint only central government employees as counting supervisors in the West Bengal elections. A bench comprising Justice P.S. Narasimha and Justice Joymalia Bagchi directed that the Commission's guidelines must be strictly followed. The ruling comes as a setback for the Trinamool Congress, which had challenged the move. During the hearing, Justice Bagchi observed that the choice of officials rests with the Election Commission. He noted that every counting table already has agents, supervisors and observers, and questioned concerns over the presence of central government employees. In Chhattisgarh, 3 security personnel lost their lives and 1 personnel was injured in an IED blast near the Kanker Narayanpur district border today. The incident occurred while personnel of the District Reserve Guard were defusing an improvised explosive device. According to police, a DRG team had been deployed for demining, area domination and search operations under the Chote Betia police station limits. Inspector Sukram Vatti and constables Krishna Komra and Sanjay Garpale sustained critical injuries. They later succumbed to the injuries. Another injured constable, Parmanand Komra, is undergoing treatment. The Central Bureau of Investigation, CBI, in coordination with the Ministry of External Affairs and the Ministry of Home Affairs, has successfully secured the extradition of Red Notice subject Kamlesh Parekh to India from the United Arab Emirates. In a statement, the CBI said Parekh was wanted in connection with a case involving large-scale banking and financial fraud, which resulted in a loss of several hundred crore rupees to a consortium of banks led by the State Bank of India. The Ministry of Information and Broadcasting has appointed communications expert Prasoon Joshi as the chairman of Prasar Bharati, India's public service broadcaster. Mr. Joshi's work spans acclaimed film lyrics, advertising campaigns, and socially resonant storytelling that connects with diverse audiences across the country. AIIMS Delhi has introduced India's first portable bedside magnetic resonance imaging MRI system, enabling rapid brain imaging for critically ill patients in ICUs, emergencies and neurosurgical care. This marks the country's first routine use of a portable MRI for bedside brain imaging in critically ill patients. The ultra-low field device can be wheeled directly to patients, eliminating the need for dedicated MRI suites or risky patient transfers. In IPL cricket, Chennai Super Kings will take on Mumbai Indians in Chennai this evening at 7:30 p.m. In last night's match, Delhi Capitals defeated Rajasthan Royals by 7 wickets in Jaipur. In badminton, Indian men's team will take on France for a place in the finals of the Thomas Cup 2026 at Horsens in Denmark today. And with that, we end this news bulletin.
1: Akashavani, Kozhikode. കണ്ണൂർ ജില്ലാ വൃത്താന്തം.
2: നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ജില്ലയിലെ 11 മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. മറ്റന്നാൾ ജില്ലയിലെ 3 കേന്ദ്രങ്ങളിലായാണ് വോട്ടെണ്ണൽ നടക്കുക. പയ്യന്നൂർ, കല്യാശ്ശേരി, തളിപ്പറമ്പ്, ഇരിക്കൂർ എന്നീ 4 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തളിപ്പറമ്പ് സർ സയ്യദ് ഹയർ സെക്കൻഡറി സ്കൂളിലും അഴീക്കോട്, കണ്ണൂർ, ധർമ്മടം, മട്ടന്നൂർ, പേരാവൂർ എന്നീ 5 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ ചാല ചിൻടെക്കിലും തലശ്ശേരി, കൂത്തുപറമ്പ് മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലും നടക്കും. തിങ്കളാഴ്ച രാവിലെ 5 മണിക്ക് കൗണ്ടിംഗ് ഉദ്യോഗസ്ഥരുടെ 3-ാം ഘട്ട റാൻഡമൈസേഷൻ നടത്തും. ജില്ലയിലാകെ 154 ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കൗണ്ടിംഗ് ടേബിളുകളും 83 പോസ്റ്റൽ ബാലറ്റ് കൗണ്ടിംഗ് ടേബിളുകളുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത്. എല്ലാ മണ്ഡലത്തിലും 14 വീതം ഇവിഎം കൗണ്ടിംഗ് ടേബിൾ ഉണ്ടാവും. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിന് സമീപം ഒരുക്കിയിട്ടുള്ളത്. ജില്ലയിലെ പടക്കക്കടകൾ ഇന്നു മുതൽ 5 വരെ അടച്ചിടണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കലക്ടർ അരുൺ കെ വിജയൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് കലക്ടർ അരുൺ കെ വിജയന്റെ അധ്യക്ഷതയിൽ ജില്ലയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ചേർന്നു. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിലെ മുന്നൊരുക്കങ്ങൾ, വോട്ടെണ്ണൽ നടപടിക്രമങ്ങൾ, രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ എന്നിവ കലക്ടർ വിശദീകരിച്ചു. വോട്ടെണ്ണൽ നടപടികൾ സമാധാനപരമായി പൂർത്തി

0: ാക്കുന്നതിന് പൊതുജനങ്ങളും രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും സഹകരിക്കണമെന്നും ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും കലക്ടർ ആവശ്യപ്പെട്ടു. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ സബ് കലക്ടർ കാർത്തിക് പാണിഗ്രഹി, ഇലക്ഷൻ ഡെപ്യൂട്ടി കലക്ടർ ഡോക്ടർ എൻ സി ബി, റിട്ടേണിംഗ് ഓഫീസർമാർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ, പോലീസ്, ജില്ലാ തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കടുത്ത വേനലിന് അല്പം ആശ്വാസം പകർന്ന് ജില്ലയിൽ മഴ പെയ്തു. ഇടിമിന്നലിന്റെ അകമ്പടിയോടെയായിരുന്നു മഴ. അരമണിക്കൂറിലേറെ നീണ്ടുനിന്ന ശക്തി കുറഞ്ഞ മഴ മണ്ണിന് കുളിർമഴയായി. വരും ദിവസങ്ങളിലും വേനൽ മഴ ലഭിക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. ഉയർന്ന അന്തരീക്ഷ താപനില മൂലം ജില്ലയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ജില്ലാ ആരോഗ്യ വിഭാഗം ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കും. ജില്ലയിലെ വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ, ആംബുലൻസ് എന്നിവയ്ക്ക് സൂര്യാഘാതത്തിനുള്ള പ്രഥമ ശുശ്രൂഷയ്ക്കുള്ള നിർദ്ദേശങ്ങളും നൽകി. പ്രാഥമിക ആരോഗ്യകേന്ദ്രങ്ങളിൽ ഉൾപ്പെടെ ഇതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തും. പൊതുപരിപാടികളിൽ ഉണ്ടാവുന്ന പൊതുജന ബാഹുല്യം, തീപിടുത്ത സാധ്യതകൾ, സൂര്യാഘാതം, മറ്റപകടങ്ങൾ എന്നിവ നേരിടുന്നതിന് സജ്ജമായിരിക്കാൻ ആരോഗ്യവകുപ്പ് വിവിധ ആരോഗ്യവകുപ്പ് സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകി. സ്വകാര്യ ആരോഗ്യ സംവിധാനങ്ങളെയും ആയുഷ് സംവിധാനങ്ങളെയും ഉൾപ്പെടുത്തി കർമ്മപദ്ധതി തയ്യാറാക്കും. അമിതമായ ചൂട് അഥവാ ഹീറ്റ് സ്ട്രോക്ക് മനുഷ്യരെ പോലെ തന്നെ വളർത്തുമൃഗങ്ങൾക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായതിനാൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 മണി വരെ വളർത്തുമൃഗങ്ങളെ വെയിലത്തിറക്കരുതെന്ന് ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ എസ് അനിൽകുമാർ അറിയിച്ചു. പൊള്ളുന്ന വെയിലിൽ തുറസായ സ്ഥലത്ത് വളർത്തുമൃഗങ്ങളെ കെട്ടിയിടുന്നത് ഒഴിവാക്കണം. പശുക്കളെ മേയുന്നതിനായി അതിരാവിലെയും വൈകുന്നേരവും തിരഞ്ഞെടുക്കുക. പശുക്കൾക്കും മറ്റും ഉൽപാദനക്ഷമത കുറയുന്നതിന് പുറമെ രോഗങ്ങൾക്കും കടുത്ത ചൂട് കാരണമാകും. പെട്ടെന്ന് ദഹിക്കുന്ന നാരുകളുള്ളതും ജലാംശമുള്ളതുമായ ഭക്ഷ്യവസ്തുക്കൾ നൽകുക. പശുക്കളുടെ ശരീരത്തിൽ നേരിട്ട് വെള്ളമൊഴിക്കുന്നതിന് പകരം സ്പ്രിംഗ്ലർ, മിസ്റ്റ്, ഷവർ എന്നിവ ഉപയോഗിച്ച് അരമണിക്കൂറിൽ 3 മിനിറ്റ് വീതം തുള്ളി നന നൽകുകയും വശങ്ങളിൽ ഫാനുകൾ പ്രവർത്തിപ്പിക്കുകയും വേണം. ഉമിനീർ ധാരാളം നഷ്ടപ്പെടുന്നത് വഴി ആമാശയത്തിൽ ഉണ്ടാകുന്ന അസിഡോസിസ് കുറയ്ക്കാൻ 1 കിലോ തീറ്റയിൽ 10 ഗ്രാം സോഡിയം ബൈകാർബണേറ്റ് അഥവാ അപ്പക്കാരം ചേർത്ത് നൽകണമെന്നും മൃഗസംരക്ഷണ ഓഫീസർ അറിയിച്ചു. ലോക മലമ്പനി ദിനാചരണവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള മലമ്പനി പരിശോധനയും കൊതുകുവല വിതരണവും ജില്ലാ മെഡിക്കൽ ഓഫീസർ ഇൻചാർജ് ഡോക്ടർ കെ സി സച്ചിൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ആയിക്കര ഫിഷിംഗ് ഹാർബർ എഞ്ചിനീയറിംഗ് കാന്റീൻ കമ്മിറ്റി ഹാളിൽ നടന്ന പരിപാടിയിൽ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ കെ ഷീനി അധ്യക്ഷത വഹിച്ചു. മലമ്പനി ഇല്ലാതാക്കാൻ നമുക്കിപ്പോൾ കഴിയും, നമുക്കത് ചെയ്യാം എന്നതാണ് ഈ വർഷത്തെ ലോക മലമ്പനി ദിനത്തിന്റെ പ്രമേയം. 2028 ജില്ലയിൽ നിന്നും മലമ്പനി നിവാരണം ചെയ്യുക എന്നതാണ് ജില്ലാ ആരോഗ്യവകുപ്പ് ലക്ഷ്യമിടുന്നത്. തുടർച്ചയായി 3 വർഷം ജില്ലയിൽ തദ്ദേശീയ മലമ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടാതിരുന്നതിനാലാണ് മലമ്പനി നിവാരണം ചെയ്തതായി കണക്കാക്കുന്നത്. പാമ്പുകടിയേറ്റുള്ള അപകടങ്ങൾ കൂടുന്ന സാഹചര്യത്തിൽ കണ്ണൂർ ജില്ലയിൽ 18 ആശുപത്രികളിൽ പ്രതിരോധ ആന്റിവനം ലഭ്യമാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. 6 സർക്കാർ ആശുപത്രികളിലും 12 സ്വകാര്യ ആശുപത്രികളിലുമാണ് നിലവിൽ ആന്റിവനം സ്റ്റോക്ക് ഉള്ളത്. ആവശ്യമെങ്കിൽ ആന്റിവനത്തിൽ സ്റ്റോക്ക് കൂട്ടുന്ന കാര്യം പരിഗണിക്കുമെന്നും മെഡിക്കൽ ഓഫീസർ അറിയിച്ചു.
1: കണ്ണൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ ഒ ശശിധരൻ.
2: ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ആറ് 20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 നല്ല വാർത്ത, 6:50 വയലും വീടും കർഷകർക്ക് തണലായി കൽപ്പവൃക്ഷം, രഞ്ജിത്ത് വട്ടോളയുമായുള്ള അഭിമുഖം, 7:35 യുവവാണി, 8 മണിക്ക് നാടകം, മൃത്യു തേടുന്നവർ രചന പ്രേമദാസ് ഇരുവള്ളൂർ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 8:45 സമാചാർ സന്ധ്യ, 9:15 കായിക ലോകം, അവധിക്കാല പരിശീലനത്തെക്കുറിച്ച് അത്ലറ്റിക് പരിശീലകൻ കെ രാജീവുമായുള്ള അഭിമുഖം, 9:30 ആരോഗ്യവാണി, വേനൽക്കാല ചർമ്മ സംരക്ഷണം ഡോക്ടർ ബിഷുൾ ഹാഫി പങ്കെടുക്കുന്നു, 10 മണിക്ക് ദേശീയ സംഗീത പരിപാടി, HM സ്മിതയും സിന്ധു സുജേതനും അവതരിപ്പിക്കുന്ന കർണാട്ടിക് വയലിൻ ദ്വയ കച്ചേരി, 11 മണിക്ക് ലളിത സംഗീതം.

നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 6 മണിക്ക് വചനാമൃതം, തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ജോസഫ് പൂതക്കുഴി. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, തുടർന്ന് അറിയിപ്പുകൾ, കാവ്യാഞ്ജലി. വൈലോപ്പള്ളിയുടെ പഴയ പള്ളി എന്ന കവിത ആലപിക്കുന്നത് പി രാമൻ. ശേഷം പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം. 7:00 ഓപ്പൺ ഫോറം, ആരോഗ്യ അമൂല്യം, ഡോക്ടർ ഷംന സജാദ് പങ്കെടുക്കുന്നു. 7:35 പാട്ടുപെട്ടിക്കാലം, നോവൽ ടൈം, അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. മെയിൽ ബോക്സ് കൃഷിദീപം. 8:30 കഥാനേരത്തിൽ സേതു എഴുതിയ കഥ, ആരുടെയോ ഗന്ധം. 8:45 സുവർണമലരുകൾ. 9:00 കയ്യൊപ്പ്, ബി എം സുഹറ പങ്കെടുക്കുന്നു. 9:30 ഓർമ്മകളുടെ സംഗീതം. ഉച്ചയ്ക്ക് 2:15 സമൂഹഗാനം, തുടർന്ന് നാടകഗാനങ്ങൾ. വൈകിട്ട് 5:00 തോറ്റം പാട്ട്, 6:00 നാരായണ പെരുമണ്ണാനം സംഘവും അവതരിപ്പിക്കുന്നു.

6:50 വയലും വീടും, 9:15 കുട്ടികൾക്കായുള്ള നാടോടി കഥകൾ, 9:30 അക്ഷര സൗരഭം സാഹിത്യ പരിപാടി, 10:00 രവിവാസരിയ അഖിൽ ഭാരതീയ സംഗീത സഭയിൽ നീരജ് മിശ്ര അവതരിപ്പിക്കുന്ന സിത്താർ വാദന കച്ചേരി. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

0: पीठिकायां पूर्वमेव अभिकर्तारः पर्यवेक्षकाः तथा निरीक्षकाः उपस्थिताः भवन्ति। एवं स्थितौ केन्द्रकर्मचारिणाम् उपस्थित्याः विषये दर्शितानां चिन्तनानाम् उपरि तेन प्रश्नचिह्नमपि उत्थापितम्। उत्तरप्रदेशे 27-अधिक-2000तमवर्षस्य गृहसूच्यां केन्द्रितं जनगणनायाः प्रथमं चरणम् अस्मिन् मासे 22 दिनाङ्के आरभ्यते। मे मासस्य 7 दिनाङ्कात् स्वगणनायाः सौविध्यं प्राप्यते। लखनऊनगरे वार्ताहरसम्मेलने सेन्सस् ऑपरेशन्स् इत्यस्य राज्यनिर्देशिका तथा मुख्यप्राधान सेन्सस् अधिकारिणा शीतलवर्मा इत्यनया प्रोक्तं यत् नागरिकाः अस्य मासस्य 7 दिनाङ्कात् आधिकारिकजालपटले पञ्जीकरणं कृत्वा स्वगणनासौकर्यस्य माध्यमेन भागं ग्रहीतुं शक्नुवन्ति। प्रक्रियां समाप्यते एकं विशिष्टं कूटसङ्केतं प्राप्स्यन्ति यच्च गृहगणनायाः समये प्रगणकेन सह अवश्यं विनिमयीकरणीयम्। सूचनाप्रसारणमन्त्रालयः सम्प्रेषणविशेषज्ञं प्रसूनजोशी इत्यमुं भारतस्य सार्वजनिकसेवाप्रसारकस्य प्रसारभारती इत्यस्य अध्यक्षत्वेन नियुक्तवान्। श्रीजोशिनः कृतित्वे समादृतानि चलच्चित्र गीतानि विज्ञापन अभियानानि सामाजिक अनुरणितकथाकथनानि च सन्ति। भारतसर्वकारेण स्वनागरिकाणां कृते तक्षण आपत्सूचनासेवायै स्वदेशीयतन्त्रज्ञानस्य उपयोगेन स्वस्य प्रकोष्ठप्रसारव्यवस्था समारब्धा। तस्मिन्नेव क्रमे अद्य मध्याह्ने नागरिकाणां चलदूरभाषीययन्त्रेषु परीक्षणार्थं ध्वनिसूचनया सह सन्देशाः प्रेषिताः। IPL क्रिकेट क्रीडायां चेन्नई सुपर किंग्स दलम् अद्य सायंकाले 7:30 चेन्नई नगरे मुंबई इंडियंस दलं सम्मुखीकरिष्यति। इति वार्ताः।
1: ആകാശവാണി, സമയം 6:30. ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ.
2: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിലെ ജനവിധി അറിയാൻ ഇനി 2 നാൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ വോട്ടെണ്ണൽ മറ്റന്നാൾ നടക്കും. തിങ്കളാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: സംസ്ഥാനത്ത് ഒട്ടാകെ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നടക്കുക. ആകെ 15465 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. ഇവർ രാവിലെ 6 മണിക്ക് തന്നെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എത്തും. റിട്ടേണിംഗ് ഓഫീസർമാർ അടക്കം എല്ലാവർക്കും QR കോഡ് അധിഷ്ഠിത ഫോട്ടോ തിരിച്ചറിയൽ കാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 8 മണിക്ക് തപാൽ വോട്ടുകളാകും ആദ്യം എണ്ണിത്തുടങ്ങുക. ഇതിന് 30 മിനിറ്റിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. വോട്ടെണ്ണലിന്റെ ഓരോ റൌണ്ട് പൂർത്തിയാകുമ്പോഴും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആപ്പിൽ ഏറ്റവും പുതിയ വിവരങ്ങൾ ലഭ്യമാക്കും.
2: കൊല്ലം ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. കൊല്ലം സെന്റ് അലോഷ്യസ് HSS, ക്രിസ്തുരാജ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ കേന്ദ്രങ്ങളിലായി 11 നിയോജക മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ ആരംഭിക്കും. ആകെ 1125 പേരെയാണ് വോട്ടെണ്ണൽ ജോലികൾക്കായി ജില്ലയിൽ നിയോഗിച്ചിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ ഒരുക്കം പൂർത്തിയായതായി ജില്ലാ കളക്ടർ പ്രേംകൃഷ്ണൻ S വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിൽ 3 വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുണ്ട്. കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ്, ചെന്നീർക്കര കേന്ദ്രീയ വിദ്യാലയം, മലയാളപ്പുഴ മുസ്ലിയാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആന്റ് ടെക്നോളജി എന്നിവയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ. എറണാകുളം ജില്ലയിലെ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളായി നിശ്ചയിച്ചിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിച്ചു. കളമശ്ശേരി കുസാറ്റ്, ആലുവ UC കോളേജ്, കോതമംഗലം MA കോളേജ് എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് വോട്ടെണ്ണൽ നടപടികൾ സുഗമമായി നടത്തുന്നതിന് അവധി നൽകിയിരിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചതായി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് അറിയിച്ചു. പേരാമ്പ്ര, കൊയിലാണ്ടി

0: വരണാധികാരികൾക്ക് അപാകത സംഭവിച്ചില്ല. കൊയിലാണ്ടി വരണാധികാരി സ്ട്രോങ് റൂമിനടുത്ത് പോയത് പതിവ് പരിശോധനയ്ക്കാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ടെണ്ണൽ ദിവസം ജില്ലയിൽ നിരോധനാജ്ഞ ഏർപ്പെടുത്തുമെന്ന് കളക്ടർ പറഞ്ഞു. ആഹ്ലാദ പ്രകടനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തും. കാസർഗോഡ് ജില്ലയിൽ വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ.
1: ജില്ലയിലെ മഞ്ചേശ്വരം, കാസർഗോഡ്, ഉദുമ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിലെ കേന്ദ്രങ്ങളിലും, കാഞ്ഞങ്ങാട് തൃക്കരിപ്പൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂൾ കേന്ദ്രങ്ങളിലും നടക്കും. 540 ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണൽ പ്രക്രിയയ്ക്കായി നിയോഗിച്ചിട്ടുള്ളത്. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഇവിഎമ്മിലെ വോട്ടുകൾ എണ്ണുന്നതിനായി പരമാവധി 14 കൌണ്ടിംഗ് മേശകൾ വീതം സജ്ജീകരിക്കും. ആദ്യം എണ്ണിത്തുടങ്ങുന്നത് പോസ്റ്റൽ ബാലറ്റുകളായിരിക്കും.
0: തമിഴ്നാട്ടിലെ 234 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് 62 കേന്ദ്രങ്ങളാണ് വോട്ടെണ്ണലിനായി സജ്ജീകരിച്ചിരിക്കുന്നത്. വോട്ടെടുപ്പിൽ ക്രമക്കേടെന്ന് പരാതി ഉയർന്ന പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ റീപോളിംഗ് നടന്നു. 3 മണിവരെ 72.43% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നു. സൌത്ത് 24 പർഗാനാസ് ജില്ലയിലുള്ള മഗ്രാഹട്ട് പശ്ചിമിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബറിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. പ്രസാർഭാരതി ചെയർമാനായി പ്രസൂൺ ജോഷിയെ നിയമിച്ച് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ അധ്യക്ഷനായും ശ്രീ ജോഷി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും രാവിലെ 11 മുതൽ വിദ്യാർത്ഥികളെ പ്രവേശിപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കും. അഡ്മിറ്റ് കാർഡുകൾക്കൊപ്പം ഫോട്ടോ പതിച്ച തിരിച്ചറിയൽ രേഖ കൈവശം വയ്ക്കണം. പരീക്ഷാർത്ഥികളുടെ ബയോമെട്രിക് ഹാർജർ രേഖപ്പെടുത്തും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടു കൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അറിയിപ്പുണ്ട്. കോട്ടയം ജില്ലയിലെ ചില പ്രദേശങ്ങളിൽ ഡെങ്കുപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം എന്നിവ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ എൻ പ്രിയ അറിയിച്ചു. വീടിന്റെ പരിസരങ്ങളിലും റബ്ബർ തോട്ടങ്ങളിലും വെള്ളം കെട്ടിനിൽക്കുന്ന സാഹചര്യം ഒഴിവാക്കണം. കൊതുക് ഉണ്ടാവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നവർക്കെതിരെ പിഴ ഉൾപ്പെടെയുള്ള നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. മെയ് മാസത്തിൽ അനുഭവപ്പെടുന്ന കടുത്ത ചൂടിനെക്കുറിച്ച് പരിഭ്രാന്തരാകേണ്ട ആവശ്യമില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ്. ചൂടുമായി ബന്ധപ്പെട്ട വെല്ലുവിളികളെ നേരിടാൻ സർക്കാർ പൂർണ്ണമായും തയ്യാറാണെന്നും സംസ്ഥാന ജില്ലാതലങ്ങളിൽ ശ്രമങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ശരീരത്തിൽ ജലാംശം നിലനിർത്താനും ദീർഘനേരം കഠിനമായ വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാനും അദ്ദേഹം പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. ജനങ്ങളോടുള്ള ഉത്തരവാദിത്തത്തിനാണ് പോലീസ് മുൻഗണന നൽകേണ്ടതെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. കേരള പോലീസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ 32A ബാച്ചിലെ 60 സബ് ഇൻസ്പെക്ടർമാരുടെ പാസിംഗ് ഔട്ട് പരേഡിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പുതിയ കാലത്തെ പോലീസിംഗിന് കായികക്ഷമതയോടൊപ്പം സാങ്കേതിക സൈബർ രംഗങ്ങളിൽ പ്രാവീണ്യവും ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. VIP ഡ്യൂട്ടിക്കായി നിയോഗിക്കുന്ന മെഡിക്കൽ ഓഫീസർമാർക്ക് സമ്മർദ്ദരഹിതമായി ജോലി ചെയ്യാൻ സർക്കാർ മാർഗനിർദ്ദേശമിറക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. പോലീസ് സ്പെഷ്യൽ ബ്രാഞ്ച് മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ച ശുപാർശകൾ ഉൾപ്പെടുത്തി മാർഗനിർദ്ദേശം പുറത്തിറക്കണമെന്ന് പൊതുഭരണ വകുപ്പിനും ആരോഗ്യവകുപ്പിനും കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് നിർദ്ദേശം നൽകി. ഓഫീസർമാർ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് GMOA സമർപ്പിച്ച പരാതിയിലാണ് ഉത്തരവ്. 8th സ്വതന്ത്ര ചലച്ചിത്രമേള മെയ് 6 മുതൽ 10 വരെ കോഴിക്കോട് കൃഷ്ണമേനോൻ മ്യൂസിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. മത്സര വിഭാഗത്തിൽ ബയോസ്കോപ്പ് അവാർഡിനായി മലയാളത്തിൽ നിന്ന് 3 ചിത്രങ്ങൾ ഉൾപ്പെടെ 9 ചിത്രങ്ങൾ മത്സരിക്കും. 1,00,000 രൂപയും ഫലകവുമാണ് അവാർഡ്. മലപ്പുറം പാങ് ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകരും ജീവനക്കാരും അവരുടെ ചില കുടുംബാംഗങ്ങളും സഞ്ചരിച്ചിരുന്ന വാഹനം മറിഞ്ഞ് അപകടം സംഭവിച്ച വാൽപ്പാറ ദുരന്തത്തിൽ സഹായധനം അനുവദിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 പേർ

0: ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 12ാം ശമ്പള കമ്മീഷന്റെ സുഗമമായ പ്രവർത്തനത്തിനായി 14 അധിക തസ്തികകൾ സൃഷ്ടിച്ച് പുറപ്പെടുവിച്ച ഉത്തരവ് സാധൂകരിക്കാനും മന്ത്രിസഭ തീരുമാനമായി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് ദോഹ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള സർവീസ് പുനരാരംഭിച്ചു. ഞായർ, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദോഹയിലേക്കും, ചൊവ്വ ഒഴികെയുള്ള ദിവസങ്ങളിൽ ദുബായിലേക്കും, വ്യാഴം, ശനി ദിവസങ്ങളിൽ ബഹ്റിനിലേക്കും സർവീസ് ഉണ്ടാകും. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് എംപി KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി BJP MP സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള സമിതിയുടെ അധ്യക്ഷനായി BJP MP ബൈജയന്ത് പാണ്ഡെയെ തിരഞ്ഞെടുത്തു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. പശ്ചിമേഷ്യൻ പ്രതിസന്ധികൾക്കിടയിലും രാജ്യത്തെ പാചകവാതക വിതരണം സാധാരണ നിലയിൽ തുടരുന്നതായും ഗാർഹിക ഉപഭോക്താക്കൾക്ക് 100% LPG സിലിണ്ടറുകളുടെ വിതരണം ഉറപ്പാക്കുന്നുണ്ടെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കേരളം ഉൾപ്പെടെ 4 സംസ്ഥാനങ്ങളിലെയും പുതുച്ചേരിയിലെയും നിയമസഭയിലേക്കുള്ള ജനവിധി മറ്റന്നാൾ അറിയാം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ. കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര, കൊയിലാണ്ടി സ്ട്രോങ് റൂം വിഷയത്തിൽ ചട്ടലംഘനമില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. വോട്ടെണ്ണൽ ദിനത്തിൽ ജില്ലയിൽ നിരോധനാജ്ഞ. പശ്ചിമബംഗാളിൽ വോട്ടെടുപ്പിൽ പരാതി ഉയർന്ന 15 മണ്ഡലങ്ങളിൽ റീപോളിംഗ് പൂർത്തിയായി. ഈ വർഷത്തെ മെഡിക്കൽ പ്രവേശന പരീക്ഷയായ നീറ്റ് UG നാളെ സംസ്ഥാനത്ത് വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സ് മുംബൈ ഇന്ത്യൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി,
2: നമസ്കാരം. മനസ്സിന് സന്തോഷം നൽകുന്ന, ശുഭപ്രതീക്ഷകൾ ഉണർത്തുന്ന കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി ഒരിത്തിരി നേരം ആകാശവാണി വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന നല്ല വാർത്തയിലേക്ക് സ്വാഗതം. നമ്മുടെ കൊച്ചു കേരളത്തെ ആഗോളതലത്തിൽ പ്രശസ്തമാക്കിയ ഒരു കൊച്ചുമിടുക്കിയിൽ നിന്നാവാം ഇന്നത്തെ നല്ല വാർത്തയുടെ തുടക്കം. തിരുവനന്തപുരം സ്വദേശിനിയായ സഞ്ജന ചാക്കോ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത് പരിപാടിയിൽ അദ്ദേഹം സഞ്ജനയുടെ നേട്ടം പേരെടുത്ത് പരാമർശിച്ചു. അതിയായ സമ്മർദ്ദവും സമയപരിധിയുമുള്ള അന്താരാഷ്ട്ര മത്സരങ്ങളിൽ സഞ്ജനയെപ്പോലുള്ളവർ കാഴ്ചവെക്കുന്ന ആത്മവിശ്വാസവും കഴിവും നമ്മെ അഭിമാനപ്പെടുത്തുന്നു എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. കൊസോവോയിൽ നടന്ന 14ാമത് യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിലാണ് സഞ്ജനയടങ്ങുന്ന ഇന്ത്യൻ ടീം ശ്രദ്ധേയമായ നേട്ടം കൈവരിച്ചത്. മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി 2 വെള്ളിയും 2 വെങ്കലവും ഉൾപ്പെടെ 4 മെഡലുകളാണ് സംഘം നേടിയത്. ഹൈസ്കൂൾ തലത്തിൽ ഗണിതശാസ്ത്രത്തിലുള്ള ആഴത്തിലുള്ള താൽപര്യവും കഴിവുമാണ് ഈ നേട്ടത്തിന് പിന്നിൽ. 56 രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥിനികളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തിരുവനന്തപുരം മുക്കോല സെന്റ് തോമസ് റെസിഡൻഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് സഞ്ജന. 42-ൽ 26 പോയിന്റാണ് സഞ്ജന നേടിയത്. സ്വർണ മെഡലിന് ആവശ്യമായ കുറഞ്ഞ മാർക്ക് 27 ആണ്. അതായത് 1 പോയിന്റ് വ്യത്യാസത്തിലാണ് സ്വർണം നഷ്ടമായത്. എങ്കിലും രാജ്യത്തിനായി മെഡൽ നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് സഞ്ജന നല്ല വാർത്തയോട്.
3: യൂറോപ്യൻ ഗേൾസ് മാത്തമാറ്റിക്കൽ ഒളിമ്പ്യാഡിൽ പങ്കെടുക്കാൻ ഞാൻ തിരഞ്ഞെടുക്കപ്പെടുക ഉണ്ടായി. ഈ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാനും ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടാനും എനിക്ക് കഴിഞ്ഞു. മൻ കി ബാത് എന്ന പരിപാടിയിൽ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഈ മികച്ച പ്രകടനത്തിനെ കുറിച്ച് പരാമർശിച്ചു. എന്റെ ഈ നേട്ടം കൂടുതൽ വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് അവരുടെ താല്പര്യങ്ങളും സ്വപ്നങ്ങളും പിന്തുടരാൻ പ്രചോദനമാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു.
2: രാജ്യവ്യാപകമായി നടക്കുന്ന ഗണിത ഒളിമ്പ്യാഡിന്റെ വിവിധ ഘട്ടങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവരിൽ നിന്നാണ് അന്താരാഷ്ട്ര മത്സരത്തിനായുള്ള സംഘത്തെ തെരഞ്ഞെടുത്തത്. ആവശ്യത്തിനും അനാവശ്യത്തിനും തുണികൾ വാങ്ങിക്കൂട്ടുന്നത് നമ്മുടെ ഒരു രീതിയാണ്. എവിടെയെങ്കിലും ഒരു ഓഫർ കണ്ടാലോ, അല്ലെങ്കിൽ ന്യൂജൻ ട്രെൻഡിനനുസരിച്ച് കല്യാണം പോലുള്ള അവസരങ്ങളിൽ കളർ കോഡ് അനുസരിച്ചോ അങ്ങനെയൊക്കെ നമ്മൾ ഡ്രസ്സ് വാങ്ങും. എന്നിട്ട് 1-ഓ 2-ഓ ദിവസം ഇടും, പിന്നെ മാറ്റിവെക്കും, പിന്നെയും പല കാരണങ്ങൾ പറഞ്ഞ് പുതിയത് വാങ്ങും. അങ്ങനെ അങ്ങനെ തുണികളുടെ ഒരു കൂമ്പാരമാവും. പിന്നെ അലമാരയിൽ സ്ഥലമില്ലാതെ വരുമ്പോൾ ഇതെന്ത് ചെയ്യും എന്നാലോചിക്കും. അത്തരക്കാർക്കുള്ളൊരു നല്ല വാർത്തയാണ് ഇനി. രാജ്യത്തെ ആദ്യ പഴന്തുണി സംസ്കരണ പദ്ധതി മുംബൈയിൽ നിലവിൽ വന്നു.

0: നവി മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷനാണ് പഴയ തുണികളെ സംസ്കരിച്ചെടുക്കുന്ന ടെക്സ്റ്റൈൽ റിക്കവറി ഫെസിലിറ്റി സംവിധാനം ആരംഭിച്ചത്. സ്വച്ഛ് ഭാരത് മിഷൻ പദ്ധതിയുടെ ഭാഗമായാണ് നവി മുംബൈ കോർപ്പറേഷൻ പഴയ തുണികൾ ശേഖരിക്കുന്നത്. ഈ തുണികളെ സ്കാനർ ഉപയോഗിച്ച് കോട്ടൺ, പോളിസ്റ്റർ, സിൽക്ക് എന്നിങ്ങനെ തരംതിരിക്കും. അവയിൽ ഓരോന്നിനെയും പുനരുപയോഗിക്കാൻ കഴിയുന്നവ, റീസൈക്ലിംഗിന് നൽകേണ്ടവ, മറ്റുൽപ്പന്നങ്ങളാക്കി മാറ്റാൻ കഴിയുന്നവ എന്നിങ്ങനെ വേർതിരിക്കും. എന്നിട്ട് സംസ്കരണം നടത്തും. പദ്ധതി ആരംഭിച്ചതിനു ശേഷം ഇതുവരെ 41,000 ഇനം തുണികൾ സംസ്കരണ പ്രക്രിയയ്ക്ക് വിധേയമാക്കി. ഇതുവഴി 30 മെട്രിക് ടൺ തുണിമാലിന്യം ഇല്ലാതാക്കാൻ കഴിഞ്ഞു എന്നാണ് കോർപ്പറേഷൻ അധികൃതർ പറയുന്നത്. അതുമാത്രമല്ല, സ്വയം സഹായ ഗ്രൂപ്പിലെ 150 സ്ത്രീകൾക്കാണ് ഈ പദ്ധതിയിലൂടെ തൊഴിൽ ലഭിക്കുന്നത്. രാജ്യത്ത് ഒരു വർഷം 7.8 ദശലക്ഷം ടൺ തുണിമാലിന്യം സൃഷ്ടിക്കപ്പെടുന്നു എന്നാണ് കണക്ക്. നവി മുംബൈ കോർപ്പറേഷന്റെ മാതൃക മറ്റുള്ളവർ പിന്തുടർന്നാൽ തുണിമാലിന്യ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം കാണാനാകും എന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതീക്ഷ. വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ പ്രിയപ്പെട്ടവർക്കായി ഒരു സമ്മാനപ്പൊതി കരുതുക. അത് നമ്മൾ മലയാളികളുടെ പണ്ടേയുള്ള ശീലമാണ്. അതേസമയം ഈ സമ്മാനപ്പൊതിയും കാത്ത് വീട്ടിലും നാട്ടിലുമായി പ്രതീക്ഷയോടെയിരിക്കുന്ന ബന്ധുക്കളും കൂട്ടുകാരുമുണ്ടാകും. പലപ്പോഴും ഹ്രസ്വ സന്ദർശനത്തിനായി വിദേശത്ത് പോകുന്നവർക്ക് ഇത്തരത്തിൽ സമ്മാനങ്ങൾ വാങ്ങാൻ അവസരമൊരുക്കുന്ന സ്ഥലങ്ങളാണ് വിമാനത്താവളങ്ങളിലെ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഷോപ്പുകൾ. എന്നാൽ വിമാനത്താവളങ്ങളിലെത്താൻ വൈകുകയോ മറ്റ് സമയക്കുറവോ നേരിടുന്നവർക്ക് ഈ ഡ്യൂട്ടി ഫ്രീ ഷോപ്പുകളിൽ നിന്ന് ഷോപ്പിംഗ് നടത്താനാവില്ല. സമ്മാനപ്പൊതി കാത്തിരിക്കുന്നവരെ നിരാശരാക്കേണ്ടിയും വരും. എന്നാൽ അതിനൊരു പരിഹാരമാണ് മേക്ക് മൈ ട്രിപ്പ് പദ്ധതി. അദാനി എയർപോർട്സ് ആണ് ഈ സംരംഭം ആരംഭിച്ചത്. അന്താരാഷ്ട്ര യാത്രക്കാർക്ക് യാത്രാ ബുക്കിംഗ് പ്ലാറ്റ്ഫോം വഴി തന്നെ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുത്ത് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ സൌകര്യമുള്ള പദ്ധതിയാണിത്. യാത്ര പുറപ്പെടുന്നതിന് മുൻപോ എത്തിച്ചേരുന്നതിന് മുൻപോ യാത്രക്കാർക്ക് വിവിധ ഡ്യൂട്ടി ഫ്രീ ഉൽപ്പന്നങ്ങൾ പരിശോധിച്ച് മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ ഈ സംവിധാനം സഹായിക്കും. ഇതിലൂടെ വിമാനത്താവളങ്ങളിൽ സമയം ലാഭിക്കാനും കൂടുതൽ സൌകര്യപ്രദമായി ഷോപ്പിംഗ് നടത്താനുമാവും. തിരുവനന്തപുരത്തിന് പുറമെ മുംബൈ, അഹമ്മദാബാദ്, ലഖ്നൗ, മംഗളൂരു, ജയ്പൂർ എന്നിവിടങ്ങളിൽ ഈ സേവനം ലഭ്യമാകും. ഇനി സമ്മാനം വാങ്ങാതിരിക്കാൻ ഒരു എക്സ്ക്യൂസും വേണ്ട. ഡെബിയൻ പ്രോജക്റ്റിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ലോകമെമ്പാടും വ്യാപകമായി ഉപയോഗിക്കുന്ന ആദ്യകാല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഒന്നാണ് ഡെബിയൻ. ഉബുണ്ടു, കേരളത്തിലെ സർക്കാർ സ്കൂളുകളിൽ ഉപയോഗിക്കുന്ന കൈറ്റ് ലിനക്സ് തുടങ്ങി 450 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ ഡെബിയനിൽ നിന്നാണ് രൂപം കൊണ്ടത്. ഈ ഡെബിയൻ പ്രോജക്റ്റിന്റെ അമരത്ത് മലയാളി വനിത എത്തിയിരിക്കുന്നു. അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പിലൂടെ പ്രോജക്ട് ലീഡർ സ്ഥാനത്തെത്തുന്ന ആദ്യ വനിതയും ഏഷ്യക്കാരിയുമായി മാറിയിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിനിയായ ശ്രുതി ചന്ദ്രൻ. ഡെബിയൻ പ്രോജക്റ്റിലെ ലോകമെമ്പാടുമുള്ള 1,000-ലധികം ഔദ്യോഗിക അംഗങ്ങളാണ് വോട്ടെടുപ്പിലൂടെ ശ്രുതിയെ തെരഞ്ഞെടുത്തത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഉൾപ്പെടെ ഉപയോഗിക്കുന്നത് ഈ ഡെബിയൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് എന്നതാണ് ഒരു സവിശേഷത. മലയാളികൾ ഏത് മേഖലയിലും തിളങ്ങും എന്നതിന്റെ മറ്റൊരു അഭിമാന നേട്ടം. ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഏത് വെല്ലുവിളിയും മറികടക്കാനാവും എന്നതിന്റെ നിരവധി ഉദാഹരണങ്ങൾ മുൻപും നല്ല വാർത്ത ശ്രോതാക്കളുമായി പങ്കുവച്ചിട്ടുണ്ട്. അത്തരമൊരു വാർത്തയാണ്, കണ്ണൂർ സർവകലാശാലയിൽ PRO പബ്ലിക് റിലേഷൻസ് ഓഫീസറായി നിയമനം ലഭിച്ച BJ പ്രദീപ് ആണ് ഈ കഥയിലെ താരം. റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന രോഗബാധിതനായ ശ്രീ BJ പ്രദീപ് 90% കാഴ്ച നഷ്ടപ്പെട്ട, കാഴ്ച പരിമിതി നേരിടുന്ന വ്യക്തിയാണ്. രാജ്യത്ത് തന്നെ ഒരു കാഴ്ച പരിമിതിയുള്ള വ്യക്തിയെ സർവകലാശാല PRO ആയി നിയമിക്കുന്നത് ഇതാദ്യം. യൂട്യൂബ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വഴി ശബ്ദശകലങ്ങളായാണ് PSC പരീക്ഷയ്ക്ക് വേണ്ട അറിവുകൾ പ്രദീപ് സമ്പാദിച്ചത്. നിലവിൽ ഒരു സർക്കാർ വകുപ്പിൽ ജോലി നോക്കുന്ന അദ്ദേഹം ഓഫീസിൽ പോകുന്നതിന് മുൻപ് അതിരാവിലെയും ഓഫീസിൽ നിന്നെത്തി രാത്രി വൈകുവോളവും പഠിച്ചാണ് തന്റെ ഈ സ്വപ്ന ജോലി കരസ്ഥമാക്കിയത്. ഇതിനു പിന്നിൽ മറ്റൊരു കഥ കൂടിയുണ്ട്. കാരണം 2011 കാഴ്ചശക്തി നഷ്ടപ്പെടുന്നതുവരെ ദൃശ്യമാധ്യമ രംഗത്ത് സജീവമായി നിലനിന്നിരുന്ന വ്യക്തിയാണ് ശ്രീ പ്രദീപ്. കാഴ്ച വെല്ലുവിളി മൂലം ഉപേക്ഷിക്കേണ്ടി വന്ന തന്റെ ജോലി ഇപ്പോൾ മറ്റൊരു വിധത്തിൽ നേടിയെടുത്തിയിരിക്കുന്നു അദ്ദേഹം.
1: റെറ്റിനൈറ്റിസ് പിഗ്മെന്റോസ എന്ന വലിയ പ്രതിസന്ധി എന്നെ പിടികൂടിയപ്പോൾ ആദ്യം സത്യത്തിൽ പകച്ചുപോയെങ്കിലും അതിജീവിക്കാനുള്ള വഴികൾ തേടി എന്നതാണ് ഇന്നിപ്പോൾ ഒരു സർവകലാശാല PRO ആയി മാറാൻ എന്നെ സഹായിച്ചത്.

0: ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കാൻ നമുക്ക് കഴിയും എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയ വലിയൊരു സന്ദർഭമാണ് ഈ നിയമനം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, എന്താണോ നാം നേരിടുന്ന പ്രതിസന്ധി അത് മനസ്സിലാക്കി അത് അംഗീകരിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് തീർച്ചയായും അത് പരിഹരിക്കാനുള്ള വഴികളിലേക്ക് നമുക്ക് നടന്നെടുക്കാനാകും. കാഴ്ചാ പരിമിതനായ എനിക്കെങ്ങനെ പഠിക്കാനാകുമെന്ന അന്വേഷണത്തിൽ യൂട്യൂബ് ക്ലാസ്സസ്, അതുപോലെ തന്നെ ശബ്ദ പുസ്തകങ്ങൾ, ഇതിനെല്ലാം പുറമെ സ്ക്രീൻ റീഡറുകൾ, ഇവയെല്ലാം പ്രയോജനപ്പെടുത്തിയായിരുന്നു സത്യത്തിൽ എൻ്റെ പഠനം. വായിക്കാൻ കഴിയില്ല, പക്ഷേ അത് നമുക്ക് വായിച്ചു തരുന്ന മറ്റുള്ളവരുടെ സഹായത്തോടുകൂടി അവ കേട്ട് പഠിക്കാൻ നമുക്ക് കഴിയും. പരീക്ഷ എഴുതാൻ ഒരു സ്ക്രൈബിൻ്റെ സഹായം കൂടി ലഭിച്ചാൽ, ഏതു പരീക്ഷയും ആത്മാർത്ഥമായി ശ്രമിച്ചാൽ നമുക്ക് പിന്നിൽ കീഴടങ്ങുമെന്നതാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്.
1: ഗവൺമെന്റ് ജോലികളിൽ ഭിന്നശേഷിയുള്ളവർക്കായുള്ള സംവരണത്തിൽ ഏതെല്ലാം തസ്തികകൾ അവർക്ക് നൽകാം എന്നത് സംബന്ധിച്ച് കേന്ദ്ര ഗവൺമെന്റ് രൂപീകരിച്ച ഒരു സമിതി പഠനം നടത്തി ശുപാർശ സമർപ്പിച്ചിരുന്നു. ഇതിൽ പൂർണ്ണമായി കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് പോലും പബ്ലിക് റിലേഷൻസ് ഓഫീസറായി ജോലി ചെയ്യാനാവുമെന്ന് കണ്ടെത്തിയിരുന്നു. ഇതിന്റെ ചുവട് പിടിച്ചാണ് സംസ്ഥാന ഗവൺമെന്റ് ശ്രീ ബി ജെ പ്രദീപിന്റെ നിയമനത്തിലൂടെ ഈ തീരുമാനം കൈക്കൊണ്ടത്. തനിക്ക് വേണ്ടി മാത്രമല്ല, ഭിന്നശേഷിയുള്ള സർക്കാർ ജോലി കാംക്ഷിക്കുന്ന അനവധി പേർക്ക് കൂടി പ്രയോജനകരമാകുന്നു ശ്രീ പ്രദീപിന്റെ ഈ പോരാട്ടം. നല്ല വാർത്ത അവതരിപ്പിച്ചത് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം. ഏകോപനം ലമീജി നായർ, അവതരണം ലിൻസ സ്വരാജ്. നല്ല വിശേഷങ്ങൾ നിറഞ്ഞ നല്ല നിമിഷങ്ങളുമായി ശ്രോതാക്കളിലേക്ക് അടുത്ത ശനിയാഴ്ച വൈകുന്നേരം 6:40 വീണ്ടും എത്താം. ശുഭാശംസകൾ.
2: ആകാശവാണി കോഴിക്കോട്. വയലും വീടും കർഷകർക്ക് തണലായി കൽപ്പവൃക്ഷം, രഞ്ജിത്ത് വട്ടോളിയുമായുള്ള അഭിമുഖം കേൾക്കാം.
3: വയലും വീടും

0: പ്രിയ ശ്രോതാക്കളെ, കർഷകർക്ക് തണലായി കൽപ്പവൃക്ഷം. തെങ്ങുകൃഷിയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കാനായി ഇന്ന് നമ്മളോടൊപ്പം ചേരുന്നു കർഷകനും അതോടൊപ്പം നല്ലൊരു കലാകാരനുമായ രഞ്ജിത്ത് വട്ടോളി.
1: രഞ്ജിത്ത് വട്ടോളിയെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു.
2: നമസ്കാരം.
1: ഈ കാർഷിക രംഗത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. എങ്ങനെയാണ് താങ്കളുടെ അനുഭവം പറയുകയാണെങ്കിൽ?
2: എൻ്റെ അനുഭവം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള കർഷകരെ പോലെ തന്നെ കാർഷിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിലായിരുന്നു എൻ്റെ ജനനം. ഞങ്ങൾ പരമ്പരാഗതമായിട്ട് തന്നെ കൃഷിക്കാരുടെ ഒരു കുടുംബമായിരുന്നു ഞങ്ങളുടേത്.
1: ശരി.
2: അതുകൊണ്ട് തന്നെ ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ അത്ര ഒരു സാഹചര്യത്തിലായിരുന്നു. മാത്രമല്ല ചെറുപ്പകാലത്ത് തന്നെ എനിക്ക് ഈ കൃഷി രീതികളുമായിട്ട് ഇടപഴകാനുള്ള അവസരം ഉണ്ടായിരുന്നു
1: കുട്ടിക്കാലം മുതൽക്ക് തന്നെ.
2: വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വീട്ടിൽ നമ്മൾ ധാരാളം കൃഷിയുണ്ടാവും, നെൽകൃഷി അതുപോലെ പറമ്പിൽ തെങ്ങ് സംബന്ധമായിട്ടുള്ള കൃഷി രീതികളൊക്കെ. ആ സമയത്ത് ചെറിയ പ്രായത്തിൽ തന്നെ വയലിലും അതുപോലെ തന്നെ പണിസ്ഥലങ്ങളിലൊക്കെ പോക, മുതിർന്ന ആൾക്കാരുടെ കൂടെ അച്ഛൻ്റെയും അമ്മമ്മയുടെയൊക്കെ കൂടെ പണിസ്ഥലത്തേക്ക് പോകുക എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമായിരുന്നു. കാരണം വീട്ടിൽ നിന്നുള്ള അന്തരീക്ഷത്തിൽ നിന്ന് കുറച്ചുകൂടെ കൃഷിയിലേക്ക് കാണാനും വയലിൽ നേരിട്ട് കൃഷി കാണാനും അനുഭവിക്കാനുള്ള അവസരം ചെറിയ പ്രായത്തിൽ തന്നെ എനിക്കുണ്ടായിട്ടുണ്ട്. അതിപ്പോഴേ പ്രത്യേകിച്ച് നമ്മൾ പുതിയ തലമുറയോട് അതിൻ്റെ പോരായ്മകളെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് അത്തരത്തിലുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. എൻ്റെ വീട്ടിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു, നെൽകൃഷിയും തെങ്ങ് കൃഷിയാണ് പ്രധാനപ്പെട്ട നമ്മുടെ കൃഷി. നെൽകൃഷി എന്ന് പറയുമ്പോൾ പ്രധാനമായും നമ്മെ സംബന്ധിച്ചിടത്തോളം നെല്ല് കൃഷി ചെയ്യുന്നത് വീട്ടാവശ്യത്തിന് വേണ്ടിയായിരുന്നു. ഒരു വർഷക്കാലത്തേക്കുള്ള, സാധാരണ നമ്മൾ നാട്ടിൻ പുറത്ത് പറയും കൊല്ലത്തോട് കൊല്ലം ഉള്ള നെല്ല്, അതായത് ഒരു വർഷക്കാലം നമുക്ക് ആവശ്യത്തിന് വേണ്ട നെല്ല് നമ്മൾ തന്നെ ഉൽപ്പാദിപ്പിക്കുക എന്നൊരു രീതിയായിരുന്നു അക്കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല അരി സംഭരിക്കുന്നതിന് പ്രത്യേക സംവിധാനങ്ങൾ നമ്മളെ വീടുകളിലുണ്ടായിരുന്നു. പത്തായം എന്ന് പറയും, അഞ്ചെട്ട് പത്തായങ്ങൾ പല സാധാരണ കർഷക കുടുംബത്തിലുണ്ടാവും. നെല്ല് അതിൽ സൂക്ഷിക്കും. അതേമാതിരി കന്നുകാലികൾക്ക് വേണ്ട വൈക്കോല്, ഒരു വർഷത്തേക്ക് വേണ്ട വൈക്കോല് കൂടെ ഈ കൃഷിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. പ്രത്യേകിച്ച് ഒരു കർഷക കുടുംബം ആയതുകൊണ്ട് തന്നെ

0: ധാരാളം കന്നുകാലികളുണ്ട്, ധാരാളം പശുക്കളുണ്ടാവും, കാളകൾ നില ഉഴുവത് വേണ്ട കാളകളൊക്കെ ധാരാളമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ട വൈക്കോലൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുക. നെൽകൃഷിയിലൂടെ ഇതാണ് പ്രധാനമായിട്ട് അന്ന് നമ്മുടെ കാരണവന്മാർ, നമ്മുടെ മുതിർന്ന ആൾക്കാരൊക്കെ ചെയ്തു വന്നത്. ഒന്ന്, നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ അരി സംഭരിക്കുക, കന്നുകാലികൾക്ക് വേണ്ട വൈക്കോൽ സംഭരിക്കുക, അതായിരുന്നു വീടുകളിലുണ്ടായിരുന്നത്. പക്ഷേ ഈ നെല്ലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, നെല്ലൊക്കെ മൂർന്ന് കഴിഞ്ഞ് അതിൻ്റെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ പിന്നെ വയൽ കംപ്ലീറ്റ് ഉപയോഗിക്കില്ല. പിന്നെ അടുത്ത കൃഷിക്ക് വരുന്ന സമയത്താണ് വയൽ ഉപയോഗിക്കുക. ആ ഒരു ഇടവേളയിൽ നമ്മുടെ വയലുകളിൽ സാധാരണ നാട്ടിൻപുറങ്ങളെ വയലുകളിലൊക്കെ വെള്ളരി, വത്തക്ക അതുപോലെയുള്ള കൃഷികളൊക്കെ ചെയ്യായിരുന്നു, പച്ചക്കറി കൃഷി ചെയ്യായിരുന്നു. അത് ചെയ്യുന്നത് നമ്മുടെ നാട്ടുകാരാണ്. അവർക്ക് ആരോടും അനുവാദം ചോദിക്കാതെ തന്നെ അവർക്കിഷ്ടമുള്ള കൃഷിസ്ഥലത്ത് കയറി കൃഷി ചെയ്യാനുള്ളൊരു അവകാശം അന്ന് നമ്മുടെ നാട്ടിൻപുറത്തുണ്ടായിരുന്നു. ഇതൊക്കെ നിന്നുപോയിട്ട് ഇപ്പോൾ വളരെ ചുരുങ്ങിയ വർഷങ്ങളെ ആയിട്ടുള്ളൂ. കൃഷിഭൂമി അല്ലാതായപ്പോൾ, നമ്മുടെ പഴയ വയലിലൊക്കെ ഉണ്ടായിരുന്ന കൃഷിസ്ഥലങ്ങൾ കൃഷിഭൂമി അല്ലാതായപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിന്നുപോയത്. അപ്പോൾ ആരോടും ചോദിക്കേണ്ട കാര്യമില്ല, ആർക്കും ഇഷ്ടമുള്ള സ്ഥലത്ത് പോയിട്ട് കൃഷി ചെയ്യാം. വളരെ നല്ലൊരു കാർഷിക സംസ്കാരമായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട്, അതിരാവിലെ തന്നെ നേരം വെളുത്ത് വരുന്ന സമയത്ത് തന്നെ നമ്മുടെ നാട്ടിലുള്ള പച്ചക്കറി കൃഷി, പ്രത്യേകിച്ച് വെള്ളേരി കൃഷി ചെയ്യുന്ന ആൾക്കാർ, അച്ഛനും അമ്മയും മക്കളും ചെറിയ കുട്ടികളടക്കം വയലിൽ വരിക, നനക്കുക, അതിനുവേണ്ടി വളം ചെയ്യുക. പലപ്പോഴും നമ്മളൊക്കെ കണ്ടുമുട്ടുന്നത്, സൗഹൃദം പുതുക്കുന്നതും അത്തരം കൃഷിസ്ഥലങ്ങളിൽ വെച്ചായിരുന്നു. രാവിലെ വരുന്ന ആൾക്കാരുണ്ടാവാം, വൈകുന്നേരം വരുന്ന ആൾക്കാരുണ്ടാവും. വളരെ രസകരമായ ഒരു കാര്യം തന്നെ, ഇവർ തമ്മിൽ പരസ്പരം സൗഹൃദപരമായ ഒരു മത്സരം ഉണ്ടാവും. എൻ്റെ കൃഷി നന്നായി വരണം, എനിക്ക് എൻ്റെ കൃഷി നല്ല വിളവെടുപ്പ് നടത്തണം, നല്ല വെള്ളേരി ഉണ്ടാവണം. ഇതൊക്കെ തന്നെ നല്ല വിളവുണ്ടായിക്കഴിഞ്ഞാലും ഇതൊക്കെ തന്നെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുന്നതിൽ അല്ല ചെയ്യുന്നത്, അതിൽ ഒരു ഓഹരി അത് ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുക. ആ ഒരു രീതി ഉണ്ടായിരുന്നു. അതാണ് ഒരു കാർഷിക സംസ്കാരം നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്നു.
1: ശരിക്കും നിങ്ങൾ അതിനെ കുറിച്ച് പറയുമ്പോൾ ആ പണ്ടത്തെ നിറമുള്ള ഒരു ഓർമ്മകൾ തന്നെ കാഴ്ചവെച്ചിരിക്കുകയാണ്.
0: മാത്രമല്ല, നമ്മൾ ആ ഒരു കാർഷിക സംസ്കാരം ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, മനുഷ്യൻ്റെ ഒരു സാംസ്കാരികമായ ഉയർച്ച ഉണ്ടാകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് മനുഷ്യൻ കൃഷിയിലേക്ക് തിരിഞ്ഞപ്പോഴാണ്. മീൻ പിടിച്ചും വേട്ടയാടിയും ജീവിച്ചിരുന്ന ഒരു സമൂഹം, ഒരു കൃഷി ആവശ്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിര താമസം ആരംഭിച്ചത്. എനിക്ക് തോന്നുന്നത് ഭൂമുഖത്തുള്ള ജീവികളിൽ മനുഷ്യൻ മാത്രമാണ് കൃഷി ചെയ്യുന്നത് സാധാരണഗതിയിൽ. അപ്പോൾ കൃഷി ആവശ്യത്തിന് വേണ്ടിയാണ് മനുഷ്യൻ ഒരു സ്ഥലത്ത് സ്ഥിര താമസം ആരംഭിച്ചത്. കൃഷിക്ക് ഉപയോഗപ്രദമായ സൗകര്യപ്രദമായ പ്രദേശം, നദീതടങ്ങൾ, അങ്ങനെയുള്ള നദീതട സംസ്കാരങ്ങളൊക്കെ രൂപം കൊണ്ട്, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും നമ്മൾ എടുത്തു നോക്കിയാൽ നദീതട സംസ്കാരങ്ങളെ രൂപം കൊണ്ട്. അതേസമയത്ത് മനുഷ്യൻ കൃഷി ചെയ്തില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നും പഴയ കാലഘട്ടങ്ങളിലെ പോലെ മീൻപിടുത്തവും നായാട്ടും ഒക്കെ ആയിട്ട് ഇങ്ങനെ അലഞ്ഞു പോകേണ്ട, വലിയൊരു കാലം നഷ്ടപ്പെട്ടു പോകേണ്ട മനുഷ്യന് ഒരു വഴിത്തിരിവായിരുന്നു കൃഷിയിലേക്ക്, കാർഷിക മേഖലയിലേക്ക്. അതൊരു കർഷക സംസ്കാരമാണ്. അതാണ് നേരത്തെ അതിൻ്റെ ഭാഗമായിട്ടാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ വയലിലുള്ള പച്ചക്കറികൾ ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതില്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുന്നതും കാര്യങ്ങളൊക്കെ ആ രീതിയിൽ.
1: ഇന്ന് നിലവിൽ മുമ്പത്തെ പാടശേഖരവും കാര്യങ്ങളൊക്കെ നിലവിലുണ്ടോ? നിങ്ങൾ
0: പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. കാരണം ഇന്ന് ജനസാന്ദ്രത കൂടിയപ്പോൾ, ജനങ്ങൾ കൂടുതലായപ്പോൾ വയലുകളിൽ നികത്തി അവിടെ വാസസ്ഥലങ്ങളാക്കുന്നതിനുള്ള ഒരു പ്രവണത ഇന്ന് വ്യാപകമായിട്ട് കണ്ടുവരുന്നത്, വീടെടുക്കാൻ. കൃഷിഭൂമികൾ പണ്ട് ഒരു എത്ര ഭൂമിയുള്ള ആൾക്കാരായാലും ശരി,
1: കൃഷിക്ക് പ്രാധാന്യം കൊടുക്കാതെ താമസിക്കാനുള്ള സൗകര്യം, വിപുലമായ രീതിയിലുള്ള താമസ സൗകര്യം മെച്ചപ്പെടുത്തുക എന്നുള്ള ഒരു കാഴ്ചപ്പാട് മാത്രം.
0: അതെ, സൗകര്യം മാത്രം, മാത്രമല്ല വെള്ളത്തിന്റെ ലഭ്യതയും.
1: അതെ,
0: കാരണം എനിക്കറിയാം എൻ്റെ ചെറുപ്രായത്തിലൊക്കെ വളരെ ദൂരെ നിന്ന് സ്ത്രീകളും പുരുഷന്മാരും വെള്ളം തലയിലാക്കി കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ട്. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ വെള്ളത്തിന് കൂടുതൽ വെള്ളം കിട്ടുന്ന സ്ഥലമായ വയലിലേക്ക് നികത്തി വീട് വെക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ അതായിരിക്കാം. മാത്രമല്ല കുന്നിൻ മുകളിലേക്ക് വെള്ളം കയറ്റി കൊണ്ടുപോകണം, കുന്നിൻ മുകളിലേക്ക് കയറിപ്പോകണം, അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് സമതലങ്ങളിൽ പ്രത്യേകിച്ച് ഇത്തരത്തിലെ കൃഷിയിടങ്ങൾ വാസയോഗ്യമായ ഭൂമിയാക്കി മാറ്റി ചെയ്തത്. അത് നമ്മുടെ കാർഷിക മേഖലയെ ബാധിച്ചിട്ടുണ്ടെന്ന് മാത്രമല്ല, പ്രകൃതിയാലുള്ള നീരിൻ്റെ ഒഴുക്ക് നഷ്ടപ്പെട്ടു പോയി. നല്ല രീതിയിൽ വെള്ളം ഒഴുകി വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള മണ്ണിട്ട് നികത്തി കൃഷിഭൂമി വാസ സ്ഥലങ്ങളാക്കി മാറ്റുന്നതുകൂടി ആ പ്രദേശത്തുള്ള വെള്ളത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള ഒഴുക്ക് നഷ്ടപ്പെട്ടത് നമ്മുടെ കാർഷിക മേഖലയെ വലിയ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്.
1: താങ്കളുടെ പ്രദേശമായ കടത്തനാടൻ മേഖല അല്ലേ?
0: അതെ.
1: അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നല്ലൊരു ചിത്രം തന്നെ മനസ്സിലേക്ക് വരുന്നതാണ്. ഇടത്തനാടൻ പാട്ടുകളും വടക്കൻ പാട്ടുകളൊക്കെ തന്നെ. അപ്പം വയലേലുകൾ ഒത്തിരി ഉണ്ടായിരുന്ന പ്രദേശമായിരുന്നല്ലോ അവിടെ. ഇന്ന് നിലവിൽ അങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ടോ?
0: ഇന്ന് കുറച്ച് ഭാഗങ്ങളിലൊക്കെ നമുക്ക് കാണാം, മാഞ്ചേരി ഭാഗങ്ങൾ അതുപോലെ കുറ്റിയാടിയുടെ ചില ഭാഗങ്ങളിലൊക്കെ ചേരുന്ന സമയത്ത് ഇന്നും ഇതിനോടൊക്കെ മല്ലിട്ട് കൃഷി ചെയ്യുന്ന എത്രയോ സുഹൃത്തുക്കൾ ഇപ്പോഴും ഉണ്ട്. നെൽകൃഷി ചെയ്യുന്ന സുഹൃത്തുക്കൾ എൻ്റെതായിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. കുറ്റിയാടി ഭാഗത്ത് ഒക്കെ രാജൻ അതുപോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സ്വന്തം ഭൂമി ഇല്ലെങ്കിലും മറ്റുള്ളവരുടെ ഭൂമി പാട്ടത്തിനെടുത്ത് ലാഭകരം

0: ലാഭകരമായ രീതിയിൽ കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഈ ലാഭകരം എന്ന രീതി തന്നെ തെറ്റാണ്. കാരണം പഴയകാലത്ത് എനിക്കറിയാം, എൻ്റെ വീട്ടിലുള്ള നമ്മളെ മുതിർന്ന ആൾക്കാരൊക്കെ ലാഭം നഷ്ടം എന്ന വാക്ക് കൃഷിയിൽ ഉപയോഗിക്കാറില്ല. ആകെ പറയുന്നത് ഇപ്രാവശ്യം നല്ല വിളവ് കിട്ടി, കഴിഞ്ഞ പ്രാവശ്യത്തെ വിളവ് മോശമായിരുന്നു. ലാഭനഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷിയെ കാണാൻ തുടങ്ങിയതാണ് കാർഷിക മേഖലയ്ക്ക് പറ്റിയ വലിയ പരാജയം. നേരത്തെ പറഞ്ഞല്ലോ ഈ കടത്തനാടുമായിട്ട് ബന്ധപ്പെട്ട കടത്തനാടിൻ്റെ ഈ വീരേതിഹാസങ്ങളൊക്കെ ഉള്ളത് എന്നെ ഒരുപക്ഷെ എനിക്ക് കൃഷിയിൽ നിന്ന് കിട്ടിയതാണ്. എനിക്ക് ഈ വടക്കൻ പാട്ടുകളോട് വലിയ താല്പര്യമാണ്. അതിനെപ്പറ്റി ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്, കുറേ പഠിച്ചിട്ടുണ്ട്. പലരും പ്രായമുള്ള ആൾക്കാരൊക്കെ പഴയ കർഷക തൊഴിലാളികളെയൊക്കെ കണ്ട് അവരുടെ നിന്നൊക്കെ കിട്ടാവുന്നിടത്തോളം വിവരങ്ങൾ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. അത് വടക്കൻ പാട്ടുകളെന്ന് നമുക്കറിയാം. സാർനഗതി പറഞ്ഞ് ചുരുക്കത്തലപ്പ് കൊണ്ട് രാഘവും രോക്ഷവും കുറിച്ച കാലഘട്ടത്തിൻ്റെ കഥ പറയുന്ന വടക്കൻ പാട്ടുകൾ, മരണത്തിനും മീത് ആത്മാഭിമാനം പ്രതിഷ്ഠിച്ച ധീര യോദ്ധാക്കൾ, അതൊക്കെ വളരെ ആവേശത്തോടു കൂടിയായിരുന്നു ചെറിയ പ്രായത്തിൽ ഞാൻ കേട്ടത്. കാരണം വയലിൽ നെല്ല് വിതയ്ക്കുന്നത് തുടങ്ങി അതിൻ്റെ എല്ലാ പണികളിലും അവസാനം നെല്ല് കൊയ്തെടുത്ത് അതും മെതിച്ച് നെല്ലാക്കി പത്തായത്തിൽ വെക്കുന്നത് വരെയുള്ള കാലഘട്ടങ്ങളിൽ വടക്കൻ പാട്ടുകൾ ഒഴിച്ചുകൂടാത്ത ആണ് ഈ വയലേലകളിൽ. ശരിക്കും നമ്മുടെ അക്ഷരാഭ്യാസം ഇല്ലാത്ത നമ്മുടെ പൂർവികര് അമ്മമാര് ഇവരൊക്കെ തന്നെ പാടി പതിഞ്ഞിട്ടാണ് അത് ഹൃദ്യസ്ഥമാക്കിയ പാട്ടുകളാണ്. അതാണ് വടക്കൻ പാട്ടുകൾ. മാത്രമല്ല ഒരുപാട് പാട്ടുകൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എനിക്കറിയാം കേരളവർമ്മ പഴശ്ശിരാജാവിനെ കുറിച്ചുള്ള പാട്ട് അത് നഷ്ടപ്പെട്ടു പോയി. കുറേ ഭാഗങ്ങൾ ഇങ്കിരിയ തോമന കുമ്മഞ്ഞീൻ്റെ ആദി ബിലാത്തിയിലെ വെള്ളക്കാരോട് പന്തീരാണ്ടാണ്ട് പടപരുതിയ കോട്ടയം രാജാവ് തമ്പുരാൻ, ഈരേഴ് പതിനാല് മാർ നീളമുള്ള ഇരട്ട ഉറുമി ഇടിമിന്നലിൻ്റെ വേഗതയിൽ ചലിച്ച് മാഞ്ചാട്ടം നടത്തി മലമറഞ്ഞ് മയൽചാട്ടം നടത്തി കാടുമറഞ്ഞ് കോട്ടിയത്തി രാജ, അതായത് കേരളവർമ്മ പഴശ്ശിരാജ. ഇത്തരമുള്ള വടക്കൻ പാട്ടുകളുണ്ടായിരുന്നു. കോട്ടയം തമ്പുരാൻ്റെ 18 കാര്യക്കാരെയും വിളിച്ചിട്ട് നിർദ്ദേശങ്ങൾ, 18 പേരെയും വീട്ടുപേരെണ്ണി വിളിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന അത്രയും സൂക്ഷ്മമായ രീതിയിൽ വടക്കൻ പാട്ടിനെ സമീപിച്ച, ഞാൻ പറഞ്ഞത് അക്ഷരാഭ്യാസം ഇല്ലാത്തൊരു തലമുറകളുണ്ടായിരുന്നു ഈ വയലേലകളിൽ. വയലിനൊക്കെ നഷ്ടപ്പെട്ടതോടുകൂടി, കൃഷിയൊക്കെ നഷ്ടപ്പെട്ടതോടുകൂടി അതൊക്കെ പലതും അന്യമായിപ്പോയി. ഇത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ ഇന്ന് നമുക്ക്
1: കലാരൂപങ്ങൾ തന്നെ
0: ഉണ്ടായിരുന്നു. പാട്ടുകൾ മാത്രമല്ല, ഈ വെള്ളേരി നാടകങ്ങളെന്നില്ലേ,
1: അതെ അതെ അതെ അതെ,
0: അതൊരു ഗ്രാമീണ കൂട്ടായ്മയാണ്.
1: അതെ,
0: ഈ വെള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഈ വെള്ളേരി നടുന്നത്, ഈ വെള്ളേരി നടുന്ന സമയത്ത് ആ വയലിൽ പലപ്പോഴും മറ്റുള്ള ആരത ഭൂമി ആരതാന്ന് പോലും അവർക്ക് അറിയില്ല, അറിയേണ്ട ആവശ്യമില്ല. എവിടെയും പോയിട്ട് നടാം ആ ഒരു സീസണിൽ. അവിടെ ഈ കുറുക്കൻ ഈ വെള്ളേരി വരുന്ന സമയത്ത് അതിലേക്ക് വരുന്നത് കൊണ്ട് അതിനെ തുരത്താൻ വേണ്ടി അവിടെയുള്ള ചെറുപ്പക്കാർ ചെറിയ സ്റ്റേജ് പോലെ കെട്ടും, ക്യാഷ് ഉയർത്തിയിട്ട് അതിൻ്റെ മേലെയാണ് ഇവരിയ്ക്കുകയും രാത്രി കിടക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ അവിടുന്ന് ഉള്ളൊരു സമയം പോക്കാനുള്ള രീതിയിലാണ് ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നാടകങ്ങൾ, വെള്ളേരി നാടകങ്ങൾ എന്ന രീതിയിലുള്ളൊരു പ്രയോഗം തന്നെ വന്നത് ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് വെള്ളേരി നടന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വെള്ളേരി നാടകങ്ങൾ എന്നുള്ളത് വന്നത്.
1: അപ്പോൾ നമ്മൾ ഈ കൃഷി മേഖലയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് തെങ്ങ് കൃഷിയെക്കുറിച്ചാണ്. എങ്ങനെയാണ് രഞ്ജിത്ത് ഈ തെങ്ങ് കൃഷിയെക്കുറിച്ച് അതിലേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യമൊക്കെ എങ്ങനെയാണ്?
0: ഞാൻ നേരത്തെ പറഞ്ഞു നെൽകൃഷി കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ട, അതിൽ നിന്ന് ധനം അല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സ്വന്തം ആവശ്യത്തിന് വീട്ടാവശ്യത്തിനുള്ള നെല്ലും വൈക്കോലും നമുക്കൊരു വർഷത്തേക്കുള്ള ലഭിക്കുക എന്നതാണ് നമ്മൾ നെൽകൃഷി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ സാമ്പത്തിക വരുമാനം, അതായത് നമ്മുടെ വരുമാനം, അതിൻ്റെ സ്രോതസ്, ഒരു കർഷക കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ പ്രത്യേകിച്ച് ഈ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലെ കർഷക കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ തെങ്ങ് കൃഷിയിലൂടെയാണ്. ഇപ്പം ഈ റബ്ബർ കൃഷിയിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഇപ്പോഴും നമ്മളെ നാട്ടിലുള്ള കൃഷിക്കാർ ആരും തന്നെ പരിപൂർണമായും തെങ്ങ് കൃഷി ഒഴിവാക്കിയിട്ടില്ല. എനിക്ക് റബ്ബർ കൃഷിയുണ്ട്, പക്ഷേ ഞാനും ഇപ്പോഴും ഞാൻ ഈ തെങ്ങ് കൃഷി ചെയ്യേണ്ടതാണ്. പക്ഷെ അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ കുറച്ച് തെങ്ങ് കൃഷി മാറ്റി റബ്ബർ വെച്ചു. പക്ഷേ കൃഷി ഒരു ദൈവികമായ കാര്യമാണ്. മനുഷ്യൻ്റെ മറ്റേത് കർമ്മത്തെക്കാൾ ഉപരി, ഏത് ധർമ്മത്തെക്കാൾ ഉപരി കൃഷി ഒരു ദൈവികമായ കാര്യമാണ്. കാരണം മനുഷ്യന് ദൈവികത്വത്തിലേക്ക് ഉയരാനുള്ള മാർഗമാണ് കൃഷി. ഞാനത് ഭംഗി വാക്കായിട്ട് പറയുന്നതല്ല. നമ്മുടെ നാട്ടിൽ തന്നെ പ്രത്യേകിച്ച് കുറ്റിയാടി ഭാഗങ്ങളിൽ 1000 തൈ വെച്ച് വിളവെടുത്താൽ, 1000 തൈ വെച്ച് തേങ്ങ പറച്ചാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ തെയ്യം കെട്ടിയാടാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അത് എത്ര ആൾക്കാർക്ക് അറിയാം ഇന്ന്? 1000 തൈ വെച്ച് കൊലയെടുപ്പിക്കാന്ന് പറയും. അതായത് ഒരു തൈയിൽ തേങ്ങ കൊലയാക്കി കഴിഞ്ഞാൽ അദ്ദേഹം ദൈവത്തിന് തുല്യനായി ഉയർന്നു എന്ന് സമൂഹം അംഗീകരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ തെയ്യം കെട്ടുന്നത് എത്രയോ ഉണ്ട്, എത്രയോ കുടുംബമുണ്ട്. ഇന്നും 19 വർഷം മുമ്പ് മരിച്ചുപോയ ആൾക്കാരെല്ലാം പേരിൽ ഇന്നും തെയ്യമുണ്ട്. അത് പലരും അറിയില്ല. കാരണം നമ്മൾ പറഞ്ഞത് ഇന്നത്തെ സാഹചര്യമല്ല. 1000 തൈ വെച്ച് കൊലയെടുപ്പിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ സാഹസം, വലിയൊരു തപസ് തന്നെയാണ്. കാരണം പഴയ കണക്ക് പ്രകാരം 1 ഏക്കറിന് 40 തൈയാണ് വെക്കുക.
1: ഇന്നത്തെ സാഹചര്യം അല്ലല്ലോ, അന്നത്തെ ആ അവസ്ഥയിൽ ഇത്രയും നാളികേര വൃക്ഷങ്ങളെ പരിചരിച്ച് പോരുക എന്ന് പറഞ്ഞാൽ
0: വലിയൊരു പ്രയാസം തന്നെയാണ്. മാത്രമല്ല അന്ന് ഇന്നത്തേക്കാൾ ഉപരിയായിട്ട് വന്യജീവികളുടേത്, കാട്ടുപന്നി, മുള്ളം പന്നി. മാത്രമല്ല അന്നത്തെ നമ്മുടെ നാട്ടിൽ പ്രത്യേക സാഹചര്യം എന്ന് പറഞ്ഞാൽ നാൽക്കാലികളെ, പ്രത്യേകിച്ച് ആട്, പശു, കാള ഇവയൊക്കെ തന്നെ ഇന്നത്തെ മാതിരി ആലയിൽ കെട്ടിയിട്ടോ അല്ലെ കയറിട്ട് കെട്ടിയിട്ടോ വളർത്തുന്ന ഒരു രീതി ആയിരുന്നില്ല. രാവിലെ തുറന്നുവിടും, ഇവർക്ക് പോകണ്ട.

0: സ്ഥലത്തൊക്കെ പോയി കിട്ടുന്നതൊക്കെ ഭക്ഷിച്ച് സന്ധ്യയോടുകൂടി തിരിച്ചു വരും. ആലയിൽ കയറിക്കഴിഞ്ഞാൽ വാതിലടക്കും, എണ്ണി നോക്കുക വരില്ല. കാരണം ധാരാളം ഉണ്ടാകും. അന്ന് പാലിന് വേണ്ടി മാത്രമായിരുന്നില്ല പശുക്കളെയൊക്കെ വളർത്തുന്നത്, കൃഷി ആവശ്യത്തിനുള്ള ചാണകം പ്രധാന കാര്യം അതന്നെ. അതിനാണ് ഒരുപാട് പശുക്കളൊക്കെ വളർത്തുന്നത്. അപ്പം അത്തരം സാഹചര്യത്തിൽ ഈ പശുക്കളൊക്കെ ഇങ്ങനെ അഴിച്ചുവിട്ട് തിന്നുന്ന സാഹചര്യം ഉള്ള സമയത്ത് തെങ്ങ് വെച്ച് വലുതാക്കി എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ സാഹസം തന്നെയാണ്. കാരണം ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞു ഏതൊരു തപസ് എന്ന രീതിയിൽ തന്നെ പറഞ്ഞു. തപസ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പഞ്ചാഗ്നി മധ്യത്ത് തപസ് ചെയ്യുന്നതും ഒന്നുമല്ല. എന്താണോ നമ്മുടെ മനസ്സിലുള്ള ലക്ഷ്യം അതിനുവേണ്ടി ഒരു ജന്മം തന്നെ സമർപ്പിക്കുന്നതാണ്. അതിൽ ലാഭം, നേരത്തെ പറഞ്ഞു, ലാഭനഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ തെറ്റാണത്. എനിക്കറിയാം, പറഞ്ഞു കേട്ടൊരു കഥയാണ്. നമ്മുടെ കുറ്റ്യാടി പ്രദേശത്തുള്ള പ്രഗത്ഭനായ ഒരു കർഷകൻ, അദ്ദേഹത്തിന് ആ കാലഘട്ടത്തിൽ വസൂരി വന്നു. വസൂരി വന്നാൽ സാധാരണഗതിയിൽ ആഴ്ചകളും മാസങ്ങളോളം ചിലപ്പം വീടുകളിൽ തന്നെ താമസിക്കേണ്ടതായി വരും. പക്ഷെ ആ സമയത്ത് അദ്ദേഹത്തിന് തെങ്ങിൻ തോപ്പിലൊന്നും പോകാൻ പറ്റിയില്ല. ആ ഒരു കുറച്ചൊരു മാസത്തിൻ്റെ കൂടുതൽ തെങ്ങിൻ തോപ്പ് പോകാൻ പറ്റിയില്ല. നിത്യേന രാവിലെ എഴുന്നേറ്റ് പറമ്പിലൊക്കെ പോകും, വയലിൽ പോകും, ഓരോ തെങ്ങിൻ്റെ അടുത്ത് പോയി നോക്കിക്കാണുന്ന ആൾക്കാരാണ്. തെങ്ങിന് എന്തെങ്കിലും രോഗം വന്നിട്ടുണ്ടോ, അതിൻ്റെ ഇലകൾക്ക് മഞ്ഞളിപ്പ് വന്നിട്ടുണ്ടോ, ഇതൊക്കെ നോക്കിക്കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ഇദ്ദേഹം അങ്ങനെ ഒരു മാസത്തിൽ കൂടുതൽ പോകാതെ ഇരുന്ന് അങ്ങനെ രോഗമൊക്കെ ഭേദമായി കാര്യസ്ഥനെയൊക്കെ കൂട്ടി ഒരു പറമ്പിലേക്ക് ആയിരുന്ന പറമ്പിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് ചെന്തങ്ങ്, അദ്ദേഹം കുഴിച്ചിട്ട് നനച്ച് വളർത്തിയ ചെന്തങ്ങ് കൊലച്ചു നിൽക്കുന്നതാണ്. ആ മനുഷ്യന് എന്തെന്നില്ലാത്ത സന്തോഷമാണ്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിടക്കുന്ന മാണിക്കക്കല്ല് വെച്ച മോതിരം പരമ്പരാഗതമായി കിട്ടിയോ, എന്താ ചെയ്യേണ്ടതെന്ന് അദ്ദേഹത്തിന് അറിയില്ല, എന്താ കൊടുക്കേണ്ടതെന്നറിയില്ല. അത് ഊരിയിട്ട് ഈ തെങ്ങിൻ്റെ തേങ്ങാ കൊലക്ക് അതിൻ്റെ മുന്നിലുള്ള ഒരു ഇതിൻ്റെ കൂമ്പ് പോലെ ഭാഗത്തിൻ്റെ അതിലിട്ട് കൊടുത്തെന്നാണ് പറയുന്നത്. അത് ലാഭനഷ്ടത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിന്തിക്കുന്ന ആൾക്കാർക്ക് അതിലെ യുക്തി മനസ്സിലാവും. ആത്മസംതൃപ്തിയല്ലേ അത്. അദ്ദേഹം തിരിച്ചു വന്നു, വീട്ടിൽ വന്നു. രണ്ട് മൂന്ന് ദിവസമായിട്ട് ഇയാളെ കയ്യിലുള്ള ഈ മോതിരം കാണാതായപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് ചോദിച്ചു. അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. എപ്പോഴും കൂടെ നടക്കുന്ന സന്തത സഹചാരിയായ കൃഷിയിലുകളാൾക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്ന ആളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇന്നേ സ്ഥലത്ത് ചെന്തങ്ങിൻ്റെ മേലെ ഇട്ടുകൊടുത്തിട്ടുണ്ടെന്ന്. അപ്പം അത് മക്കളെക്കാളുപരിയായി സ്നേഹിക്കുകയെന്ന് നമ്മൾ കേട്ടിട്ടുള്ളൂ. അത്തരത്തിൽ കൃഷിയെ ജീവി എന്താ പറഞ്ഞത് ധർമ്മം എന്ന രീതിയിൽ തന്നെ
1: കർമ്മനോട് ചേർത്ത് പിടിച്ചു.
0: അതെ അതെ, ജീവനേക്കാളേറെ കൃഷിയെ കണ്ട് അതാ പറഞ്ഞത് അതൊരു മഹത്തായ ധർമ്മമാണ്. മനുഷ്യന് സംസ്കാരത്തിന് രൂപം കൊടുത്ത ആദ്യ സ്റ്റെപ്പ് കൃഷിയാണ്.
1: അപ്പോൾ തെങ്ങ് കൃഷിയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു വരുന്നത്? ഈ
0: തെങ്ങ് കൃഷിയിൽ ഇപ്പോഴേ ആദ്യമായിട്ട് നമ്മൾ പറയേണ്ടത് അത് നമ്മൾ ചെറിയ തൈകളൊക്കെ തെങ്ങിന് വേണ്ട സ്ഥലത്ത് ആവശ്യമായ വെയിലും കാര്യങ്ങളൊക്കെ കിട്ടത്തക്ക രീതിയിൽ വേണം തൈ വെക്കാൻ. അവിടെ അതിന് വേണ്ട കുഴി എടുക്കുക. ഇപ്പം നമ്മളെ നാട്ടിലെ കർഷകർ, ഞാനുൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ നേരിടുന്ന വലിയൊരു പ്രശ്നം ഈ നേരത്തെ പറഞ്ഞതുപോലെ കാട്ട് പന്നി, മുള്ളം പന്നി ഇവയൊക്കെ നമ്മളെ കൃഷി സ്ഥലത്തിറങ്ങുക. തൈ പോലും അവ പൊരിച്ച് അതിൻ്റെ ഇതൊക്കെ കാമ്പ് തിന്നാൻ വേണ്ടി നശിപ്പിച്ച് കളയുക. വ്യാപകമായ രീതിയിൽ ഇപ്പം അത് കൃഷിക്ക് തിരിഞ്ഞിട്ടുണ്ട്. ഒരുപാട് ഇത്തരത്തിലുള്ള കാട്ട് മൃഗങ്ങളൊക്കെ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് കുഴി കുറച്ച് വലുതാക്കി എടുക്കുക, മാത്രമല്ല അതിന് ചുറ്റും നെറ്റ് അടിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ
1: നടീൽ രീതിക്ക് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യം.
0: അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള വേലികൾ, വളരെ സ്ട്രോങ് ആയ വേലികൾ ഉണ്ടാക്കുക എന്നുള്ളത്. അത് ഇരുമ്പിൻ്റെതൊക്കെ ആണെങ്കിൽ, നല്ല നെറ്റിൻ്റെ ഒക്കെ ആണെങ്കിൽ നാലഞ്ച് വർഷം കഴിഞ്ഞാലും അത് പെയിൻ്റെല്ലാം അടിച്ചു കൊടുത്ത് മാറ്റിയെടുക്കാതെ. അതാണ് ഇന്ന് കർഷക സമൂഹം, തെങ്ങ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. പിന്നെ വളം ചെയ്യലൊന്നും വലിയൊരു പ്രയാസമല്ല, യഥാ സീസണിൽ നമുക്ക് വളം ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ സാധാരണ കേര കർഷകരെ, അവർ പിന്തുടർന്ന് വരുന്ന പരമ്പരാഗതമായി തലമുറകളിലായി പിന്തുടർന്ന് വരുന്ന കൃഷി രീതിയിൽ നിന്ന് മാറാൻ ഇപ്പോഴും അവർ തയ്യാറല്ല എന്നുള്ളതാണ് സങ്കടകരമായൊരു വസ്തുത. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലെ കർഷകർ ചെയ്യുന്നത് തെങ്ങിനോട് ചേർന്ന് തന്നെ തടകെടുത്തിട്ട് അതിൽ വളം ചേർക്കുക എന്നുള്ളതാണ്. പക്ഷേ ഞാൻ ചെയ്യുന്നത് തെങ്ങിൻ്റെ അതിൻ്റെ തടിയിൽ നിന്നും 1.5 മീറ്റർ വിട്ട് അതിൻ്റെ ചുറ്റും തടകെടുത്തിട്ട് അതിൽ വളങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്.
1: എന്തൊക്കെ വളങ്ങളാണ്? പച്ചിലകളും.
0: ഇപ്പം സാധാരണഗതിയായിട്ട് ഞാൻ ചെയ്യുന്നത് ചാണകവളം. ഇപ്പം എനിക്ക് പശുണ്ട്, വീട്ടിൽ പശുക്കളുണ്ട്. അതിൻ്റെ ഉദ്ദേശം ഇത് തന്നെയാണ്, കൃഷി ആവശ്യത്തിനുള്ള ചാണകം കിട്ടുക എന്നുള്ളത് തന്നെയാണ്.
1: ഇതിൻ്റെ കൂടെ
0: പശു വളർത്തലുണ്ട്. അപ്പോൾ വീട്ടിന് ചുറ്റും നമുക്ക് സ്ഥലങ്ങളുള്ളതുകൊണ്ട് പശുവിനെ വളർത്തുന്നതിലും വലിയ പ്രയാസമില്ല. പിന്നെ പച്ചില വളങ്ങൾ, വെണ്ണീർ, പറമ്പിൽ നിന്ന് കിട്ടുന്ന തെങ്ങോലകളും കാര്യങ്ങളും. ഇപ്പോൾ പഴയതുപോലെ വീടിൻ്റെ പാചക ആവശ്യത്തിന് വേണ്ടി വിറക് ഉപയോഗിക്കുന്ന രീതി ഇപ്പം നമ്മളെ നാട്ടിൽ ഇല്ല എന്ന് തന്നെ പറയാം. പഴയ കാലത്തറിയാം, കുനിഞ്ഞിരുന്ന് അടുപ്പിൻ്റെ അകത്തുനിന്ന് തീ ഊതിയിട്ടുള്ള ആ ഒരു കണ്ണും ഇതൊക്കെയുള്ള ഒരു അവസ്ഥ, അതിലൊക്കെ വളരെ ഇതാണ്. മാത്രമല്ല ഇന്നത്തെ പോലെ ഇന്ന് സ്ത്രീകളൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് രാവിലെ 4 മണിക്ക് തന്നെ 4 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാനൊക്കെ വളരെ സൗകര്യമാണ്. പക്ഷേ അതേസമയത്ത് അവൻ്റെ വിറകിൻ്റെ ഉപയോഗം വളരെ കുറവാണ്. എന്നിരുന്നാലും പറമ്പിൽ നിന്ന് കിട്ടുന്ന വിറകുകളൊക്കെ തന്നെ എടുത്ത് കത്തിക്കുക. സാധാരണഗതിയിൽ തേങ്ങ നമ്മൾ തേങ്ങ പറിച്ചാൽ തേങ്ങയിടുന്ന കൂടകളുണ്ട്.

0: തേങ്ങ സൂക്ഷിക്കാനുള്ള, അതിൻ്റെ അടിയിൽ തീയിടാനുള്ള സംവിധാനമൊക്കെ ഉണ്ടാകും.
1: തേങ്ങാപ്പുരകൾ,
0: തേങ്ങാപ്പുരകൾ അതിൻ്റെ അടിയിൽ തീയിട്ട് ആ വെണ്ണീരൊക്കെ തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്യും. പിന്നെ അത്യാവശ്യം അടുപ്പിൽ നിന്ന് വരുന്നത്, പിന്നെ പറമ്പിൽ നമ്മൾ കത്തിക്കുന്ന വെണ്ണീര്, ഇതൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെണ്ണീര് കൂടെ ഇതിന് ചേർത്ത് കൊടുക്കും.
1: അപ്പോൾ വെണ്ണീർ എന്ന് പറയുന്ന വളം നല്ല പ്രയോഗം തന്നെയാണോ?
0: ആണത്, നല്ല പ്രയോഗം
1: കണ്ടെത്തിയിട്ടുണ്ട്.
0: ഓ, നല്ല ശാസ്ത്രീയമായിട്ട് തെളിയിച്ച കാര്യങ്ങളാണ്. പക്ഷേ ഇത് മാത്രം ചെയ്താൽ പോരാ. ചില തെങ്ങിന് നമുക്കറിയാം, പല കർഷകരും പല നമ്മളെ സുഹൃത്തുക്കളൊക്കെ പറയുന്നുണ്ട്, ഇഷ്ടമാതിരി ചാണകമിട്ട് വെണ്ണീറിട്ട് ഇലയിട്ട് എന്നിട്ടും കായ്ഫലം കുറവാണ്.
1: അതെ അതെ.
0: അതെന്താണെന്ന് ഇവർ ഇവർ പരമ്പരാഗതമായിട്ട് ഇതിങ്ങനെ കൂട്ടിക്കൂട്ടി ചെയ്തു കൊടുക്കുകയാണ്. പക്ഷെ എന്താണ് അതിനാവശ്യം, ആ മണ്ണിന് എന്തിൻ്റെ പോഷകത്തിന് എന്തിൻ്റെ കുറവാണ് അവിടെ ഉള്ളത് എന്ന് ശാസ്ത്രീയമായി മനസ്സിലാക്കണം. അല്ലാതെ നമ്മളെ കൊമ്പ് പോയ തെങ്ങിന് വെള്ളം കോരുക എന്ന് പറയും, ആ രീതിയാണ്. കാരണം ഇതിന് അടിസ്ഥാനപരമായിട്ട് എന്താണ് അതിന് കുറവ്, എന്ത് പോഷകമൂല്യത്തിൻ്റെ കുറവാണ് തെങ്ങിനുള്ളത്. ചില തെങ്ങിൽ നിന്ന് തേങ്ങ വീണുപോകുന്ന കാണാം, ഓല ഒടിഞ്ഞു താഴ്ന്ന കാണാം. അപ്പോൾ എന്താണെന്നുള്ളത് അത് കണ്ടെത്തിയിട്ട് ചെയ്യണം. അപ്പം മണ്ണ് പരിശോധിക്കണം,
1: മണ്ണ് പരിശോധന
0: നടത്തണം. അതിലെനിക്ക് ഒന്നുകൂടെ പറയാനുള്ളത്, കൃഷിഭവനുകളിലേക്ക് കർഷകർ ചെല്ലുന്ന രീതിയിൽ നിന്നും ചെറിയൊരു മാറ്റം വേണ്ടതാണ്. കൃഷിഭവനിൽ നിന്ന് ആൾക്കാർ കർഷകരെ തേടി വരണം. എന്നിരുന്നാലും മാത്രമേ, ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടുകാർ ആ ഒരു രീതി മാറി ചെയ്യാൻ പലരും ഇന്നും താല്പര്യം കാണിക്കാറില്ല. അപ്പോൾ കൃഷിഭവനുകളുമായിട്ട് നല്ലൊരു സൗഹൃദം ഉണ്ടാവുക, ഇവർ നമ്മളെ എന്ത് കാര്യത്തിനും നമ്മളെ കൂടെ ഉണ്ട് എന്ന ബോധ്യം കർഷകർക്ക് ഉണ്ടാക്കിയെടുക്കുക. കർഷകരായിട്ട് നല്ലൊരു സൗഹൃദത്തിൻ്റെ അന്തരീക്ഷത്തിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കൃഷി ഇതാ കൃഷിക്ക് നല്ല രീതിയിൽ വളം ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാം. കാരണം ഇപ്പോഴും കുഴപ്പമില്ല, ഇപ്പോഴേ തേങ്ങക്കൊക്കെ നല്ല വില കിട്ടുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം, പരമ്പരാഗത കർഷക കുടുംബങ്ങളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സാമ്പത്തിക സ്രോതസ് എന്ന് പറഞ്ഞാൽ തേങ്ങ തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഇടവേളയായിട്ട് ഞാൻ പറഞ്ഞത്, കുരുമുളക് അതുപോലത്തെ കാര്യങ്ങൾ അടക്കമൊക്കെ ഉണ്ട്, അതൊക്കെ മുഖവിലക്കത്ത് എടുക്കുന്നില്ല, അതൊക്കെ ഒരു സീസണിൽ വരുന്ന കാര്യങ്ങളാണ്.
1: ഈ പരമ്പരാഗതമായിട്ടുള്ള വളപ്രയോഗത്തിൽ നിന്ന് മാറി ഈ രാസവള പ്രയോഗത്തിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു വരുന്നൊരു കാലമാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ എന്തൊക്കെയാണ്?
0: അത് വളരെ തെങ്ങ് കൃഷിക്ക് ആവശ്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, എത്രയോ വർഷങ്ങളായി തെങ്ങ് കൃഷി ചെയ്യുന്നതിലൂടെ ഭൂമിയുടെ നൈസർഗികമായിട്ടുള്ള പല നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്, സത്യമാണത്. അത് രണ്ടാമത് ഭൂമിയിൽ രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി, രണ്ടാമത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടിയിരിക്കും. എന്നാൽ മാത്രമാണ് നമ്മുടെ കൃഷിയിലൂടെ നമുക്കത് തിരിച്ചു കിട്ടും. അത് നിർബന്ധമാണത്, അത് ചെയ്യണം. പലരും അതിലിന്നും അതിന് വേണ്ടത്ര കാണിക്കും. മാത്രമല്ല, ഭൂമിക്ക് ആവശ്യമുള്ളതല്ല. നമ്മളിപ്പം വളം, ഈ രാസവളം വിൽക്കുന്ന സ്ഥലത്ത് പോയി അവിടെ വില കുറഞ്ഞ രാസവളം വാങ്ങിക്കൊണ്ടുവന്ന് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അതവിടെ ആവശ്യം ഉണ്ടായിരിക്കില്ല. അപ്പം നിർബന്ധമായിട്ടും മണ്ണ് ടെസ്റ്റ് ചെയ്ത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ, എന്താണോ ആ മണ്ണിൻ്റെ അപര്യാപ്തത, പോരായ്മ,
1: പ്രധാനമായും മണ്ണ് പരിശോധിച്ചതിന്
0: ശേഷം വേണം രാസവളം ചെയ്യാൻ എന്ന ഒരു സ്വഭാവം ഉണ്ടാക്കിയെടുക്കണം. അതിന് കൃഷിഭവനുകൾ കുറച്ചുകൂടെ ഗൗരവമായിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്താൽ വളരെ നന്നായിരിക്കും.
1: അതുപോലെ തന്നെ ഈ വളപ്രയോഗം പോലെ തന്നെ ഈ ജലസേചനത്തിൻ്റെ കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: ഈ ജലസേചനത്തിൻ്റെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ, നമ്മുടെ നാട്ടിലെ പാരമ്പര്യമായി തെങ്ങ് നനയ്ക്കുക എന്നൊരു രീതി പ്രത്യേകിച്ച് നമ്മളെ ഈ ഭാഗങ്ങളിൽ കുറവായിരുന്നു. പലപ്പോഴും വെള്ളത്തിൻ്റെ ലഭ്യത കുറവ് അതൊക്കെ ആയിരിക്കാം. മാത്രമല്ല, പഴയ കാലത്ത് പറയുന്നത് തെങ്ങ് എല്ലാ കാലവും നനച്ചു കഴിഞ്ഞാൽ അത് വളർച്ച കൂടും, അതിൻ്റെ ലൈഫ് ടൈം കുറയൂ എന്നൊരു പറഞ്ഞത് കേട്ടിട്ടുണ്ട്. സ്ഥിരമായിട്ട് നനക്കുക, അതാണ്, വയലിലുള്ള തെങ്ങൊക്കെ അധികാലം നിലനിൽക്കില്ല. അപ്പം ആ ഒരു രീതി തന്നെയാണ് അത് പറയുന്നത്. അതിൽ ശരിയോ തെറ്റോ എന്തോ ആവാം, പക്ഷേ 100 വർഷം ജീവിക്കുന്നു എന്നുള്ളതല്ല, 50 വർഷം ജീവിച്ചാൽ തന്നെ, 150 വർഷം ജീവിച്ചാലുണ്ടാകുന്ന നേട്ടം നമുക്ക് ഉണ്ടാകുകയാണെങ്കിൽ നനക്കുന്നതുകൊണ്ട് തെറ്റില്ലല്ലോ,
1: അതെ,
0: നമുക്ക് വേറെ തൈ വെക്കാമല്ലോ. ഇതിൽ വേറൊരു കാര്യം, ഞാനൊക്കെ ചെയ്യുന്നത് ഈ തെങ്ങിൻ്റെ ചകരി, നേരത്തെ ചകരിക്കൊക്കെ നല്ല ഡിമാൻഡായിരുന്നു, ഈ കയർ സംബന്ധമായിട്ടുള്ള ഇതിനൊക്കെ വേണ്ടി ചെയ്യായിരുന്നു. പിന്നെ പാചക ആവശ്യത്തിന് വേണ്ടി കത്തിക്കാൻ വേണ്ടിയൊക്കെ ആൾക്കാർ വന്ന് കൊണ്ടുപോകായിരുന്നു. ഇപ്പം പ്രത്യേകിച്ച് അതിൻ്റെയൊക്കെ സാധ്യത വളരെ കുറവാണ്, അപ്പോൾ പലപ്പോഴും വേസ്റ്റ് ആവുകയാണ്. ഇത് നമ്മൾ ഈ മഴക്ക് തുടങ്ങുന്നതിന് മുന്നായിട്ട് തന്നെ തെങ്ങിൻ്റെ തടത്തിൽ, തെങ്ങിന് ചുറ്റും തടയെടുത്ത്, ഈ ചകരി, നമ്മുടെ നാട്ടിൽ മടലെന്ന് പറയുക, ഈ ചകരി, അത് നമ്മൾ അതിന് ചുറ്റുമിട്ട് അത് മണ്ണിട്ട് മൂടിക്കഴിഞ്ഞാൽ അത് നല്ലൊരു ജലസംഭരണ ആണത്. കംപ്ലീറ്റ് ഈ ചകരി ആഗിരണം ചെയ്തു വെക്കും. ചകരിയിൽ നിറയെ ഇതായിരിക്കും ജലാംശം, ആവശ്യാനുസരണം ഭൂമിക്ക് തെങ്ങിന് ആവശ്യമുള്ള രീതിയിൽ കൊടുത്തുകൊണ്ടേയിരിക്കും. അതേസമയത്ത് തെങ്ങിൻ തൈകളാണെങ്കിൽ ഇത് ചെയ്താലും മതി. അതല്ലെങ്കിൽ തെങ്ങിൻ തൈകൾ പ്ലാസ്റ്റിക് ബോട്ടിലോ അല്ലെങ്കിൽ കുപ്പികൾ അല്ലെങ്കിൽ മൺപാത്രത്തിൽ ഇതിലൊക്കെ വെള്ളം ചേർത്ത് വെച്ചാൽ, ഒന്നോ രണ്ടോ ആഴ്ച കൂടുമ്പോൾ മാത്രം സമയത്ത് നമ്മൾ പിന്നീട് അതിൽ ഒഴിച്ചു കൊടുത്താൽ അതിന് ചെറിയ രീതിയിൽ റിപ്പുന്ന രീതിയിൽ അതിന് വെള്ളം കിട്ടും. പലരും ധരിക്കുന്നത് മോട്ടർ വെച്ച് കണ്ടമാനം വെള്ളം അടിച്ചാൽ മാത്രമേ തെങ്ങിന് കിട്ടും, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ അനാവശ്യമാണ്. അതിൻ്റെ 10-ലൊന്നോ 100-ലൊന്നോ പോലും തെങ്ങിന് ആവശ്യമില്ല. ഇതൊന്നുമില്ലാത്ത മലേൻ്റെ മേലെ പോലും നല്ല രീതിയിലെ കായ്ഫലം നമുക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ വിസ്മരിക്കാൻ പാടില്ല, നനവൊന്നും ഇല്ലാത്ത സമയത്ത് പോലും.
1: അതുപോലെ തന്നെ ഈ തെങ്ങിൻ്റെ ഇടവേളയായിട്ട് കൃഷി ചെയ്യുന്നത് അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? തെങ്ങിന് ഇടവേളയായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്യുന്നുണ്ടോ?
0: തെങ്ങിന് ഇടവേളയായിട്ട് ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും

0: അതെ, ഇല്ല, മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ വെറ്റില കൃഷി വളരെ വ്യാപകമായിട്ട് ചെയ്യാറുണ്ടായിരുന്നു. വെറ്റില കൃഷി, വെറ്റിലക്ക് നല്ല ഡിമാൻഡുള്ള സാഹചര്യമാണ്. പക്ഷേ വെറ്റില കൃഷി ചെയ്യുന്ന സമയത്ത്, ഇനി പലരും ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ട് വളരെ അവർ ക്ഷേത്രം പോലെയാണ് അത് കാണുന്നത്. ചെരുപ്പ് ഇട്ടുകൊണ്ട് അതിൽ കയറില്ല ഈ സ്ത്രീകൾ, എല്ലാ സമയത്തൊന്നും അതിൽ കയറില്ല.
1: ഓ,
0: ക്ഷേത്രത്തിൽ ഏത് രീതിയിലാണോ ചെയ്യുന്നത് അതേ രീതിയിലായിരുന്നു. കാരണം അധ്വാനം ആരാധനയാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്, ആ രീതിയിൽ തന്നെ നോക്കിക്കാണുന്ന ആൾക്കാർ. പക്ഷെ ഇപ്പോഴും നമ്മളെ ഭാഗത്തൊന്നും വെറ്റില കൃഷി ഇല്ല എന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇടവിളയായിട്ട് കൂടുതലായിട്ടുള്ളത് വാഴക്കൃഷി, നേന്ത്രവാഴ കൃഷി, അതുപോലെ കദളി, ഇതൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്.
1: അപ്പോൾ ഈ ഇടവിള കൃഷി തെങ്ങിനെ വളരെ രീതിയിലും പ്രയോജനകരം ആവുന്നുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ?
0: ഈ ഇടവിള കൃഷി ഇപ്പോഴേ നമ്മുടെ നാട്ടിൽ ചേമ്പ്, ചേന, അതേമാതിരി ഈ കപ്പ, പിന്നെ ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ കൃഷി ചെയ്യുന്നത്, ഇതിന് ചെയ്യുന്ന വളം കൂടി തെങ്ങിന് കിട്ടും. തെങ്ങിനെ ഒരു പരിധിവരെ വലിച്ചെടുക്കാൻ പറ്റും, അത് ഗുണം ചെയ്യുന്നുണ്ട്. അതേസമയത്ത് ഇപ്പോഴത് സാധാരണഗതി ചെയ്യാത്തത്, പണ്ട് വ്യാപകമായിട്ട് കപ്പക്കൃഷിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മുടെ നാടുകളിൽ ഇപ്പം കർഷകർ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ഈ പന്നിയും ഉള്ളംപന്നീൻ്റെ ഒക്കെ കൃഷിക്ക് നേരെയുള്ള ഭീഷണിയാണ്. അത് വ്യാപകമായ രീതിയിൽ കൃഷി നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും അതൊക്കെ മറച്ചുകൊണ്ട് കൃഷി ചെയ്യുന്നുണ്ട്, അത് ഗുണം തന്നെയാണ്. കാരണം ഈ വാഴക്കൃഷി ചെയ്യുന്ന സമയത്ത് മണ്ണിലെ ഈർപ്പം നിന്ന് വരും. വാഴപ്പോളക്കുള്ളിൽ തന്നെ വെള്ളമാണ്, അത് ഇതിനുള്ളിലേക്ക് അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്, അത് കിട്ടും. പിന്നെ അതൊക്കെ വെട്ടി തെങ്ങിൻ്റെ മേലിട്ട് ഇട്ട് കൊടുക്കും, തെങ്ങിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ കൊല കൊത്തിയെടുത്താലുള്ള വാഴ, അതിൻ്റെ ബാക്കി വേസ്റ്റ്, അതൊക്കെ തെങ്ങിന് ഇതാണ്, അത് ഗുണം ചെയ്യും.
1: ഈ വാഴ പോലെ തന്നെ അതുപോലെ തന്നെ പയർവർഗ്ഗ കൃഷിയും ഈ തെങ്ങിന്,
0: പയറും വളരെ ഗുണകരമാണ് പയർ. അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ തെങ്ങിന്, തെങ്ങിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ ആരോഗ്യത്തിനൊക്കെ ഗുണകരമായ രീതിയിലുള്ള അനുഭവത്തിലുണ്ട്. പിന്നെ മറ്റൊരു കാര്യം ചെയ്യുന്നത്, ചില സ്ഥലങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് ചെയ്യേണ്ട കാര്യമാണ്, ഈ കുരുമുളക് വള്ളി കൃഷി ചെയ്യുന്നുണ്ട്. കുരുമുളക് കൃഷി
1: ഇടവിളയായിട്ട്
0: ചെയ്യുന്നുണ്ട്. അത് ചില സ്ഥലങ്ങളിലൊക്കെ തെങ്ങിൽ തന്നെ
1: വള്ളി
0: പടർത്തിയത് കാണാം. തെങ്ങിന് 1-2 മീറ്റർ വിട്ടിട്ടായിരിക്കും നടുക, തെങ്ങിലേക്ക് അത് പടർത്തും. സാധാരണഗതിയിൽ ഒരു 12 അടി ഹൈറ്റ് വരെ അത് നിർത്തും, അതിന് മേലോട്ട് വളർന്നു പോകാൻ സമ്മതിക്കില്ല. കാരണം നമ്മളെ നാട്ടിലുള്ള ഏണി അല്ലെങ്കിൽ കോണി എന്ന് പറയും, അത് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ മാത്രമേ കുരുമുളക് കൃഷി ചെയ്യാറുള്ളൂ. പരമ്പരാഗതമായ രീതിയിൽ കൃഷി ചെയ്യുന്നതാണെങ്കിൽ, തെങ്ങ് കൃഷി ചെയ്യുന്നതാണെങ്കിൽ, അതിൽ ഇടവിളക്കൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ അതിൻ്റെ ഉള്ളിലാണ്. മാത്രമല്ല ഇടവിള കൃഷി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി നമ്മളെ ശ്രദ്ധ തെങ്ങിൻ തോപ്പിലുണ്ടാവും. ഞാനൊക്കെ നമ്മൾ ചെയ്ത് വരികയായിക്കൊണ്ട് താല്പര്യമുള്ള ആൾക്കാർക്ക്, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള നമ്മളെ പറമ്പിൻ്റെയൊക്കെ പ്രദേശത്തുള്ള ആൾക്കാർക്കൊക്കെ ഇത്തരത്തിൽ ഇടവിള ചെയ്യാൻ നമ്മൾ സമ്മതം കൊടുക്കാറുണ്ട്. നമുക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു വരുമാനവും കാര്യമൊന്നുമില്ല. അത് നല്ലതാണ്, കൃഷിക്ക് തെങ്ങിന് ഗുണമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, കാരണം മറ്റുള്ളവരുടെയും കൂടി ശ്രദ്ധ അവിടെ ഉണ്ടാവും. അത്ര രീതിയിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പച്ചക്കറിയൊക്കെ നടാൻ ഞാൻ കൊടുക്കാറുണ്ട്. പച്ചക്കറിയൊക്കെ നടന്ന സമയത്ത് അവർ നനക്കും. പ്രത്യേകിച്ച് നേന്ത്രവാഴ വെക്കുന്ന സമയത്ത് നമ്മൾ വെച്ചിട്ടില്ലെങ്കിലും അതവർക്ക് സംബന്ധിച്ച് കൊടുത്താൽ അവർ വളം ചെയ്യും, നനക്കും, അത് തെങ്ങിന് ഗുണം ചെയ്യും. കുംഭമാസത്തിലൊക്കെ നല്ല വരൾച്ച ഉണ്ടാകുന്ന സമയത്തൊക്കെ തെങ്ങിന് നല്ല ഉഷാറായിട്ടുള്ള ഓലയും കാര്യങ്ങളൊക്കെ, നല്ല പച്ചപ്പുള്ള ഓലയും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് സന്തോഷമാണ്.
1: നാളികേരങ്ങളിൽ നിന്ന് എന്തെങ്കിലും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്നുണ്ടോ?
0: ഇപ്പോഴേ സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം ഇപ്പോൾ വളരെ ഡിമാൻഡുള്ളതാണ്. വെർജിൻ ഓയിൽ എന്ന് പറയും, നമ്മുടെ നാട്ടിൽ വെന്ത വെളിച്ചെണ്ണ എന്ന് പറയും, എണ്ണ ഉണ്ടാക്കുന്ന രീതി. അത് നമ്മുടെ നാട്ടിലെ സാധാരണ എല്ലാ ആൾക്കാർക്കും അറിയാം, എല്ലാ അമ്മമാർക്കും അറിയാം, അവരെ വീടുകളിലെ അടുക്കളയിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ്. ഇന്ന് പലരും ആവശ്യപ്പെട്ട പ്രകാരം ഞാനൊക്കെ ധാരാളമായിട്ട് കൊടുത്തിട്ടുണ്ട്. പല ഷോപ്പുകൾക്കും ഇന്ന് വെന്ത വെളിച്ചെണ്ണ ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ മോഡേൺ ഈ ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ പ്രസവിച്ചു കഴിഞ്ഞാൽ അവരുടെ ചെറിയ കുട്ടികളുടെ ശരീരത്ത് തടവാനൊക്കെ എണ്ണ ഇത് ഈ എണ്ണയാണ് കൊണ്ടുപോകുന്നത്. വെന്ത വെളിച്ചെണ്ണ, അതിൽ കുങ്കുമപ്പൂവൊക്കെ ഇട്ടിട്ടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഡിമാൻഡാണ്. കൊടുക്കാൻ നമുക്ക് തയ്യാറാണെങ്കിൽ സ്വീകരിക്കാൻ ആൾക്കാരുണ്ട്. മാത്രമല്ല എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഭാരതത്തിൻ്റെ പല ഭാഗങ്ങളിലാക്കുന്ന എൻ്റെ സുഹൃത്തുക്കളുണ്ട്, അവരാ രീതിയിൽ ചെയ്യുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന മതിയാവുന്നില്ല, വേറെ ആൾക്കാരൊക്കെ വിളിച്ച് വലിയ ഷെഡൊക്കെ കെട്ടി ധാരാളം സ്ത്രീകളൊക്കെ ആണ് ഇതിനുവേണ്ടി വർക്ക് ചെയ്യുന്നത്. അത്ര രീതിയിലുള്ള കാര്യങ്ങൾ അതുണ്ടാക്കി എടുക്കുന്നുണ്ട്. മറ്റൊരു കാര്യത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന നമ്മളതിനെ കക്കെന്ന് പറയും, നല്ല ടേസ്റ്റാണത്. ചെറിയ കുട്ടികൾക്കൊക്കെ ഒരു ആരോഗ്യ പ്രശ്നവും ഇല്ലാത്തതാണ്. അതിലൂടെ നമ്മളിപ്പോൾ ഈ വെന്ത വെളിച്ചെണ്ണ കൂടെ കുട്ടികളുടെ വയറ്റിലെത്തും. ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട് വെന്ത വെളിച്ചെണ്ണക്ക്, നല്ല
1: വിപണിയിൽ
0: നല്ല സാധ്യത ഉണ്ട്. ഈ വെർജിൻ ഓയിൽ എന്ന രീതിയിൽ അതിൻ്റെ കളറൊക്കെ ഇത് ചെയ്തിട്ടും ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നാലിപ്പോൾ നമ്മുടെ നാട്ടിൽ വളരെയേറെ സ്വീകാര്യമായിട്ടുള്ളത് അതേ കളറിൽ തന്നെയുള്ള വെന്ത വെളിച്ചെണ്ണൊക്കെ ഒരു കളറുണ്ട്, ഒരു ഗോൾഡൻ കളറുണ്ട്. അതിനാണ് വലിയ സ്വീകാര്യത. നമ്മൾ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നമ്മൾ ഉണ്ടാക്കി കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇഷ്ടം പോലെ
1: സ്വീകരിക്കുന്ന ആളുകൾ ഉണ്ടാവും.
2: കർഷകർക്ക് തണലായി കൽപ്പവൃക്ഷം, കർഷകനും അതോടൊപ്പം നല്ലൊരു കലാകാരനുമായ രഞ്ജിത്ത് വട്ടോളിയുമായി സി കെ ഷാജി നടത്തിയ അഭിമുഖ സംഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: ഇതോടുകൂടി.

0: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.

ആകാശവാണി കോഴിക്കോട്. കാലാവസ്ഥ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ ശക്തമായ കാറ്റോടും ഇടിമിന്നലോടും കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിലുള്ള കാറ്റ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കാൻ കാലാവസ്ഥാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലെ ചില ഭാഗങ്ങളിലും ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് 7 മുതൽ 11 സെന്റിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യത കണക്കിലെടുത്ത് ഇന്ന് പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട് എന്നീ ജില്ലകൾക്ക് മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കമ്പോള നിലവാരം ലഭ്യമായിട്ടില്ല. ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം കേൾക്കാം. ചിത്രം മണിച്ചിത്രത്താഴ്, പാടിയത് യേശുദാസ്. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണൻ്റെ സംഗീതം.

ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച് ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. തിങ്കളാഴ്ചയാണ് വോട്ടെണ്ണൽ. കേരളത്തിൽ 43 സ്ഥലങ്ങളിലായുള്ള 140 കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുക. ആകെ 15,465 ഉദ്യോഗസ്ഥരെയാണ് ഇതിനായി നിയോഗിച്ചിട്ടുള്ളത്. 8 മണിക്ക് തപാൽ വോട്ടുകളാണ് ആദ്യമെണ്ണുക. ഇതിന് അരമണിക്കൂറിന് ശേഷം വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണിത്തുടങ്ങും. പശ്ചിമബംഗാളിൽ സൌത്ത് 24 പർഗാനാസ് ജില്ലയിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. 5 മണി വരെയുള്ള കണക്കുകൾ പ്രകാരം 87% പോളിംഗ് രേഖപ്പെടുത്തി. മഗ്രഹത് പശ്ചിം മണ്ഡലത്തിലെ 11 ബൂത്തുകളിലും ഡയമണ്ട് ഹാർബർ മണ്ഡലത്തിലെ 4 ബൂത്തുകളിലുമാണ് റീപോളിംഗ് നടന്നത്. 2026-27 വർഷത്തേക്കുള്ള 4 പാർലമെന്ററി സമിതികളെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള പുനഃസംഘടിപ്പിച്ചു. പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റിയുടെ അധ്യക്ഷനായി കോൺഗ്രസ് MP KC വേണുഗോപാലിനെ നിയമിച്ചു. 15 ലോക്സഭാ അംഗങ്ങളും 7 രാജ്യസഭാ അംഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഈ സമിതി. ലോക്സഭയിലെ 30 അംഗങ്ങൾ ഉൾപ്പെടുന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റിയുടെ അധ്യക്ഷ

0: ായി ബിജെപി എം പി സഞ്ജയ് ജയ്സ്വാളിനെ നിയമിച്ചു. അടുത്ത വർഷം ഏപ്രിൽ 30 വരെയാണ് സമിതികളുടെ കാലാവധി. ഇന്നലെ ബുദ്ധപൂർണിമ ദിനത്തിൽ ലേയിൽ തഥാഗതന്റെ തിരുശേഷിപ്പുകളുടെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഈ തിരുശേഷിപ്പുകൾ കപിലവസ്തുവിലെ പിപ്രഹ്വ സ്തൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും 19-ാം നൂറ്റാണ്ടിന്റെ അവസാന വർഷങ്ങളിൽ ഖനനം ചെയ്തതാണെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ശ്രീ മോദി പറഞ്ഞു. പ്രദർശനം മെയ് 14 വരെ തുടരും. പിന്നീട് ഇത് സാൻസ്കാറിലേക്ക് കൊണ്ടുപോകുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഛത്തീസ്ഗഡിലെ കാംഗർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഒരു ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ജില്ലാ റിസർവ് ഗാർഡ് DRG നേതൃത്വത്തിൽ IED സ്ഫോടക വസ്തു നിർവീര്യമാക്കുന്നതിനിടെയാണ് സംഭവം. DRG ഇൻസ്പെക്ടർ സുഖ്റാം ബാട്ടി, കോൺസ്റ്റബിൾമാരായ കൃഷ്ണ കോംറ, സഞ്ജയ് ഗർപാലെ, പരമാനന്ദ് കോംറ എന്നിവരാണ് വീരമൃത്യു അടഞ്ഞത്. കീഴടങ്ങിയ മാവോയിസ്റ്റുകളിൽ നിന്നും മറ്റ് സ്രോതസ്സുകളിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബസ്തർ ഡിവിഷനിൽ ധാരാളം IED കണ്ടെത്തുകയും നിർവീര്യമാക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ വ്യാപകമായി നടക്കുന്നതിനിടെയാണ് സംഭവം. ഗുജറാത്തിലെ സൂറത്തിൽ നടന്ന വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ ഉച്ചകോടി സമാപിച്ചു. ഉച്ചകോടിയുടെ ഭാഗമായി 2792 ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചു. സമാപന സമ്മേളനത്തെ കേന്ദ്രമന്ത്രി JP നദ്ദ അഭിസംബോധന ചെയ്തു. ഇന്ത്യ ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളെ അവസരങ്ങളാക്കി മാറ്റണമെന്ന് അദ്ദേഹം പറഞ്ഞു. വികസനം യാഥാർത്ഥ്യമാക്കുന്നതിൽ പ്രാദേശിക ഉച്ചകോടികൾ പ്രധാന പങ്ക് വഹിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രണ്ടാമത് അന്താരാഷ്ട്ര മൈഗ്രേഷൻ അവലോകന ഫോറം ഈ മാസം 4 മുതൽ 8 വരെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ നടക്കും. ഇതിലേക്കുള്ള ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് നയിക്കും. ന്യൂയോർക്കിൽ നടക്കുന്ന IMRF പ്ലീനറി സെഷനിൽ അദ്ദേഹം ഇന്ത്യയുടെ ദേശീയ പ്രസ്താവന അവതരിപ്പിക്കും. ഇന്ത്യൻ നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കുമാർ ത്രിപാഠിയുടെ 4 ദിവസത്തെ മ്യാൻമാർ സന്ദർശനം ഇന്നാരംഭിച്ചു. മ്യാൻമാർ പ്രതിരോധ മന്ത്രി, കമാൻഡർ ഇൻ ചീഫ്, സായുധസേനയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവരുമായി അഡ്മിറൽ ത്രിപാഠി കൂടിക്കാഴ്ച നടത്തും. സമുദ്രമേഖലയിലെ സഹകരണം, നാവികസേനകൾ തമ്മിലുള്ള സഹകരണം എന്നിവ മെച്ചപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടിക്കാഴ്ചയിലുണ്ടാകുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കോസി ഗന്ധക് പദ്ധതികൾ സംബന്ധിച്ച സംയുക്ത സമിതിയുടെ 11-ാമത് യോഗം കാഠ്മണ്ഡുവിൽ തുടരുന്നു. ചർച്ചകളിൽ ഇന്ത്യയിലെയും നേപ്പാളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നുണ്ട്. യോഗത്തിൽ വെള്ളപ്പൊക്ക നിയന്ത്രണം, തടയണകളുടെ അറ്റകുറ്റപ്പണി, ജലസേചന സൌകര്യങ്ങളുടെ നടത്തിപ്പ്, മണ്ണൊലിപ്പ് തടയൽ, ജലം സംബന്ധിച്ച അതിർത്തി പ്രശ്നങ്ങൾ എന്നിവയിൽ സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രസാർ ഭാരതി ചെയർമാനായി ചലച്ചിത്ര പരസ്യ നിർമ്മാണ മേഖലയിലെ വിദഗ്ധൻ പ്രസൂൺ ജോഷിയെ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയം നിയമിച്ചു. പരസ്യം, സാഹിത്യം, കല, സിനിമ എന്നീ മേഖലകളിലൂടെ ലോക പ്രശസ്തനാണ് ശ്രീ ജോഷിയെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. മുംബൈയിലെ സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷന്റെ ചെയർപേഴ്സണായി പ്രസൂൺ ജോഷി മുൻപ് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ സംഘർഷം മാറ്റമില്ലാതെ തുടരുന്നു. തെക്കൻ ലെബനനിൽ താൽക്കാലിക വെടിനിർത്തൽ നിലവിലുണ്ടെങ്കിലും ഒറ്റപ്പെട്ട സംഘർഷങ്ങൾക്ക് കുറവില്ല. ഒരു റിപ്പോർട്ട്.
2: വെടിനിർത്തൽ കരാർ നിലനിൽക്കുമ്പോഴും ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 9 ഗ്രാമങ്ങളിലെ താമസക്കാർക്ക് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം മുന്നറിയിപ്പ് നൽകിയതിന് തൊട്ടുപിന്നാലെയാണ് ആക്രമണങ്ങൾ നടന്നത്. നബതിഹ് ജില്ലയിൽ നിരവധി തവണ ഇസ്രായേൽ ആക്രമണങ്ങൾ നടത്തിയതായി ലെബനൻ ആരോപിച്ചു. ഡ്രോൺ ആക്രമണങ്ങളിൽ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേർക്ക് ജീവഹാനി സംഭവിച്ചതായി ഇറാൻ അധികൃതർ പറഞ്ഞു. അതേസമയം ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങൾ നിർവീര്യമാക്കുന്നതിനാണ് ആക്രമണങ്ങൾ നടത്തിയതെന്ന് ഇസ്രായേൽ പ്രസ്താവിച്ചു. സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും വിശാലമായ സുരക്ഷാ ചർച്ചകൾ സാധ്യമാക്കുന്നതിനും ഉദ്ദേശിച്ച് US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി ഇരുപക്ഷവും പരസ്പരം ആരോപിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിലും ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള LPG വിതരണം 100

0: ശതമാനം ഉറപ്പാക്കുന്നുണ്ടെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകൾ ഇന്നലെ 99% വർദ്ധിച്ചുവെന്നും OTP അടിസ്ഥാനമാക്കിയുള്ള ഡെലിവറികൾ 94% ഉയർന്നതായും മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം രാജ്യത്തെ ചില പ്രദേശങ്ങളിൽ സാധാരണയേക്കാൾ ഉയർന്ന താപനിലയും ഉഷ്ണതരംഗ സാഹചര്യങ്ങളും അനുഭവപ്പെടുമെങ്കിലും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗ് ന്യൂഡൽഹിയിൽ പറഞ്ഞു. എൽ നിനോ സതേൺ ഓസൊലേഷൻ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്നും തെക്കുപടിഞ്ഞാറൻ മൺസൂൺ കാലത്ത് എൽ നിനോ വികസിക്കാൻ സാധ്യതയുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്ക് പ്രവേശനത്തിനായുള്ള നീറ്റ് UG പരീക്ഷ നാളെ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ നടക്കും. ഉച്ചയ്ക്ക് 2 ആരംഭിക്കുന്ന പരീക്ഷ വൈകിട്ട് 5 അവസാനിക്കും. ISL ഫുട്ബോളിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് 2-3 ഗോളുകൾക്ക് ഇന്റർ കാശിയെ പരാജയപ്പെടുത്തി. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ സ്പോർട്ടിംഗ് ക്ലബ് ഡൽഹി പഞ്ചാബ് FC നേരിടും. IPL ക്രിക്കറ്റിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ ടോസ് നേടിയ മുംബൈ ഇന്ത്യൻസ് ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ചെന്നൈയിലെ MA ചിദംബരം സ്റ്റേഡിയത്തിലാണ് മത്സരം. ഡെൻമാർക്കിൽ നടക്കുന്ന തോമസ് കപ്പ് ബാഡ്മിന്റൺ സെമിഫൈനലിൽ ഇന്ത്യൻ പുരുഷ ടീം ഫ്രാൻസിനെ നേരിടും. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് തായ്പേയെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ സെമിഫൈനലിൽ പ്രവേശിച്ചത്. വാൽപ്പാറ ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം അനുവദിക്കാൻ സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിച്ചു. മരണമടഞ്ഞ ഇൻഷുറൻസ് പരിരക്ഷയില്ലാത്ത 5 കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപ നൽകും. 4 ഇറ്റാലിയൻ പാരാലിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവും മുൻ ഫോർമുല 1 ഡ്രൈവറുമായ അലക്സ് സനാർഡി അന്തരിച്ചു. 5 ഫോർമുല 1 മത്സരിച്ച അദ്ദേഹത്തിന് 2001 അപകടത്തിൽ കാലുകൾ നഷ്ടപ്പെട്ടിരുന്നു. തുടർന്നാണ് പാരാലിമ്പിക്സിൽ അദ്ദേഹം മത്സരിച്ചത്. ഹോർമുസ് കടലിടുക്കിലൂടെ സുരക്ഷിതമായി കടന്നുപോകുന്നതിന് അന്താരാഷ്ട്ര ഷിപ്പിംഗ് കമ്പനികൾ ഇറാന് പണം നൽകിയാൽ ഉപരോധം നേരിടേണ്ടി വരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകി. കേരളം, പശ്ചിമബംഗാൾ, അസം, തമിഴ്നാട്, പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. വോട്ടെണ്ണൽ മറ്റന്നാൾ. പശ്ചിമബംഗാളിലെ 15 ബൂത്തുകളിൽ ഇന്ന് റീപോളിംഗ് നടന്നു. ഛത്തീസ്ഗഡിലെ കാങ്കർ നാരായൺപൂർ ജില്ലാ അതിർത്തിയിലുണ്ടായ സ്ഫോടനത്തിൽ 4 ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. ഓൺലൈൻ LPG സിലിണ്ടർ ബുക്കിംഗുകളും വിതരണവും വർദ്ധിച്ചതായി പെട്രോളിയം പ്രകൃതി വാതക മന്ത്രാലയം. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്നു. US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ ലംഘിച്ചതായി പരസ്പരം ആരോപിച്ച ഇസ്രായേലും ഇറാനും. കേരളത്തിൽ വിവിധയിടങ്ങളിൽ ചൊവ്വാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യത. ISL ഇന്റർ കാശിക്കെതിരെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് ജയം. IPL ചെന്നൈക്കെതിരെ ടോസ് നേടിയ മുംബൈ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: യുവവാണി.

ആകാശവാണി കോഴിക്കോട്. ചലച്ചിത്രഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് ശരത് സംഗീതം നൽകി. യേശുദാസും സുജാതയും പാടിയ ഗാനം ചിത്രം പവിത്രം.

0: താളമയഞ്ഞു ഗാനമപൂർണം തരളലയം താഴും രാഗധാര.
1: ആകാശവാണി കോഴിക്കോട്.
2: മൃത്യു തേടുന്നവർ. നാടകം, രചന പ്രേമദാസൻ, ഹിരുവള്ളൂർ.

0: എല്ലാവരും കളികൾ നിർത്തി കയറി വരൂ, പ്രാർത്ഥനയ്ക്കുള്ള സമയമാവുന്നു.
1: രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഈ ബാലമന്ദിരത്തിൽ ഒരു അന്തേവാസിയായിരുന്നല്ലോ. ഇവരെ പോലെ നിഷ്കളങ്കമായ മനസ്സും നുറുങ്ങു മോഹങ്ങളും നിറഞ്ഞാഹ്ലാദമുള്ളൊരു പാവം പെൺകുട്ടി ഇപ്പോഴിതാ വീണ്ടും ഒരു തിരിച്ചു വരവ്. തന്നെ സ്നേഹം നൽകി വീർപ്പ് മുട്ടിച്ച കാരുണ്യവതിയായ മദറിന്റെ അടുത്തേക്ക് ദൈവമോനെ കാണുമ്പോൾ കണ്ണുകൾ നിറയുന്നു. ആസ്പത്രിയിൽ നിന്ന് വന്നതിനു ശേഷം ബാലമന്ദിരത്തിലെ അന്തരീക്ഷവുമായി അവൻ ഇണങ്ങിയെന്ന് തോന്നുന്നു.
2: പുറത്ത് ഇരുൾ വീണ് കഴിഞ്ഞിട്ടും കുട്ടി എന്താ ജനൽ കമ്പിയും പിടിച്ച് പുറത്തേക്ക് നോക്കി.

0: മദർ, ഒന്നുമില്ല.
1: എന്താ ഗീതേ ഇത്രമാത്രം ആലോചിക്കാനുള്ളത്? ആവശ്യമില്ലാത്ത ചിന്തകൾ വിടിഞ്ഞ് ഒന്ന് പ്ലസന്റ് ആയിരിക്കുവാൻ കുട്ടിയോട് ഞാൻ എത്ര തവണ പറഞ്ഞിരിക്കുന്നു.
0: ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല മദർ, കഴിയുന്നില്ല. എന്റെ ദീപമോന്റെ ഇനിയുള്ള നാളുകളെ കുറിച്ച് ഓർമ്മിക്കുമ്പോ മനസ്സിന്റെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ടുപോകുന്നു. എന്റെ കുഞ്ഞിന്റെ ജീവിതം എന്തായിത്തീരും മദർ? അനാഥത്വത്തിൽ നിന്നും അനാഥത്വത്തിലേക്കുള്ള ഈ പലായനം വയ്യ മദർ, മടുത്തിരിക്കുന്നു.
1: ഈ ഭൂമിയിൽ എല്ലാവരും ഒരിറ്റു സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവരാണ്. അനാഥത്വം അത് ഇഷ്ടപ്പെടുന്നവർ ഇവിടെ ആരാണുള്ളത്? ബാലമന്ദിരത്തിൽ പഠിച്ചു വളർന്ന് ഒരു ജീവിതം ആഗ്രഹിച്ച കുട്ടി എന്തിന് അനാഥത്വത്തെ പറ്റി വേവലാതിപ്പെടുന്നു? ഈ സ്ഥാപനം ഓരോ കുട്ടിയുടെയും ഭവനമാണ്. ഗീതയ്ക്കിഷ്ടമുള്ളപ്പോൾ ഇവിടെ കയറി വരികയോ ഇറങ്ങിപ്പോവുകയോ ചെയ്യാമെന്ന് വിവാഹ ചടങ്ങിൽ വെച്ച് തന്നെ പറഞ്ഞതല്ലേ? നീ ഓർക്കുന്നില്ലേ?
0: എല്ലാം ശരിയാണ് മദർ, എങ്കിലും ഒരച്ഛന്റെ സ്നേഹം ലഭിക്കാതെ അവൻ
1: അവന്റെ ഭാവിയെപ്പറ്റി കുട്ടിക്കൊരു ആശങ്കയും വേണ്ട. ഗീതയും ദീപുവും ഇവിടെ എത്തിയിട്ട് 5 മാസങ്ങളോളമായില്ലേ? ഒരു കൈയില്ലാത്തതിന്റെ കുറവ് അവന്റെ പ്രവൃത്തികളിൽ ഉള്ളതായി എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. കാരണം ഇടതു കൈകൊണ്ട് തന്നെ ദീപ് നന്നായി എഴുതുകയും ഭംഗിയായി വരയ്ക്കുകയും ചെയ്യുന്നുണ്ടല്ലോ.
0: എന്റെ സ്വപ്നങ്ങളുടെ ചില്ലുമേടം മുഴുവനും തകർന്നുകൊണ്ടിരിക്കുന്നു മദർ. എനിക്കിനി ജീവിക്കണമെന്ന് പോലും തോന്നുന്നില്ല.
1: പാടില്ല കുട്ടി.
0: മദർ,
1: ദൈവകാരുണ്യത്താൽ ബാലചന്ദ്രൻ ഒരു നല്ല മനുഷ്യനായി ഇവിടെ തിരിച്ചു വരും. നിങ്ങളെ തേടി 10 വർഷങ്ങൾക്ക് മുൻപ് നിന്നെ തേടി ബാലചന്ദ്രൻ ഇവിടെ എത്തുമ്പോൾ എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു അയാൾ. അനാഥയായ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് സ്നേഹസമ്പൂർണമായ ജീവിതം അവൾക്ക് കൊടുത്താൽ താൻ തൃപ്തനായി എന്നാണ് അയാൾ അന്നെന്നോട് പറഞ്ഞത്. അന്ന് ഗീതയെ അയാൾക്ക് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോ ഒരു കുട്ടി കൂടി അനാഥത്വത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് കരുതി സന്തോഷിക്കുകയായിരുന്നു ഞാൻ. എന്നിപ്പോ
0: ഞാൻ നൽകുന്ന സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും എനിക്ക് തിരിച്ചു കിട്ടിയിരുന്നെങ്കിൽ.
1: എല്ലാം നേരെയാവും കുട്ടി. ബാലചന്ദ്രൻ എന്ന ഒരു നല്ല ഭർത്താവിന്റെ തിരിച്ചുവരവിന് വേണ്ടി പ്രാർത്ഥിക്കൂ. ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞു, വരൂ. അമ്മേ, നമ്മൾ എന്തിനാ ഇവിടെ വന്നത്?
2: വെറുതെ മദറിനെ ഒന്ന് കാണാൻ.
1: മദറിനെ അമ്മ അറിയോ?
2: പിന്നെ അറിയാതെ
1: എങ്ങനെ അമ്മ മദറിനെ അറിയണത്?
2: അതോ അമ്മ വളർന്നതും പഠിച്ചതും ഒക്കെ മദറിന്റെ അടുത്തുനിന്നാ. അമ്മയ്ക്ക് ആരുമില്ലായിരുന്നു മോനെ. അമ്മേ, അച്ഛനും ആരും. ഈ മദറായിരുന്നു എനിക്കെല്ലാം.
1: അമ്മ നോക്കൂ, എന്ത് ചന്തമുള്ള പൂക്കള്! കിളികൾ പറന്ന് കളിക്കണത് കണ്ടോ അമ്മേ? അമ്മക്ക് ഇഷ്ടല്ലേ പൂക്കള്?
2: പിന്നെ അല്ലാതെ.
1: അച്ഛനെ കണ്ടിട്ട് എത്ര ദിവസമായി. നമുക്ക് അച്ഛന്റെ അടുത്ത് പോവാമേ.
2: മോനെ വേണ്ട, അച്ഛൻ ഇങ്ങോട്ട് വരും, നമുക്ക് അപ്പോ കാണാം. മോന് ഇവിടെ നിക്കാൻ ഇഷ്ടല്ലേ?
1: എനിക്ക് നല്ല ഇഷ്ട ഇവിടെ നിക്കാൻ. പൂക്കളും കിളികളും കൂട്ടുകാരും എല്ലാം. ഹായ്, എന്ത് രസ. വേണ്ടമ്മേ, എനിക്ക് കാണണ്ട അച്ഛനെ. അച്ഛനെ എനിക്ക് പേടിയാ.
2: അതാ അവിടെ മധുരും കുട്ടികളും ചെടികൾ നനയ്ക്കുന്നു. വാ മോനെ, നമുക്ക് അങ്ങോട്ട് പോകാം.
1: വരൂ കുട്ടി. വരുന്ന തിങ്കളാഴ്ചയാണ് ഈ ബാലമന്ദിരത്തിന്റെ 30ാം വാർഷികം. ഈ പിറന്നാൾ സുദിനം വളരെ ഭംഗിയാക്കണമെന്നാണ് എന്റെ ആഗ്രഹം. കുട്ടികൾക്ക് പ്രത്യേകം സദ്യ തന്നെ ഒരുക്കണം.
2: ശരി മദർ, വേണ്ട ഒരുക്കങ്ങളെല്ലാം മുൻകൂട്ടി ചെയ്യാം. കുട്ടികളുടെ ആഹ്ലാദത്തിന്റെ ദിനമാക്കണം നമുക്കന്ന്.
1: അതെ.

0: നമ്മുടെ ബാലമന്ദിരത്തിന്റെ സ്ഥാപകനും അഭിമന്യ ഗുരുവുമായ റെവറൻഡ് ഫാദർ ജോസഫ് സാമുവലിന്റെ അനുഗ്രഹാശിസുകളുമായി ഇന്നിവിടെ സംഘടിപ്പിക്കപ്പെട്ട ഈ ചടങ്ങ് ഭംഗിയായി കലാശിച്ചതിൽ നമുക്കേവർക്കും സന്തോഷിക്കാം. നിങ്ങൾക്കേവർക്കും നന്ദി, നമസ്കാരം. ഫാദർ, ഏതായാലും കുട്ടികളെല്ലാം നല്ല ആഹ്ലാദ തിമിർപ്പിലായിരുന്നു. സന്തോഷകരമായ ഒരു സുദിനം കൈവന്നതിൽ.
1: അതെ, അവരുടെ സന്തോഷമാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ ലക്ഷ്യം. ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ തെരുവുകളിൽ അനാഥരും നിരാശ്രയരുമായി അലയുന്നു. ആ കുട്ടികൾക്കൊരു നല്ല ജീവിതം നൽകാൻ കഴിഞ്ഞെങ്കിൽ അതായിരിക്കും നമുക്ക് സ്വർഗം ലഭിക്കുന്നതിനുള്ള മാർഗം. ഞാൻ ശ്രദ്ധിച്ചു, പക്ഷെ ഒരു കുട്ടി മാത്രം ദീർഘനേരമായി എന്റെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. നിഷ്കളങ്കനായ ആ കുഞ്ഞിന്റെ മുഖത്ത് ദയനീയ ഭാവം എന്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നു.
0: ഫാദർ, അങ്ങ് സൂചിപ്പിക്കുന്നത് ഇവിടുത്തെ ഏത് കുട്ടിയെ കുറിച്ചാണ്?
1: അത് മറ്റാരെയും കുറിച്ചല്ല, ഒരു കൈ നഷ്ടപ്പെട്ട ഊർജസ്വലനായ ആ ബാലിനെ കുറിച്ച്.
0: ദീപു, അവനെ പറ്റി പറയാതിരിക്കുന്നതാവും ഫാദർ നല്ലത്. ദീപു മാത്രമല്ല, അവന്റെ അമ്മയും ഇവിടെ ഉണ്ട്. അച്ഛനും അമ്മയും ജീവിച്ചിരിക്കെ അനാഥനെ പോലെ ജീവിക്കേണ്ടി വന്ന ഒരു പാവം ബാലൻ.
1: ആ കുട്ടിക്ക് മാതാപിതാക്കൾ ഉണ്ടെന്നാണോ?
0: അതെ ഫാദർ, അവന്റെ അമ്മ ഇവിടത്തെ അന്തേവാസിയായിരുന്നു. ഇപ്പോൾ അവർ ഇവിടെ തന്നെയുണ്ട്. ആ ഗീതേ.
2: യെസ് മദർ, ഞാൻ ഇവിടെ തന്നെയുണ്ട്.
1: എന്താ കുട്ടിയുടെ മുഖത്ത് ഒരു വിഷാദം? എന്താ, എന്താണെങ്കിലും ഈ ഫാദറോട് പറയൂ.
2: ഒന്നുമില്ല ഫാദർ, എന്നോടൊന്നും ചോദിക്കരുത് ഫാദർ, ഒന്നും അത് പറയാനുള്ള കാര്യത്തിൽ എനിക്കില്ല ഫാദർ.
1: പറയൂ മദർ, എന്താണ് ആ കുട്ടിയുടെ ദുഃഖത്തിന്റെ കാരണം?
0: പറയാം ഫാദർ. വർഷങ്ങൾക്ക് മുൻപുള്ള ബാലമന്ദിരത്തിലെ ആ ദിവസം ഇപ്പോഴും എന്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നു.

0: നമസ്കാരം മദർ.
1: ഓ നമസ്കാരം, വരൂ ഇരിക്കൂ. നിങ്ങളെ എനിക്ക് മനസ്സിലായില്ല.
0: ഞാൻ ധർമ്മപുരത്ത് നിന്ന് വരികയാണ്. ഒരു പ്രധാന കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു.
1: എന്താണ്? പറയൂ.
0: ഒരു വിവാഹ കാര്യമാണ് മദർ. എന്റെ പേര് ബാലചന്ദ്രൻ. ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. എനിക്ക് ഈ ബാലമന്ദിരത്തിലെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെന്നുണ്ട്.
1: ഓഹോ, അങ്ങനെയാണോ? അത് ഇവിടുന്ന് തന്നെ വേണമെന്ന് തോന്നാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും?
0: സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കുന്ന ഒരു പെൺകുട്ടിക്ക് ഒരു ജീവിതം കൊടുക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്.
1: നല്ല കാര്യം. നിങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാരുടെ ചിന്താഗതി തീർച്ചയായും ഒരു നല്ല മാറ്റത്തിന്റെ തുടക്കമാണ്. ഏതായാലും ആദ്യഘട്ടം എന്ന നിലയിൽ ഈ സൊസൈറ്റിയിലെ അംഗങ്ങളുമായി ഞാനൊന്ന് ആലോചിക്കട്ടെ. അതിനുശേഷം നിങ്ങളെ വിവരം അറിയിക്കാം.
0: മതി, എന്നിട്ട് മതി.
1: ബാലചന്ദ്രന്റെ വിലാസം ഈ രജിസ്റ്ററിൽ എഴുതിക്കോളൂ.
0: ഓ ശരി മദർ. അപ്പോ മദർ എന്നാ ഞാൻ ഇറങ്ങട്ടെ?
1: ശരി.

0: അങ്ങനെ രണ്ടാഴ്ചക്ക് ശേഷം ഞാൻ വിവരങ്ങൾ ഗീതയോട് പറഞ്ഞു.
1: എന്നിട്ട് എന്ത് പറ്റി മദർ? കുട്ടികളും ഭർത്താവും ഒക്കെയായി.
0: മാസത്തിൽ ഒരിക്കലെങ്കിലും അവൾ ഇവിടെ വരുമായിരുന്നു ബാലചന്ദ്രനുമൊത്ത്. വരാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ കത്തുകൾ അയക്കാറുണ്ട്. അവൾക്കൊരു കുഞ്ഞുണ്ടായി എന്ന് വിശേഷിപ്പിക്കുന്ന കത്തായിരുന്നു എനിക്ക് ഏറ്റവും ഒടുവിൽ കിട്ടിയത്.

0: പിന്നീട് എന്ത് സംഭവിച്ചു?
1: പിന്നെ ആറേഴ് മാസം കഴിഞ്ഞ് ഞാൻ അയച്ചൊരു കത്തിന് മറുപടി വന്നു. കണ്ണുനീർ വീണ മഷി പടന്ന ആ എഴുത്തിൽ ഒരമ്മയോടുള്ള പരിദേവനങ്ങളുടെ ഒരു ഭാണ്ഡം തന്നെ അവൾ തുറന്നു. ഭർത്താവിന്റെ ദുശീലങ്ങളെപ്പറ്റി, മദ്യപാനത്തെപ്പറ്റി, തനിക്കെന്നും അനുഭവിക്കേണ്ടി വരുന്ന പീഡനങ്ങളെപ്പറ്റി എല്ലാം എല്ലാം.
0: ഈ സംഭവത്തെപ്പറ്റി മദർ അന്വേഷിച്ചില്ലേ?
1: ഒരു കുടുംബമാകുമ്പോൾ ചില്ലറ പിണക്കങ്ങളും പ്രശ്നങ്ങളും സ്വാഭാവികമാണല്ലോ എന്ന് കരുതി. പിന്നെ ബാലചന്ദ്രൻ ഒരു മനംമാറ്റം ഉണ്ടായിക്കൂടായികയില്ല എന്നും പ്രതീക്ഷിച്ചു. പിന്നീടുള്ള സംഭവങ്ങളെല്ലാം വളരെ ഹൃദയഭേദകമായിരുന്നു ഫാദർ.
2: ബാലേട്ടൻ ഇന്നും കുടിച്ചു അല്ലേ?
3: കുടിച്ചു.
4: നോ പ്രോബ്ലം. ഇന്ന് കമ്പനിയിൽ കുറച്ച് സംസാരിക്കേണ്ടി വന്നു. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന മുതലാളി ഓവർ ടൈം വർക്കിന് കൂലി കൊടുക്കില്ല പോലും. കള്ളപ്പരിശകള്.
2: നിങ്ങൾ എന്തിനാ ബാലേട്ടാ ഇങ്ങനെ കുടിച്ച് ബഹളം ഉണ്ടാക്കുന്നത്? ഇവിടെ ഏതായാലും സൗകര്യമില്ല. കമ്പനിയിലും തുടങ്ങിയോ പരിപാടി?
4: എടേ, നീ എന്നെ പഠിപ്പിക്കുക.
2: ഞാൻ പഠിപ്പിക്കുന്നില്ല, ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പറഞ്ഞേ ഉള്ളൂ. അല്ല, എവിടെ മോന് പനിക്കുള്ള മരുന്ന്?
4: അത്
2: വാങ്ങിയോ?
4: അത് മറന്നു പോയെന്റെ ശ്രീമതി. നീ അങ്ങ് ക്ഷമിക്ക്.
2: ചുട്ടു പൊള്ളുകയാ ദേഹം.
4: എവിടെ അവന് പനിക്കുന്നുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ.
2: എന്ത് നോക്കാനാ? പനിച്ച് വിറക്കുന്നുണ്ട് കുട്ടിക്ക്. ഈ രാത്രി ഞാൻ എങ്ങോട്ടാ ഈ കുട്ടീനെ കൊണ്ട് പോകേണ്ടത്?
4: ഈ രാത്രിയിലോ? ഈ രാത്രിയിലാ നീ ആശുപത്രിയിൽ പോകുന്നു? നേരം പുലർന്നിട്ട് പോയാ മതി.
2: ശരിയാണ്, നാളെ നേരം പുലരുമ്പോഴേക്കും മറ്റെന്തെങ്കിലും വഴി ചിന്തിക്കുന്നതായിരിക്കും നല്ലത്.
4: ഒരു
2: നരകത്തിലേക്കാണല്ലോ ഞാൻ വന്നു പെട്ടത്. ഒരു കുടുംബം പുലർത്തണമെന്ന ബോധം നിങ്ങൾ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? എന്തിനാ കുടുംബം? നിങ്ങൾക്ക് നിങ്ങളുടെ ലോക വലുത്. അത് തന്നെ, നിങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്ന ബഹളം കാരണം അയൽവക്കക്കാർക്കൊക്കെ സ്വൈര്യമായി പൊറുക്കാൻ കഴിയുന്നില്ലെന്നാ പരാതി.
4: അപ്പൊ എല്ലാ വിവരങ്ങളും നീ അവരോട് പറഞ്ഞു അല്ലേ?
2: എന്ത് പറഞ്ഞു എന്നാ ബാലേട്ടൻ നീ പറയണത്? ഇവിടെ നടന്നതല്ലേ പറഞ്ഞുള്ളൂ. അവരെ നമ്മൾ എന്നും കാണുന്നവരാ ബാലേട്ടാ. അവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ബാലേട്ടൻ നന്നാവാൻ വേണ്ടിട്ടല്ലേ.
4: എന്തു പറഞ്ഞടേ? നീ എന്നെ നന്നാക്കാൻ ശ്രമിക്കുന്നു അല്ലടി?
5: അച്ഛാ അച്ഛാ, അമ്മ അടിക്കില്ലേ?
4: അച്ഛാ
2: അടിച്ചോട്ടെ മോനെ, അടിച്ചു കൊല്ലട്ടെ. ഈ അമ്മക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ.

0: അന്ന് ആ കുട്ടിക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരുന്നു ഫാദർ. ആ രാത്രി മാത്രമല്ല, തുടർന്നുള്ള അധിക ദിവസങ്ങളും.
1: പാവം പെൺകുട്ടി, എത്രമാത്രം ദുരന്തങ്ങൾ പേർന്നു.
0: ശരിയാണ് ഫാദർ. പിന്നെ ദീപുമോൻ, അവൻ ഈ നിലയിൽ എത്തിയതെങ്ങനെയെന്ന് ഫാദർ ചോദിച്ചുവല്ലോ. ആ ദിവസം ഓരോ മലയാളിയുടെയും മനസ്സിൽ ആഹ്ലാദത്തിന്റെ വിഷുപക്ഷി പാടുകയായിരുന്നു. എല്ലാ വീടുകളിലും പൂക്കുറ്റിയുടെയും മത്താപ്പിന്റെയും സ്വർണ പ്രഭാപൂരം വിതറിക്കൊണ്ട് വിഷുദിനം വന്നു. വിഷുവിന്റെ തലേന്നാളായിരുന്നു ഫാദർ ആ ദുരന്തം.
2: അമ്മേ, അച്ഛൻ എന്താ ഇത്ര വൈകണത്?

0: സമയം അർദ്ധരാത്രിയായില്ലോ.
1: അച്ഛൻ ഇപ്പം വരുമായിരിക്കും.
0: വരുമ്പോ എനിക്ക് കമ്പിത്തിരിയും മത്താപ്പും നിലച്ചക്രം എല്ലാം കൊണ്ടുവരായിരിക്കും അല്ലേ? അമ്മേ, സുരേഷിന്റെ അച്ഛൻ ഇന്നലെ തന്നെ എത്ര പടക്കങ്ങളാ വാങ്ങിക്കൊണ്ടുവന്നത്! കമ്പിത്തിരി രണ്ട് വലിയ കൂടാ വാങ്ങിയത്.
1: നിനക്കും കൊണ്ടുവരൂ കേട്ടോ, അച്ഛൻ പടക്കങ്ങളും കമ്പിത്തിരിയും മത്താപ്പും എല്ലാം.
0: അമ്മേ, എനിക്ക് ഉറക്കം വരുന്നു. അമ്മേ,
1: എന്നാ മോൻ പോയി കിടന്നോ, അച്ഛൻ വന്നാ ഞാൻ വിളിക്കാട്ടോ.
0: ശരി.
1: സമയം ഇത്രയായിട്ടും എന്താ വരാൻ വൈകുന്നത്? ഇനിയിപ്പോ പറയാതെ എവിടേക്കെങ്കിലും. പാവം ദീപു. എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവന്നാ മതിയായിരുന്നു. ഈശ്വര, നാളെ നല്ലൊരു ദിവസമായിട്ട് കാലുറക്കാതെ ആണല്ലോ വരവ്.
2: എന്തോ പൈസ? ആ പൈസ തന്നെ. എത്ര പ്രാവശ്യടാ നിനക്ക് ഞാൻ കടം തന്ന പൈസ തിരിച്ചു? നീ എനിക്ക് കടം തന്നിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരു ചില്ലി കാശും ബാക്കി തിരിച്ചു തരുകയും ചെയ്തു.
3: പിന്നെ പിന്നെ
2: മനസ്സിലായ
3: എന്താ പറഞ്ഞു
2: മോനെ? ദീപു, ദീപു, അതാ ഒന്നെങ്കിൽ വാട ദീപു. എടാ, ഈ സാധനങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് എടുത്തടാ.
1: മോനെ, മോനെ, ദീപു ഇതാ എഴുന്നേക്ക. മോനെ അച്ഛൻ വിളിക്കുന്നുണ്ട്. എന്തോ ബഹളം കേൾക്കുന്നുണ്ടല്ലോ. അല്ല, ആ രാഘവനുമായിട്ട് ശണ്ട കൂടുകയാണല്ലോ. ഇനിയിപ്പോ എന്തൊക്കെയോ വരുത്തു.
0: അമ്മേ, അച്ഛൻ വന്നു. അമ്മേ,
1: ആ അച്ഛനതാ മോനെ വിളിക്കുന്നുണ്ട്. മോൻ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരും.
0: ശരി. അമ്മേ, പുറത്ത് നല്ല ഇരുട്ടാണല്ലോ.
1: ആ ഇതാ ഈ വിളക്ക് വെച്ചോളൂ.
0: ശരി അമ്മേ.
2: രാഘവ, നിന്നോടാ ഞാൻ പറയണത്.
3: എന്താ പറയാ?
2: ഞാൻ കടം വാങ്ങിയ പൈസ നിനക്ക് ഞാൻ തിരിച്ചു തന്നിട്ടുണ്ട്.
3: ഇല്ല, ഞാൻ പറയുന്നില്ല.
2: പിന്നെ നീ ഇങ്ങനെ മേക്കിട്ട് കേറിയാ കയറാൻ വന്നാണല്ലോ.
3: നീ എനിക്ക് പൈസ തന്നിട്ടില്ല എന്ന് എനിക്ക് ഉറപ്പാ. ആ പൈസ തന്നത്
2: പോരാ.
3: ഞാൻ
0: അച്ഛ, വാ നമുക്ക് പോവാ.
3: നിന്നെ പോലുള്ള എംബോസികൾക്കുള്ളതാ എന്റെ ഈ ആയുധം. നീ കണ്ടോ ഇത്?
0: അയ്യോ അച്ഛ, അയ്യോ അച്ഛ.
2: ദീപു മോനെ, ദീപു മോനെ,
1: മോനെ, ദീപു, ദീപു.
0: ഇരുട്ടിൽ രാഘവന്റെ കഠാരിയുടെ കുത്തേറ്റത് ദീപു മോന്റെ വലത് കൈക്കായിരുന്നു. അവന്റെ കൊച്ചുമോഹങ്ങളെല്ലാം ആ രാത്രിയിൽ ഒടുങ്ങുകയായിരുന്നു. ഗീത അപ്പോൾ തന്നെ അവനെയും വാരിയെടുത്ത് ആസ്പത്രിയിലേക്ക് ഓടി.
4: എന്തൊരു നിർഭാഗ്യവതിയായ പെൺകുട്ടി. പാവം, മദ്യത്തിന്റെ മാരകമായ ഫലങ്ങൾ എത്ര കുടുംബങ്ങളെയാണ് നാശത്തിലേക്ക് നയിക്കുന്നത്.
0: രാഘവൻ പിറ്റേ ദിവസം അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ദീപുവിന്റെ കയ്യിലെ മുറിവ് മാരകമായതുകൊണ്ട് തന്നെ ദിവസങ്ങൾക്ക് ശേഷം കൈ മുറിച്ചു മാറ്റുകയാണ് ചെയ്തത്.
4: പിന്നീട് ബാലചന്ദ്രൻ.
0: ബാലചന്ദ്രൻ മകനെയും ഗീതയെയും കാണാൻ ആസ്പത്രിയിൽ വന്നിരുന്നു. ആസ്പത്രിയിൽ വെച്ച് ബാലചന്ദ്രനോടൊപ്പം ഇനി കഴിയുവാൻ ആഗ്രഹമില്ലെന്ന് അവൾ തുറന്നു പറഞ്ഞു. ഒരു പുതിയ ജീവിതം ബാലചന്ദ്രൻ തുടങ്ങുമെന്ന കാര്യത്തിൽ ഗീതയ്ക്ക് തീരെ വിശ്വാസമില്ലായിരുന്നു. അതിനുശേഷം ആസ്പത്രിയിൽ നിന്ന് ഗീതയും ദീപുവും ഇവിടേക്ക് വരികയായിരുന്നു ഫാദർ. 4-5 മാസങ്ങളോളമായി അവർ ഇവിടെ എത്തിയിട്ടെങ്കിലും ഇതുവരെ ബാലചന്ദ്രൻ ഇവിടെ വന്നിട്ടില്ല.
4: ബാലചന്ദ്രനിൽ കടുത്ത കുറ്റബോധമുണ്ടെന്നാണ് ഇതുകൊണ്ട് ഊഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ജീവിതത്തിന് വേണ്ടി അയാൾ ആഗ്രഹിച്ചു കൂടുന്നില്ലല്ലോ. ഏതായാലും ബാലചന്ദ്രൻ ഒരു പുതിയ മനുഷ്യനായി തിരിച്ചെത്തുന്നത് വരെ അവൾ ഇവിടെ തന്നെ നിന്നുകൊള്ളട്ടെ.
0: ശരിയാണ്.
4: ബാലചന്ദ്രനോടൊത്ത് വീണ്ടും ഒരു ജീവിതം ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അവൾക്ക് അങ്ങനെയും ആവുമല്ലോ.
0: ശരിയാണ് ഫാദർ.
4: മദർ, നാളെ ഞാൻ മടങ്ങുകയാണ്. തുടർന്നുള്ള വിവരങ്ങളെല്ലാം മദർ അറിയിച്ചാൽ മതി.
0: ശരി.

0: ആ ഗീതേ,
1: എന്താ മത?
0: കുട്ടികൾ കുറേയായി ഒരു വിനോദയാത്രയ്ക്ക് വേണ്ടി എന്നോട് പറയുന്നു. എന്താ ഗീതയുടെ അഭിപ്രായം?
1: കുട്ടികൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നടക്കട്ടെ മദർ.
0: ഇനിയിപ്പം ഏത് സ്ഥലത്തേക്ക് പോവണം എന്നാണ് തീരുമാനിക്കേണ്ടത്. ആ പിന്നെ അതിരപ്പള്ളി, വാഴച്ചാൽ എന്നീ സ്ഥലങ്ങൾ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ആ നമ്മൾ അവിടെ ഇതുവരെ പോയിട്ടില്ലല്ലോ.
1: ശരിയാണ് മദർ.

0: കളിക്കുന്ന കുട്ടികൾ ബാറ്റ് കൊണ്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ സോഫ്റ്റ് ബോൾ കൊണ്ട് പ്രാക്ടീസ് ചെയ്യും, പേഡ് മറ്റുള്ള കാര്യങ്ങളെല്ലാം. നമ്മളിപ്പോ ഒരു 8 വയസ്സുള്ള കുട്ടിക്ക് പേഡും കെട്ടിയിട്ട് ബാറ്റുള്ള എല്ലാം ഇത് വെച്ചിട്ട് അടിക്കാൻ പറ്റുന്നത്. ഫസ്റ്റ് ഹൗ ടു ഹോൾഡ് ദ ബോൾ, അതൊന്ന് എങ്ങനെ ബാറ്റ് പിടിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എങ്ങനെ ബോൾ പിടിക്കണം എന്നുള്ള ടെക്നിക്ക് ഒരു സമ്മർ ക്യാമ്പിൽ പഠിച്ചു കഴിഞ്ഞാൽ കുട്ടി വളരും തോറും അതിന് ഡെവലപ്പ് ചെയ്തിട്ട് വരും.
1: ഈ ചെറിയ കാലയളവിൽ കൊടുക്കുന്ന ഒരു പരിശീലനമാണെങ്കിലും ദീർഘകാല അടിസ്ഥാനത്തിൽ, അതായത് ഇത് കഴിഞ്ഞിട്ടും വളരെ പ്രൊഫഷണൽ ആയിട്ട് താല്പര്യം വരുന്ന കുട്ടികൾ ഒരുപാട് വരുന്നുണ്ട്. എങ്ങനെയാണ് സാറിന്റെ ഒരു അനുഭവത്തിൽ, സാർ ഒരുപാട് വെക്കേഷൻ ക്ലാസ്സുകൾ സംഘടിപ്പിച്ചിട്ടുള്ള ആളാണ്, അപ്പോ ഈ 2 മാസത്തിൽ വരുന്ന കുട്ടികളിൽ എത്രത്തോളം കുട്ടികൾ വളരെ പ്രൊഫഷണൽ ആയിട്ട്, അതായത് ഇത് ഒരു സാർ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റിറ്റീവ് സ്പോർട്സ് എന്നുള്ള രീതിക്ക് ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന, പ്രൊഫഷണൽ ആയിട്ട് മുന്നോട്ട് പോകുന്ന എത്ര കുട്ടികളുണ്ട്?
0: നല്ല ചോദ്യമാണ് കേട്ടോ. ഞാൻ എല്ലാ പേരൻസിനോട് പറയാം സാർ, പല കുട്ടികൾക്ക് ചോദിക്കാറുണ്ട്, ചില പഴയ കായിക താരങ്ങളുണ്ട്, അവരുടെ കുട്ടി ഇപ്പോഴേ 8 വയസ്സ് 12 വയസ്സ് കുട്ടികളാണ്. അപ്പൊ അവരും ചോദിക്കണം, സാർ എന്റെ കുട്ടിക്ക് ഇപ്പോഴത്തെ 10 വയസ്സേ ആയിട്ടുള്ളൂ, എനിക്ക് റെഗുലറേറ്റ് അയക്കാൻ കഴിയുമോ? അപ്പോ ഞാൻ പറയാം, ഇപ്പൊ 8 വയസ്സ് 10 വയസ്സല്ലേ, കുട്ടി എന്തായിരുന്നാലും ഓടിച്ചാടി നടക്കട്ടെ, എല്ലാ ആക്ടിവിറ്റീസ് ചെയ്യട്ടെ, നമുക്ക് സമയം വരുമ്പോഴേ നോക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യണം, അവന് കോമ്പറ്റേറ്റീവ് സ്പോർട്സിന് താല്പര്യം ഉണ്ടെങ്കിൽ ഡിസ്ട്രിക്ട് വൈസ് മത്സരങ്ങൾ വരും, ആ മത്സരങ്ങളിൽ അവനെ പങ്കെടുപ്പിക്കണം. ആ മത്സരം അവൻ കാണുമ്പോൾ അവൻ മനസ്സിലാക്കും ഞാൻ എന്ത് ചെയ്തിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു, അപ്പോ ഇനി എന്ത് ചെയ്യണം. പാരന്റ്സ് മോനെ, നീ ഇപ്പോൾ പ്രാക്ടീസ് ഇല്ലാതെ ഓടിയപ്പോൾ ഇങ്ങനെ വന്നില്ലേ, 7th വന്നില്ലേ, 6th വന്നില്ലേ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും പോലും. അങ്ങനെയുള്ള കുട്ടികൾ നമ്മുടെ അടുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ് നമ്മൾ കൊച്ചിങ് കൊടുക്കും. കുറെ കാലങ്ങളായിട്ട് കേരള സർവകലാശാല ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇങ്ങനെയുള്ള കുട്ടികൾ തെരഞ്ഞെടുത്ത്, കായിക അഭിരുചിക്കുള്ള കഴിവുള്ള കുട്ടികൾ തെരഞ്ഞെടുത്തിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ഇയർ ലോങ് പ്രാക്ടീസ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിൽ പല കുട്ടികളും ഡിസ്ട്രിക്ട് ലെവലിലും സ്റ്റേറ്റ് ലെവലിലും പാർട്ടിസിപ്പേറ്റ്.
1: പഴയകാല പരിശീലന രീതികളിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്, പരിശീലിക്കുന്ന ഉപകരണങ്ങളിലായാലും സാങ്കേതിക വിദ്യകളിലായാലും അവധിക്കാല പരിശീലനത്തിൽ അങ്ങനെയുള്ള പരിശീലനങ്ങൾ കൊടുക്കാറുണ്ട്. അതായത് ഏറ്റവും പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാങ്കേതിക വിദ്യകളും അതുപോലെ തന്നെ പരിശീലന ഉപകരണങ്ങളും രീതികളും വെച്ചിട്ട് പരിശീലനം കൊടുക്കാറുണ്ടോ?
0: തീർച്ചയായിട്ടും വളരെ നല്ല ക്വസ്റ്റ്യൻ. കാരണം നമ്മളിപ്പോൾ ചെയ്യുന്നത്, നമ്മുടെ ഇതിനു വേണ്ടി സമ്മർ ക്യാമ്പിന് വേണ്ടിയിട്ട് സ്പോർട്സ് കിറ്റ് വാങ്ങാറുണ്ട്, അത് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഭാഗത്ത് തന്നെ വാങ്ങുന്നത്. ഇപ്പൊ ലാഡർ ആയിരുന്നാലും നമ്മൾ ചെറിയ ബേബി ഹഡിൽസ് ഉണ്ട്, 6 ഇഞ്ച് 9 ഇഞ്ച് 12 ഇഞ്ച് ഇങ്ങനെയുള്ള അവരുടെ ഭാഗത്ത് തന്നെ വരുന്നുണ്ട്. ലാഡറിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും, 1 ഫീറ്റ് 1.5 ഫീറ്റ് ഹഡിൽസിന്റെ ഡിസ്റ്റൻസ് അടിയും. പിന്നെ പോയിട്ട് നമ്മളിപ്പോൾ കൊടുക്കുന്ന സയന്റിഫിക്, ഞാൻ മാത്രമല്ല സമ്മർ ക്യാമ്പ് സംഘടിപ്പിക്കുന്ന ക്വാളിഫൈഡ് ആയിട്ടുള്ള കോച്ചസ് എല്ലാം കൊടുക്കുന്ന സയന്റിഫിക് കോച്ചിങ് ആണ്. കാരണം ഇവിടെ വന്നിട്ട് ലോക്കോമോഷൻ എബിലിറ്റി എന്ന് പറയുന്നത് അത് ഓരോ സ്പോർട്സിനും ഡിമാൻഡ് ഉള്ളതാണ്. പിന്നെ പോയിട്ട് ബയോമെക്കാനിക്കൽ പ്രിൻസിപ്പിൾസ്, നമുക്ക് പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുട്ടി ഒരു ഷോർട്ട് പുട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ആംഗിളിൽ റിലീസ് ചെയ്തെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ നിവർത്തിയില്ല, അറിയില്ല. അഥവാ കുട്ടിയുടെ പെർഫോമൻസ് നല്ല പെർഫോമൻസ് വരികയാണെങ്കിൽ നമ്മൾ പറയും, ആ വെരി ഗുഡ്, അടിപൊളി അടിപൊളി, വെരി ഗുഡ്, നല്ല ത്രോ, നല്ല ആംഗിൾ റിലീസ് നന്നായിരുന്നു, ആ റിലീസ് സ്പീഡ് നന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല, അങ്ങനെയല്ല. ഇന്ന് അത് നമ്മൾ 4, 5, 6, 7 ക്യാമറ സെറ്റ് ചെയ്തിട്ട് ഓരോ മൂവ്മെന്റും ഒരു നാനോ മൈക്രോ വരേക്കും നമ്മൾ കണ്ടുപിടിക്കാൻ കഴിയും. പിന്നെ ലെഗ് മൂവ്മെന്റ്, ആ മൂവ്മെന്റ്, ബോഡി പോസ്റ്റർ, ലോക്കോമോഷൻ, കംപ്ലീറ്റ് കാര്യങ്ങൾ നമുക്ക് കിട്ടും. ഒരു ലോങ് ജമ്പർ എത്ര ആംഗിളിലാണ് ടേക്കപ്പെടുത്തിക്കുന്നത്, ആ സ്ട്രൈഡിങ്ങിന്റെ ലെങ്ത് എത്രയാണ് കൂടുന്നുണ്ടോ, ആൻഡ് ഫ്രീക്വൻസി എത്രയാണ്, എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പറ്റും. ഒരു ക്രിക്കറ്റർ ഒരു ബോൾ എറിയുന്നു കഴിഞ്ഞാൽ ആ ബോൾ എത്ര ഹൈറ്റിൽ നിന്ന് റിലീസായി ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ആംഗിളിൽ എത്ര ഹൈറ്റിൽ എത്ര ദൂരത്തിൽ പോയെന്ന് ഇപ്പോഴും വർഷങ്ങളുള്ള എല്ലാ ഫെസിലിറ്റി നമുക്കുണ്ട്, ലേസർ സിസ്റ്റം ഉണ്ട്. അപ്പൊ ആ ഇത് ടെക്നിക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്.
1: ഇതിൽ വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കായിക താരങ്ങൾക്കുണ്ടാകുന്ന പരിക്ക്. കായിക പരിശീലനത്തിൽ പരിക്ക് വലിയൊരു വെല്ലുവിളിയാണ്. ഈ പരിക്ക് പറ്റാത്ത രീതിയിൽ കായിക പരിശീലനം നടത്താൻ എന്തൊക്കെ ട്രെയിനിങ് ആണ്?
0: നല്ലൊരു ചോദ്യമാണ്. കാരണം ഏതൊരു കോച്ചും ആഗ്രഹിക്കുന്നത്, ഡെഡിക്കേറ്റഡ് കോച്ച് ആഗ്രഹിക്കുന്നത്, എന്റെ കുട്ടിക്ക് ഒരിക്കലും ഇഞ്ചുറി വരാൻ പാടില്ല. ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ കുഴപ്പമൊന്നും, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കുട്ടി മാനസികമായിട്ട് ഒന്ന് തകരും. രണ്ടാമത്തെ കാര്യം, ആ എടുത്ത എഫർട്ടിലാണ് കുട്ടിക്ക് ഇഞ്ചുറി പറ്റിയിട്ടുണ്ടെങ്കിൽ അത്രയും എഫർട്ട് എടുക്കാനായിട്ട് കുട്ടി മാനസികമായിട്ട് ഇൻബിൽറ്റ് ഒരു പേടി ഉണ്ടല്ലോ, അത് വരും. നമ്മൾ ഒരുപാട് പ്ലേയേഴ്സിന് അങ്ങനെ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇഞ്ചുറി എങ്ങനെ അവോയ്ഡ് ചെയ്യാം, അതാണ് ഏറ്റവും ഇഷ്ടം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ ആദ്യം വന്നിട്ട് ഞാൻ ചെയ്യിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മുടെ പശു എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊച്ചു തന്നെ ചെയ്യുന്നത്, ആദ്യം വന്നിട്ട് അവനെ വന്ന ആൾക്കാരെ കുട്ടികളെ ഇരുത്തിയതിനു ശേഷം അവരൊന്ന് സ്റ്റെബിൾ ചെയ്യും, ഒന്ന് ബ്രീത്തിങ് ചെയ്ത് അവനെ ആക്ടിവിറ്റീസിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് അവരുടെ ഇന്ന് ചെയ്യുന്ന ആക്ടിവിറ്റി എന്താണെന്ന് പറയും, അതനുസരിച്ച് വാമിംഗ് അപ്പ്, ജനറൽ വാമിംഗ് അപ്പ്, സ്പെസിഫിക് വാമിംഗ് അപ്പ്, അതിനായിട്ട് സ്പെസിഫിക് സ്ട്രെച്ചിങ്, കംപ്ലീറ്റ് സ്ട്രെങ്തനിങ്. ഉദാഹരണത്തിന് നമ്മളിപ്പോഴ് പണ്ട് നമ്മുടെ കാലത്തൊന്നും നമുക്ക് റെസിസ്റ്റൻസ് ബാൻഡിന്റെ ഉപയോഗം അറിയത്തില്ല. അപ്പൊ ഇന്ന് വന്നിട്ട് മസാജർ, നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന മസാജറുണ്ട്, നമ്മൾ കയ്യിൽ അതൊന്നുമില്ല. അപ്പോൾ ഈ അത്യാധുനിക ഉപകരണങ്ങളോട് കൂടി നമ്മൾ പ്രാക്ടീസ് ചെയ്യും. പിന്നെ മാറ്റിലായിട്ട് സ്ട്രെച്ച് ചെയ്യിപ്പിച്ച്, കംപ്ലീറ്റ് ബോഡി സ്ട്രെച്ച് ചെയ്യിച്ച്, പ്രീ സ്ട്രെച്ച് ചെയ്തിട്ട് ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസ് അല്ലേ, നമ്മുടെ കാലത്ത് നിന്ന് അറിഞ്ഞോ അറിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇന്നതല്ല, ഇന്ന് സ്പെസിഫിക് ഉണ്ട്, ഈവൻറ്റ് എന്താണ്, അതിനനുസരിച്ചുള്ള ഹിപ്പ് ഓപ്പണിംഗ് എക്സസൈസ് ആയിരുന്നാലും അതിനനുസരിച്ചുള്ള സ്ട്രെച്ചിങ് എക്സസൈസ് ആയിരുന്നാലും ജനറൽ എക്സസൈസ് കഴിഞ്ഞാൽ സ്പെസിഫിക് എക്സസൈസ് ചെയ്തിട്ട് അവൻ ആ ഈവൻറ്റിലേക്ക് തയ്യാറാണ്. അത് ഫുട്ബോളിനായിരുന്നാലും എല്ലാ ഗെയിംസിനും ഇങ്ങനെ ഒരു പ്രിപ്പറേഷൻ നടക്കുന്നുണ്ട്. അതനുസരിച്ച് തന്നെയാണ് ഇപ്പോൾ കോച്ചിങ് നമ്മുടെ കലാ സർവകലാശാലയിൽ നടക്കുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സർവ്വസാധാരണ കാണുന്നത് എല്ലാ കുട്ടികൾ കളിക്കും, നിങ്ങളും തിരിച്ചറിയും ഗ്രൗണ്ടിൽ. ഈ സയന്റിഫിക് അല്ലാതെ ഗെയിം നടക്കുമ്പോഴ് ഗെയിം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കുട്ടി ബൂട്ട് അഴിച്ചു വെച്ച് ബാഗ് എടുത്ത് പെട്ടെന്ന് ബസ്സിന് സമയമാണ്. കുട്ടി വാം ഡൗൺ, വാം ഡൗൺ ആണ്, പണ്ട് കൂൾ ഡൗൺ ആയിരുന്നു, ഇപ്പോഴത് കൂൾ ഡൗൺ അല്ല, ഇറ്റ്സ് കാൾഡ് വാം ഡൗൺ. അവൻ എങ്ങനെയാണോ വാം ആയത് അതേപോലെ

0: വാം വാങ്ങിയതിന് ശേഷം പിന്നെ അവൻ ഡൗൺ സ്റ്റെച്ച് ചെയ്ത് ഏത് രീതിയിലാണോ കുട്ടി ഗ്രൗണ്ടിൽ വന്നത് ആ രീതിയിൽ കുട്ടി തിരിച്ചു പോകണം. ഇറ്റ് മീൻസ് അവന്റെ മസിൽസ് ഏത് രീതിയിലാണോ ഉണ്ടായിരുന്നത് ആ രീതിയിൽ പഴയ പൊസിഷൻ അതേ പൊസിഷനിൽ വച്ചതിന് ശേഷം എല്ലാം വളരെ കാം ഡൗൺ ആയിട്ട് പോവുക. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുട്ടിക്ക് ഒന്ന് വന്നിട്ട് ഫട്ടിക് എന്ന് പറയുന്ന സാധനം ഉണ്ടാവില്ല. രണ്ടാമതൊന്നാണ് ഇഞ്ചുറി സ്റ്റാറ്റസ് ഇല്ല. ഇഞ്ചുറി വരാൻ മെയിൻ കാരണം ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഇൻപ്രോപ്പർ വാമിംഗ് അപ്പ്, ദെൻ ഈസ് ഓവർലോഡ്. ഇത് രണ്ടും കൊച്ചസ് എന്തായിരുന്നു അവോയ്ഡ്. ചില സന്ദർഭങ്ങളിൽ ആക്സിഡന്റ് ആയിട്ട് ഉണ്ടാവും, സ്ലിപ്പറി സ്ലിപ്പ് ചെയ്തിട്ട് ആക്സിഡന്റ് ആവും. ഓടുമ്പോൾ തമ്മിലിടിച്ചിട്ട് ഈ ബോഡി കോൺടാക്ട് ചെയ്യുമ്പോൾ, ഫുട്ബോൾ മാതിരിയുള്ള കോൺടാക്ട്, അമേരിക്കൻ ഫുട്ബോൾ മാതിരിയുള്ള കോൺടാക്ട്, അതിൽ ബാറ്റ് അടിക്കുമ്പോൾ ചിലപ്പോൾ എന്നിട്ട് പൊള്ളാം. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് അത് ആക്സിഡന്റൽ ഇഞ്ചുറീസ് ആണ്. അതിനെ കുറിച്ച് നമുക്ക് കഴിയുന്നത് ശ്രദ്ധിക്കാനേ കഴിയുള്ളൂ, പക്ഷെ എത്രത്തോളം പ്രിവെന്റ് ചെയ്യുന്നുള്ളത് ആ കളിക്കുന്ന കുട്ടിയുടെ മികവാണ്.
1: അവധിക്കാല കായിക പരിശീലനം അത്ലറ്റിക് പരിശീലകൻ ഡോക്ടർ കെ രാജീവനുമായി രജു കോലിയക്കോട് നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം സമാപിക്കുന്നു. പരിപാടിയുടെ അവസാന ഭാഗം കായിക ലോകത്തിന്റെ അടുത്ത അധ്യായത്തിൽ കേൾക്കാം. നിർവഹണ സഹായം രജു കോലിയക്കോട്, നിർവഹണം ഷിബു ജോർജ്.

0: ആരോഗ്യവാണിയുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും ഹൃദ്യമായ സ്വാഗതം. വേനൽക്കാല ചർമ്മ സംരക്ഷണത്തെക്കുറിച്ച് കോഴിക്കോട് നടക്കാവിലെ റിവൈവ് സ്കിൻ ക്ലിനിക് മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബിഷ്രുൾ ഹാഫിയുമായി നടത്തിയ അഭിമുഖമാണ് ഇന്ന് ആരോഗ്യവാണിയിൽ. ഇന്ന് നമ്മുടെ അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് കോഴിക്കോട് നടക്കാവ് പ്രവർത്തിക്കുന്ന റിവൈവ് സ്കിൻ ക്ലിനിക്കിലെ കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ ബിഷ്രുൾ ഹാഫിയാണ്. ഡോക്ടറെ ഹൃദയപൂർവ്വം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമസ്കാരം ഡോക്ടർ.
1: താങ്ക് യു.
0: ഇപ്പോൾ കേരളം ചുട്ടു പൊള്ളുകയാണ്. കേരളത്തിലെ പല സ്ഥലങ്ങളിലും 40 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പം ഈ വേനൽക്കാല ചർമ്മ സംരക്ഷണം എങ്ങനെയാണ് വേണ്ടത്, അതിൻ്റെ അടിസ്ഥാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ട് ഈ അഭിമുഖം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു.
1: നമുക്ക് വേനൽക്കാലത്ത് സംരക്ഷണം എന്തിനു വേണം എന്നുള്ളതാണ് ആദ്യം പബ്ലിക്കിനെ കൺവീൻസ് ചെയ്യിപ്പിക്കേണ്ടത്. പലപ്പോഴും ഇപ്പോൾ നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ ആളുകൾ അതൊരു കോസ്മെറ്റിക് ആയിട്ടുള്ളൊരു കാര്യമായിട്ട് ഇപ്പോഴും കാണുന്നുണ്ട്. എസ്പെഷ്യലി ജെൻസിന് ഒക്കെ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഒരു ഫീമെയിൽസ് ചെയ്യുന്നൊരു സംഗതി പോലെയായിട്ടുള്ള പെർസെപ്ഷൻ ഇപ്പോഴും നമ്മുടെ കമ്മ്യൂണിറ്റിയിലുണ്ട്. യഥാർത്ഥത്തിൽ സൺലൈറ്റിൻ്റെ അല്ലെങ്കിൽ ഈ സമ്മറിലുള്ള സ്കിൻ പ്രോബ്ലം എന്ന് പറയുമ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക സൺബേണാണ്. സൺബേണ് എപ്പോഴും നടക്കുന്നൊരു സംഗതിയല്ലല്ലോ. നമ്മൾ വളരെ ചൂടിൽ ഇപ്പം ബീച്ച് പോലുള്ള ഏരിയകളിലൊക്കെ അല്ലെങ്കിൽ പിന്നെ ഗ്രൗണ്ടിലൊക്കെ കുറേ നേരം നമ്മൾ വിത്തൗട്ട് പ്രൊട്ടക്ഷൻ ഇരിക്കുമ്പോഴാണ് സൺബേൺ വരിക. സൺബേൺ വരുമ്പോൾ അത് ശരിക്കും നമുക്ക് അറിയാൻ പറ്റും. നല്ല റെഡ് കളർ ഉണ്ടാവും, നല്ല വേദനയുണ്ടാവും, കുറച്ച് കഴിയുമ്പോൾ ഒരു എഡിമ പോലെ വരും, നീര് പോലെ വരും, പിന്നെ ആ തൊലി ഇങ്ങനെ പറഞ്ഞു പോവും. ഇത് വളരെ റെയറായിട്ടാണ് നമ്മളെ കമ്മ്യൂണിറ്റിയിൽ നടക്കുന്നത്. പക്ഷേ അതേസമയം അതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്ന് ശരിക്കൊരു ബ്രൗൺ ടു ഡാർക്ക് ബ്രൗൺ ആണല്ലോ. അപ്പോൾ ആ സ്കിന്നിൽ ശരിക്കും മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ നല്ല സ്കിന്ന് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പൊതുവെ നമ്മുടെ മനസ്സിലേക്ക് വരിക അത് വൈറ്റ് സ്കിന്നാണ്. പക്ഷെ സ്കിന്നിൻ്റെ ഒരു പർപ്പസ് ഉണ്ട്. ആ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പുറമേ നിന്നുള്ള എക്സ്റ്റേണലായിട്ടുള്ള ഫാക്ടേഴ്സിൽ നിന്നും നമ്മുടെ ബോഡീനെ രക്ഷപ്പെടുത്തുക എന്നുള്ള, അതിനുള്ള ഏറ്റവും വലിയ ഒരു ആയുധമാണ് മെലാനിൻ. മെലാനിൻ പിഗ്മെൻറ്റിൻ്റെ അളവ് കുറയുമ്പോഴാണ് വൈറ്റ് ആവുന്നത്, കൂടുമ്പോൾ നമ്മൾ ഡാർക്ക് ആവും. ഇപ്പം നമ്മളൊരു ആവറേജ് ഒരു സ്കിൻ ടോണുള്ള ആളുകളായതുകൊണ്ട് തന്നെ മെലാനിൻ പിഗ്മെൻ്റ് ഉള്ളത് കൊണ്ട് നമുക്കൊരു നാച്ചുറൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ ഒരു പിന്നെ സൺബേണ് അധികം വരാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കിന്നിൽ ക്യാൻസറും കുറവാവുന്നത്. ഇപ്പോൾ നമ്മുടെ വെസ്റ്റേൺ കൺട്രീസ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ ലൈഫ് ടൈമിൽ എന്തെങ്കിലും ഒരു സ്കിൻ ക്യാൻസർ മിക്കവാറും ആളുകൾക്ക് വരും. ഇപ്പോൾ ബേസൽ സെൽ കാർസിനോമ പോലെയുള്ള അല്ലെങ്കിൽ സ്ക്വാമസ് സെൽ കാർസിനോമ പോലെയുള്ള എന്തെങ്കിലും കുറിച്ച്, നമ്മുടെ നാട്ടിൽ അത് അത്ര പ്രോമിനൻ്റ് അല്ല.
0: അപ്പം നമ്മൾ ഈ വേനൽക്കാലത്ത് സാധാരണ തൊലിപ്പുറമെ നമ്മൾ എന്തൊക്കെ അസുഖങ്ങളാണ് വരെ, ചൂട് കൂടുമ്പോൾ സ്കിന്നിന് വരുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്?
1: നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് ഈ ഒരു പീരീഡിൽ കിട്ടുന്ന കേസുകൾ സൺ അലർജിയാണ്. നമ്മൾ സൺ ബേൺ ഉണ്ടാക്കുന്നത് അൾട്രാവയലറ്റ് ബി രശ്മികളാണ് കൂടുതലായിട്ട്. പക്ഷേ സൺ അലർജിയൊക്കെ ഉണ്ടാക്കുന്നത് അൾട്രാവയലറ്റ് എ രശ്മികളാണ്. അപ്പോൾ UVA ലൈറ്റ് എന്ന് പറയുന്നത്

0: നമുക്കറിയാം നമ്മുടെ സോളർ സ്പെക്ട്രത്തിൽ ഏറ്റവും കൂടുതലുള്ള ഒരു 85 to 90% ഒക്കെ ആ ഒരു ഒരു വേവ്സ് ആണല്ലോ ഉള്ളത്. അപ്പോൾ അത് നമ്മുടെ സ്കിന്നിൽ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകളിൽ തട്ടുമ്പോൾ സൺ അലർജി വരും, നല്ല ചൊറിച്ചിലുണ്ടാകും. എസ്പെഷ്യലി നമ്മുടെ ബൈക്ക് ഓടിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ കയ്യിൻ്റെ പുറം ഭാഗങ്ങളിൽ, അതുപോലെ കഴുത്തിൻ്റെ പിൻഭാഗങ്ങളിൽ, ചിലപ്പോൾ മുഖത്ത്, ഇവിടെയാണ് വളരെ കോമൺ ആയിട്ട് വരാറുള്ളത്. PMLE എന്നൊക്കെ പറയും, ഒരു പോളിമോർഫസ് ലൈറ്റ് ഇറപ്ഷൻ എന്നൊക്കെ പറയുന്ന ആ സംഗതി വളരെ കൂടുതലായിട്ട് ഈ ഒരു ഒരു കാലഘട്ടത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ശരിക്കും ഒരു മൈൽഡ് സ്റ്റീറോയിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഒരു ചൊറിച്ചിലിൻ്റെ ഒരു അലർജിൻ്റെ ഗുളിയൊക്കെ കഴിച്ചിട്ടുണ്ട്, അത് മാറുന്നൊരു കേസാണ്. സൺസ്ക്രീന് കറക്റ്റായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഡ്രസ്സ് വെച്ച് കവർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും. പിന്നെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒബ്വിയസ്ലി ഈ ചൂടുകുരു എന്നൊക്കെ പറഞ്ഞ പോയിട്ടുള്ള മിലിയേറിയ എന്നൊക്കെ ഉള്ള റാഷസ് ആണ്. അത് എസ്പെഷ്യലി നമ്മുടെ ഫീമെയിൽസ് അവർ പിന്നെ അടുക്കളയിൽ അടുപ്പ് കാര്യങ്ങളൊക്കെ ഉള്ളതാണെങ്കിൽ, അവർ പുറത്ത് പോയിട്ടില്ലെങ്കിൽ പോലും ആ വിങ്ങലിൽ വേർപ്പ് വല്ലാതെ കൂടുമ്പോൾ വളരെ കോമൺ ആയിട്ട് അത് കാണുന്നുണ്ട്. അത് എ സി ഒന്നും ഇല്ലാത്ത വീടുകളൊക്കെ ആണെങ്കിൽ അത് മാനേജ് ചെയ്യാനും ചില കേസിൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് കാണാറുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ബോഡിയെ കൂളാക്കി, ഇപ്പോൾ കലാമി ലോഷൻ പോലെയുള്ള ആ സൂത്തനിങ് ഏജൻസൊക്കെ ഉപയോഗിച്ച്, അതുകൊണ്ട് നിൽക്കാത്ത കേസുകളിൽ അതിൻ്റെ ഫർദറായിട്ടുള്ള ക്രീമുകളും ടാബ്ലറ്റുകളും ഉപയോഗിച്ചിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടി വരാറുണ്ട്. അതുപോലെ ചെറിയ കുട്ടികൾ, അവർക്കൊക്കെ ഈ റാഷസ് വളരെ കോമൺ ആയിട്ട് കാണുന്നുണ്ട്. എന്നാൽ ഇപ്പോൾ ആളുകൾ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നൊരു സംഗതി ടാനിങ് ആണ്. ഇപ്പോൾ ടാനിങ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പണ്ടൊക്കെ നമ്മൾ അസംബ്ലിയിലേക്ക് നിൽക്കുമ്പോൾ ആ ദിവസം ഒന്ന് ഒരു കരുവാളിച്ച പോലെ തോന്നും. പക്ഷെ അത് രണ്ട് ദിവസം വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അത് റെഡിയാവും. പക്ഷെ അതേസമയം ഇങ്ങനെ കൂടുതലായിട്ട് എപ്പോഴും സൺ എക്സ്പോഷർ വന്നിട്ടുണ്ടെങ്കിൽ ഈ ടാനിങ് കുറച്ച് പെർമനൻ്റ് ആവും. പെർമനൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഈ മുഖത്ത് വരുന്ന ഈ മെലാസ്മ എന്ന് കരിമംഗലം എന്നൊക്കെ പറയുന്നൊരു കേസുണ്ടല്ലോ, അതാകാം. മറ്റുള്ള പാട് ഫ്രക്കിൾസ് പോലുള്ള പാടുകളായിട്ട് വരാം. ഇനി അതല്ലെങ്കിൽ തന്നെ ഒരു ജനറലായിട്ടുള്ളൊരു സ്കിൻ ടോണൊക്കെ മാറുന്നൊരവസ്ഥ, ഒരു രണ്ട് ഷെയ്ഡൊക്കെ ഡാർക്കറായിട്ടൊക്കെ മാറുന്നൊരവസ്ഥ വളരെ കോമൺ ആയിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. അത് എസ്പെഷ്യലി നമ്മൾ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് സൺസ്ക്രീനൊന്നും മര്യാദയ്ക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അവരുടെ വിവാഹപ്രായമൊക്കെ ആവുന്ന സമയത്തേക്ക് വലിയൊരു കൺസേൺ ആണ്. അവരുടെ ഫേസ് ഒരു ടോൺ ആവും, ബോഡി വേറെ ടോൺ ആവും. അപ്പോൾ ഇതെങ്ങനെ മാറ്റാമെന്നൊക്കെയുള്ള ഒരു ഒരു ഒരു കൺസേൺ എല്ലാവരുടെ ഉള്ളിലുണ്ട്.
1: ഇപ്പം സാറേ, ഈ സാർ ചൂടുകുരു, മിലിയറി റാഷ് എന്നൊക്കെ പറഞ്ഞു. അപ്പം നമ്മൾ പലപ്പോഴും പരസ്യത്തിൽ കാണുന്ന സാധനങ്ങളൊക്കെ വാങ്ങി യൂസ് ചെയ്യാറുണ്ട്, ഈ ചൂടുകുരുവിന് പൗഡേഴ്സ് പ്രത്യേകിച്ച്. അത് ചൂടുകുരുവിന് പൗഡർ ഒരു പ്രതിവിധിയാണോ?
0: ചില സൂത്തനിങ് കണ്ടൻ്റ് ഉള്ള പൗഡറുകൾ ഒബ്വിയസ്ലി അതിന് എഫക്റ്റീവാണ്. പക്ഷേ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ വലിയ രീതിയിൽ ഇടുമ്പോഴുള്ള കുഴപ്പമില്ല. പല കുട്ടികളും ഇപ്പം ആസ്മാറ്റിക്കും അല്ലെങ്കിൽ അലർജിക്കും അറ്റോപ്പിക്കൊക്കെയാണ്. അപ്പോൾ നമ്മളിന്ന് ഇങ്ങനെ കുട്ടി ഇടുമ്പോൾ അത് ആ എയറോസോളിലൊക്കെ പോയിട്ട് അത് അതൊരു ഒരു ഇത് നമ്മളെ ആ കുട്ടി ശ്വസിച്ചിട്ട് അത് അവരുടെ വേറെ തരത്തിലുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതർവൈസ് നമ്മുടെ നല്ല ബ്രാൻഡുകളായിട്ടുള്ള സംഗതികൾ അത് കിട്ടുകൊടുത്തന്നെ അത് സ്വെറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഒരു എഫക്റ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് മൊഡാലിറ്റി തന്നെയാണ്. പക്ഷെ അതിനപ്പുറത്തേക്കായിട്ട് ബോഡിയെ കൂളാക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം.
1: പ്രതിവിധി എന്നോണം ഇതൊക്കെ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഗവൺമെൻറ് ഒക്കെ പറയുന്നത് പോലെ തന്നെ അതിൻ്റെ ഈ ഏറ്റവും പീക്കായിട്ടുള്ള ഈ നട്ടുച്ച സമയം എന്ന് പറഞ്ഞ സമയത്ത് മാക്സിമം ഈ സൺ എക്സ്പോഷർ ഒഴിവാക്കുക. രണ്ടാമത്തത്, ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകളിലാണല്ലോ കൂടുതൽ പ്രശ്നം വരുന്നത്. ഇപ്പം എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ കുറയ്ക്കുക. പക്ഷെ തിന്നായിട്ടുള്ള ക്ലോത്ത്, എയറണ്ടറുള്ള ക്ലോത്ത് അങ്ങനെയൊക്കെ ആക്കുമ്പോൾ പിന്നെ മറ്റുള്ള ഈ വിയർപ്പിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇനി അതെല്ലാം എക്സ്പോസ്ഡ് ആവുന്ന ഏരിയകളാണെങ്കിൽ നിർബന്ധമായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്യുക. സൺസ്ക്രീന് പിന്നെ ഒന്ന് ഇതൊക്കെ ഒരു കോസ്റ്റ്ലി മെറ്റീരിയൽസ് ആകുമ്പോൾ ആളുകൾ ഒന്ന് ക്വാണ്ടിറ്റി കുറച്ചെടുക്കുകയുള്ളൂ, കുറച്ചെടുത്തിട്ട് കംപ്ലീറ്റ് ഫേസ് അപ്ലൈ ചെയ്യുക. അതുകൊണ്ട് തന്നെ റിസൾട്ട് വരില്ല. അത് കറക്റ്റ് ഒരു നമ്മളൊരു ഫിംഗർ ടിപ്പ് യൂണിറ്റ് എന്ന് പറയും. ഈ ഒരു ഫിംഗർ ടിപ്പിൻ്റെ ഏരിയ എടുത്തിട്ട് ഒരു ഫിംഗർ ടിപ്പ് ഒരു കവിളിൽ, മറ്റ് വേറെ കവിളിൽ നെറ്റിയിൽ, അങ്ങനെയൊക്കെ ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോഴാണ് അതിന് കറക്റ്റായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടുക. അപ്പോൾ അത് പലപ്പോഴും നമുക്കത് അതിൻ്റെ ഒരു കോസ്റ്റ് വൈസ് നോക്കുമ്പോൾ ബജറ്റ് ഫ്രണ്ട്ലി അല്ലാതെ ആകുമ്പോഴുള്ള ഒരു പ്രശ്നമുണ്ട്.
1: നമ്മളൊരു ഫിംഗർ ടിപ്പ് ഫുള്ളായിട്ട്
0: ഒത്തെടുത്തിട്ടെല്ലാം യൂസ് ചെയ്യാതെ, അത് മുഖത്ത് മാത്രമല്ല കയ്യിലും എല്ലാം കൂടി അത് മാത്രം യൂസ് ചെയ്യും. ശരിക്കും അങ്ങനെ യൂസ് ചെയ്തിട്ട് അതോടൊപ്പം ചെവി, കഴുത്ത്, ഈ വി ഏരിയ ഓഫ് നമ്മളെ ഡ്രസ്സ് ഇടുമ്പോൾ വി ഏരിയ, അതുപോലെ കയ്യിലെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഏരിയകൾ, ഇത്ര ഏരിയകളിൽ അത് ശരിക്കും യൂസ് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് നമ്മൾ ശരിക്കും കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സംഗതി ആയതുകൊണ്ട് ഏറ്റവും ടോപ്പ് സൺസ്ക്രീനിലേക്ക് പോകാതെ നമ്മളെ ബജറ്റിൽ അഫോർഡബിൾ ആയിട്ടുള്ള സൺസ്ക്രീനിലേക്ക് പോകുന്നത് നല്ലത്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് SPF എന്ന് പറഞ്ഞൊരു ഫാക്ടറാണ്, സൺ പ്രൊട്ടക്ഷൻ ഫാക്ടർ എന്ന് പറയുമ്പോൾ. ഈ സൺസ്ക്രീൻ തേച്ചൊരാൾക്ക്, തേക്കാത്ത ഒരാളെ കാട്ടി എത്രത്തോളം സൺ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് കാണിക്കുന്നൊരു സംഗതിയാണ് SPF. അത് ഒരു 50+ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ വേണ്ടതുണ്ട്. അത് തന്നെ ഒരു തരത്തിൽ ഈ കോസ്മെറ്റിക് ബ്രാൻഡുകളിൽ നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഒരു റെഗുലേറ്ററി കമ്മിറ്റിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ SPF ഒരു ഇപ്പം 80 ക്ലെയിം ചെയ്തിട്ട് 50 ആണ് നമ്മൾ

0: നോക്കുന്നതെങ്കിൽ അതിൽ കുറേ കുറേ എക്കണോമിക് തിങ്സ് ഉണ്ട്, ഒരു ലാഭ ഇത് കണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പൊതുവേ റെക്കമെൻഡ് ചെയ്യാറുള്ളത് മെഡിക്കൽ ബ്രാൻഡുകളാണ്. അതിന് ചിലപ്പോൾ കോസ്മെറ്റിക് ബ്രാൻഡുകളുടെ അത്ര എലഗൻസ് ചിലപ്പം ഉണ്ടാവില്ല, പക്ഷെ പ്രൊട്ടക്ഷൻ കൂടുതലായിട്ട് ഇതിന് കിട്ടാറുണ്ട്. പക്ഷെ അതിൽ തന്നെ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ വേറെ നോക്കാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞു യു വി ബി ലൈറ്റാണ് ഇതിന് സൺബേൺ ഉണ്ടാക്കുന്നത്. മിക്കവാറും സൺസ്ക്രീൻസ് യു വി എ പ്രൊട്ടക്ഷൻ ഉള്ളതാവും. അപ്പം ബ്രോഡ് സ്പെക്ട്രം മേടിക്കേണ്ടി വരും. ബ്രോഡ് സ്പെക്ട്രം എന്ന് പറയുമ്പോൾ അതിൽ ഈ യു വി ബി വരും, ചില ഇൻഫ്രാറെഡ് ബ്ലൂ ലൈറ്റ് അങ്ങനെ പലതിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടാവും. പിന്നെ നമ്മൾ വാട്ടർ റെസിസ്റ്റൻറ്റ് സൺസ്ക്രീൻസ് മേടിക്കണം. കാരണം ഇപ്പം നന്നായിട്ട് വേർക്കുന്ന ആളുകളാണെങ്കിൽ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേർത്താൽ അപ്പോൾ തന്നെ അത് ഒലിച്ചു പോകും. അപ്പോൾ വാട്ടർ റെസിസ്റ്റൻ്റ് ആകുമ്പോൾ അതവിടെ നിൽക്കും. പക്ഷേ അഗെയിൻ അത് കോസ്മെറ്റിക് എലഗൻസ് ചിലപ്പം ഉണ്ടാവണമെന്നില്ല, വൈറ്റ് കാസ്റ്റ് കൂടുതലുള്ളതായിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലൈമറ്റിന്, നമ്മുടെ സ്കിൻ ടോണിന്, നമ്മുടെ സ്കിൻ ടൈപ്പിന്, പിമ്പിൾസ് വരുന്ന ഫേസ് ആണെങ്കിൽ ഒന്ന്, സെൻസിറ്റീവ് ആണെങ്കിൽ വേറെ ഒന്ന്, ഇങ്ങനെ പല ഫാക്ടേഴ്സ് നോക്കിയിട്ടാണ് നമ്മൾ സൺസ്ക്രീൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. അത് നമ്മുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ചിട്ട് റീഅപ്ലൈ ചെയ്യണം. ഇപ്പോൾ ഒരാൾ ഇൻഡോർ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇപ്പോൾ ഡെയിലി വൺസ് ഇനഫ്. പക്ഷേ ദിവസം ഔട്ട്ഡോർ ആയിട്ടുള്ള ആളാണെങ്കിൽ 2 hours to 3 hours അത് എന്ത് ചെയ്യണം, അത് റീഅപ്ലൈ ചെയ്യണം. അപ്പോൾ അതിനുള്ള ഒരു സൗകര്യമുള്ള ഒരു സൺസ്ക്രീൻ നമ്മുടെ പോക്കറ്റിലേക്ക് ഇടാൻ പറ്റുന്ന ടൈപ്പ് ഒരു സംഗതി. അതും ഞാൻ പറയാറുള്ളത് ഫേസിലേക്ക് കൊടുക്കുന്ന സൺസ്ക്രീന് ബോഡിയിലേക്ക് ഉപയോഗിക്കേണ്ട എന്നാണ്. കാരണം ഫേസിലേക്കുള്ള സൺസ്ക്രീൻ എന്തായാലും കുറച്ചുകൂടി കോസ്റ്റ്ലി ആയിരിക്കും. ഇപ്പോൾ ബോഡി സൺസ്ക്രീൻ നമുക്ക് ലോഷൻ ടൈപ്പ് നന്നായിട്ട് സ്പ്രെഡബിലിറ്റി ഉള്ള സൺസ്ക്രീൻ ആണെങ്കിൽ അത് കൂടുതലായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
1: ഫേസിലേക്കുള്ള ഇപ്പോൾ സൺസ്ക്രീൻ വേറെ തന്നെയാണ്,
0: രണ്ടും പറ്റും. പക്ഷേ ഫേസിലേക്ക് പലപ്പോൾ നമ്മൾ ലോഷൻ ടൈപ്പ് കൊടുക്കുമ്പോൾ ആളുകൾക്ക് അത് ഒരു അപ്പീലിംഗ് ആയിട്ട് തോന്നില്ല. അപ്പോൾ അതിൽ തന്നെ ഇപ്പോൾ ഫേസിലേക്ക്
1: സംശയമാണ്. അപ്പോൾ നമുക്ക് കയ്യിലൊക്കെ ഉപയോഗിക്കുന്ന ഈ സൺസ്ക്രീൻ ഫേസിൽ ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് പലർക്കും സംശയമുണ്ട്.
0: അതായത് ആക്ച്വലി കുഴപ്പമുള്ളതായിട്ടല്ല. ഇപ്പം നമുക്ക് മാറ്റ് ഫിനിഷ് വേണം ചില ആളുകൾക്ക്, ഇപ്പം ഫേസിലേക്ക് ചില ഒരു ഒരു ജെൽ ടൈപ്പ് വേണം, അല്ലെങ്കിൽ കുറച്ച് കൺസിസ്റ്റൻസി ഡിഫറൻസ് വേണം. അപ്പോൾ അങ്ങനെയുള്ള ടൈപ്പ്, ഇപ്പോൾ ഒരു ക്രീമി ടൈപ്പൊക്കെ ആകുമ്പോൾ അത് കയ്യിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്പ്രെഡബിലിറ്റി കിട്ടില്ല. അപ്പോൾ അത് ലോഷൻ ടൈപ്പ് ആകുമ്പോൾ കൂടുതൽ സ്പ്രെഡബിലിറ്റി കിട്ടും. അതിൻ്റെ എക്കണോമിക് ഒരു ആസ്പെക്റ്റാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു സയൻറ്റിഫിക്കായിട്ട് അത് വേറെ ഒരു പ്രശ്നമുള്ളതല്ല. അപ്പോൾ 2 to 3 hoursനുള്ളിൽ റീഅപ്ലൈ ചെയ്യണമെന്നാണ് ഐഡിയലി.
1: വേറെ എന്തൊക്കെ മെഷേഴ്സ് ആണ് സാർ? ഒന്ന് സൺസ്ക്രീൻ യൂസ് ചെയ്യുക,
0: പിന്നെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും ചൂട് കൂടുതലുള്ള സമയത്ത് എടുക്കുന്ന തണുത്ത വെള്ളം കൊണ്ടൊന്ന് ശരീരം കഴുകുക, പിന്നെ അല്ലെങ്കിൽ ചെറിയ ടവൽ എടുത്തിട്ട് ചെറിയൊരു കോൾഡ് വാട്ടർ എടുത്തിട്ട് നമ്മളെ കുട്ടികളൊക്കെ ആണെങ്കിൽ ഒന്ന് തുടച്ചു കൊടുക്കുക. പിന്നെ ലൈറ്റ് ക്ലോത്തിങ്സ് യൂസ് ചെയ്യുക, കൂടുതൽ ഈ സൺലൈറ്റിനെ അബ്സോർബ് ചെയ്യുന്ന കളേഴ്സ് ഒഴിവാക്കുക. അതുപോലെ നമ്മൾ ഇന്നറൊക്കെ ചൂസ് ചെയ്യുമ്പോൾ അതിൽ കുറച്ചും കൂടിയും റിലാക്സ്ഡ് ആയിട്ടുള്ള ഇന്നേഴ്സൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ പിന്നെ ഒബ്വിയസ്ലി നമുക്ക് ഒരുപാട് ആളുകൾക്ക് ഈ ഒരു ചൂട് കൂടുന്ന സമയത്ത് തുടകൾക്കിടയിലൊക്കെ വരുന്ന ഫംഗൽ ഇൻഫെക്ഷൻസ് ഇതൊക്കെ ഒരുപാട് കൂടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതിനൊരു പ്രധാന കാരണം ഒന്ന്, ഓവർ വെയിറ്റ് ഉണ്ടാവും. അപ്പം ഈ തൈസിനിടയിൽ ഫ്രിക്ഷൻസ് ഓൾറെഡി ഉണ്ടാവും, അതിൻ്റെ കൂടി ടൈറ്റ് ക്ലോത്തിങ്സും കൂടി വരുമ്പം ഈ ഒരു സ്വെറ്റ് അതിൻ്റെ ഉള്ളിലിങ്ങനെ കുടുങ്ങിക്കിടന്നിട്ട് ആ രീതിയിൽ അപ്പോൾ ഒരു ഫംഗൽ ആക്ടിവേഷനൊക്കെ വരുന്നതാണ്. അപ്പോൾ അതിൽ ഒബ്വിയസ്ലി ഒരു പിന്നെ BMIയിലേക്ക് നോർമൽ വെയ്റ്റിലേക്ക് വരിക, അതോടൊപ്പം ഈ പറഞ്ഞ ലൂസ് ക്ലോത്തിങ്സ് യൂസ് ചെയ്യുക, എയർ എൻട്രിയുള്ള ക്ലോത്തിങ്സ് യൂസ് ചെയ്യുക, പിന്നെ ഇത് പറഞ്ഞ പോലെ തന്നെ സ്വെറ്റിനെ അബ്സോർബ് ചെയ്യുന്ന പൗഡേഴ്സ് യൂസ് ചെയ്യുക. അങ്ങനെയൊക്കെ അത് ഓവർ യൂസും ഒരു പ്രോബ്ലം പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പം ഒരു ഐഡിയൽ യൂസിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ആവറേജ് ആയിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും.
1: സാറ് വേനൽക്കാലത്ത് ചർമ്മം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിൻ്റെ ഒരു വിശദ രൂപം തന്നെ നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. അപ്പോൾ നമ്മൾ ഇനി ഡെർമറ്റോളജിയുടെ മറ്റൊരു തലത്തിലേക്ക് കടന്നാൽ, പണ്ട് തൊലിപ്പുറത്ത് വരുന്ന അസുഖങ്ങൾക്ക് മാത്രം ചികിത്സ തേടിയിരുന്നൊരു ശാസ്ത്രശാഖയാണ്. ഇപ്പോൾ അത് ഒരുപാട് തലങ്ങളിലേക്ക് പുതിയ പുതിയ മാറ്റങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുണ്ട്. ഡെർമറ്റോളജിയിൽ ഈ വന്ന ഒരു നൂതന അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു ചികിത്സാ രീതി അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു മാറ്റങ്ങൾ എന്തൊക്കെയാണ് സാർ?
0: അത് നമ്മൾ നേരത്തെ സംസാരിച്ചുകൊണ്ടിരുന്ന ടോപ്പിക്കിനൊരു എക്സ്റ്റൻഷൻ ആയിട്ട് തന്നെ പറയാൻ പറ്റും. ഇപ്പോൾ ഈ സൺലൈറ്റ് പ്രൊട്ടക്ഷൻ ചെയ്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം, നമ്മൾ എയ്ജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സിൻ്റെ ഒരു വേറൊരു പേര് അല്ലെങ്കിൽ അതിൻ്റെ ആക്ച്വൽ പേര് ശരിക്കും ഫോട്ടോ എയ്ജിങ് എന്നാണ്. ഫോട്ടോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലൈറ്റ്. അപ്പോൾ യു വി എ ലൈറ്റൊക്കെ കൂടുതൽ തട്ടുന്ന ആളുകൾക്ക് എയ്ജിങ് പ്രോസസ്സ് പെട്ടെന്നാവാറുണ്ട്. അപ്പോൾ ചുളിവ് കൂടാറുണ്ട്. ഈ ശരി ഓരോരോ മുഖത്തിൻ്റെ ഒരു കാന്തി എന്നുള്ള സംഗതി ഉണ്ടല്ലോ, അത് കുറയും. അപ്പോൾ ആ ഒരു ആസ്പെക്റ്റിൽ ഈ പറഞ്ഞ പോലെ സ്കിൻ ടോണ് കാര്യങ്ങളൊക്കെ മാറുമ്പോൾ അങ്ങനത്തെ ആളുകളുടെ കൺസൾട്ടേഷനാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ചൊറി അല്ലെങ്കിൽ വട്ടച്ചൊറി, സ്കാബീസ്, സോറിയാസിസ് അതിനേക്കാളൊക്കെ കൂടുതൽ ഇപ്പോൾ കൺസൾട്ടേഷൻ ലഭിക്കുന്നത് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് മാറ്റാണ്. എസ്പെഷ്യലി നമ്മുടെ ജോബ് മാർക്കറ്റിലും ഒക്കെ വളരെ ഇതൊക്കെ ഒരു മാറ്ററായതുകൊണ്ട് ആളുകൾ എല്ലാവരും വളരെ കൺസേൺഡ് ആണ്. അപ്പം ആ ഒരു സംഗതിയിൽ ഇപ്പം ഡെർമറ്റോളജി എന്ന് പറഞ്ഞിട്ട്

0: കോസ്മെറ്റോളജി അതിൻ്റെ ഇൻ്റഗ്രൽ പാർട്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ പറയുമ്പോൾ അടി മുതൽ മുടി വരെ മാറ്റാനുള്ള ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഇപ്പോൾ റീസെൻ്റായിട്ട് ഒരു 10-20 വർഷം കൊണ്ട് വന്നിട്ടുണ്ട്. അത് വളരെ റീസെൻ്റായിട്ട് ശരിക്കും പറഞ്ഞാൽ വന്ന അഡ്വാൻസ്മെൻറ്റാണ്. 2000-ന് ശേഷമാണ് ഇത്ര വലിയ അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുള്ളത്. അതിൽ തന്നെ ഇപ്പോൾ ലേസേഴ്സ് പലതരം ലേസേഴ്സ്. ഇപ്പം പണ്ടൊക്കെ ഈ അമിത രോമ വളർച്ചയുള്ള സ്ത്രീകൾക്ക് ഒരു ഓപ്ഷനും ഇല്ല, ജസ്റ്റ് ഷേവ് ചെയ്യാന്നൊക്കെ അല്ലാതെ ഇപ്പം ലേസേഴ്സ് അത് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അതിൽ തന്നെ ഡിഫറെൻറ്റ് ലേസേഴ്സ് വരുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഈ മുഖകാന്തി കാര്യങ്ങൾ കൂട്ടാനും ഫ്രക്കിൾസ് ഒക്കെ ഒഴിവാക്കാനും എൻഡിയാക് ലേസർ എന്നുള്ള ലേസർ, അതിൽ കാർബൺ ലേസർ എന്നൊക്കെ കൊണ്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ വളരെ പോപ്പുലറാണ്. ലേസർ ടോണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ. പിന്നെ ഇനി ഈ പിമ്പിൾസൊക്കെ വന്നിട്ടുള്ള സ്കാർസ് ഒക്കെ ഒഴിവാക്കാൻ CO2 ലേസർ, എർബിയം ലേസർ എന്നൊക്കെ ഉള്ള ഡിഫറെൻറ്റ് ലേസേഴ്സ്. ഇനി അതിൻ്റെ ഉപരിയായിട്ട് ഇപ്പം മുടി കൊഴിച്ചിലുള്ള ആളുകൾക്ക്, പിന്നെ പണ്ട് നമ്മൾ കഷണ്ടിക്കും അസൂയക്കും മരുന്നില്ലാന്ന് പറയുമ്പോൾ അസൂയക്ക് മാത്രമേ മരുന്നില്ലാത്തുള്ളൂ. അപ്പം കഷണ്ടിക്ക് PRP GFC ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ പോലുള്ള പ്രൊസീജിയേഴ്സ്, പിന്നെ ഈവൻ നമ്മളിപ്പം ബോഡി സ്കൾപ്റ്റിംഗ് എന്നുള്ളൊരു സെഗ്മെൻറ്റ്, ഇപ്പം ഈ എയ്ജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒബ്വിയസ്ലി കുറച്ചൊരു വെയിറ്റ് വരും, നമ്മുടെ സ്കിന്നിൻ്റെ ടോണും ഒരു മസിൽസിൻ്റെ ടോണൊക്കെ കുറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പം അതും ടെക്നോളജിക്കലി ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് പല എക്യുപ്മെൻറ്റ്സ്, ഫാറ്റ് ക്രയോ ലൈപ്പോളിസിസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്, മസിൽ ടോൺ കൂട്ടുന്ന എക്യുപ്മെൻറ്റ്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ അടി മുതൽ മുടി വരെ മാറ്റാവുന്ന അഡ്വാൻസ്മെൻറ്റ് ഇപ്പം നമ്മുടെ ക്ലിനിക്കുകളിലൊക്കെ, നമ്മുടെ കാലിക്കറ്റ് വരെയുള്ള എല്ലാ നല്ല ക്ലിനിക്കുകളിലൊക്കെ അത് അവൈലബിൾ ആണ്.
1: ഇപ്പോൾ സാർ പറഞ്ഞു ഈ പിമ്പിൾസിൻ്റെ പാട് മാറ്റാൻ ഒക്കെ ഉള്ളത്, നമ്മൾ സാധാരണ നമ്മൾ അതിനെ ആശ്രയിക്കുക, സ്ത്രീകൾ പ്രത്യേകിച്ച് ബ്യൂട്ടി പാർലേഴ്സിനെയാണ് ആശ്രയിക്കുക. അപ്പോൾ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഈ കാലത്ത് നമ്മൾ എങ്ങനെയാണ്, എവിടെ പോകണം, ഏതൊരു സ്ഥാപനത്തിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് എങ്ങനെയാണ്? സാധാരണ ഈ ബോട്ടോക്സ് ട്രീറ്റ്മെൻറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ബ്യൂട്ടി പാർലേഴ്സിൽ തന്നെ നമുക്കതിൻ്റെ പരസ്യം പലതും കാണാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു കറക്റ്റ് സ്ഥലത്ത് എത്തിപ്പെടുക, ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ?
0: അത് ഒബ്വിയസ്ലി നമുക്ക് അറിയാം, ഇപ്പം കാലങ്ങളായിട്ട് ബ്യൂട്ടീഷ്യൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ അഡ്വാൻസ്മെൻറ്റിലേക്ക് വരുമ്പോൾ ആ അഡ്വാൻസ്മെൻറ്റ് ഒബ്വിയസ്ലി അത് പഠിച്ച ആളുകൾ അത് ചെയ്യണം. ഇപ്പോൾ പ്രത്യേകിച്ചിട്ട് ഇഞ്ചക്ഷൻസ് അല്ലെങ്കിൽ അങ്ങനത്തെ ലെവലുള്ള പ്രൊസീജിയേഴ്സ്, ലേസേഴ്സ്, ഇതൊക്കെ ഭയങ്കര ട്രെയിനിങ് ആവശ്യമുള്ള സംഗതികളാണ്. നമ്മൾ സൂപ്പർഫിഷ്യലി നോക്കുമ്പോൾ അത് പിന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാകുന്ന ഒരു ഒരു ഒരു ഒരു പ്രൊസീജിയർ. അപ്പോൾ യൂട്യൂബ് വീഡിയോ കണ്ടിട്ടെങ്കിൽ നമുക്ക് തോന്നും ഓക്കെ ഇതിൻ്റെ സെറ്റിങ്സ് പഠിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ. പക്ഷേ ഇതിൻ്റെ പിന്നിൽ വലിയൊരു പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ ഒരു എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഒരു പേഷ്യൻ്റ് വന്നു, ഒരു ശരിക്കൊരു ലോവർ മിഡിൽ ക്ലാസ് എന്നുള്ളൊരു ഒരു കുട്ടിയാണ്. അപ്പോൾ അവർ വേറെ ഇതുപോലെ ഒരു ഇതിൽ പോയിട്ട് ഒരു 1 lakh പൈസ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരുടെ മുഖത്തെ പാടുകൾ പോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ആക്ച്വലി ഇത് കണ്ടപ്പോൾ നമുക്കറിയാതെ ഒരു ജനറ്റിക് ഡിസോർഡർ ആയിരുന്നു, ഒരു ഡബിൾ ഇൻഡിഗോ ഡിസീസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിസീസ്. അപ്പോൾ ആ ഡിസീസിൽ ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടൊന്നും അത് മാറില്ല. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് നോളജ്, പിന്നെ അതുപോലെ ഏത് പ്രൊസീജിയറിനും ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഇതൊരു ശരിക്കൊരു മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണല്ലോ. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് ഒബ്വിയസ്ലി അതിൻ്റെ സർട്ടിഫിക്കേഷനും അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർക്കാണല്ലോ ചെയ്യാൻ പറ്റുക. അപ്പോൾ ആ രീതിയിലുള്ള പ്രൊസീജിയേഴ്സ് ഉത്തരവാദിത്തപ്പെട്ട അടുത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ. എസ്പെഷ്യലി നമ്മുടെ കാലിക്കറ്റ് അടക്കം ഒരുപാട് ക്ലിനിക്കുകൾ ഇപ്പം സ്കിൻ ക്ലിനിക്ക് എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഓക്കെ, സലൂൺ ഒബ്വിയസ്ലി അത് പണ്ട് മുതലേ ഉള്ളതാണ്. അതിൽ സലൂണുകൾ ചെയ്യുന്ന പ്രൊസീജിയേഴ്സ് അവർ ഒബ്വിയസ്ലി മുമ്പ് ചെയ്യുന്നതാണ്, അതിപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ അതേസമയം സ്കിൻ ക്ലിനിക്ക് എന്ന് പറയുമ്പോൾ അതിൽ ചിലപ്പോൾ സ്കിൻ ഡോക്ടർമാരുണ്ടാവില്ല. അപ്പോൾ ഈ ക്ലിനിക്ക് എന്നുള്ള പേര് കാണുമ്പോൾ പല ആളുകളും അതിൽ വഞ്ചിതരായിട്ട് എന്താ ഉണ്ട്, ക്ലിനിക്കാണ്, ഡെർമറ്റോളജിസ്റ്റ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പോകും. പിന്നെ കുറച്ച് കഴിയുമ്പോൾ പിന്നെ ഈ ഡോക്ടറുടെ അല്ലെങ്കിൽ ഡോക്ടർ എന്ന് പറഞ്ഞിരിക്കുന്ന ആളുടെ ഡിഗ്രി ഒന്നും അതിൽ കൊടുത്തിട്ടുണ്ടാവില്ല. പിന്നെ അന്വേഷിക്കുമ്പോൾ അത് ഡെർമറ്റോളജിസ്റ്റ് അല്ല, വേറെ എന്തോ ആണെന്നുള്ളത് മനസ്സിലാവുക. അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷേ അതൊരു ഒരു ഗുഡ് തിങ് ഇസ് ദാറ്റ് ഇപ്പോൾ ആളുകൾ കുറച്ച് അവെയറായിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ അവരുടെ രജിസ്ട്രേഷൻ നമ്പർ എന്താണെന്ന്, അല്ലെങ്കിൽ നിങ്ങൾ ഡിഗ്രി ഏതാണ്, നിങ്ങൾ IADB എന്ന് പറഞ്ഞ നമുക്ക് അസോസിയേഷൻ ഉണ്ട്. IADB എന്ന് പറയുമ്പോൾ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഡെർമറ്റോളജി വെനറിയോളജി ലിറ്ററസി. അപ്പോൾ അതിന് നമുക്ക് IADB നമ്പർ തരും. അപ്പോൾ നിങ്ങളെ അസോസിയേഷൻ നമ്പർ എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്ന രീതിയിലേക്ക് ആളുകൾ ഇപ്പോൾ എംപവർ ആയിട്ടുണ്ട്. അത് ദാറ്റ്സ് എ ഗുഡ് തിങ്. കാരണം ഈ അത് അറിയാത്തത് കൊണ്ടായിരുന്നു. ഇപ്പം നമുക്ക് റീസെൻ്റായിട്ട് ഒരുപാട് ഇത് കേട്ടിട്ടുണ്ട്, ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തിട്ട്
1: അപ്പോൾ അടുത്ത് ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഒരു വാർത്ത.
0: അതെ അതെ, അല്ല അത് നമുക്ക് ഒബ്വിയസ്ലി ഇപ്പം ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കാർഡിയോളജിസ്റ്റ് ചെയ്താലും ചിലപ്പോൾ എന്തുണ്ടാവാം, സൈഡ് എഫക്ട്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ ഡെർമറ്റോളജിസ്റ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാകാം. പക്ഷേ ഇതൊന്നും അറിയാതെ ഇതിൻ്റെ റിസ്ക് ഒന്നും അറിയാതെ ചില ആളുകൾ എന്ത് ചെയ്യാണ്, ഈ ഒരു പ്രൊസീജിയർ മാത്രം പഠിച്ചിട്ട് അത് പബ്ലിക്കിൻ്റെ ഇത് ചെയ്യാണ്. അപ്പോൾ അത് ഒരിക്കലും നമുക്ക്

0: ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. കാരണം ഹെഡ് പഴുത്ത കേസിലൊക്കെ നമ്മൾ അതിൻ്റെ ബാക്കിലോട്ട് പോയി നോക്കിയപ്പോൾ അതിൻ്റെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് പ്രോപ്പർ അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പ്രോബ്ലം വന്നിട്ടുള്ളത്. അപ്പോൾ അതൊരു ഒരു ശരിക്ക് സിസ്റ്റം ഉള്ളൊരു ക്ലിനിക്കാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഗവൺമെൻറ്റൊക്കെ വളരെ ആക്റ്റീവായിട്ട് ഇതിനെതിരെ ഇറങ്ങിയിട്ടുണ്ട്. കളക്ടർമാർക്കും എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ക്ലിനിക്സ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആക്ഷൻ എടുക്കാനുള്ള. അപ്പോൾ അത് പബ്ലിക് പെർസെപ്ഷനും പബ്ലിക് അതിൻ്റെ ഒരു ഇതും കൂടി മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പ്രശ്നമില്ലല്ലോ.
1: സാർ പറഞ്ഞു ഈ ഹെയർ ഗ്രോത്ത് ഫേസിൽ സ്ത്രീകൾക്ക്, പ്രത്യേകിച്ച് PCOD ഒക്കെ ഉള്ള സ്ത്രീകൾക്കാണല്ലോ കൂടുതലായിട്ട് ഹെയർ ഗ്രോത്ത് ഒക്കെ വരുന്നത്. ഇത് ലേസർ ഉപയോഗിച്ച് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും പിന്നെ അത് വരില്ല. അതിനെ കൊണ്ട് വേറെ എന്തെങ്കിലും സൈഡ് എഫക്ട്സ് അങ്ങനെ ഉണ്ടോ?
0: അതെ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ പെർമനന്റ് ഹെയർ റിമൂവൽ എന്ന് പറയുമ്പോൾ അതിൽ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ഈ പെർമനന്റ് ഹെയർ റിഡക്ഷനാണ് ആക്ച്വലി നടക്കുന്നത്. കാരണം ഈ ഹോർമോണിന്റെ പ്രശ്നമുള്ളവരുടെ ആ ഒരു ഹോർമോൺ പ്രോബ്ലം ഉള്ളിലെ കിടക്കുമ്പോൾ ഈ ശരിക്കും ലേസർ ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആവുന്നത് കട്ടിയുള്ള ഹെയർ ഫോളിക്കിൾസിനാണ്. അത് നശിക്കും, പക്ഷേ അതിൻ്റെ ഉപരിയായിട്ട് അവിടെ 100 കണക്കിന് ഹെയർ ഫോളിക്കിൾസ് വേറെ ഉണ്ടാവും. അപ്പോൾ എന്താവും, കുറച്ച് കഴിയുമ്പോൾ ഈ നമ്മളിപ്പോൾ ഒരു 6 സെറ്റിങ്ങൊക്കെ കഴിഞ്ഞു, കംപ്ലീറ്റ് നിർത്തി, പക്ഷേ ഈ ഉള്ളിലുള്ള ഹോർമോൺസ് പിന്നെ ഉണ്ടെങ്കിൽ എന്താവും, ബാക്കിയുള്ള ഹെയർ ഫോളിക്കിൾസിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് പുതിയ ഹെയർ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പെർമനൻ്റ് ഹെയർ റിമൂവൽ എന്ന് പറയുമ്പോൾ ചില ആളുകൾ 6 സെറ്റിങ് കഴിഞ്ഞിട്ട് പിന്നെ മുടി വരുമ്പോൾ അതൊരു ഒരു ഒരു ചീറ്റിംഗ് പോലെ അവർക്ക് ഫീൽ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോഴും പറയാറുള്ളത് ഇറ്റ് ഇസ് നോട്ട് പെർമനൻ്റ് ഹെയർ റിമൂവൽ, പെർമനൻ്റ് ഹെയർ റിഡക്ഷൻ. ആ കട്ടിയുള്ള നമ്മൾ അനാജൻ വളരുന്ന ഹെയർ എന്നൊക്കെ പറയുമ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ റിമൂവ് ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ അതേസമയം ഇതിപ്പോൾ ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ഏരിയ അല്ലാന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ അണ്ടർആംസ് അങ്ങനെയൊക്കെ ഉള്ള ഏരിയയിൽ ഇപ്പോൾ ഹോൾ ബോഡി ലേസറൊക്കെ ഇപ്പോൾ ആളുകൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഹോർമോൺ ഡിപ്പെൻഡൻ്റ് ഏരിയ അല്ലെങ്കിൽ കുറച്ചും കൂടിയും ബെറ്റർ ലോങ് ലാസ്റ്റിംഗ് റിസൾട്ട് കൂടുതലായിട്ട് കിട്ടാറുണ്ട്. പക്ഷേ PCOD ഉള്ള ആളുകൾക്ക് ഫേസിൽ ലേസർ ചെയ്യുമ്പം ടച്ചപ്പ് 6 സെറ്റിങ് കഴിഞ്ഞാലും ചിലപ്പം ഒരു 3 മന്ത്സ് ഒക്കെ കൂടുമ്പം ചെയ്യുന്നത് ആ റിസൾട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ നിർബന്ധമാണ്. അണ്ടർആംസാണ് ശരിക്കും ഫേസ് ലേസറിനെക്കാട്ടിയും കൂടുതലിപ്പോൾ ആളുകൾ വരുന്നത്. അപ്പോൾ അണ്ടർആംസ് ലേസേഴ്സ് ഓൾമോസ്റ്റ് എല്ലാ സെൻറ്റേഴ്സിലും ഏറ്റവും കൂടുതൽ ലേസർ ട്രീറ്റ്മെൻറ്റ് നടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഹോൾ ബോഡി ഹെയർ റിമൂവൽ പോലും ഇപ്പം ഫിലിം സ്റ്റാർസ് ഒന്നല്ല നമ്മുടെ അടുത്ത് വരുന്നത്, മോഡൽസ് പോലും അല്ല. എസ്പെഷ്യലി നമ്മളെ പിന്നെ പുറമേയിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന കുട്ടികളൊക്കെ അവിടുത്തെ ഡ്രസ് സ്റ്റൈലൊക്കെ ഡിഫറെൻ്റ് ആവുമല്ലോ. നമ്മളെ ബോഡികളാണെങ്കിൽ നോർമലി ഹെയറി ആയിട്ടുള്ള ഒരു ബോഡി സ്ട്രക്ചറുമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഷോർട്ട് സ്കേർട്ട് മിനി സ്കേർട്ടൊക്കെ ഇടുന്ന കുട്ടികളാണെങ്കിൽ അവരൊക്കെ എല്ലാവരും ഇപ്പം ഹോൾ ബോഡി ലേസർ എസ്പെഷ്യലി ലെഗിൻ്റെ ലേസറൊക്കെ ഇപ്പം ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പം ഈ പുരുഷ സൗന്ദര്യ സങ്കല്പത്തിൻ്റെ ഒരു മാറ്റത്തിനനുസരിച്ചിട്ട് ചില ജെൻസും ശരിക്കും ഹെയർ റിമൂവൽ ട്രീറ്റ്മെൻറ്റ് കൂടി വരുന്നുണ്ട്. ഇപ്പം ഹെയറി ആയിട്ടുള്ള ഒരു ബോഡിയാണ് ഒരു പരിധിവരെ കേരളീയ പുരുഷ സൗന്ദര്യ സങ്കല്പം വരുന്നത്. പക്ഷെ അതേസമയം ഇപ്പം നോർത്തിലേക്കുള്ള ബോളിവുഡ് സ്റ്റാർസിനൊക്കെ നോക്കുമ്പോൾ അവരുടേത് ഹെയർ ഇല്ലാത്ത ബോഡി. അപ്പോൾ ഇത് ഓരോരുത്തരുടെ ബ്യൂട്ടി സങ്കല്പങ്ങൾക്ക് അനുസരിച്ചിട്ട് ആളുകൾ വരുന്നുണ്ട്. പിന്നെ എസ്പെഷ്യലി ട്രാൻസ്ജെൻഡർ പോപ്പുലേഷൻ, അവർ ഹെയർ റിമൂവൽ അവരുടെ ഒരു എക്സിസ്റ്റൻസിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് തന്നെ അവർ മൾട്ടിപ്പിൾ സിറ്റിങ്സ് എടുക്കാറുമുണ്ട്.
1: ഇതൊരു സാധാരണക്കാരന് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസുകളാണോ സാർ? അത്
0: പ്രൈസ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെൻറ്ററിൻ്റെ അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു പ്രധാന കാരണം ലേസേഴ്സിൻ്റെ ഡിഫറൻസാണ്. ഇപ്പോൾ ഹെയർ റിമൂവൽ ലേസർ തന്നെ മാർക്കറ്റിൽ ഒരു 2 ലാക്സിൻ്റെ ലേസർ ഉണ്ട്, അതേസമയം 50 ലാക്സിൻ്റെ ലേസറും ഉണ്ട്. അപ്പോൾ നമുക്കതിനെ കമ്പയർ ചെയ്യാൻ കഴിയില്ല. അപ്പം എന്താണ് വിഷയം എന്ന് വെച്ചാൽ 2 ലാക്കിന് ലേസർ ആണെങ്കിൽ ചിലപ്പോൾ 20 സെഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും റിസൾട്ട് വരില്ല. റിസൾട്ട് വരില്ല എന്ന് മാത്രമല്ല, ചിലപ്പം പാരഡോക്സിക്കൽ ഹൈപ്പർട്രൈക്കോസിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയുണ്ട്. നമ്മൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കൂടുതലാവും. അങ്ങനെ ഒരു നമുക്ക് വേണ്ട എനർജി പ്രോപ്പറായിട്ട് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആ ഹെയറിൻ്റെ സ്റ്റിമുലേഷൻ വന്നിട്ട് അതിൻ്റെ ഹെയർ ഗ്രോത്ത് കൂടും. അങ്ങനെ പാരഡോക്സിക്കലായിട്ടൊക്കെ നമ്മളടുത്ത് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഒരു FDA അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു മെഷീനൊക്കെ ആണെങ്കിൽ, എസ്പെഷ്യലി കൊറിയൻ ടെക്നോളജി അല്ലെങ്കിൽ യൂറോപ്യൻ ടെക്നോളജി ആണ് ഇപ്പം മാർക്കറ്റിലെ ഏറ്റവും നല്ല ടെക്നോളജീസ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആവറേജ് മെഷീൻ കോസ്റ്റ് നല്ല ഒരു 30 ലാക്സ് എബോ വരും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡിഫറൻസ് പ്രൈസിങ്ങിൽ വരും. പക്ഷെ അത് പലപ്പോഴും പാക്കേജുകളായിട്ട് അതുപോലെ അല്ലെങ്കിൽ എന്തെങ്കിലും ഫെസ്റ്റിവലിൻ്റെ ടൈമിലൊക്കെ ഒരു ആ രീതിയിലുള്ള ഡിസ്കൗണ്ടുകളൊക്കെ ആയിട്ട് ആളുകൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്രൈസിങ്ങിലേക്ക് ഇത് വരുന്നുണ്ട്.
1: സാർ, നമ്മൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഈ ബോട്ടോക്സ് എന്നുള്ളത്, ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ്. അപ്പോൾ ഈ ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള റിങ്കിൾസ് മാറാൻ എന്ന് മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ. എന്താണ് ഈ ബോട്ടോക്സ് ഇഞ്ചെക്ഷൻസ്, അത് ആരാണ് ശരിക്കും ചെയ്യേണ്ടത്?
0: ബോട്ടിലിനും ടോക്സിൻ എന്നുള്ള ഇഞ്ചെക്ഷനാണ് ബേസിക്കലി. അതൊരു ഒരു ടോക്സിനാണ്. അപ്പോൾ അത് വളരെ സേഫായിട്ട് നമ്മളെ ബോഡിയിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ടോക്സിനാണത്. ഓക്കെ, അപ്പോൾ അത് ഇവിടെ ഇപ്പം കൂടുതലായിട്ട് കൊടുക്കാറുള്ളത് ഡോക്ടേഴ്സ് തന്നെയാണ്. ഡെർമറ്റോളജിസ്റ്റുകൾ കൊടുക്കാറുണ്ട്,

0: പ്ലാസ്റ്റിക് സർജൻസ് പോലുള്ള ആളുകളൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൽ ബേസിക്കലി റിങ്കിൾസ് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു റിങ്കിൾസിൻ്റെ കുറവ് കുറക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, അപ്പർ ഫേസിൽ വളരെ സേഫായിട്ട് ഒരു സൈഡ് എഫക്റ്റും പ്രത്യേകിച്ച് വലിയ സൈഡ് എഫക്റ്റുകളൊന്നുമില്ലാതെ ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ബോട്ടോക്സ്. ലോവർ ഫേസിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി കെയർഫുൾ ആവണം, കുറച്ചും കൂടി നമുക്കൊരു ഡിഫിക്കൽട്ട് ആവുന്ന സൈഡ് എഫക്ട്സുകൾ കാണാറുണ്ട്. പക്ഷെ അതേസമയം ഒരു സൈഡ് എഫക്റ്റും പെർമനൻ്റോ അല്ലെങ്കിൽ വലിയൊരു പ്രോബ്ലം ഉണ്ടാക്കുന്നതോ അല്ല. കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അത് റിവേഴ്സിബിൾ ആവുന്ന സൈഡ് എഫക്റ്റുകൾ വരുള്ളൂ. ഇനി അതിൻ്റെ ഉപരിയായിട്ട് ഈ ആൻറ്റി ഏജിങ്ങിൻ്റെ പർപ്പസിൻ്റെ മുകളിലായിട്ട് നമ്മുടെ പിന്നെ പല ആളുകൾക്കുള്ളൊരു പ്രശ്നമാണ് ഈ പാമാർ ഹൈപ്പർ ഹൈഡ്രോസിസ് എന്ന് പറയും. കയ്യിൽ കൂടുതൽ വിയർപ്പ് വരിക, അപ്പോൾ അത് അവരുടെ ലൈഫിനെ തന്നെ വളരെ മോശമായിട്ട് ബാധിക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിയർപ്പ് കുറയുന്നുണ്ട്. അതുപോലെ അണ്ടർ ആംസിലെ പിന്നെ വിയർപ്പ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ വളരെ പോപ്പുലറായിക്കൊണ്ടിരിക്കുന്ന ഒരു ട്രീറ്റ്മെൻറ്റാണ് ബോട്ടോക്സ്. ഒരുപാട് ആളുകൾ ഇപ്പം ചെയ്യാറുണ്ട്. പറഞ്ഞ പോലെ തന്നെ ഫിലിം സ്റ്റാർസ് മാത്രമല്ല, എല്ലാ നോർമൽ ആളുകളും. പിന്നെ പിന്നെ പ്രത്യേകിച്ച് എന്താ വെച്ചാൽ ഇതിലേക്ക് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ബോട്ടോക്സ് ഒക്കെ ഇടയ്ക്ക് ചെയ്യുന്ന ഒരാളാണ് എന്ന് വിചാരിക്കുക. അവർക്കൊരു ട്വിന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെ 10 വർഷം ഒരാൾ ബോട്ടോക്സ് ചെയ്തു, മറ്റൊരാൾ ബോട്ടോക്സ് ചെയ്തില്ല. ഈ 10 വർഷത്തിനിടയിൽ ഉണ്ടാകുന്ന എയ്ജിങ് ഇനി 50 വയസ്സാകുമ്പോഴത്തേക്ക് ഇവർ പിന്നെ ബോട്ടോക്സ് ചെയ്യുന്ന ആൾ നിർത്തിയെന്ന് വിചാരിക്കുക, എന്നാലും ഇവർ തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഉണ്ടാവും. അതാണ് ആ ഒരു ഇതിൻ്റെയൊക്കെ ഒരു പർപ്പസ്. അപ്പോൾ ഇത് എയ്ജ് എന്നിട്ടുള്ള ആ ഒരു പ്രപഞ്ചിക യാഥാർത്ഥ്യത്തെ നമുക്ക് എന്താക്കാൻ കഴിയില്ല, തടയാൻ കഴിയില്ല, അതിനെ ഡിലേ ആക്കാം, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുക. അതുപോലെ തന്നെ നമ്മൾ പറയും ടോട്ടലി ഇപ്പോൾ ഒരു കംപ്ലീറ്റ്ലി പിന്നെ റിങ്കിൾസൊക്കെയുള്ള ഒരു ബോഡീനെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്തിട്ട് പെർമനൻറ്റ് ട്രാൻസ്ഫോർമേഷനൊന്നും കഴിയില്ല. പക്ഷെ അതേസമയം അതിനെ ബെറ്ററാക്കാൻ പറ്റും. അവരുടെ പിന്നെ ഫ്യൂച്ചേഴ്സിനെ, അവരുടെ പിന്നെ ബോഡിയിലെ നല്ല അംശങ്ങളെ നമുക്ക് എൻഹാൻസ് ചെയ്തിട്ട് കൂടുതൽ പ്രസൻറ്റബിൾ ആക്കാൻ പറ്റും. പക്ഷെ അത് ചേഞ്ചസ് എന്താവണമെന്നില്ല, പെർമനൻ്റ് ആവണമെന്നില്ല. പക്ഷെ അത് ഓരോരുത്തരുടെ പർപ്പസിനനുസരിച്ചിട്ട് ആളുകൾ ഓരോരുത്തർക്ക് എത്ര വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യല. ഇപ്പം ആക്ടേഴ്സൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ ഇതിൽ സ്പെൻഡ് ചെയ്യും, കാരണം അതാണ് അവരുടെ ലൈവ്ലിഹുഡ്. അപ്പോൾ അതേസമയം സാധാരണക്കാരെ മാത്രം സ്പെൻഡ് ചെയ്യേണ്ടതില്ല. അപ്പോൾ ആ രീതിയിൽ ഓരോരുത്തർക്ക് വേണ്ട സ്കിൻ കെയർ, അത് ക്രീമുകളാണെങ്കിലും പ്രൊസീജിയേഴ്സ് ആണെങ്കിലും വേണ്ട രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്.
1: ഹെയർ ആൻഡ് സ്കിന്നിന് ഒരു പ്രൊട്ടക്ഷൻ നൽകുന്ന ഫുഡ് എന്തൊക്കെ ശ്രദ്ധിക്കണം?
0: പണ്ട് കാലങ്ങളിലുള്ള ഹെൽത്തി ഫുഡ് എന്ന് പറഞ്ഞ സംഗതികൾ എല്ലതും സ്കിന്നിനും ഹെയറിനും നല്ലതാണ്. പറയുകയാണെങ്കിൽ രസം, സാമ്പാർ പോലുള്ള സംഗതികളിൽ വരെ ഹെയറിനും സ്കിന്നിനൊക്കെ വേണ്ട എല്ലാമുണ്ട്. ഇനി അതല്ലാതെ ഇപ്പം ഏറ്റവും പ്രോബ്ലം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെയും ഫുഡ് ബാലൻസ്ഡ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിഷ്യൻസീസ് കൂടുതലാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ടെസ്റ്റ് ചെയ്തിട്ട് ഡെഫിഷ്യൻ്റ് ആണ് നോക്കാൻ പറ്റുള്ളൂ. വൈറ്റമിൻ ഡി നമുക്കറിയാം, നോക്കാൻ പറ്റും. വൈറ്റമിൻ B12 നോക്കാൻ പറ്റും. അതേസമയം ഒരുപാട് വൈറ്റമിൻസ് ഉണ്ട്, അതും നമുക്ക് നോക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കറക്റ്റായിട്ട് പറയണ ഹെയറിന് ഇപ്പോൾ ബയോട്ടിൻ ഭയങ്കര നല്ലതാണ്, കാൽഷ്യം ഭയങ്കര നല്ലതാണ്. ഇപ്പോൾ പുതിയൊരു ഒരു തിയറി വെച്ച് നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു ഇൻഡിവിജ്വൽ വൈറ്റമിൻസിന് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ഒരു സൈക്ലിക്കൽ തെറാപ്പി ആയിട്ടാണ് ഇപ്പം കൊടുക്കുന്നത്. എന്ന് വെച്ചാൽ ഒരു ദിവസം വൈറ്റമിൻ ബി കോംപ്ലക്സ് ആണെങ്കിൽ നെക്സ്റ്റ് ഡേ ഇ ആവും, അങ്ങനെ ആ രീതിയിലുള്ള. അപ്പോൾ ഒരു ടോക്സിസിറ്റി വരുമില്ല. അപ്പോൾ നമ്മൾ ഒരേ വൈറ്റമിന് കുറേ കാലം കൊടുത്തിട്ടുണ്ടെങ്കിൽ അമിതമായ അമൃതം വിഷയമാണല്ലോ, അപ്പോൾ നമുക്കൊരു പേടിയുണ്ടാവും. അപ്പോൾ അതേസമയം ഈ സൈക്ലിക്കൽ തെറാപ്പി ആകുമ്പോൾ നമുക്ക് ബോഡിക്ക് വേണ്ട എല്ലാ വൈറ്റമിൻസും മിനറൽസും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും.
1: വേനൽക്കാല ചർമ്മ സംരക്ഷണം മാത്രമല്ലാതെ ഡെർമറ്റോളജി എന്ന് പറഞ്ഞ ശാസ്ത്രശാഖയുടെ അനന്ത സാധ്യതകളാണ് നമുക്ക് മുമ്പിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. വേനൽക്കാല ചർമ്മ സംരക്ഷണത്തെക്കുറിച്ചും കോസ്മെറ്റിക് ഡെർമറ്റോളജിയുടെ അനന്ത സാധ്യതകളെക്കുറിച്ചും കോഴിക്കോട് നടക്കാവിലെ റിവൈവ് സ്കിൻ ക്ലിനിക് മെഡിക്കൽ ഡയറക്ടറും കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റുമായ ഡോക്ടർ ബിഷ്റുൽ ഹാഫിയുമായി ഡോക്ടർ സൂര്യ വി എസ് നടത്തിയ അഭിമുഖമാണ് ആരോഗ്യവാണിയിൽ ഇതുവരെ കേട്ടത്. മറ്റൊരു വിഷയവുമായി ആരോഗ്യവാണി വീണ്ടും അടുത്തയാഴ്ച. ആരോഗ്യവാണി.

ആകാശവാണി കോഴിക്കോട്. അല്പസമയത്തിനകം ദേശീയ സംഗീത പരിപാടി എച്ച് എം സ്മിതയും സിന്ധു സുചേതനും അവതരിപ്പിക്കുന്ന കർണാട്ടിക് വയലിൻ ദ്വയ കച്ചേരി ഡൽഹിയിലെ

0: के साथ राष्ट्रीय संगीत कार्यक्रम में सिंधु सुचेतन और एचएम स्मिता का वायलिन युगल वादन संपन्न होता है। आपके साथ संगत कर रहे थे मृदंगम पर बीएस प्रशांत तथा घटम पर जी ओंकार राव।
1: विद दैट वी कंक्लूड वायलिन ड्यूएट रिसाइटल बाय सिंधु सुचेतन एंड एचएम स्मिता इन द नेशनल प्रोग्राम ऑफ म्यूजिक। दे वर अकंपनीड ऑन मृदंगम बाय बीएस प्रशांत एंड ऑन घटम बाय जी ओंकार राव।
0: यह कार्यक्रम आकाशवाणी बेंगलुरु के स्टूडियो में रिकॉर्ड किया गया और आकाशवाणी दिल्ली के स्टूडियो से प्रसारित किया गया।
1: दिस प्रोग्राम वॉज अ कॉन्ट्रीब्यूशन ऑफ आकाशवाणी बेंगलुरु ब्रॉट टू यू फ्रॉम द स्टूडियोज ऑफ आकाशवाणी दिल्ली।
2: आकाशवाणी നമസ്കാരം. സെൻസസ് 2027 എന്ന വിഷയത്തിൽ ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. ഒരു രാജ്യത്തെ ജനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശാസ്ത്രീയമായി ശേഖരിക്കുന്ന പ്രക്രിയയാണ് സെൻസസ്. സാധാരണയായി 10 വർഷത്തിലൊരിക്കലാണ് ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കുന്നത്. ജനസംഖ്യയുടെ കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കുക, വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, മെച്ചപ്പെട്ട പൊതുസേവനങ്ങൾ ഉറപ്പാക്കുക എന്നതാണ് സെൻസസിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. ഇന്ത്യയിൽ അവസാനമായി സെൻസസ് നടന്നത് 2011. ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസാണ് ഇന്ത്യയിൽ നടക്കാനിരിക്കുന്ന 2027 സെൻസസ്. 2 ഘട്ടങ്ങളിലായാണ് ഇത് നടപ്പിലാക്കുന്നത്. ആദ്യഘട്ടം 2026 April 1 ആരംഭിക്കും. ഇതാണ് സെൻസസ് പ്രവർത്തനങ്ങൾ ഡിജിറ്റലായി നടത്തുന്നത്. ആദ്യമായി സെൽഫ് എന്യൂമറേഷൻ അഥവാ സ്വയം രേഖപ്പെടുത്തലിനുള്ള അവസരവും ലഭ്യമാകും. മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് സെൻസസ് സംബന്ധമായ വിവരങ്ങൾ ശേഖരിക്കുക. കുടുംബത്തെ സംബന്ധിച്ച വിവരങ്ങൾ SE.census.gov.in എന്ന പോർട്ടലിൽ സെൽഫ് എന്യൂമറേഷൻ വഴി എല്ലാവർക്കും സ്വന്തമായി സമർപ്പിക്കാവുന്നതാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ, NDMC, ഡൽഹി കന്റോൺമെന്റ് ബോർഡ്, ഗോവ, കർണാടക, ലക്ഷദ്വീപ്, മിസോറാം, ഒഡീഷ, സിക്കിം എന്നിവിടങ്ങളിൽ April 1 to 15 സെൽഫ് എന്യൂമറേഷൻ നടന്നു. 2026 April 16 to May 15 വീടുകളുടെ എണ്ണമെടുപ്പും ഭവന സെൻസസും നടക്കുകയാണ്. 1948 സെൻസസ് നിയമം, 1990 സെൻസസ് നിയമങ്ങൾ എന്നിവയിൽ കാലാകാലങ്ങളായി വരുത്തുന്ന ഭേദഗതി വ്യവസ്ഥകൾ പ്രകാരമാണ് രാജ്യത്ത് സെൻസസ് നടത്തുന്നത്. ഇന്ത്യയുടെ സെൻസസ് പരമ്പരയിലെ 16th സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ള 8th
3: ആകാശവാണി കോഴിക്കോട്. മധു ബാലകൃഷ്ണനും സജിതയും പാടിയ ലളിതഗാനം കേൾക്കാം.